ആകാശവാണി തൃശൂർ. ഇന്ന് ശകവർഷം 1948, ആഷാഢം 5. മലയാള വർഷം 1201, മിഥുനം 12. 2026 ജൂൺ 26 തീയതി വെള്ളിയാഴ്ച. 476.2 മീറ്ററിൽ മീഡിയം വേവ് 630 കിലോ ഹിറ്റ്സിലും FM 101.1 മെഗാ ഹിറ്റ്സിലും ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റ് 48 സെക്കൻഡ്.

0: ആകാശവാണി തൃശൂർ. സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് സുകുമാർ കുറുക്കഞ്ചേരി.
1: ജനനത്തിനും മരണത്തിനും ഇടയിലുള്ള കാലമാണല്ലോ നമ്മുടെയൊക്കെ ജീവിതം. ബാല്യത്തിൽ അമ്മയുടെ സ്നേഹത്തിനും കരുതലിനും പാത്രമായി കൗമാരത്തിലേക്ക് കാലുനിന്നു. പഠിക്കണം, ഉദ്യോഗം നേടണം എന്നു മാത്രമാവും അഭിലാഷം. യൗവനത്തിൽ ആവട്ടെ വിവാഹ ജീവിതമാവും സ്വപ്നം. വിവാഹിതനും പിതാവുമായി കഴിഞ്ഞാൽ പിന്നെ മക്കളുടെ വിദ്യാഭ്യാസവും ഭാവിയും ഒക്കെ തന്നെ സ്വപ്നങ്ങൾ. ഇതിനിടെ സ്വന്തം വീടും വീട്ടുകാരും ഇടയ്ക്കെങ്ങാനും മനസ്സിലെത്തിയാലായി. മക്കളുടെ പഠനവും ഉദ്യോഗലബ്ധിയും കഴിഞ്ഞാൽ അവരുടെ വിവാഹവും നടത്തിക്കൊടുത്ത് വിശ്രമിക്കാമെന്നാവും വിചാരം. എന്നാൽ വിശ്രമകാലം ആരംഭിക്കുന്നതോടെ രോഗങ്ങളും വിരുന്നു വരുന്നു. ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനോ ഇഷ്ടമുള്ള വിനോദങ്ങളിൽ ഏർപ്പെടാനോ കഴിയാത്ത അവസ്ഥയും സംജാതമാവും. അധികം വൈകാതെ എല്ലാ നിയോഗവും പൂർത്തിയാക്കി ഞാനിതാ രംഗം വിടുന്നു എന്ന മട്ടിൽ ഈ മണ്ണിൽ നിന്നുള്ള തിരോധാനം. ഈ കാലയളവിലെ ജീവിതം കൊണ്ട് ആരെന്തു നേടിയെന്ന് നമുക്ക് വേണ്ടി മറ്റുള്ളവരാണ് ചിന്തിക്കുക. നെപ്പോളിയൻ ആസന്ന മരണാവസ്ഥയിലെത്തിയപ്പോൾ അനുചരർക്ക് ഇങ്ങനെ നിർദ്ദേശം നൽകുകയുണ്ടായി. മരണത്തിനു ശേഷം എൻ്റെ നിവർത്തിപ്പിടിച്ച കൈകൾ മറ്റുള്ളവർക്ക് കാണാൻ പാകത്തിൽ പുറത്തേക്കിടണം. ഭൂമി വിട്ടുപോകുമ്പോൾ വെട്ടിപ്പിടിച്ചതൊന്നും ഞാൻ കൂടെ കൊണ്ടുപോകുന്നില്ലെന്ന് എല്ലാവരും അറിയട്ടെ. ഏതാണ്ട് ഇതേ ചിന്താസരണിയിലൂടെയാണ് എത്രയോ നൂറ്റാണ്ട് മുമ്പേ ശ്രീബുദ്ധനും സഞ്ചരിച്ചത്. അഹിംസ, ദയ, കാരുണ്യം ഇവയൊക്കെ മനസ്സിലുണ്ടായിരിക്കണമെന്ന് അദ്ദേഹം ഉദ്ബോധിപ്പിച്ചു. നിഴല് പോലെ പിന്തുടരുന്ന മരണവും വാർദ്ധക്യവും മുൻകൂട്ടി കണ്ട് ജീവിതത്തിൻ്റെ നശ്വരത മാലോകരെ ബോധ്യപ്പെടുത്തി. ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എന്തെന്നുള്ള ചോദ്യത്തിന് യുധിഷ്ഠിരൻ മറുപടി നൽകിയത് ഇങ്ങനെയാണ്: നിത്യേന ചുറ്റുമുള്ള മനുഷ്യർ മരിച്ചു പോകുന്നു, എന്നിട്ടും അതൊന്നും കണ്ടില്ലെന്ന് നടിച്ച് മനുഷ്യർ സ്വന്തം ഇഷ്ടങ്ങളുമായി സന്തോഷത്തോടെ കഴിയുന്നു. ഇതിലും വലിയ അത്ഭുതം എന്താണുള്ളത്? ഈയൊരു ദുർഗതിക്കും ദുർവിധിക്കും മാറ്റം വരുന്നത് സ്വപ്നം കാണാനാവുമോ? നിർമ്മിത ബുദ്ധിയുടെ യുഗം ഇതിന് സഹായിക്കുമോ? കണ്ടറിയേണ്ടി വരും. എന്നാലും ഇന്നത്തേതിനേക്കാൾ മെച്ചപ്പെട്ടൊരു ജീവിത ലക്ഷ്യം പ്രാപ്തമാകുമോ? സ്വന്തം ഭാര്യ, മക്കൾ, സമ്പാദ്യം എന്ന വിചാരത്തിനുപരി മാനവികതയുടെ ഒരു ആഗോള വീക്ഷണം മനുഷ്യന് കൈവരുമോ? ഉണ്ടെങ്കിൽ ഏത് വിധേനയാവും? സ്വയം മടുപ്പുളവാക്കാത്ത, ആരെയും ദ്രോഹിക്കാത്ത, എല്ലാവരെയും സഹായിക്കുന്ന, എല്ലാവർക്കും സന്തോഷം പങ്കുവയ്ക്കാൻ ഉതകുന്ന, സ്വാർത്ഥ ചിന്ത ഒട്ടുമേയില്ലാത്ത ഒരു ജീവിതം നമ്മുടെ കൈപ്പിടിയിലെത്താൻ AI യുഗമെങ്കിലും സഹായിച്ചാലായി.
0: നിങ്ങൾ ഇതുവരെ കേട്ടത് സുഭാഷിതം. തയ്യാറാക്കി അവതരിപ്പിച്ചത് സുകുമാർ കുറുക്കഞ്ചേരി.

ആകാശവാണി, സമയം 6 മണി. ഉഷമലരി. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഉഷമലരിയിൽ കാവാലം നാരായണ പണിക്കർ എഴുതിയ രാവണഹട്ടം എന്ന കവിത കേൾക്കാം. ആലാപനം കാവാലം ശ്രീകുമാർ.

പൗരം രാവണഹട്ടം കുടഞ്ഞു വീണ്ടും സന്ദേഹം നീ പെരുമാറും തന്തിയിലെ സ്നേഹം മുറി

നശരങ്ങൾ അവയ്ക്കുള്ളിൽ ജനികൊള്ളുന്നോരോ രാവണ ബിംബവും ഇതു ദിവ്യ സമഷ്ടി പൊരുളറിയും രാമ രാവണ സങ്കലനം ഇതു ദിവ്യ

ഉഷമലരിയിൽ ഇതുവരെ കേട്ടത് കാവാലം നാരായണ പണിക്കർ എഴുതിയ രാവണഹട്ടം എന്ന കവിത. ആലപിച്ചത് കാവാലം ശ്രീകുമാർ.

0: night, opting to bat first. Bangladesh posted 136 for 8 in the stipulated 20 overs. For India, Radha Yadav picked up 3, while Sri Charani took 2 wickets. In reply, India comfortably overhauled the target, losing 5 wickets in 16.5 overs. And that is the end of this news bulletin.
1: ആകാശവാണി തൃശൂർ അറിയിപ്പുകൾ. ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 6:15 പ്രഭാതവന്ദനം, ഭക്തിഗാനങ്ങൾ, കൊടുങ്ങല്ലൂർ അബ്ദുൽ ഖാദറും സംഘവും പാടിയത്. 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. ഇതിൽ ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. 6:40 ഇന്നത്തെ ചോദ്യം. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ. 7:00 പുലരിപ്പൂക്കൾ. സൈമർ ദ വിമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം. ഗ്രാമക്ഷേമ വാർത്തകൾ. ഇതിൽ കാർഷിക സർവകലാശാല വാർത്തകൾ. 7:05 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ ഹരിതം. മഴക്കാലത്ത് പാലിക്കാം പരിസര ശുചിത്വം, തയ്യാറാക്കിയത് അഞ്ജു പി അർജുനൻ. 7:10 ഗാന്ധിമാർഗം, ഗാന്ധിജി ജീവിതമാണ് സന്ദേശം. പ്രഭാഷണം എഴുതി അവതരിപ്പിക്കുന്നത് പ്രമുഖ സാഹിത്യകാരനും അധ്യാപകനുമായ ഡോക്ടർ പി വി കൃഷ്ണൻ നായർ. 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് കുന്നംകുളം. സേവന വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 മ്യൂസിക് പാർക്ക് എം ജി റോഡ് തൃശൂർ, ഗാനസന്ദേശം. 7:40 തൊഴിലവസര വാർത്തകൾ. 7:45 8:45 10:15 ചലച്ചിത്ര ഗാനങ്ങൾ. രാവിലെ 7:50 ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട് ആരോഗ്യക്കുറിപ്പുകൾ. 7:55 അക്കൗണ്ടൻസ് അക്കാദമി തൃശൂർ, ചോദ്യം ഉത്തരം ചിന്താവിഷയം, തയ്യാറാക്കിയത് ഡോക്ടർ കെ ജയകൃഷ്ണൻ. 8:00 ഹിന്ദിയിലും 8:15 ഇംഗ്ലീഷിലും വാർത്തകൾ. 8:30 പാട്ടോർമ്മകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി. പങ്കെടുക്കുന്നത് പി കെ ചന്ദ്രൻ, പെരുമണ്ണൂർ മല, പാലക്കാട്. 9:30 ഒ കെ സുബ്രഹ്മണ്യം പുല്ലാങ്കുഴിയിൽ വായിച്ച കൃതികൾ. വിഷ്ണു ചന്ദ്രമോഹൻ വയലിൻ, ഡോക്ടർ കെ ജയകൃഷ്ണൻ മൃദംഗം, പി വി നാരായണൻ ഘടം. 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. 10:25 റീഗൽ ജ്വല്ലേഴ്സ് സിക്കണ്ടവാരി റോഡ് തൃശൂർ, ഇന്നത്തെ സ്വർണവില. 10:30 കാലാവസ്ഥ. ഉച്ചയ്ക്ക് 12:00 ഹിന്ദിയിലും 12:05 ഇംഗ്ലീഷിലും വാർത്തകൾ. 12:10 കൈമുട്ടു മാപ്പിളപ്പാട്ട്, കെ എം അബ്ദുൽ ഖാദറും സംഘവും അവതരിപ്പിച്ചത്. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര, മയക്കുമരുന്നിന്റെ ദുരുപയോഗം, മദ്യപാനം എന്നിവ കാരണം സമൂഹത്തിൽ അധികരിക്കുന്ന അക്രമം, മനഃശാസ്ത്ര വീക്ഷണത്തിൽ ഡോക്ടർ നീനു എസ് എസ് സംസാരിക്കുന്നു. 12:50 മലയാളത്തിൽ വാർത്തകൾ. 1:00 പ്രിയഗീതം. 2:00 ഇംഗ്ലീഷിൽ വാർത്തകൾ. 2:15 തുടർ നാടകം, ദസ്തയേസ്കിയുടെ കുറ്റവും ശിക്ഷയും നോവലിന്റെ ശബ്ദരൂപം. 56-ാം ഭാഗം, നാടകാവിഷ്കാരം ഡോക്ടർ എം രാജീവ് കുമാർ. 2:30 സ്വരസാഗരം, ദേശമംഗലം കേസ് രാമനാരായണൻ വീണയിൽ വായിച്ച കൃതികൾ, ഡോക്ടർ കെ ജയകൃഷ്ണൻ മൃദംഗം. 3:00 കാലാവസ്ഥ. വൈകിട്ട് 4:45 കാൽപന്തോളം, ഫിഫ ലോകകപ്പ് ഫുട്ബോൾ 2026 പ്രതിദിന അവലോകനം, തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 5:00 ഹിന്ദി പാഠം. 5:15 മാപ്പിളപ്പാട്ടുകൾ, താജുദ്ദീൻ വടകരയും സംഘവും അവതരിപ്പിച്ചത്. 5:30 തൊഴിലവസര വാർത്തകൾ. 5:40 അറിയിപ്പുകൾ കാലാവസ്ഥ. 5:45 കർണാടക സംഗീത പാഠം, പഠിപ്പിക്കുന്നത് എ വാമനൻ നമ്പൂതിരി, പഠിക്കുന്നത് പ്രിയദർശിനി കെ എം. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി സമഗ്ര ശിക്ഷാ അഭിയാൻ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 പാലക്കാട് ജില്ലാ വൃത്താന്തം. 6:15 ചോദ്യം ഉത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 വാർത്താ വീക്ഷണം. 6:50 കേരള കാർഷിക സർവകലാശാല വയലും വീടും. മുന്നേറാം കൃഷിയിലൂടെ, വീട്ടുവളപ്പിലെ പച്ചക്കറി കൃഷി ശാസ്ത്രീയ സമീപനത്തിലൂടെ, അഭിന എസ് ആർ സംസാരിക്കുന്നു. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. രാത്രി 7:20 ഗ്രാമക്ഷേമ വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 യുവവാണി റേഡിയോ ഗൈഡ്, ഭരണഘടനാ ഭേദഗതിയും ചട്ടങ്ങളും, അധ്യാപകൻ എൻ എസ് ശ്യാം പ്രസാദ് സംസാരിക്കുന്നു. 8:00 സാഹിത്യവേദി, സന്ധ്യ അനീഷ് എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ. സനീഷ് വെളന്തറ എഴുതിയ കഥ, പി ഡോക്ടർ ശ്രുതി എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ എന്നിവ. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ മലയാളത്തിൽ. 8:40 സേവന വാർത്തകൾ. 8:45 ഹിന്ദിയിലും 9:00 ഇംഗ്ലീഷിലും വാർത്തകൾ. 9:15 വിദ്യാഭ്യാസ രംഗം, കോഴ്സുകൾ സാധ്യതകൾ, പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് കഴിഞ്ഞാൽ. 9:30 ന്

0: ഇംഗ്ലീഷ് പരിപാടി യുണൈറ്റ് എഗെയിൻസ്റ്റ് ഡ്രഗ്സ്. അജിത ബീഗം, ഐ ജി ഓഫ് പോലീസ് നടത്തുന്ന പ്രഭാഷണം. 9:45 മൊഴിയാം ഒരു കഥ, തകഴി ശിവശങ്കരപ്പിള്ളയുടെ രക്തത്തിന് കട്ടിയുണ്ട് എന്ന കഥ. 10:00 മെഹഫിൽ, 10:30 ചലച്ചിത്രഗാനങ്ങൾ, 11:00 സുഭാഷിതം, 11:05 ഇംഗ്ലീഷിൽ വാർത്തകൾ, 11:10 കാലാവസ്ഥ. FM 101.1 മെഗാഹെഡ്സിൽ രാവിലെ 10:30 സ്വരരാഗലയം പുനഃപ്രക്ഷേപണം, 10:50 ഉച്ചകഴിഞ്ഞ് 3:30 ചലച്ചിത്രഗാനങ്ങൾ, ഉച്ചതിരിഞ്ഞ് 3:00 ലളിതം മധുരം പുനഃപ്രക്ഷേപണം, 4:00 തമിഴ് ചലച്ചിത്രഗാനങ്ങൾ. അറിയിപ്പുകൾ കഴിഞ്ഞു. ഇനി കാലാവസ്ഥ. കേരളത്തിൽ മിക്കയിടങ്ങളിലും മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യത.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
2: കാഴ്ച
1: തിങ്കൾ രാവിലെ 8:30.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ, ബ്രാഞ്ചുകൾ ചേർപ്പാൻ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
1: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണവില
2: ശനി ഒഴികെ എന്നും രാവിലെ 10:25.
1: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ. AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്, MG റോഡ്, തൃശൂർ. ആരോഗ്യ ജീവിതം
1: ബുധൻ രാവിലെ 8:30. AIHMS ഹോമിയോപ്പതി ക്ലിനിക്, തൃശൂർ.
2: ഫോൺ 9387168444.
0: ആകാശവാണി തൃശൂർ, പ്രഭാതവന്ദനം. കൊടുങ്ങല്ലൂർ അബ്ദുൽ ഖാദറും സംഘവും പാടിയ ഭക്തിഗാനങ്ങൾ കേൾക്കാം.

0: കൊടുങ്ങല്ലൂർ അബ്ദുൽ ഖാദിറും സംഘവും പാടിയ ഭക്തിഗാനങ്ങളാണ് കേട്ടത്. പ്രഭാതവന്ദനം സമാപിക്കുന്നു.
1: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 6:35. നേത്രരോഗങ്ങൾ ഏതുമാകട്ടെ, ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
2: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,
3: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
0: ആകാശവാണി തൃശൂർ. മീഡിയം വേവ് 630 കിലോ ഹിറ്റ്സ്, FM 101.1 MHz. ഇപ്പോൾ സമയം 6:00 കഴിഞ്ഞ് 35 മിനിറ്റ് 40 സെക്കൻഡ്.

0: ஜுவல்லரி லியோஸ் கோல்ட் அண்ட் டைமண்ட்ஸ் பள்ளிக்குளம் ரோட் திருச்சூர்.
1: ஆகாஷவாணி திருச்சூர். மீடியம் வேவ் 630 கிலோ ஹிட்ஸ், FM 101.1 மெகா ஹிட்ஸ். ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 35 മിനിറ്റ് 40 സെക്കൻഡ്.
2: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനിയാൻ, കണിമംഗലം, വിളംബരം,
3: പ്രായോജകർ,
4: കാഴ്ചയുടെ തെളിച്ചം, ജീവിതത്തിന് വെളിച്ചം, ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
5: കുട്ടികളിലെ കാഴ്ച വൈകല്യങ്ങൾ പലപ്പോഴും കണ്ടെത്താനാകാതെ പോകും. യഥാസമയത്ത് പരിശോധനയും ചികിത്സയും വേണം. ഐ വിഷനിലെ പീഡിയാട്രിക് ഓഫ്താൽമോളജി ഡിപ്പാർട്ട്മെന്റിൽ ഇപ്പോൾ കൂടുതൽ സൗകര്യങ്ങളും ഡോക്ടേഴ്സും ലഭ്യമാണ്.
6: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ.
7: പത്രവാർത്തകൾ.
1: ഇന്നത്തെ പത്രങ്ങളിലെ ചില പ്രധാന വാർത്തകൾ. വെനസ്വേലയിൽ ഇരട്ട ഭൂകമ്പത്തിൽ വൻ നാശനഷ്ടം. 188 ആളുകൾ മരിച്ചതായും 1000 ജനങ്ങളെ കാണാതായതായും റിപ്പോർട്ടുകൾ. കേരള എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷാ ഫലം നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ ഫലം പ്രഖ്യാപിക്കും. പരിസ്ഥിതി സൌഹൃദ ഹരിത ഇന്ധനമായ ഹൈഡ്രജൻ ഉപയോഗിക്കുന്ന ബസ്സുകൾ ഇനി മുതൽ KSRTCക്കും. കേന്ദ്ര സർക്കാരിന്റെ ലോ കാർബൺ എമിഷൻ പദ്ധതി പ്രകാരമാണ് KSRTCക്ക് ഹൈഡ്രജൻ ഇന്ധനമായുള്ള ബസ്സുകൾ ലഭ്യമാകുന്നത്. പാസ്പോർട്ട് അപേക്ഷാ ഫീസുകളിൽ വൻ വർധന. പുതിയ പാസ്പോർട്ട് അപേക്ഷിക്കുന്നതിനുള്ള നിരക്ക് 1500 രൂപയിൽ നിന്നും 2500 രൂപയായും തൽക്കാല അപേക്ഷയ്ക്കുള്ള നിരക്ക് 3500 രൂപയിൽ നിന്നും 5000 രൂപയാക്കി. പുതിയ നിരക്കുകൾ ജൂലൈ 1 പ്രാബല്യത്തിൽ വരും. അന്ത്യോദയ അന്നയോജന പദ്ധതിക്ക് കീഴിലുള്ള മഞ്ഞ കാർഡ് കുടുംബങ്ങളിലെ ഓരോ അംഗത്തിനും മാസം 7 കിലോ അരി വീതം നൽകുന്നത് പരിഗണനയിൽ. ഒരു കുടുംബത്തിന് 35 കിലോ അരിയെന്ന നിലവിലെ ഘടന മാറ്റിയാവും ഇത്. പശ്ചിമേഷ്യൻ യുദ്ധ പശ്ചാത്തലത്തിൽ ഗാർഹികേതര LPG വിതരണത്തിന് ഏർപ്പെടുത്തിയ എല്ലാ നിയന്ത്രണങ്ങളും പിൻവലിച്ചതായി കേന്ദ്ര സർക്കാർ. ലോകകപ്പ് ഫുട്ബോൾ മത്സരത്തിൽ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് ബ്രസീൽ സ്കോട്ട്ലാൻഡിനെയും 2-4 മൊറോക്കോ ഹെയ്റ്റിയെയും തോൽപ്പിച്ചു. മറ്റു മത്സരങ്ങളിൽ മെക്സിക്കോ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് ചെക്ക് റിപ്പബ്ലിക്കിനെയും ദക്ഷിണാഫ്രിക്ക എതിരില്ലാത്ത 1 ഗോളിന് കൊറിയയും തോൽപ്പിച്ചു. ഇന്ത്യ അയർലാൻഡ് 2020 പുരുഷ പരമ്പര ഇന്നു മുതൽ. മത്സരം ഇന്ന് വൈകിട്ട് ഇന്ത്യൻ സമയം 6 മണിക്ക്. വനിതാ 2020 ലോകകപ്പ് മത്സരത്തിൽ ബംഗ്ലാദേശിനെ വീഴ്ത്തി ഇന്ത്യ. ഇന്നലെ നടന്ന ആവേശ പോരാട്ടത്തിൽ 5 വിക്കറ്റിനാണ് ഇന്ത്യക്ക് ജയം.
2: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനിയാൻ, കണിമംഗലം, വിളംബരം സമാപിക്കുന്നു.
6: പ്രായോജകർ,
4: കാഴ്ചയുടെ തെളിച്ചം, ജീവിതത്തിന് വെളിച്ചം, ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
8: നിങ്ങൾ പ്രമേഹ രോഗിയാണെങ്കിൽ ഇടയ്ക്കിടെ നേത്രപരിശോധന ചെയ്യണം. കണ്ണുകളുടെ ഞരമ്പുകളെ ബാധിക്കുന്ന ഡയബറ്റിക് റെറ്റിനോപതി കണ്ടെത്തണം. ഐ വിഷനിലെ അത്യാധുനിക ചികിത്സയിലൂടെ ഇതിന് ആശ്വാസം കണ്ടെത്താം.
0: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ.
9: അക്കൗണ്ടൻസ് അക്കാദമി തൃശൂർ, ചോദ്യം ഉത്തരം, ചിന്താവിഷയം,
10: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:55.
9: അക്കൗണ്ടൻസ് അക്കാദമിയുടെ എല്ലാ പ്രൊഫഷണൽ കോഴ്സുകളും ഇപ്പോൾ ഓൺലൈനായി പഠിക്കാം. വിസിറ്റ് www.accountantsacademy.in.
4: മൃദുല ഫർണിച്ചർ വേൾഡ് ഗാനാമൃതം, 1, 3, 5 ബുധനാഴ്ചകളിൽ പുലരിപ്പൂക്കളിൽ.
11: മൃദുല ഫർണിച്ചർ വേൾഡ് ഒരുക്കുന്നു മൺസൂൺ സ്പെഷ്യൽ. എല്ലാ കിടക്കകൾക്കും 50% വരെ കിഴിവ്.
12: ചൊവ്വ വ്യാഴം, ശനി, ഞായർ രാവിലെ 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യമുത്തരം, ചിന്താവിഷയം,
13: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിചരണം.

അക്കൗണ്ടൻസ് അക്കാദമി തൃശൂർ ചോദ്യം ഉത്തരം ചിന്താ വിഷയം പരിപാടിയിലെ ഇന്നത്തെ ചോദ്യത്തിനുള്ള സമയമാണിനി. ചോദ്യം: റെയിൻ റൈസിംഗ് എന്ന പുസ്തകം ആര് രചിച്ചതാണ്? ചോദ്യം ആവർത്തിക്കാം: റെയിൻ റൈസിംഗ് എന്ന പുസ്തകം ആര് രചിച്ചതാണ്? ഈ ചോദ്യത്തിന്റെ ഉത്തരം രാവിലെ 7:55 കേൾക്കാം.

അറിയിപ്പ്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ മൻ കി ബാത് പ്രഭാഷണം ഈ മാസം 28-ാം തീയതി ഞായറാഴ്ച രാവിലെ 11 മണിക്ക് എല്ലാ ആകാശവാണി നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് പ്രക്ഷേപണത്തിന്റെ മലയാള പരിഭാഷയും കേൾക്കാം. അന്നേ ദിവസം, അതായത് 28-ാം തീയതി ഞായറാഴ്ച രാത്രി 8 മണിക്ക് പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണവും ഉണ്ടായിരിക്കും.

0: സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് താഞ്ഞാണി സേവന വാർത്തകൾ
1: തിങ്കൾ ബുധൻ ഞായർ രാവിലെ 7:20
0: പ്രയോജകർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ തൃശൂർ റോഡ് താഞ്ഞാണി
2: മ്യൂസിക് പാർക്ക് എം ജി റോഡ് തൃശൂർ ഗാന സന്ദേശം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:35 കർണാടിക് ഹിന്ദുസ്ഥാനി വെസ്റ്റേൺ സംഗീത ഉപകരണങ്ങളുടെ ഏറ്റവും വലിയ ശേഖരവുമായി മ്യൂസിക് പാർക്ക് എം ജി റോഡ് തൃശൂർ.

മറ്റൊരു അറിയിപ്പ്. മഴക്കാലമായതോടെ ഡെങ്കിപ്പനി, എലിപ്പനി, വെസ്റ്റ് നൈൽ പനി, ജപ്പാൻ ജ്വരം, ഷിഗല്ല, മറ്റ് വയറിളക്ക രോഗങ്ങൾ, ഹെപ്പറ്റൈറ്റിസ് തുടങ്ങിയ പകർച്ചവ്യാധികൾക്കെതിരെ അതീവ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. ജനങ്ങളുടെ ശ്രദ്ധയും സഹകരണവും ഉണ്ടെങ്കിൽ മാത്രമാണ് പകർച്ചവ്യാധികൾ വേണ്ടവിധം നിയന്ത്രണ വിധേയമാക്കാൻ സാധിക്കുകയുള്ളൂ എന്നും വിവിധ പകർച്ചപ്പനികളുടെ വ്യാപനം തടയാൻ കൊതുകിന്റെ ഉറവിട നശീകരണം സ്ഥിരമായും തുടർച്ചയായും നടത്തണമെന്നും അറിയിക്കുന്നു. കൊതുകിന്റെ ഉറവിട നശീകരണമാണ് പ്രധാനം. ഇടവിട്ട് മഴ പെയ്യുന്നതിനാൽ കൊതുക് പെരുകാനുള്ള സാധ്യത കൂടുതലാണ്. അതിനാൽ വീടിനകത്തും പുറത്തും വെള്ളം കെട്ടി നിൽക്കാൻ ഇടവരരുത്. ചെടിച്ചട്ടികൾ, ഫ്രിഡ്ജ്, എ സി എന്നിവയുടെ ട്രേകൾ, അലക്ഷ്യമായി കിടക്കുന്ന പാത്രങ്ങൾ, ചിരട്ടകൾ, കുപ്പികൾ, ടയർ, മുട്ടത്തോട്, മറ്റു വസ്തുക്കൾ, സൺഷെയ്ഡ്, ടെറസ്, ടാർപോളിൻ എന്നിങ്ങനെ വെള്ളം കെട്ടിനിന്ന് കൊതുക് വളരുവാൻ ഇടയുള്ള എല്ലാ സാഹചര്യങ്ങളും ഒഴിവാക്കേണ്ടതാണ്. വെള്ളം സംഭരിക്കുന്ന പാത്രങ്ങൾ കൊതുകുകൾക്ക് മുട്ടയിടാനുള്ള സാധ്യതയുള്ളതിനാൽ കൊതുകുവലയോ തുണിയോ ഉപയോഗിച്ച് മൂടുക. കക്കൂസിന്റെ വെൻപൈപ്പുകൾ വലകൾ കൊണ്ട് കെട്ടിവയ്ക്കുക. ടാങ്കിന്റെ സ്ലാബുകളിലെ വിടവുകൾ നികത്തുക. ഓടകളിലെ മാലിന്യങ്ങൾ നീക്കി വെള്ളം സുഗമമായി ഒഴുക്കിവിടുക തുടങ്ങിയ പ്രതിരോധ മാർഗ്ഗങ്ങൾ സ്വീകരിക്കേണ്ടതാണ്. കൊതുകു കടിയേൽക്കാതിരിക്കാൻ കൊതുകുവല, ലേപനങ്ങൾ തുടങ്ങിയവ ഉപയോഗിക്കണം. മഴക്കാലത്ത് വയറിളക്കം പോലുള്ള ജലജന്യ രോഗങ്ങളെയും കരുതിയിരിക്കണം. ഉപ്പിട്ട കഞ്ഞിവെള്ളം, കരിക്കിൻ വെള്ളം, ORS എന്നിവ ഉപയോഗിച്ച് ആരംഭത്തിൽ തന്നെ പാനീയ ചികിത്സ തുടങ്ങുന്നത് വഴി രോഗം ഗുരുതരമാകാതെ തടയാം.

അക്കൗണ്ടൻസ് അക്കാദമി തൃശൂർ ചോദ്യം ഉത്തരം ചിന്താ വിഷയം പരിപാടിയിലെ ഇന്നത്തെ ചോദ്യം ഒരിക്കൽ കൂടി പറയാം. റെയിൻ റൈസിംഗ് എന്ന പുസ്തകം ആര് രചിച്ചതാണ്? ഈ ചോദ്യത്തിന്റെ ഉത്തരം രാവിലെ 7:55.

സമയം 6 മണി കഴിഞ്ഞ് 43:45. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലേ.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: കൃഷിക്കാലമായി സമ്പൂർണ്ണ കൃഷി അറിവുകളുമായി മനോരമ കർഷകശ്രീ. ഇപ്പോൾ കർഷകശ്രീ വരിക്കാരാകുന്നവർക്ക് ഹൈബ്രിഡ് പച്ചക്കറി വിത്തുകൾ സൗജന്യം. കർഷകശ്രീ, കർഷകർക്കും കൃഷിയെ സ്നേഹിക്കുന്നവർക്കും.
0: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ.

സ്വയം പര്യാപ്തമായ രാജ്യം സാമ്പത്തിക സ്ഥിരത നിലനിർത്താനും പ്രതിസന്ധി ഘട്ടങ്ങളിൽ വികസന മുൻഗണനകൾ ഏറ്റെടുക്കാനും കൂടുതൽ സജ്ജമാണെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസത്തെ സീഷെൽസ് സന്ദർശനത്തിന് നാളെ തുടക്കമാകും. ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. വിമുക്തി മിഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ബോധവൽക്കരണ റാലി രാവിലെ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. സംസ്ഥാനത്ത് ഇന്നലെ 6 പേർക്ക് കൂടി ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ജർമ്മനി നോക്കൌട്ടിൽ. ഇക്വഡോർ നോക്കൌട്ട് സാധ്യത ഉറപ്പിച്ചു. വാർത്തകൾ വിശദമായി. സ്വയം പര്യാപ്തമായ ഒരു രാജ്യം സാമ്പത്തിക സ്ഥിരത നിലനിർത്താനും പ്രതിസന്ധി ഘട്ടങ്ങളിൽ വികസന മുൻഗണനകൾ ഏറ്റെടുക്കാനും കൂടുതൽ സജ്ജമാണെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു പറഞ്ഞു. രാഷ്ട്രപതി ഭവനിൽ 2023-2024 ബാച്ചുകളിലെ മിലിട്ടറി എഞ്ചിനീയർ സർവീസസ് ഓഫീസർ ട്രെയിനികളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. രാജ്യരക്ഷാ മേഖലയുടെ അടിസ്ഥാന സൌകര്യ വികസനത്തിൽ മിലിട്ടറി എഞ്ചിനീയർ സർവീസസ് വഹിക്കുന്ന പങ്ക് സമാനതകളില്ലാത്തതാണെന്ന് രാഷ്ട്രപതി പറഞ്ഞു. തന്ത്രപ്രധാന പ്രതിരോധ കേന്ദ്രങ്ങൾ വികസിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നതിനും സായുധസേനയുടെ പ്രവർത്തനശേഷി ശക്തിപ്പെടുത്തുന്നതിനും ഈ വിഭാഗം നിർണായക പങ്കുവഹിക്കുന്നുണ്ടെന്നും ദ്രൗപദി മുർമു പറഞ്ഞു. സീഷെൽസിന്റെ ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ വിശിഷ്ടാതിഥിയായി പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ മുതൽ 29 വരെ സീഷെൽസിൽ ഔദ്യോഗിക സന്ദർശനം നടത്തും. 2015 പ്രധാനമന്ത്രി അവസാനമായി സീഷെൽസ് സന്ദർശിച്ചത്. രാജ്യരക്ഷാസേനയുടെ ഒരു സംഘവും 2 ഇന്ത്യൻ നാവികസേനാ കപ്പലുകളും ആഘോഷങ്ങളിൽ പങ്കെടുക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം ന്യൂഡൽഹിയിൽ അറിയിച്ചു. സന്ദർശനവേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സീഷെൽസ് പ്രസിഡന്റ് ഡോക്ടർ പാട്രിക് ഹെർമിനിയുമായി കൂടിക്കാഴ്ച നടത്തുകയും പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങളിൽ കാഴ്ചപ്പാടുകൾ കൈമാറുകയും ചെയ്യും. സീഷെൽസിന്റെ ദേശീയ അസംബ്ലിയെ അഭിസംബോധന ചെയ്യുന്ന നരേന്ദ്രമോദി ഇന്ത്യൻ പ്രവാസികളുമായും സംവദിക്കും. ഇന്ത്യയും സീഷെൽസും തമ്മിൽ നിലനിൽക്കുന്ന സൌഹൃദം വീണ്ടും ഉറപ്പിക്കാനും എല്ലാ മേഖലകളിലും ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്താനും സന്ദർശനം സഹായകമാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറലിന്റെ സാമ്പത്തിക കാര്യ പ്രത്യേക ഉപദേശക നെതർലാൻഡ്സ് രാജ്ഞി മാക്സിമയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയുടെ ഡിജിറ്റൽ പൊതു അടിസ്ഥാന സൌകര്യങ്ങളുടെ വികാസം, സാമ്പത്തിക സേവനങ്ങൾ കൂടുതൽ പ്രാപ്യവും താങ്ങാനാവുന്നതും ജീവിതം എളുപ്പമാക്കുന്നതും ജനങ്ങളെ ശാക്തീകരിക്കുന്നതുമായത് എങ്ങനെയെന്ന് കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്തതായി മോദി ഒരു സാമൂഹ്യമാധ്യമക്കുറിപ്പിൽ പറഞ്ഞു. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താൻ സെൽഫ് എന്യൂമറേഷൻ സൌകര്യം ഇനി 5 ദിവസം കൂടി ലഭ്യമാകും. sc.census.gov.in എന്ന പോർട്ടലിലെ ലിങ്കിൽ സംസ്ഥാനം തിരഞ്ഞെടുത്ത ശേഷം കുടുംബനാഥന്റെ പേരും മൊബൈൽ നമ്പറും നൽകി രജിസ്റ്റർ ചെയ്ത് വീട് സംബന്ധിച്ച വിവരങ്ങൾ സമർപ്പിക്കാം. ഈ മാസം 21 നീറ്റ് പുനഃപരീക്ഷയുടെ ഉത്തരസൂചികൾ www.neet.nta.in ലഭ്യമാണെന്ന് NTA സാമൂഹിക മാധ്യമത്തിൽ അറിയിച്ചു. മറ്റന്നാൾ വരെ വിദ്യാർത്ഥികൾക്ക് ഒരു ചോദ്യത്തിന് 200 രൂപ നിരക്കിൽ ചോദ്യങ്ങൾ വിലയിരുത്താം. ചലഞ്ച് സ്വീകരിച്ചാൽ ഫീസ് പൂർണ്ണമായും തിരികെ ലഭിക്കും. പുനഃപരീക്ഷയ്ക്ക് ഹാജരായ വിദ്യാർത്ഥികൾക്ക് ഫീസ് തിരികെ ലഭിക്കുന്നതിനും ബാങ്ക് അക്കൌണ്ട് അപ്ഡേറ്റ് ചെയ്യുന്നതിനും NTA പോർട്ടലിൽ ഈ മാസം 30 വരെ സൌകര്യം ലഭ്യമാണ്. ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. ലോകത്ത് 10,00,000 ജനങ്ങളെ ബാധിക്കുന്ന വിപത്താണ് ലഹരി ഉപയോഗവും ലഹരി കടത്തുമെന്ന് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഐക്യരാഷ്ട്രസഭ June 26 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായി ആചരിച്ചത്. ലഹരിയെ തുടച്ചു നീക്കാം അതിജീവനത്തിന്റെ കരുത്തോടെ എന്നതാണ് ഈ വർഷത്തെ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണ സന്ദേശം. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് വിമുക്തി മിഷനും വിശ്വശാന്തി ഡെവലപ്മെന്റ് ഫൌണ്ടേഷനും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ബോധവൽക്കരണ റാലി ഇന്ന് തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. രാവിലെ 10:30 കവടിയാറിൽ നിന്ന് ആരംഭിക്കുന്ന റാലി കനകക്കുന്ന് കൊട്ടാരത്തിൽ സമാപിക്കും. ലഹരി വസ്തുക്കളുടെ ദുരുപയോഗത്തെയും അനധികൃത കടത്തിനെയും പ്രതിരോധിക്കുന്നതിനും യുവജനങ്ങളിലും വിദ്യാർത്ഥികളിലും ബോധവൽക്കരണം ശക്തിപ്പെടുത്തുകയുമാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം. നാർക്കോ കോർഡിനേഷൻ സെന്ററിന്റെ 10th ഉന്നതതല യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ നടത്തും. ആഭ്യന്തരമന്ത്രി അമിത്ഷാ അധ്യക്ഷത വഹിക്കും. രാജ്യത്ത് മയക്കുമരുന്ന് കടത്തും ദുരുപയോഗവും ചെറുക്കുന്നതിന് ശ്രമങ്ങൾ അവലോകനം ചെയ്യുന്നതിനാണ് യോഗം. യോഗത്തിൽ കേന്ദ്ര മന്ത്രാലയങ്ങൾ, സംസ്ഥാന ഗവൺമെന്റുകൾ, മയക്കുമരുന്ന് നിയമനിർവ്വഹണ ഏജൻസികൾ എന്നിവയുടെ പ്രതിനിധികൾ പങ്കെടുക്കും. രാജ്യത്തുടനീളം പിടിച്ചെടുത്ത ഏകദേശം 6,000 കോടി രൂപ വിലമതിക്കുന്ന മയക്കുമരുന്ന് വസ്തുക്കൾ നിയമപരമായ നടപടികൾക്കനുസൃതമായി നശിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ഓൺലൈൻ മയക്കുമരുന്ന് നിർമ്മാർജ്ജന പക്ഷാചരണത്തിന് അമിത്ഷാ തുടക്കം കുറിക്കും.
അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തിൽ കരുതലോടെ കരുനീക്കാം എന്ന സന്ദേശത്തിൽ കോഴിക്കോട് ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് ബീച്ച് ഫ്രീഡം സ്ക്വയറിൽ ഭീമൻ പാമ്പും കോണിയും ഒരുക്കുന്നു. നശാമുക്ത ഭാരത് അഭിയാൻ കേന്ദ്രാവിഷ്കൃത പദ്ധതിയുടെ പിന്തുണയിൽ ജില്ലാ സാമൂഹ്യനീതി വകുപ്പിന്റെ സഹകരണത്തോടെയാണ് പരിപാടി. വൈകിട്ട് ജില്ലാ കലക്ടർ എം എസ് മാധവിക്കുട്ടി

0: കുട്ടി പരിപാടി ഉദ്ഘാടനം ചെയ്യും. അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനമായ ഇന്ന് രാവിലെ കണ്ണൂർ പോലീസ് പരേഡ് ഗ്രൌണ്ടിൽ കൂട്ടയോട്ടം നടത്തും. ടി ഒ മോഹനൻ MLA ഫ്ളാഗ് ഓഫ് ചെയ്യും. ശ്രീകണ്ഠപുരത്ത് ഉച്ചയ്ക്ക് സന്ദേശ റാലി സംഘടിപ്പിക്കും. കണ്ണൂർ സിറ്റി പോലീസും തലശ്ശേരി പോലീസ് സബ് ഡിവിഷനും ചേർന്ന് 5K Run Season 2 എന്ന പേരിൽ തലശ്ശേരി മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നിന്ന് ലഹരി വിരുദ്ധ റണ്ണും സംഘടിപ്പിക്കും. രാജ്യത്തിന്റെ ഏറ്റവും വലിയ സമ്പത്തായ വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും വേട്ടയാടുന്ന വിപത്താണ് ലഹരിയെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP കാസർകോട്ട് പറഞ്ഞു. നശാമുക്ത ഭാരത് അഭിയാന്റെ ഭാഗമായി ജില്ലാ സാമൂഹ്യനീതി വകുപ്പും ജില്ലാ പോലീസും സംയുക്തമായി സംഘടിപ്പിച്ച അയാമെ തൂഫാൻ വാരിയർ ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടിയിൽ സന്ദേശം നൽകുകയായിരുന്നു അദ്ദേഹം. വ്യാവസായിക വാണിജ്യ LPG വിതരണത്തിലെ എല്ലാ നിയന്ത്രണങ്ങളും നീക്കം ചെയ്തതായി പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം അറിയിച്ചു. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ തുടക്കത്തിൽ നിർത്തിവച്ചിരുന്ന LPGയുടെ വിതരണം പ്രതിസന്ധിക്ക് മുന്നത്തെ നിലവാരത്തിലേക്ക് പുനഃസ്ഥാപിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് 6 പേർക്കുകൂടി ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. ആലപ്പുഴ കൊല്ലം ജില്ലകളിൽ 2 വീതവും തിരുവനന്തപുരം വയനാട് ജില്ലകളിൽ ഓരോരുത്തർക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. ഈ വർഷം ഇതുവരെ 248 പേർക്ക് രോഗബാധ സ്ഥിരീകരിച്ചു. 6 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിൽ നിപ റിപ്പോർട്ട് ചെയ്ത ഈ മാസം 10-ന് ശേഷം ഇതുവരെ പുതിയ രോഗബാധയൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നിലവിലെ രോഗിയുടെ സമ്പർക്ക പട്ടികയിലെ 15 പേരെ പരിശോധിച്ചതിൽ ആർക്കും രോഗബാധയില്ലെന്നും സ്ഥിരീകരിച്ചു. രോഗനിരീക്ഷണത്തിന്റെ ഭാഗമായി നിപ സമാന ലക്ഷണങ്ങൾ ഉള്ളവരുടെ ഇടയിൽ ജില്ലയിൽ നടത്തിയ പരിശോധനയിൽ 52 പേരുടെ ഫലവും നെഗറ്റീവാണ്. എങ്കിലും രോഗനിരീക്ഷണ നടപടികൾ ശക്തമായി തുടരുന്നുവെന്ന് മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. നിപ ബാധിച്ച രോഗി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ ചികിത്സയിൽ തുടരുകയാണ്. രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാമനാട്ടുകര മുനിസിപ്പാലിറ്റിയിലെ 64 വീടുകളിൽ കൂടി ആരോഗ്യ പ്രവർത്തകർ ഇന്നലെ സന്ദർശനം നടത്തി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് ഇയിൽ അവസാന മത്സരത്തിൽ പരാജയപ്പെട്ടെങ്കിലും 1st place ജർമ്മനി നോക്കൌട്ടിലെത്തി. 3rd മത്സരത്തിൽ ഇക്വഡോർ 1-0 2 ഗോളുകൾക്ക് ജർമ്മനിയെ തോൽപ്പിച്ച് നോക്കൌട്ട് സാധ്യത ഉറപ്പിച്ചു. ഐവറി കോസ്റ്റ് മറുപടിയില്ലാത്ത 2 ഗോളുകൾക്ക് കുറസാവയെ പരാജയപ്പെടുത്തി. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
1: തുടങ്ങി 2nd minute തന്നെ ജർമ്മനി ഗോൾ നേടി ലീഡ് പിടിച്ചെങ്കിലും 9th minute മറുപടി നൽകി തെക്കേ അമേരിക്കൻ കരുത്തര ഇക്വഡോർ വിട്ടുകൊടുക്കാൻ തങ്ങൾ തയ്യാറല്ലെന്ന് സൂചന നൽകി. ഒപ്പത്തിനൊപ്പം പൊരുതി കളിച്ച ഇക്വഡോറൊടുവിൽ മുൻ ലോക ചാമ്പ്യന്മാരായ ജർമ്മനിയെ അട്ടിമറിച്ച് പുറത്താകലിന്റെ വക്കിൽ നിന്ന് നോക്കൌട്ട് റൌണ്ടിന്റെ പടിവാതിൽ. ഇതാദ്യമായാണ് ലോകകപ്പിൽ ഇക്വഡോർ ജർമ്മനിയെ വീഴ്ത്തുന്നത്. 77th minute ഗോൺസാലോ പ്ലാറ്റയാണ് ഇക്വഡോറിന്റെ വിജയ ഗോൾ നേടിയത്. ഗ്രൂപ്പ് ഇയിലെ മറ്റൊരു മത്സരത്തിൽ കുറസോവയെ മറുപടിയില്ലാത്ത 2 ഗോളുകൾക്ക് മറികടന്ന് ഐവറി കോസ്റ്റ് നോക്കൌട്ട് റൌണ്ടിലേക്ക് മുന്നേറി. മത്സരത്തിന്റെ 7:64 നിക്കോളസ് പെപ്പയുടെ 2 ഗോളുകളാണ് ഐവറി കോസ്റ്റിനെ മിന്നും ജയം സമ്മാനിച്ചത്. ലോകകപ്പിലെ ഏറ്റവും കുഞ്ഞൻ രാജ്യമായ കുറസോവ ഒരു മത്സരം പോലും ജയിക്കാതെയാണ് ടൂർണമെന്റിൽ നിന്നും പുറത്തായത്.
0: പുലർച്ചെ നടന്ന മത്സരങ്ങളിൽ നെതർലാൻഡ് 1-3 ഗോളുകൾക്ക് ടുണീഷ്യയെ തോൽപ്പിച്ചു. ജപ്പാൻ സ്വീഡൻ മത്സരം സമനിലയിൽ. സംസ്ഥാനത്തെ പൊതുഗതാഗത സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നത് ചർച്ച ചെയ്യാൻ മന്ത്രി CP ജോൺ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. വാഹൻ സാരഥി പോർട്ടലുകളുടെ തകരാറുകൾ, KSRTC ബസ്സുകളുടെ നവീകരണം, ഇ ചലാൻ ഏകോപനം തുടങ്ങിയ വിവിധ വിഷയങ്ങൾ യോഗത്തിൽ ചർച്ചയായി. കേരളം ഉന്നയിച്ച ആവശ്യങ്ങളോട് കേന്ദ്രമന്ത്രി തികച്ചും അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചതെന്ന് മന്ത്രി CP ജോൺ അറിയിച്ചു. ഉണ്ണികൃഷ്ണൻ പുതൂർ സ്മാരക ട്രസ്റ്റ് ആൻഡ് ഫൌണ്ടേഷന്റെ പുതൂർ സ്മാരകത്തിന് സ്മാരക പുരസ്കാരത്തിന് ചെറുകഥാകൃത്തും നോവലിസ്റ്റുമായ KP രാമനുണ്ണി അർഹനായി. ഡോക്ടർ M ലീലാവതി, C രാധാകൃഷ്ണൻ, ഡോക്ടർ നെടുമുടി ഹരികുമാർ എന്നിവരടങ്ങിയ സമിതിയാണ് പുരസ്കാരം നിർണയിച്ചത്. ഉണ്ണികൃഷ്ണൻ പുതൂരിന്റെ 94th ജന്മവാർഷിക സ്മൃതിദിനമായ July 15 ഗുരുവായൂരിൽ പുരസ്കാരം സമ്മാനിക്കും. 11,111 രൂപയും വെങ്കലശില്പവും പ്രശസ്തിപത്രവും അടങ്ങുന്നതാണ് പുരസ്കാരമെന്ന് ട്രസ്റ്റ് ആൻഡ് ഫൌണ്ടേഷൻ ചെയർമാൻ ഷാജു പുതൂർ അറിയിച്ചു. കോതമംഗലം, പിണ്ടിമന, കോട്ടപ്പടി പഞ്ചായത്തുകളിലെ ജനവാസ മേഖലകളിൽ ഭീതി പരത്തിയ കാട്ടാനയെ മയക്കുവെടി വെച്ച് ചികിത്സ നൽകിയ ശേഷം കരിമ്പാനി വനമേഖലയിലേക്ക് തിരിച്ചുവിട്ടു. ഇന്നലെ രാവിലെ മയക്കുവെടി വെച്ച് പിടികൂടി റേഡിയോ കോളർ ഘടിപ്പിച്ചിരുന്നു. ചീഫ് വൈൽഡ് വാർഡന്റെ അനുമതിയോടെ രൂപീകരിച്ച വിദഗ്ധ സമിതിയുടെ ശുപാർശ പ്രകാരമാണ് ആനയെ വനത്തിലേക്ക് തിരിച്ചുവിട്ടത്. പ്രധാന വാർത്തകൾ വീണ്ടും. സ്വയം പര്യാപ്തമായ രാജ്യം സാമ്പത്തിക സ്ഥിരത നിലനിർത്താനും പ്രതിസന്ധി ഘട്ടങ്ങളിൽ വികസന മുൻഗണനകൾ ഏറ്റെടുക്കാനും കൂടുതൽ സജ്ജമാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസത്തെ സീഷൽസ് സന്ദർശനത്തിന് നാളെ തുടക്കമാകും. ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. വിമുക്തി മിഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ബോധവൽക്കരണ റാലി രാവിലെ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി VD സതീശൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. സംസ്ഥാനത്ത് ഇന്നലെ 6 പേർക്കുകൂടി ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ജർമ്മനി നോക്കൌട്ടിൽ ഇക്വഡോർ നോക്കൌട്ട് സാധ്യത ഉറപ്പിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: അഥ വാർത്താഹ.

0: ഗ്രാമക്ഷേമ വാർത്തകൾ.
1: പ്രായോജകർ, പ്രസവിക്കാനും പ്രസവാനന്തര പരിചരണത്തിനും പുതിയൊരിടം
2: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ.
3: അമ്മ മനസ്സ്,
2: ആ അമ്മ, അതൊക്കെ ഒരു യോഗാണേ. ഒരു കുഞ്ഞിക്കാല് കാണാൻ വേണ്ടി എന്തൊക്കെ ചെയ്തു.
4: വിഷമിക്കാതിരിക്കടോ, അതൊക്കെ ശരിയാവും. വന്ധ്യതാ ചികിത്സയിൽ 35 വർഷത്തെ സേവന പാരമ്പര്യമുള്ള നമ്മുടെ സൈമർ ഹോസ്പിറ്റലില്ലേ തൃശ്ശൂര്, പിന്നെന്തിനാ ടെൻഷൻ ആവുന്നേ.
2: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ, കണിമംഗലം.
5: ഗ്രാമക്ഷേമ വാർത്തകളിൽ ഇന്ന് കേരള കാർഷിക സർവകലാശാല വാർത്തകൾ. വിളപരിപാലന നിർദ്ദേശങ്ങൾ. മഴക്കാലത്ത് തെങ്ങിനെ ബാധിക്കുന്ന കുമിൾ രോഗങ്ങളാണ് ചെന്നീരൊലിപ്പ്, കൂമ്പുചീയൽ എന്നിവ. ചെന്നീരൊലിപ്പിന് തെങ്ങിന് 5 കിലോഗ്രാം വീതം വേപ്പിൻ പിണ്ണാക്ക് ചേർക്കണം. കറ ഒലിക്കുന്ന ഭാഗത്തെ തൊലി ചെത്തിമാറ്റി ഉരുക്കിയ ടാറോ ബോർഡോ കുഴമ്പോ തേക്കുക. കാറ്റുവീഴ്ച ബാധിച്ച തെങ്ങിൻ തോട്ടങ്ങളിൽ കൂമ്പുചീയൽ രോഗവും സാധാരണ കാണാറുണ്ട്. നടുനാമ്പിന്റെ അഴുകിത്തുടങ്ങിയ ഭാഗം ചെത്തിമാറ്റി തീയിട്ട് നശിപ്പിക്കുക. പിന്നീട് ബോർഡോ കുഴമ്പ് പുരട്ടി വെള്ളം ഇറങ്ങാത്ത വിധം മൺചട്ടികൊണ്ട് മൂടിവയ്ക്കുക. കൂടാതെ 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം തെങ്ങോലകളിൽ തളിച്ചുകൊടുക്കുകയും വേണം. വർഷത്തിൽ 10 തേങ്ങയിലും കുറവ് ലഭിക്കുന്ന തെങ്ങുകളും സാരമായ രോഗബാധയുള്ള തെങ്ങുകളും വെട്ടിമാറ്റി നശിപ്പിച്ചതിനു ശേഷം രോഗപ്രതിരോധ ശേഷിയും അത്യുൽപാദന ശേഷിയുമുള്ള ഇനങ്ങളുടെ തൈകൾ നടണം. മൂടിക്കെട്ടിയ അന്തരീക്ഷ സ്ഥിതി തുടരുന്നതിനാൽ നെല്ലിൽ ഓലചുരുട്ടിപ്പുഴുവിന്റെ ആക്രമണം കാണാനിടയുണ്ട്. അതിനാൽ 1 ഏക്കർ പാടശേഖരത്തിന് 2 cc ട്രൈക്കോഗ്രമ കാർഡ് വീതം ചെറു കഷ്ണങ്ങളായി മുറിച്ച് വയലിന്റെ പല ഭാഗത്ത് ഓലയുടെ അടിഭാഗത്തായി സ്ഥാപിക്കുക. ഓലചുരുട്ടിപ്പുഴുവിന്റെ ആക്രമണം കാണുകയാണെങ്കിൽ 1 മില്ലി ഫ്ലൂബെൻഡയാമിഡ് 10 ലിറ്റർ വെള്ളത്തിൽ, അല്ലെങ്കിൽ 3 മില്ലി ക്ലോറാൻട്രി നിലിപ്രോൾ 10 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് തളിപ്പിക്കുക. കുരുമുളകിന്റെ കൊടിത്തലകൾ ഇളകി വീണിട്ടുള്ളവ പിടിച്ചുകെട്ടണം. തണൽ കൂടിയാൽ പൊള്ളുവണ്ടിന്റെ ആക്രമണവും കുമിൾ രോഗങ്ങളും കൂടും. തന്മൂലം കായ്പിടുത്തം കുറയും. അതുകൊണ്ട് താങ്ങുമരത്തിന്റെ ചില്ലകൾ മുറിച്ചുമാറ്റി കഴിയുന്നത്ര സൂര്യപ്രകാശം കൊടിയിൽ പതിക്കാൻ ആവശ്യമായ സൌകര്യം ചെയ്യണം. കുരുമുളക് തോട്ടങ്ങളിൽ ദ്രുതവാട്ടത്തിനെതിരെ മുൻകരുതലുകൾ എടുക്കണം. ദ്രുതവാട്ടം വന്ന് ഉണങ്ങിയതും കേടുവന്നതുമായ വള്ളികൾ മുറിച്ചുമാറ്റി തീയിട്ട് നശിപ്പിക്കണം. ദ്രുതവാട്ടത്തിനെതിരെ ട്രൈക്കോഡ്രമ എന്ന കുമിളിന്റെ കൾച്ചർ ഉപയോഗിക്കുന്നത് ഫലപ്രദമായിരിക്കും. 1 കിലോഗ്രാം ട്രൈക്കോഡർമ, 10 കിലോഗ്രാം വേപ്പിൻ പിണ്ണാക്ക്, 90 കിലോഗ്രാം ഉണക്കിപ്പൊടിച്ച ചാണകം എന്നിവ ചേർത്ത് നല്ല തണലുള്ളതും വെള്ളം കയറാത്തതുമായ സ്ഥലത്ത് കൂട്ടിക്കലർത്തി 2 ആഴ്ച ഇടുക. ഇടയ്ക്ക് ഇളക്കി കൊടുക്കുകയും ചെറിയ ഈർപ്പം നിലനിർത്താൻ വെള്ളം തളിക്കുകയും വേണം. ഈ മിശ്രിതം കുരുമുളക് ചെടിയുടെ ചുവട്ടിൽ ചേർത്ത് കൊടുത്താൽ വാട്ടരോഗം വരാതിരിക്കുന്നതിന് 1 പരിധിവരെ സഹായിക്കും. അല്ലെങ്കിൽ സ്യൂഡോമോണാസ് 1 കിലോഗ്രാം 20 കിലോഗ്രാം ചാണകപ്പൊടിയുമായി കൂട്ടിക്കലർത്തി ഇട്ടുകൊടുക്കുന്നതും രോഗം നിയന്ത്രിക്കാൻ നല്ലതാണ്. വാഴയിൽ പിണ്ടിപ്പുഴുവിന്റെ ആക്രമണം തടയുന്നതിനായി പ്രതിരോധ നടപടികൾ സ്വീകരിക്കുക. വണ്ടുകൾ ചെടിയുടെ അവശിഷ്ടഭാഗങ്ങളിലും അഴുകിയ വസ്തുക്കളിലുമാണ് ഒളിച്ചിരിക്കുക. ഇവയുടെ ആക്രമണം തടയുന്നതിന് ആദ്യമായി ചെയ്യേണ്ടത് കൃഷിയിടം വൃത്തിയായി വയ്ക്കുക എന്നതാണ്. വാഴയിൽ ഉണങ്ങിയ ഇലകൾ നീക്കം ചെയ്യുകയും വേപ്പിൻ സത്തടങ്ങിയ കീടനാശിനി രൂപികകൾ 4 മില്ലി ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലക്കി വാഴയുടെ തടഭാഗത്തും ഇലക്കവിളിലും തളിക്കുന്നത് നല്ലതാണ്. ആക്രമണം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ക്ലോർ പൈറിഫോസ് എന്ന കീടനാശിനി 2.5 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലക്കി ഇലക്കവിളിൽ ഒഴിക്കുക. നേന്ത്രവാഴയ്ക്ക് ചിലയിടങ്ങളിൽ ബാക്ടീരിയ മൂലമുണ്ടാകുന്ന മാണം അഴുകൽ രോഗം കാണുന്നുണ്ട്. വാഴയുടെ ഇലകൾ മഞ്ഞളിക്കുകയും വാഴക്കൈകൾ ഒടിയുകയും ക്രമേണ വാഴ കടയുടെ മറിഞ്ഞു വീഴുകയും ചെയ്യും. വാഴയുടെ മാണം ചീഞ്ഞ് അഴുകിയതായും കാണാം. മണ്ണിലൂടെയാണ് രോഗം പകരുന്നത് എന്നതുകൊണ്ട് ഇത് നിയന്ത്രിക്കുന്നതിനായി നീർവാർച്ച ഉറപ്പുവരുത്തണം. ബ്ലീച്ചിംഗ് പൗഡർ 1 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ വാഴയൊന്നിന് 5 ലിറ്റർ എന്ന കണക്കിൽ ഒഴിച്ചു കൊടുക്കുക.
0: സൈമർ ദ വിമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം ഗ്രാമക്ഷേമ വാർത്തകൾ സമാപിക്കുന്നു.
1: പ്രായോജകർ, പ്രസവിക്കാനും പ്രസവാനന്തര പരിചരണത്തിനും പുതിയൊരിടം
2: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ.
6: തിങ്കൾ, ബുധൻ, വെള്ളി ഗാന സന്ദേശം രാവിലെ 7:35. പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
7: മഹത്തായ അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി വൈദ്യരത്നം ഔഷധശാല. മഹത്തായ അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി വൈദ്യരത്നം ഔഷധശാല.

0: പുലരിപ്പൂക്കളിൽ ഇനി കേൾക്കാം.
1: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ, ഹരിതം.
2: പ്രായോജകർ
1: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി, തൃശൂർ.
3: ഐ കെയർ യു കാൻ ട്രസ്റ്റ്.
1: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിചരണം ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ.
3: അത്യാധുനിക സംവിധാനങ്ങളും സൗകര്യങ്ങളുമുള്ള കണ്ണാശുപത്രി.
1: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
3: മെഡിസപ് ആനുകൂല്യങ്ങൾ.
1: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ.
3: ഫോൺ 8078788881.
4: മഴക്കാലത്ത് പാലിക്കാം പരിസര ശുചിത്വം. കേരളത്തിന്റെ ജീവിതത്തിലും സംസ്കാരത്തിലും മഴക്കാലത്തിന് ഒരു പ്രത്യേക സ്ഥാനമുണ്ട്. വേനലിന്റെ കാഠിന്യത്തിന് ആശ്വാസമേകി പെയ്തിറങ്ങുന്ന മഴ പ്രകൃതിക്ക് പുതുജീവൻ നൽകുന്നു. വയലുകൾ പച്ചപിടിക്കുകയും നദികളും തോടുകളും നിറയുകയും അന്തരീക്ഷം ശീതളമാവുകയും ചെയ്യുന്നു. എന്നാൽ മഴക്കാലം സന്തോഷവും സമൃദ്ധിയും മാത്രമല്ല ചില ആരോഗ്യ വെല്ലുവിളികളും ഒപ്പം കൊണ്ടുവരുന്നുണ്ട്. മഴക്കാലത്ത് പകർച്ചവ്യാധികൾ വർദ്ധിക്കുന്നതിനും രോഗാണുക്കൾ പടരുന്നതിനും സാധ്യത കൂടുതലാണ്. അതുകൊണ്ടുതന്നെ മഴക്കാലത്ത് പരിസര ശുചിത്വം പാലിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മഴവെള്ളം കെട്ടിക്കിടക്കുന്ന ഇടങ്ങൾ കൊതുകുകളുടെ പ്രജനന കേന്ദ്രങ്ങളായി മാറുന്നു. ഡെങ്കിപ്പനി, ചിക്കുൻഗുനിയ, മലേറിയ തുടങ്ങിയ രോഗങ്ങൾ പരത്തുന്ന കൊതുകുകൾ ഇത്തരം സ്ഥലങ്ങളിലാണ് വളരുന്നത്. വീടിന്റെ പരിസരത്ത് ഉപയോഗശൂന്യമായി കിടക്കുന്ന ടയറുകൾ, പ്ലാസ്റ്റിക് കുപ്പികൾ, ചിരട്ടകൾ, പൂച്ചട്ടികൾ തുടങ്ങിയവയിൽ വെള്ളം കെട്ടിനിൽക്കുന്നത് ഒഴിവാക്കണം. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും വീടും പരിസരവും പരിശോധിച്ചേ ഇത്തരം വെള്ളക്കെട്ടുകൾ ഇല്ലെന്ന് ഉറപ്പുവരുത്തേണ്ടതും അത്യാവശ്യമാണ്. മഴക്കാലത്ത് മാലിന്യ സംസ്കരണത്തിനും പ്രത്യേക ശ്രദ്ധ ആവശ്യമാണ്. മാലിന്യങ്ങൾ പൊതുസ്ഥലങ്ങളിൽ വലിച്ചെറിയുന്നത് രോഗാണുക്കളുടെ വ്യാപനത്തിന് കാരണമാകുന്നു. ജൈവ മാലിന്യങ്ങളും അജൈവ മാലിന്യങ്ങളും വേർതിരിച്ച് സംസ്കരിക്കുന്ന ശീലം വളർത്തിയെടുക്കണം. വീടുകളിലും സ്ഥാപനങ്ങളിലും ഉറവിട മാലിന്യ സംസ്കരണം പ്രോത്സാഹിപ്പിക്കേണ്ടതും അത്യാവശ്യമാണ്. ശുചിത്വമുള്ള പരിസരം ആരോഗ്യകരമായ സമൂഹത്തിന്റെ അടിസ്ഥാനമാണ്. കുടിവെള്ളത്തിന്റെ ശുദ്ധിയും മഴക്കാലത്ത് അതീവ പ്രാധാന്യമർഹിക്കുന്നു. മഴ മൂലം കിണറുകളിലും മറ്റ് ജലസ്രോതസ്സുകളിലും മലിനജലം കലരാൻ സാധ്യതയുണ്ട്. അതിനാൽ കിണറുകൾ ശുചീകരിക്കുകയും ക്ലോറിനേഷൻ നടത്തുകയും വേണം. തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുന്നത് വയറിളക്കം, ടൈഫോയിഡ്, ഹെപ്പറ്റൈറ്റിസ് എ തുടങ്ങിയ ജലജന്യ രോഗങ്ങളെ പ്രതിരോധിക്കാൻ സഹായിക്കും. ഓടകളും ചാലുകളും കൃത്യമായി വൃത്തിയാക്കേണ്ടതും അത്യാവശ്യമാണ്. പലപ്പോഴും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും മറ്റും അടിഞ്ഞുകൂടി വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെടുന്നു. ഇത് വെള്ളക്കെട്ടിനും കൊതുക് ശല്യത്തിനും കാരണമാകുന്നു. മഴക്കാലം ആരംഭിക്കുന്നതിനു മുമ്പ് തന്നെ പ്രദേശത്തെ ഓടകളും കാനകളും ശുചീകരിക്കാൻ ജനങ്ങളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ചേർന്ന് പ്രവർത്തിക്കേണ്ടതാണ്. വ്യക്തിശുചിത്വവും പരിസര ശുചിത്വവും പരസ്പരം ബന്ധപ്പെട്ടവയാണ്. പുറത്തുനിന്ന് വന്നാൽ കൈകൾ സോപ്പുപയോഗിച്ച് നന്നായി കഴുകുക, നനഞ്ഞ വസ്ത്രങ്ങൾ മാറ്റുക, ഭക്ഷണത്തിനു മുമ്പും ശേഷവും കൈ കഴുകുക തുടങ്ങിയ ശീലങ്ങൾ രോഗങ്ങളെ അകറ്റി നിർത്താൻ സഹായിക്കും. കുട്ടികൾക്കും മുതിർന്നവർക്കും ഇത്തരം ശുചിത്വശീലങ്ങളെക്കുറിച്ച് ബോധവൽക്കരണം നൽകേണ്ടതുമാണ്. കേരളം പലപ്പോഴും മാലിന്യമുക്ത നവകേരളം എന്ന ലക്ഷ്യത്തോടെ മുന്നേറുകയാണ്. ഈ ലക്ഷ്യം കൈവരിക്കാൻ ഓരോ വ്യക്തിയുടെയും പങ്കാളിത്തം അനിവാര്യമാണ്. നമ്മുടെ വീടും പരിസരവും മാത്രമല്ല പൊതുസ്ഥലങ്ങളും വൃത്തിയായി സൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം ഓരോ പൌരനും ഏറ്റെടുക്കണം. ശുചിത്വ പ്രവർത്തനങ്ങൾ സർക്കാർ സ്ഥാപനങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമല്ല, അത് സമൂഹത്തിന്റെ കൂട്ടായ കടമയാണ്. പ്രിയ ശ്രോതാക്കളെ, മഴക്കാലം രോഗങ്ങളുടെ കാലമാകാതെ ആരോഗ്യത്തിന്റെയും ശുചിത്വത്തിന്റെയും കാലമാക്കി മാറ്റാൻ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. വെള്ളം കെട്ടിനിൽക്കുന്നത് ഒഴിവാക്കാം. മാലിന്യങ്ങൾ ശാസ്ത്രീയമായി സംസ്കരിക്കാം. ശുദ്ധജലം ഉപയോഗിക്കാം. വ്യക്തിശുചിത്വവും പരിസര ശുചിത്വവും പാലിക്കാം. അങ്ങനെ ആരോഗ്യമുള്ള ഒരു കുടുംബത്തിനും സമൂഹത്തിനും നാടിനും വേണ്ടി നമുക്ക് കൈകോർക്കാം.
5: ഹരിതം സമാപിച്ചു. നിർവഹണ സഹായം ശ്രീനന്ദിനി സജീവ്. അവതരണം നിർവഹണം അഞ്ജു പി അർജുനൻ.
1: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ, ഹരിതം.
2: പ്രായോജകർ
1: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി, തൃശൂർ.
3: ഐ കെയർ യു ക്യാൻ ട്രസ്റ്റ്.
6: സാധാരണക്കാരുടെ കാഴ്ചയുടെ ആശാകേന്ദ്രമായ മാനവസേവ ഹോസ്പിറ്റലിൽ നിന്നും ഇനി പുഞ്ചിരിയോടെ മടങ്ങാം. അത്യാധുനിക സൗകര്യങ്ങളോടെ കുറഞ്ഞ ചെലവിലുള്ള നേത്ര ചികിത്സയും ദന്തപരിചരണത്തിനായി ഡെന്റൽ ക്ലിനിക്കും. രണ്ടാം ശനിയാഴ്ചകളിൽ നേത്രപരിശോധന ദന്തപരിശോധന ക്യാമ്പും. രജിസ്ട്രേഷനായി വിളിക്കൂ മാനവസേവ ഹോസ്പിറ്റൽ, മുതുവറ, തൃശൂർ. ഫോൺ 7034000644.

0: പുലരിപ്പൂക്കളിൽ അടുത്തതായി
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഗാന്ധിമാർഗത്തിലേക്ക് ഏവർക്കും സ്നേഹസ്വാഗതം. ഇന്ന് ഗാന്ധിമാർഗത്തിൽ ഒരു പ്രഭാഷണം കേൾക്കാം. ഗാന്ധിജി ജീവിതമാണ് സന്ദേശം. പ്രഭാഷണം എഴുതി അവതരിപ്പിക്കുന്നത് പ്രമുഖ സാഹിത്യകാരനും അധ്യാപകനുമായ ഡോക്ടർ പി വി കൃഷ്ണൻ നായർ.
2: മഹാത്മാഗാന്ധിയുടെ അതിവിസ്തൃതമായ ഒരു വാക്യം ഇതാണ്: എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം. ഗാന്ധിജിയുടെ ആത്മീയമായ ഔന്നിത്യവും അദ്ദേഹം മനുഷ്യരാശിക്കു നൽകിയ സേവനങ്ങളും പ്രകീർത്തിതമാണ്. ആത്മാർത്ഥതയാണ്, ആത്മാർപ്പണമാണ്, കലർപ്പില്ലാത്ത മനുഷ്യത്വമാണ് ഗാന്ധിജിയെ ലോകത്തോട് നമ്മോട് അടുപ്പിക്കുന്നത്. ആ മനുഷ്യൻ യാചകവേഷം ധരിച്ച ഇന്ത്യയുടെ ആത്മാവാണ്, രവീന്ദ്രനാഥ് ടാഗോർ സ്വന്തം ഡയറിയിൽ എഴുതി. ഗാന്ധിജിക്ക് ടാഗോർ ഒരു ബിരുദം നൽകി മഹാത്മാ. ആനി ബെസന്റും ടാഗോറും റൊമൈൻ ഡൊളാൻഡും വിപുലമായ ഒരാഷ്ടദർശനത്തിന്റെ അർത്ഥഗാംഭീര്യം ഉൾക്കൊണ്ടാണ് ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിശേഷിപ്പിച്ചത്. 156 സെന്റിമീറ്റർ ഉയരം, 53 കിലോഗ്രാം തൂക്കം, ഒരു ഇംഗർസോൾ വാച്ച്, ഒരു ചർക്ക, ഭഗവത്ഗീത, ഒരു ഊന്നുവടി, എവിടെയും കൊണ്ടു നടക്കുന്ന ഖുറാൻ, യേശുവിന്റെ മാർഗവും പ്രമാണവും, ജൂതചിന്ത എന്നീ പുസ്തകങ്ങൾ, ഒരു കുറി പെൻസിലും പേനയും, ഏക ആഡംബരമായിരുന്നു ദന്തനിർമ്മിതമായ 3 മർക്കട പ്രതിമകൾ, 5-6 തപാൽ കാർഡുകൾ, 3 പാത്രങ്ങൾ, ഇത്രയുമാണ് ഗാന്ധിജിയുടെ സ്വത്ത്. ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരുന്നില്ല. ഇന്ത്യൻ ഗ്രാമങ്ങളിലൂടെ അർദ്ധനഗ്ന പുരുഷനായി അദ്ദേഹം സഞ്ചരിച്ചു. ഒറ്റ മുണ്ടും ഒരു മുളവടിയും അരയിൽ ഒരു ഇംഗ്രസോൾ വാച്ചുമായി 20 ശിഷ്യന്മാരോടൊപ്പം 360 കിലോമീറ്റർ ദൂരെയുള്ള ദണ്ഡിയിലെ കടലിലേക്ക് അഹിംസയുടെ കാവലാളായി ഗാന്ധിജി യാത്ര ചെയ്ത കാര്യം വിശ്വവിസ്തൃതമാണ്. ഗാന്ധിജി ബുദ്ധന്റെയും ക്രിസ്തുവിന്റെയും വംശജനാണ്. 1869 ഒക്ടോബർ 2 കാത്തിയവാറിലെ പോർബന്ദറിൽ കരംചന്ദ് ഗാന്ധിയുടെയും പുത്തലിബായിയുടെയും മകനായി മോഹൻദാസ് കരംചന്ദ് ഗാന്ധി പിറന്നു. 1948 ജനുവരി 30 വൈകുന്നേരം 5 മണിക്ക് നാഥുറാം വിനായ് ഗോഡ്സെയുടെ വെടിയുണ്ടയേറ്റ് മഹാത്മാഗാന്ധി ദിവംഗതനായി. ലോകചരിത്രത്തിലെ ഏറ്റവും ദാരുണമായ പ്രവാചകഹത്യ അന്ന് നടന്നു. വാക്കും എഴുത്തും കൊണ്ടെന്നതിലേറെ കർമ്മവും ജീവിതവും കൊണ്ട് മഹാത്മജി ആവിഷ്കരിച്ചു തന്ന സത്യാധിഷ്ഠിതമായ മനുഷ്യപുരോഗതിയുടെ ആശയങ്ങൾക്കാണ് പ്രാമുഖ്യം. അതുകൊണ്ടാണ് ശ്രേഷ്ഠ ശാസ്ത്രജ്ഞനായ ആൽബർട്ട് ഐൻസ്റ്റീൻ ഇങ്ങനെ പറഞ്ഞത്: നാം ഭാഗ്യശാലികളാണ്, ഇത്ര സമുജ്ജ്വലനായ ഒരു സമകാലികനെ നമുക്ക് നൽകിയ വിധിയോട് നാം കടപ്പെടേണ്ടിയിരിക്കുന്നു. വരാനുള്ള തലമുറകൾക്ക് ഒരു പ്രകാശനാളമാണ് അദ്ദേഹം. ഗാന്ധിജിയെക്കുറിച്ച് ഗ്രന്ഥം രചിച്ച നോബൽ സമ്മാനം നേടിയ സാഹിത്യകാരനായ റൊമൈൻ ഡൊളാൻഡ് എഴുതി: യുഗയുഗാന്തരങ്ങളിൽ ഐതിഹാസികമായ സ്മൃതി പൂജിച്ച് പാലിക്കപ്പെടുമാറ് ഇന്ത്യയുടെ ദേശീയ ചരിത്രത്തിനു മാത്രം അവകാശപ്പെട്ട ഒരു വീര നേതാവ് മാത്രമല്ല ഗാന്ധി, മനുഷ്യ സമുദായത്തിലെ ഋഷികളുടെയും പുണ്യാത്മാക്കളുടെയും ഇടയിൽ തന്റെ നാമം അദ്ദേഹം ആലേഖനം ചെയ്തിരിക്കുന്നു. പുതിയ മൂല്യങ്ങളും സാമൂഹ്യ രൂപങ്ങളും നാഗരികതയും സൃഷ്ടിക്കാനുള്ള സർഗാത്മകതയായിരുന്നു ഗാന്ധിജിയുടെ ജീവിതം. ഗാന്ധിജിയുടെ ജീവിതത്തിന്റെ വിശേഷം അദ്ദേഹത്തിന്റെ നിസ്സാരമായ വസ്തുക്കൾ ഇല്ലായിരുന്നു എന്നതാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ സമത്വവാദം അവിടെ വെച്ചാണ് ആരംഭിക്കുന്നത്. വലിയവനും ചെറിയവനുമില്ല, ഉണ്ടെങ്കിൽ ചെറിയവന്റെ കൂടെ നിൽക്കണം എന്നതാണ് അദ്ദേഹത്തിന്റെ ആദർശം. വലിയവന്റെ കടമ ചെറിയവനാകുക എന്നതാണ്. മരണത്തിന്റെ മുമ്പിലും ഗാന്ധിജി നമ്മെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് ധീരതയുടെ പാഠമായിരുന്നു. സ്വയം പൂജ്യമായി തീരുക എന്ന് ഗാന്ധിജി ഉപദേശിച്ചു. ഗാന്ധിജിയുടെ ജീവിത സന്ദേശത്തിലെ പ്രധാന പാഠം ഇതാണ്: നിങ്ങൾ ഏതു പരിപാടിയും നയവും കൊണ്ടുവരുമ്പോൾ ഹൃദയത്തിലുള്ള ഏറ്റവും പാവപ്പെട്ട മനുഷ്യന്റെ ചിത്രത്തെ ഓർത്ത് അയാൾക്ക് അതുകൊണ്ട് ഗുണം വല്ലതും ലഭിക്കുമോ എന്ന് ചിന്തിക്കണം. ഹൃദയത്തിൽ ഈശ്വരൻ വേണമെന്ന് എല്ലാ മതങ്ങളും ഘോഷിക്കുന്നു. ഗാന്ധി മാത്രം ഹൃദയം പാവങ്ങളിൽ വെച്ച് പാവമാകുന്നവർക്ക് വിട്ടുകൊടുക്കണമെന്ന് വാദിക്കുന്നു. ജീവിതത്തിലെ ലാളിത്യം, പാവങ്ങളുടെ പക്ഷത്ത് നിന്ന് ചിന്തിക്കാനുള്ള മനോഗതി, ആഡംബരങ്ങളിലുള്ള വൈമുഖ്യം, ഭൗതിക മോഹങ്ങൾക്ക് വിധേയനാകാത്ത നില തുടങ്ങിയവയല്ല

0: എല്ലാം ഗാന്ധിജിയുടെ ജീവിതം നൽകുന്ന സന്ദേശങ്ങളാണ്. കർമ്മമാർഗം ലക്ഷ്യത്തെ പോലെ തന്നെ പരിശുദ്ധമാവണമെന്നും മലിനസരണിയിലൂടെ പ്രാപിക്കുന്ന ലക്ഷ്യത്തിനും മലിനതയുണ്ടാകുമെന്നതാണ് ഗാന്ധിജി തന്റെ ജീവിതത്തിലൂടെ നൽകിയ മഹാപാഠം. ഇതാണ് ഗാന്ധിജിയുടെ തത്വസംഹിതയുടെ സൂക്ഷ്മ നാഡി. ലോകത്തിന് വെളിച്ചമായി നിൽക്കുന്ന ഒരു ദർശനവും ധർമ്മഭാവനയും അവതരിപ്പിച്ച് ഇന്നത്തെയും നാളത്തെയും പ്രതിസന്ധികളെ നേരിടാൻ ഗാന്ധിജിയുടെ ജീവിതം മനുഷ്യനെ പ്രാപ്തനാക്കി. അഹിംസയുടെയും സത്യാഗ്രഹത്തിന്റെയും സമരമാർഗങ്ങളിലൂടെ ലോകരാഷ്ട്രീയ ദർശനങ്ങളെയെല്ലാം അദ്ദേഹം മാറ്റിമറിച്ചു. രാഷ്ട്രീയവും സാമ്പത്തികവും ഒക്കെ ഗാന്ധിജിക്ക് ധാർമ്മിക സത്യാന്വേഷണ പരീക്ഷണങ്ങൾക്കുള്ള വിഷയമായിരുന്നു. ഇന്ന് എല്ലാവിധ ഭീഷണക്കാരും, ഗ്രീൻ പൊളിറ്റിക്സിന്റെ വക്താക്കൾ, ലോകത്തെമ്പാടുമുള്ള പൗരാവകാശ പ്രവർത്തകർ, ഫെമിനിസ്റ്റുകൾ, ദളിത് പ്രസ്ഥാനക്കാർ, സാമാന്യ ജനത, എല്ലാവരും ആദർശ ജീവിതമായി കാണുന്നത് ഗാന്ധിജിയെയാണ്. ഉദാരമായി സ്നേഹിക്കലാണ് ഗാന്ധിസം. എല്ലാം മലിനീകരണത്തിനുള്ള ഉപകരണമായി നിൽക്കുമ്പോൾ ഇതാ ഇവിടെ ആധുനിക ഭാരതത്തിന്റെ ഹൃദയ ശുദ്ധീകരണത്തിനുള്ള ഉപകരണമായി ഒരു ശാശ്വത സാമഗ്രി നമ്മുടെ മുമ്പിലുണ്ട്. അതാണ് ഗാന്ധി സാഹിത്യം. ഗാന്ധിജിയുടെ ഏറ്റവും ചെറിയ പുസ്തകം ഹിന്ദി സ്വരാജാണ്. ഏറ്റവും വലുത് ആത്മകഥയാണ്. ഒരാത്മകഥ, എന്റെ സത്യാന്വേഷണ പരീക്ഷണ കഥ, എൻ ഓട്ടോബയോഗ്രാഫി ഓർ ദ സ്റ്റോറി ഓഫ് മൈ എക്സ്പെരിമെന്റ് വിത്ത് ട്രൂ എന്ന ഗ്രന്ഥം. ഇന്ത്യയിൽ രാമായണ ഭാരതാദി കൃതികൾ കഴിഞ്ഞാൽ അതിപ്രചാരമുണ്ടെന്ന് അവകാശപ്പെടാൻ ഈ പുസ്തകത്തിന് സാധിക്കും. ലോകസാഹിത്യത്തിലെ ആധ്യാത്മിക പരിവേഷമുള്ള കൃതികളെ മാറ്റിവെച്ചാൽ സെക്യുലർ കൃതികളിൽ പ്രചാരാധിക്യമുള്ളത് ഇതുതന്നെയായിരിക്കും. ഷഷ്ടിപൂർത്തിയാവുന്ന ഘട്ടത്തിലാണ് തന്റെ വ്യക്തിജീവിതം ഇന്ത്യാ ചരിത്രത്തിലെ ഭാഗമായിത്തീരുന്നുവെന്ന് ഗാന്ധിജി തിരിച്ചറിയുന്നത്. ഇക്കാലം തൊട്ട് തന്റെ ജീവിത പരീക്ഷണങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വഴിയിലൂടെയാണ് അദ്ദേഹം നടത്തിപ്പോന്നത്. സത്യത്തിലുള്ള നിഷ്ഠ, ബ്രഹ്മചര്യം, അഹിംസാവ്രതം, ആത്മപരിശോധന തുടങ്ങിയ അനവധി ഉപായങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്റെ ജീവിതത്തെ ഗാന്ധിജി നിരന്തരം ശുദ്ധീകരിച്ചു വരികയായിരുന്നു. ഗാന്ധിഭക്തനായിരുന്ന സാഹിത്യകാരൻ സുകുമാർ അഴീക്കോടിന്റെ വയസ്സുകളെ ഞാൻ ഉപജീവിക്കട്ടെ. ഈ ചെറിയ മനുഷ്യൻ ഇങ്ങനെ ജീവിച്ച് പ്രകാശം ചുരിഞ്ഞു തുടങ്ങിയപ്പോൾ എം കെ ഗാന്ധി മഹാത്മാഗാന്ധിയായി. കർമ്മചന്ദ്രൻ പെട്ടെന്ന് കർമ്മസൂര്യനായി മാറി. ടാഗോറിനെ പോലെയുള്ള മഹാകവികൾ അദ്ദേഹത്തിന്റെ ജയഗാഥകൾ പാടി. ഐൻസ്റ്റീനെ പോലുള്ള മഹാശാസ്ത്രജ്ഞന്മാർ മനുഷ്യജീവിതത്തിൽ സാധ്യമായ നമ്മുടെ നന്മയുടെ സാക്ഷാത്കാരമായിട്ട് അദ്ദേഹത്തെ കണ്ടു. ജാസ്പേഴ്സിനെ പോലെയുള്ള വലിയ ചരിത്രകാരന്മാർ ചരിത്രത്തിൽ ഏറ്റവും അഗാധമായ പരിവർത്തനം വരുത്തിയ ആൾ എന്ന് വിലയിരുത്തി. ബർണാഷയെ പോലുള്ളവർ ഏറ്റവും നന്മയുള്ള ആൾ എന്ന് പുകഴ്ത്തി. കോടിക്കണക്കിനുള്ള നാട്ടുകാർ അദ്ദേഹത്തെ രാഷ്ട്രപിതാവായി വാഴ്ത്തി. ഈ പ്രഭാഗോപുരത്തിൽ നിന്ന് പ്രസരിച്ച ചൈതന്യമേറ്റ് ഇന്നാട്ടിലെ സാധാരണക്കാർ പോലും അക്കാലത്ത് അസാധാരണമായ ത്യാഗത്തിന്റെയും ധൈര്യത്തിന്റെയും സേവനത്തിന്റെയും ജ്യോതിർഗോളങ്ങളായി മാറി. ഏതോ ചരിത്ര നിയോഗത്തിൽ തെക്കേ ആഫ്രിക്കയിലെ വെളുത്തവന്റെ അനീതി ഗാന്ധിജിയെ അസ്വസ്ഥനാക്കി. തുടർന്ന് സംഭവിച്ച അവകാശ സംരക്ഷണ ശ്രമങ്ങൾ മനുഷ്യ സമൂഹം കാണാതിരുന്നില്ല. ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമരവും താണജാതിക്കാരോട് ഉയർന്ന ഹിന്ദു വിഭാഗങ്ങൾ പ്രദർശിപ്പിച്ച തീണ്ടൽ, തൊട്ടുകൂടായ്മ എന്നിവയോട് ഗാന്ധിജി വെച്ചു പുലർത്തിയ വീഴ്ചയില്ലാത്ത വിരോധവുമാണ് ഗാന്ധിജിയെ ആഫ്രിക്കയിലും അമേരിക്കയിലുമെല്ലാം വലിയ സ്വാധീന ശക്തിയായി വളർത്തിയത്. ലോകപ്രസിദ്ധനായ മാർട്ടിൻ ലൂതർ കിങ് എനിക്കൊരു സ്വപ്നമുണ്ട് എന്ന മഹാസന്ദേശം പ്രഖ്യാപിക്കുന്ന പ്രസിദ്ധമായ പ്രഭാഷണത്തിൽ പറഞ്ഞത് ഇങ്ങനെയാണ്: ക്രിസ്തു ചൈതന്യവും ലക്ഷ്യബോധവും നൽകിയപ്പോൾ ഗാന്ധിജി മാർഗം കാട്ടിത്തന്നു. അദ്ദേഹം തുടർന്നു പറഞ്ഞു, യേശുവിന്റെ സ്നേഹ സദാചാരത്തെ വ്യക്തിതലത്തിൽ നിന്ന് ഉയർത്തി പ്രവർത്തിച്ച ചരിത്രത്തിലെ ഒന്നാമത്തെ ആളാണ് ഗാന്ധിജി. അതെ, ഗാന്ധിജിയുടെ ജീവിതമാണ് അദ്ദേഹത്തിന്റെ സന്ദേശം.
1: ഗാന്ധിജി ജീവിതമാണ് സന്ദേശം. പ്രമുഖ സാഹിത്യകാരനും അധ്യാപകനുമായ ഡോക്ടർ പി വി കൃഷ്ണൻ നായർ അവതരിപ്പിച്ച പ്രഭാഷണമാണ് ഇതുവരെ കേട്ടത്.
2: ഗാന്ധിമാർഗം സമാപിക്കുന്നു. നിർവഹണ സഹായം ശ്രീനന്ദിനി സജീവ്, നിർവഹണം അഞ്ജു പി അർജുനൻ.
3: ഗാന്ധിമാർഗം.

0: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50
1: ഇഞ്ചക്ഷനും തുന്നലും ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്. സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ, കണിമംഗലം. ഗ്രാമക്ഷേമ വാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7 മണിക്ക്.
2: പ്രസവം നിർത്തലിന് ഇനി ആശുപത്രി വാസം വേണ്ട. താക്കോൽ ദ്വാര ശസ്ത്രക്രിയ സൈമർ ഹോസ്പിറ്റലിൽ മിതമായ നിരക്കിൽ.
3: പുലരിപ്പൂക്കളിൽ അവസാനമായി
4: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കുന്നംകുളം. സേവന വാർത്തകൾ
5: പ്രായോജകർ
6: സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കുന്നംകുളം. ഫോൺ 0488522-7701.
7: ടീച്ചറെ, നമുക്ക് എപ്പോഴാ വയസ്സായി തുടങ്ങി എന്നുള്ള ചിന്ത വരുന്നതെന്നറിയോ?
8: ഇല്ല.
7: നമ്മുടെ കാഴ്ച മങ്ങി തുടങ്ങുമ്പോ
8: അപ്പൊ പിന്നെ ഞാൻ പേടിക്കേണ്ടതില്ല മാഷേ.
7: അതെന്താ?
8: ഞാൻ കഴിഞ്ഞ കുറെ നാളായി സൈമൺസ് കണാശുപത്രിയെ വിശ്വസിക്കുന്നു. അതിനാൽ എനിക്ക് കാഴ്ച കുറയുന്നുള്ള ഭയമില്ല. അത്രയ്ക്ക് മികച്ചത് അവരുടെ സേവനം.
5: സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കുന്നംകുളം.
1: സഹപ്രായോജകർ
9: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി, ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
10: നമ്മുടെ തൃശൂരിലെ പള്ളിക്കുളം റോഡിലുള്ള ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഇപ്പൊ സ്വർണ്ണാഭരണങ്ങൾക്ക് അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം ഉണ്ട് ട്ടോ. സ്വർണ്ണാഭരണങ്ങളുടെ തൃശൂരിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ഡീലർ ആയതിനാൽ ലിയോസിന്റെ ഉൽപ്പാദന വിലയിൽ നല്ല കിടിലൻ സ്വർണ്ണാഭരണങ്ങൾ കിട്ടും.
11: ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
10: ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു.
9: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി, ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
3: പാലക്കാട് ചെമ്പൈ സ്മാരക സർക്കാർ സംഗീത കോളേജിൽ 2026-27 അധ്യയന വർഷത്തെ 1st ബി എ മ്യൂസിക്, വീണ, മൃദംഗം, വയലിൻ കോഴ്സുകളിലേക്ക് പ്രവേശനത്തിനായുള്ള അഭിരുചി പരീക്ഷ ജൂൺ ഈ മാസം 27-ാം തീയതി, അതായത് നാളെ രാവിലെ 10 മണിക്ക് കോളേജിൽ നടക്കും. ഓൺലൈൻ മുഖേന അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികൾ അഭിരുചി പരീക്ഷയ്ക്ക് ഹാജരാകണം. പരീക്ഷയ്ക്ക് എത്തുന്ന വിദ്യാർത്ഥികൾ ഓൺലൈൻ രജിസ്ട്രേഷൻ സമയത്ത് ലഭിച്ച അപേക്ഷയുടെ കോളേജ് കോപ്പി കയ്യിൽ കരുതണമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്കായി 8921883049 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റിന്റെ തിരുവനന്തപുരം മുട്ടടയിലുള്ള സെന്റർ ഫോർ അഡ്വാൻസ്ഡ് ടെക്നോളജി ആൻഡ് സ്കിൽസ് ജൂലൈ ആദ്യവാരം ആരംഭിക്കുന്ന 1 വർഷത്തെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ സൈബർ ഫോറൻസിക് ആൻഡ് സെക്യൂരിറ്റി കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ബിടെക്, എംടെക്, എംസിഎ, ബിഎസ്സി കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ എംഎസ്സി കമ്പ്യൂട്ടർ സയൻസ് യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. ഫൈനൽ സെമസ്റ്റർ പരീക്ഷ എഴുതി ഫലം കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാം. ഇവർ അഡ്മിഷൻ അഥവാ കൌൺസിലിംഗ് സമയത്ത് അവസാന സെമസ്റ്റർ വരെയുള്ള അസൽ മാർക്ക് ലിസ്റ്റുകൾ ഹാജരാക്കണം. താൽപ്പര്യമുള്ളവർ സ്കിൽ സെന്റർ .ihrd.ac.in എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായി രജിസ്റ്റർ ചെയ്യണം. കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷന്റെ തൃശൂർ ജില്ലാ കാര്യാലയത്തിൽ നിന്നും കുടുംബശ്രീ വനിതാ അംഗങ്ങൾക്ക് ഈടില്ലാതെ വായ്പ നൽകുന്നു. കുടുംബശ്രീയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട വനിതകൾക്കാണ് ആനുകൂല്യം ലഭിക്കുക. അപേക്ഷകർ 60 വയസ്സിൽ താഴെ പ്രായമുള്ളവരും കുടുംബ വാർഷിക വരുമാനം 5 ലക്ഷം രൂപ വരെ ഉള്ളവരുമായിരിക്കണം. CDS മുഖേന ഒരാൾക്ക് പരമാവധി 130,000 രൂപ വരെയാണ് ഈടില്ലാതെ വായ്പയായി അനുവദിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷകൾക്കുമായി അതത് CDSകളുമായോ ടൗൺഹാൾ റോഡിലുള്ള കോർപ്പറേഷന്റെ തൃശൂർ ജില്ലാ ഓഫീസുമായി ബന്ധപ്പെടണം.
4: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കുന്നംകുളം. സേവന വാർത്തകൾ സമാപിക്കുന്നു.
5: പ്രായോജകർ
6: സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കുന്നംകുളം. ഫോൺ 0488522-7701.
1: സഹപ്രായോജകർ
9: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി, ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
6: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്, MG റോഡ്, തൃശൂർ. ജാഗ്രത.
5: പ്രായോജകർ എയിംസ് ഹോമിയോപ്പതി ക്ലിനിക്, തൃശൂർ.
6: ഫോൺ 9387168444.
1: പുലരിപ്പൂക്കൾ സമാപിക്കുന്നു.
3: അല്പസമയത്തിനകം മലയാളത്തിൽ വാർത്തകൾ. തിരുവനന്തപുരം റിലേ.

0: പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സീഷെൽസ് സന്ദർശനത്തിന് നാളെ തുടക്കമാകും. സീഷെൽസിന്റെ ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ മുഖ്യ അതിഥിയാകും. ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക കരാർ ആഗോള സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ആഭ്യന്തര LPG വിതരണത്തിൽ ഇളവുകൾ പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ. വ്യവസായ വാണിജ്യ മേഖലകൾക്ക് ആശ്വാസം. രാജ്യത്ത് പാസ്പോർട്ട് അപേക്ഷാ ഫീസുകൾ വർദ്ധിപ്പിച്ചു. പുതിയ പാസ്പോർട്ടിനും പുതുക്കലിനും ഫീസ് 2500 രൂപ. ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. ദേശീയതല ഓൺലൈൻ ലഹരി നിർമ്മാർജ്ജന പക്ഷാചരണത്തിന് ഇന്ന് തുടക്കം. ലഹരിക്കെതിരായ ബോധവൽക്കരണ റാലി മുഖ്യമന്ത്രി VD സതീശൻ തിരുവനന്തപുരത്ത് ഫ്ളാഗ് ഓഫ് ചെയ്യും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ജർമ്മനിയെ അട്ടിമറിച്ച് ഇക്വഡോർ. നോക്കൌട്ട് യോഗ്യത നേടി നെതർലൻഡ്സും ജപ്പാനും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സീഷെൽസ് സന്ദർശനത്തിന് നാളെ തുടക്കമാകും. സീഷെൽസിന്റെ ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി മുഖ്യാതിഥിയാകും. ഇന്ത്യൻ പ്രതിരോധ സേനയുടെ ഒരു വിഭാഗവും ഇന്ത്യൻ നാവികസേനയുടെ 2 കപ്പലുകളും പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഈ മാസം 29 വരെ നീളുന്ന സന്ദർശനത്തിൽ സീഷെൽസ് പ്രസിഡന്റ് ഡോക്ടർ പാട്രിക് ഹെർമിനിയുമായി ശ്രീ മോദി ചർച്ച നടത്തും. സീഷെൽസ് ദേശീയ അസംബ്ലി അഭിസംബോധന ചെയ്യുന്ന പ്രധാനമന്ത്രി ഇന്ത്യൻ പ്രവാസികളുമായും ആശയവിനിമയം നടത്തും. ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക പങ്കാളിത്തവും വ്യാപാര കരാറും ആഗോള സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ലണ്ടനിൽ നടന്ന ഇന്ത്യ ഗ്ലോബൽ ഫോറം യുകെ ഇന്ത്യ വീക്കിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ ഇതുവരെ ഒപ്പുവച്ചതിൽ വച്ച് ഏറ്റവും സമഗ്രമായ കരാറാണ് യുകെയുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാറെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ആഗോള വെല്ലുവിളികളെ നേരിടുന്നതിൽ അന്താരാഷ്ട്ര സഹകരണത്തിന്റെ ആവശ്യകത അനിവാര്യമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ദക്ഷിണ കൊറിയയിൽ ജെജു ഫോറം ഫോർ പീസ് ആൻഡ് പ്രോസ്പെരിറ്റി 2026 പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ശ്രീ ജയശങ്കർ. രാജ്യങ്ങൾ പരസ്പര ധാരണയോടെ ഒന്നിച്ച് പ്രവർത്തിക്കുന്നത് ആഗോള സുസ്ഥിരത ഉറപ്പാക്കുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു.
1: The global south should be enabled with greater capacity and greater opportunities. This would also create new factors of global growth and provide global goods through common and shared endeavors. We cannot rely on a few to uphold rules and norms. The world must take more control over its own future.
0: ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. ലഹരിക്കെതിരായി അവബോധം സൃഷ്ടിക്കാനും മുഴുവൻ ജനങ്ങളെയും ലഹരിക്കെതിരായ പ്രവർത്തനത്തിൽ അണിനിരത്താനുമാണ് ഐക്യരാഷ്ട്രസഭ June 26 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. ലോക ലഹരി വിപത്ത് നിലനിൽക്കുന്ന പ്രതിസന്ധികളും പുതിയ വെല്ലുവിളികളും നൂതന പ്രതികരണങ്ങളും എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് വിമുക്തി മിഷനും വിശ്വശാന്തി ഡെവലപ്മെന്റ് ഫൌണ്ടേഷനും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ബോധവൽക്കരണ റാലി ഇന്ന് തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി VD സതീശൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. രാവിലെ 10:30 കവടിയാറിൽ നിന്ന് ആരംഭിക്കുന്ന റാലി കനകക്കുന്ന് കൊട്ടാരത്തിൽ സമാപിക്കും. ലഹരി മാഫിക്കെതിരെയുള്ള പോരാട്ടം ശക്തമാക്കി നാർക്കോ കോർഡിനേഷൻ സെന്ററിന്റെ 10th ഉന്നതതല യോഗം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. ലഹരി നിയന്ത്രണത്തിനായുള്ള പുതിയ വിഷൻ ഡോക്യുമെന്റ് ചടങ്ങിൽ ആഭ്യന്തരമന്ത്രി പ്രകാശിപ്പിക്കും. ജമ്മു ഗുവാഹത്തി എന്നിവിടങ്ങളിലെ NCP മേഖലാ ഓഫീസുകളുടെ ഉദ്ഘാടനവും നിർവഹിക്കും. ദേശീയതലത്തിൽ ഓൺലൈൻ ലഹരി നിർമ്മാർജ്ജന പക്ഷാചരണത്തിനും ഇന്ന് തുടക്കമാകും. രാജ്യത്തെ വ്യവസായ വാണിജ്യ മേഖലകൾക്ക് ആശ്വാസം പകർന്ന് ആഭ്യന്തര LPG വിതരണത്തിൽ കേന്ദ്ര സർക്കാർ ഇളവുകൾ പ്രഖ്യാപിച്ചു. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയെ തുടർന്ന് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളാണ് പെട്രോളിയം മന്ത്രാലയം പിൻവലിച്ചത്. വിശദാംശങ്ങളിലേക്ക്.
2: ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള കപ്പൽ ഗതാഗതത്തിന് തടസ്സം നീങ്ങിയതോടെ രാജ്യത്ത് പാചകവാതക ലഭ്യത മെച്ചപ്പെട്ട സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാർ തീരുമാനം. ഗാർഹികേതര LPG വിതരണം പശ്ചിമേഷ്യൻ പ്രതിസന്ധിക്ക് മുമ്പുള്ള അവസ്ഥയിലേക്ക് പൂർണ്ണമായി പുനഃസ്ഥാപിച്ചു. പ്രതിസന്ധിയെ തുടർന്ന് നിർത്തിവച്ചിരുന്ന ബൾക്ക് LPG വിതരണം മുൻപുണ്ടായിരുന്ന ഉപയോഗത്തിന്റെ 50% തോതിലാണ് അനുവദിക്കുക. LPG നിർമ്മാണത്തിനായി C3-C4 സ്ട്രീമുകൾ പൂർണ്ണമായി വകമാറ്റി ഉപയോഗിക്കണം എന്ന ഉത്തരവ് പിൻവലിച്ചു. പ്രതിദിന LPG ഉൽപാദനം 40 TMT കുറയില്ലെന്ന് ഉറപ്പാക്കിക്കൊണ്ടായിരിക്കും നടപടി. അതേസമയം PNG കണക്ടിവിറ്റി വ്യാപിപ്പിക്കാനുള്ള ശ്രമങ്ങളുമായി മുന്നോട്ടു പോകുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: രാജ്യത്ത് പാസ്പോർട്ട് അപേക്ഷാ ഫീസുകൾ വർദ്ധിപ്പിച്ചു. പുതിയ നിരക്കുകൾ പ്രകാരം 36 പേജുള്ള പുതിയ പാസ്പോർട്ടിനും പുതുക്കലിനും ഫീസ് 1500 രൂപയിൽ നിന്ന് 2500 രൂപയായി ഉയരും. 60 പേജുള്ള സാധാരണ പാസ്പോർട്ടിന്റെ നിരക്ക് 2,000 രൂപയിൽ നിന്ന് 3,500 രൂപയായാണ് വർദ്ധിപ്പിച്ചത്. പുതുക്കിയ പാസ്പോർട്ട് ഭേദഗതി ചട്ടങ്ങൾ അടുത്ത മാസം 1 മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. തൽക്കാൽ സംവിധാനത്തിലൂടെ 36 പേജിന്റെ പാസ്പോർട്ട് എടുക്കാൻ ഇനി മുതൽ 5,000 രൂപയും 60 പേജിന്റെ പാസ്പോർട്ടിന് 6,000 രൂപയും ചെലവ്.

0: വരും. പാസ്പോർട്ട് നഷ്ടപ്പെടുകയോ കേടുപാടുകൾ സംഭവിക്കുകയോ ചെയ്താൽ പകരം പുതിയത് ലഭിക്കുന്നതിനുള്ള ഫീസും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇതിനായി 36 പേജുള്ള പാസ്പോർട്ടിന് 5000 രൂപയും 60 പേജുള്ളതിന് 6000 രൂപയുമാണ് ഈടാക്കുക. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: യുഎൻ സെക്രട്ടറി ജനറലിന്റെ പ്രത്യേക പ്രതിനിധിയായ നെതർലൻഡ്സ് രാജ്ഞി മാക്സിമയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയുടെ ഡിജിറ്റൽ അടിസ്ഥാന സൌകര്യ വിപ്ലവം സാമ്പത്തിക സേവനങ്ങൾ ലളിതവും ചെലവ് കുറഞ്ഞതുമാക്കുന്നത് എങ്ങനെയെന്ന് ഇരു നേതാക്കളും ചർച്ച ചെയ്തു. ഡിജിറ്റൽ രംഗത്തെ ഇന്ത്യയുടെ വിജയകരമായ അനുഭവങ്ങൾ ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളുമായി പങ്കുവയ്ക്കാൻ പ്രതിജ്ഞാബദ്ധമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഈ മാസം 21 നടന്ന നീറ്റ് UG പുനഃപരീക്ഷയുടെ താൽക്കാലിക ഉത്തരസൂചികകൾ പരിശോധിക്കാൻ അവസരമൊരുക്കി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ഉത്തരസൂചികകൾ www.neet.nta.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണെന്നും ഈ മാസം 28 വരെ ഓരോ ചോദ്യത്തിനും 200 രൂപ വീതം ഫീസ് അടച്ച് വിദ്യാർത്ഥികൾക്ക് പരാതികൾ ഉന്നയിക്കാമെന്നും NTA അറിയിച്ചു. പരാതി അംഗീകരിക്കപ്പെടുകയാണെങ്കിൽ ഫീസ് പൂർണ്ണമായും തിരികെ നൽകും. കൂടാതെ പുനഃപരീക്ഷ എഴുതിയവർക്ക് ഫീസ് റീഫണ്ട് നൽകുന്നതിനായി തങ്ങളുടെ ബാങ്ക് അക്കൌണ്ട് വിവരങ്ങൾ സ്ഥിരീകരിക്കുന്നതിനും പുതുക്കുന്നതിനുമുള്ള പോർട്ടലും NTA സജ്ജമാക്കിയിട്ടുണ്ട്. ബാങ്ക് വിവരങ്ങൾ പുതുക്കാനുള്ള അവസാന തീയതി ഈ മാസം 30. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ വമ്പന്മാരെ ഞെട്ടിച്ചും ആവേശ പോരാട്ടങ്ങൾ സമ്മാനിച്ചും ഗ്രൂപ്പ് ഘട്ട മത്സരങ്ങൾ അവസാന ദിനങ്ങളിലേക്ക്. ഗ്രൂപ്പ് ഇയിൽ നിന്ന് ജർമ്മനിയും ഐവറി കോസ്റ്റും ഗ്രൂപ്പ് എഫിൽ നിന്ന് നെതർലൻഡ്സും ജപ്പാനും നോക്കൌട്ട് റൌണ്ടിലേക്ക് യോഗ്യത നേടി. ഒരു റിപ്പോർട്ട്.
2: ഇന്നലെ രാത്രി നടന്ന നിർണായക മത്സരത്തിൽ മുൻ ചാമ്പ്യന്മാരായ ജർമ്മനിയെ 1-2 കട്ടിമറിച്ചാണ് ലാറ്റിൻ അമേരിക്കൻ പോരാളികളായ ഇക്വഡോർ ലോകകപ്പിലെ ആദ്യ ജയം സ്വന്തമാക്കിയത്. ഇതേ ഗ്രൂപ്പിലെ മറ്റൊരു മത്സരത്തിൽ ഐവറി കോസ്റ്റ് എതിരില്ലാത്ത 2 കുറസോവയെ പരാജയപ്പെടുത്തി. ഗ്രൂപ്പ് എഫിൽ ടുണീഷ്യയെ 1-3 ഡച്ച് പട തകർത്തത്. ഗ്രൂപ്പിലെ അവസാന മത്സരത്തിൽ ജപ്പാനും സ്വീഡനും ഓരോ ഗോൾ വീതമടിച്ച് സമനിലയിൽ പിരിഞ്ഞു. ഗ്രൂപ്പ് ഡിയിലെ അവസാന മത്സരങ്ങളിൽ ഇപ്പോൾ അമേരിക്ക തുർക്കിയെയും പരാഗ്വേ ഓസ്ട്രേലിയയെയും നേരിടുകയാണ്. ഇന്ന് രാത്രി 12:30 കിലിയൻ എംബാപ്പയുടെ ഫ്രാൻസും എർലിംഗ് ഹാലന്റിന്റെ ും തമ്മിലുള്ള സൂപ്പർ പോരാട്ടം ലോകകപ്പിൽ അരങ്ങേറും. ന്യൂസ് ഡെസ്ക് ആകാശവാണി.
0: ICC വനിതാ 2020 ലോകകപ്പിൽ ബംഗ്ലാദേശിനെതിരെ ഇന്ത്യയ്ക്ക് 5 ജയം. ബംഗ്ലാദേശ് ഉയർത്തി 137 റൺ വിജയലക്ഷ്യം. 19 പന്ത് ബാക്കി നിൽക്കെ 5 നഷ്ടത്തിൽ ഇന്ത്യ മറികടന്നു. രണ്ടാം മത്സരത്തിൽ ദക്ഷിണാഫ്രിക്ക നെതർലൻഡ്സിനെ 88 റൺസിന് പരാജയപ്പെടുത്തി. ഇന്ന് നടക്കുന്ന മത്സരത്തിൽ ശ്രീലങ്ക സ്കോട്ട്ലൻഡിനെ നേരിടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഞായറാഴ്ച രാവിലെ 11 പരിപാടിയുടെ 135 പതിപ്പാണിത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും ഇന്നുവരെ MyGOV നമോ ആപ്പ് അല്ലെങ്കിൽ 1800117000 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ അറിയിക്കാം. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 4 കൂടി ലഭ്യമാകും. sa.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. രാജ്യവ്യാപകമായി നടത്തുന്ന പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം മറ്റന്നാൾ നടക്കും. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഞായറാഴ്ച മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. വെനസ്വേലയിലുണ്ടായ ശക്തമായ ഭൂകമ്പത്തിൽ മരണസംഖ്യ 188. 1520 പേർക്ക് പരിക്കേറ്റു. 200 പേർ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്നതായാണ് വിവരം. വെനസ്വേലയുടെ തലസ്ഥാനമായ കാരക്കാസിലും പരിസര പ്രദേശങ്ങളിലുമായി 7.2-7.5 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനങ്ങളാണുണ്ടായത്. ജപ്പാന്റെ വടക്കൻ മേഖലയിലും ഭൂചലനം അനുഭവപ്പെട്ടിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സീഷെൽസ് സന്ദർശനത്തിന് നാളെ തുടക്കമാകും. സീഷെൽസിന്റെ ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി മുഖ്യാതിഥിയാകും. ഇന്ത്യ UK സമഗ്ര സാമ്പത്തിക കരാർ ആഗോള സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ആഭ്യന്തര LPG വിതരണത്തിൽ ഇളവുകൾ പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ. വ്യവസായ വാണിജ്യ മേഖലകൾക്ക് ആശ്വാസം. രാജ്യത്ത് പാസ്പോർട്ട് അപേക്ഷാ ഫീസുകൾ വർദ്ധിപ്പിച്ചു. പുതിയ പാസ്പോർട്ടിനും പുതുക്കലിനും ഫീസ് 2500. ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. ദേശീയതല ഓൺലൈൻ ലഹരി നിർമ്മാർജ്ജന പക്ഷാചരണത്തിന് ഇന്ന് തുടക്കം. ലഹരിക്കെതിരായ ബോധവൽക്കരണ റാലി മുഖ്യമന്ത്രി VD സതീശൻ തിരുവനന്തപുരത്ത് ഫ്ളാഗ് ഓഫ് ചെയ്തു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ജർമ്മനിയെ അട്ടിമറിച്ച് ഇക്വഡോർ. നോക്കൌട്ട് യോഗ്യത നേടി നെതർലൻഡ്സും ജപ്പാനും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:30.
3: മ്യൂസിക് പാർക്ക് MG റോഡ് തൃശൂർ.
4: ഗാന സന്ദേശം.
1: പ്രായോജകർ.

0: ഉപകരണങ്ങളുടെ മികച്ച ശേഖരവുമായി നവീകരിച്ച വലിയ ഷോറൂം മ്യൂസിക് പാർക്ക് എം ജി റോഡ് തൃശൂർ. പഠനവും ഒപ്പം സംഗീതവുമായി വീണ്ടും ഒരു സ്കൂൾ വർഷം കൂടി. മ്യൂസിക് പാർക്കിൽ സംഗീത ഉപകരണങ്ങളുടെ ഉത്സവകാലം. കുട്ടികളുടെ സംഗീത വാസനകളെ പരിപോഷിപ്പിക്കുവാൻ കർണാട്ടിക് ഹിന്ദുസ്ഥാനി വെസ്റ്റേൺ സംഗീത ഉപകരണങ്ങളുടെ ഏറ്റവും വലിയ ശേഖരവുമായി മ്യൂസിക് പാർക്ക്. അവധി ദിനങ്ങളിൽ പഠിക്കാൻ അവർക്ക് നൽകൂ അഭിരുചിക്കിണങ്ങിയ സംഗീതോപകരണങ്ങൾ. വിപുലീകരിച്ച പുതിയ ഷോറൂമോടെ മ്യൂസിക് പാർക്ക് എം ജി റോഡ് തൃശൂർ.
1: സഹപ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ്, ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ്, പാലക്കാട്. റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലക്കാടും.
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
4: ഇന്നലെ ജൂൺ 25 ജന്മദിനം ആഘോഷിച്ച അച്ഛന് എല്ലാ ആയുർ ആരോഗ്യ സൗഖ്യങ്ങളും നന്മകളും നേർന്നിരിക്കുന്നു. ചെറുകോട് നിന്നും മക്കളായ സാവിത്രി, സരിത, മണികണ്ഠൻ എന്നിവർ, കൂടാതെ അമ്മയും പേരക്കുട്ടികളും മരുമക്കളും. ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന സൗമ്യമോൾക്ക് എല്ലാ ആശംസകളും നേരുന്നു. ചാലക്കുടിയിൽ നിന്നും അമ്മ, അച്ഛൻ, അനുജത്തി, സുസ്മിത എന്നിവർ ആശംസകളോടെ

സൗഖ്യങ്ങളും നന്മകളും നിറഞ്ഞിരിക്കുന്നു. ചെറുകോട് നിന്നും മക്കളായ സാവിത്രി, സരിത, മണികണ്ഠൻ എന്നിവർ, കൂടാതെ അമ്മയും പേരക്കുട്ടികളും മരുമക്കളും. ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന സൗമ്യമോൾക്ക് എല്ലാ ആശംസകളും നേരുന്നു. ചാലക്കുടിയിൽ നിന്നും അമ്മ, അച്ഛൻ, അനുജത്തി, സുസ്മിത എന്നിവർ. ആശംസകളോടെ ഗാനമിത സഫലം എന്ന ചിത്രത്തിനു വേണ്ടി രാജേഷ് വിജയ് പാടിയ ഗാനം. തങ്കൻ തിരുവട്ടാറിന്റെ വരികൾക്ക് ഈണം നൽകിയത് ജാസി ഗിൽ.

0: മ്യൂസിക് പാർക്ക് എം ജി റോഡ് തൃശൂർ
1: ഗാന സന്ദേശം
0: സമാപിക്കുന്നു. പ്രായോജകർ
2: സംഗീത ഉപകരണങ്ങളുടെ മികച്ച ശേഖരവുമായി നവീകരിച്ച വലിയ ഷോറൂം മ്യൂസിക് പാർക്ക് എം ജി റോഡ് തൃശൂർ.
0: സഹപ്രായോജകർ ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്ന റീഗൽ ജ്വല്ലേഴ്സ് ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ് പാലക്കാട്.
3: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലക്കാടും.
4: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
0: അക്കൗണ്ടൻസ് അക്കാഡമി ചോദ്യം ഉത്തരം ചിന്താവിഷയം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:55. പ്രായോജകർ
5: സി ആർ എപ്പിലൂടെ ഓഡിറ്റേഴ്സിനൊപ്പം താമസിച്ച് എക്സാം പ്രാക്ടീസ് ചെയ്യൂ. അക്കൗണ്ടൻസ് അക്കാഡമി
0: ഡോക്ടർ പ്രിൻസ് സീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ ശങ്കരയ്യ റോഡ് തൃശൂർ ഹരിതം.
6: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:05.
0: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
6: ഡോക്ടർ പ്രിൻസ് സീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ.
7: ആകാശവാണി തൃശൂർ. തൊഴിലവസര വാർത്തകൾ. തൃത്താല സർക്കാർ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ 2026-27 അധ്യയന വർഷത്തേക്ക് ഇംഗ്ലീഷ് വിഷയത്തിൽ

0: അതിഥി അധ്യാപകരെ നിയമിക്കുന്നു. യു ജി സി നിഷ്കർഷിക്കുന്ന യോഗ്യതയുള്ളവരും കോളേജ് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം. താൽപ്പര്യമുള്ളവർ ജൂലൈ മാസം 3 രാവിലെ 10 ആവശ്യമായ രേഖകൾ സഹിതം കോളേജിൽ അഭിമുഖത്തിന് നേരിട്ട് ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട നമ്പർ 0466-2270-353. ഫോൺ നമ്പർ ആവർത്തിക്കാം, 0466-2270-353. കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷന്റെ കീഴിലുള്ള തൃശൂർ വടക്കാഞ്ചേരി വയോമിത്രം പദ്ധതികളിൽ മെഡിക്കൽ ഓഫീസർ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഇരു പദ്ധതികളുമായി 2 ദിവസവേതനാടിസ്ഥാനത്തിലാണ് നിയമനം നടത്തുന്നത്. MBBS ബിരുദവും മോഡേൺ മെഡിസിൻ കൌൺസിലിൽ രജിസ്ട്രേഷനുമുള്ളവർക്ക് അപേക്ഷിക്കാം. ഫാമിലി മെഡിസിൻ, ജെറിയാട്രിക് മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നിവയിൽ ഏതെങ്കിലും ബിരുദാനന്തര ബിരുദമോ ഡിപ്ലോമയോ നേടിയവർക്കും സർക്കാർ സർവീസിൽ നിന്നും വിരമിച്ചവർക്കും പാലിയേറ്റീവ് ട്രെയിനിംഗ് ലഭിച്ചവർക്കും മുൻഗണന. 65 വയസ്സാണ് പ്രായപരിധി. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ബയോഡാറ്റയും യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകളും ഉൾപ്പെടുത്തിയ അപേക്ഷകൾ ജൂലൈ 1 വൈകിട്ട് 5 ബന്ധപ്പെട്ട വയോമിത്രം പദ്ധതി ഓഫീസുകളിൽ ലഭ്യമാക്കണം. കൂടുതൽ വിവരങ്ങൾക്കായി 8943354045 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. മൃഗസംരക്ഷണ വകുപ്പിന് കീഴിൽ ചാവക്കാട് ബ്ലോക്കിൽ പ്രവർത്തിക്കുന്ന ആനിമൽ ബർത്ത് കൺട്രോൾ സെന്ററിലേക്ക് വിവിധ തസ്തികകളിൽ താൽക്കാലികമായി കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. വെറ്റിനറി സർജൻ 1, ഡോഗ് ക്യാച്ചർ വിത്ത് വാൻ 1, മൃഗപരിപാലകർ 4, ഓപ്പറേഷൻ തിയേറ്റർ സഹായി 1, ശുചീകരണ സഹായി 1 എന്നീ തസ്തികകളിലേക്കാണ് നിയമനം. പരമാവധി 89 ദിവസത്തേക്കായിരിക്കും നിയമനം. തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് സർക്കാർ ഉത്തരവ് പ്രകാരമുള്ള വേതനം നൽകും. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ബന്ധപ്പെട്ട രേഖകൾ സഹിതം ഈ മാസം 29 ചാവക്കാട് നഗരസഭയിൽ നടത്തുന്ന അഭിമുഖത്തിന് നേരിട്ട് ഹാജരാകണം. വെറ്റിനറി സർജൻ തസ്തികയിലേക്ക് രാവിലെ 10:30 അഭിമുഖം. ശസ്ത്രക്രിയയിൽ പ്രാവീണ്യം, വെറ്റിനറി കൌൺസിൽ രജിസ്ട്രേഷൻ, WVS സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കും ABC സെന്ററുകളിൽ പ്രവൃത്തി പരിചയമുള്ളവർക്കും നിയമനത്തിൽ മുൻഗണനയുണ്ടാകും. ഡോഗ് ക്യാച്ചർ വിത്ത് വാൻ തസ്തികയിലേക്ക് രാവിലെ 11:00 മൃഗപരിപാലകരുടെ ഒഴിവിലേക്ക് രാവിലെ 11:30 അഭിമുഖം നടക്കും. ഓപ്പറേഷൻ തിയേറ്റർ സഹായി, ശുചീകരണ സഹായി എന്നീ തസ്തികകളിലേക്കുള്ള അഭിമുഖം ഉച്ചയ്ക്ക് 12:30. കൂടുതൽ വിവരങ്ങൾക്കായി 0487-2361-216 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. തൊഴിലവസര വാർത്തകളാണ് കേട്ടത്.
1: ഇന്നർഷോപ്പി MG റോഡ് തൃശൂർ ഗ്രാമക്ഷേമ വാർത്തകൾ ശനിയാഴ്ചകളിൽ പുലരിപ്പൂക്കളിൽ. കാലങ്ങളായി വനിതകളുടെ ഉറ്റമിത്രം ഇന്നർഷോപ്പി MG റോഡ് തൃശൂർ ഇപ്പോൾ വിപുലീകരിച്ച വലിയ ഷോറൂം.
2: ചൊവ്വ, വ്യാഴം, ശനി, ഞായർ രാവിലെ 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യമുത്തരം ചിന്താ വിഷയം,
3: നേത്ര രോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
0: ആകാശവാണി തൃശൂർ. ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. സഞ്ചാരി എന്ന ചിത്രത്തിനുവേണ്ടി യൂസഫ് അലി കേച്ചേരി എഴുതിയ വരികൾക്ക് യേശുദാസ് സംഗീതം നൽകി ആലപിച്ചത്.

0: സഞ്ചാരി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് കേട്ടത്. ആകാശവാണി തൃശൂർ.
1: ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട് സമർപ്പിക്കുന്നു ആരോഗ്യക്കുറിപ്പുകൾ. പ്രായോജകർ, ലോകോത്തര നേത്ര ചികിത്സാ സൗകര്യവുമായി ദൃശ്യം കണ്ണാശുപത്രി.
2: അല്ല ടീച്ചറെ, തിമിരശസ്ത്രക്രിയക്ക് പോയില്ലേ?
3: ഇല്ല കുട്ടിയെ, എവിടെ പോണ്ടെന്ന് സംശയമായി.
2: ടീച്ചർ, ദൃശ്യം കണ്ണാശുപത്രി പോയിക്കോളൂ. അവിടെ ഇപ്പോ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻ പറ്റിയവർക്കുമുള്ള മെഡിസെപ് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുണ്ട്.
3: ദൃശ്യം കണ്ണാശുപത്രി, കോവിലത്തും പാടം തൃശൂർ ആൻഡ് ഷേറ്റുവ റോഡ്, ചാവക്കാട്.
4: ഫോൺ 7025 1311 99.
5: ആരോഗ്യക്കുറിപ്പുകൾ. ലഹരി വിരുദ്ധ ദിന ചിന്തകൾ. ഇന്ന് ജൂൺ 26, അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. ലോകം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി പകർച്ചവ്യാധികളോ ആയുധ മത്സരങ്ങളോ ദാരിദ്ര്യമോ അല്ല, മറിച്ച് ആഗോളതലത്തിൽ അതിവേഗം വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ലഹരി ഉപയോഗമാണ്. പുതുതല

0: തലമുറയിൽ പ്രത്യേകിച്ച് കൗമാരക്കാരിലും യുവാക്കളിലും കണ്ടുവരുന്ന വ്യാപകമായ ലഹരി ഉപയോഗം സാമൂഹ്യ വളർച്ചയ്ക്ക് തന്നെ കടുത്ത ഭീഷണിയാണ് സൃഷ്ടിക്കുന്നത്. മനുഷ്യരാശി നേരിടുന്ന ലഹരി എന്ന ഭീഷണിക്കെതിരെ ബോധവൽക്കരിക്കാനാണ് എല്ലാ വർഷവും ജൂൺ 26 ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കാൻ ആരംഭിച്ചത്. 1987 ഐക്യരാഷ്ട്രസഭയാണ് ജൂൺ 26 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കാൻ നിർദ്ദേശിച്ചത്. ലഹരിയുടെ സ്വാധീനം എത്രത്തോളം വ്യക്തികളെയും സമൂഹത്തെയും ബാധിക്കുന്നു എന്ന് ലോകത്തെ ഓർമ്മിപ്പിക്കാൻ ഈ ദിവസം സഹായിക്കുന്നു. ഇന്റർനാഷണൽ ഡേ എഗെയിൻസ്റ്റ് ഡ്രഗ് അബ്യൂസ് ആൻഡ് ഇല്ലസിറ്റ് ട്രാഫിക്കിങ്ങിന്റെ ഈ വർഷത്തെ പ്രമേയം ദ എവിഡൻസ് ഈസ് ക്ലിയർ, ഇൻവെസ്റ്റ് ഇൻ പ്രിവെൻഷൻ, തെളിവുകൾ വ്യക്തമാണ്, പ്രതിരോധത്തിൽ നിക്ഷേപിക്കുക എന്നതാണ്. ആഗോളതലത്തിൽ ബോധവൽക്കരണം നടത്തുക, പ്രതിരോധത്തിന് കൂടുതൽ ഊന്നൽ നൽകുക, ലഹരിക്ക് അടിമയായവരെ സഹായിക്കുക, ഇതുമായി ബന്ധപ്പെട്ട നെറ്റ്വർക്കുകളെ തകർക്കുക, മനുഷ്യാവകാശത്തെ ഉയർത്തിപ്പിടിക്കുക, യുവാക്കളെ ശക്തരാക്കുക, ആഗോളതലത്തിൽ തന്നെ രാഷ്ട്രങ്ങൾ തമ്മിൽ ഇതിനുവേണ്ടി സഹകരിക്കുക, നയരൂപീകരണത്തിൽ ലഹരി ഉപയോഗത്തിനെതിരെ ശക്തമായ നിയമങ്ങൾ നടപ്പിലാക്കുക, സമൂഹത്തിന്റെ പിന്തുണ ഉറപ്പാക്കുക, ഓരോ പ്രവർത്തനങ്ങളുടെയും മുന്നോട്ടുള്ള പ്രയാണം നിരീക്ഷിക്കുക, ആരോഗ്യവും സ്വസ്ഥതയും ഉറപ്പുവരുത്തുക തുടങ്ങിയവയൊക്കെയാണ് ഈ ദിനാചരണത്തിന്റെ ലക്ഷ്യങ്ങൾ. നശാമുക് ഭാരത് അഭിയാൻ ഇത്തരത്തിലുള്ള ഭാരതത്തിന്റെ ഒരു പ്രോജക്റ്റാണ്. യുവാക്കളുടെ പങ്കാളിത്തം ഉറപ്പാക്കിക്കൊണ്ട്, സമൂഹത്തിന്റെ പിന്തുണ ഉറപ്പാക്കിക്കൊണ്ട് ജനങ്ങൾക്ക് ഈയൊരു വിഷയത്തിൽ ബോധവൽക്കരണം നൽകാനും ഇതിനായുള്ള പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാനും നാഷണൽ ആക്ഷൻ പ്ലാൻ ഫോർ ഡ്രഗ് ഡിമാൻഡ് റിഡക്ഷൻ, നശാ മുക്ത് ഭാരത് അഭിയാൻ എന്ന പേരിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തിവരുന്നുണ്ട്. പുതിയ തരം രാസലഹരികൾ ഉപയോഗിക്കുന്നവർ അനുദിനം വർദ്ധിക്കുന്നു എന്നത് ഭീതിതമാണ്. ലഹരി വസ്തുക്കൾ നൽകുന്ന ആനന്ദം ക്ഷണികമാണ്, എന്നാൽ പാർശ്വഫലങ്ങൾ ഏറെക്കാലം നിലനിൽക്കും എന്നോർക്കുക. മാനസിക സമ്മർദ്ദം തരണം ചെയ്യാനുള്ള ഒരു മാർഗമെന്ന നിലയിലാണ് പലപ്പോഴും പലരും ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത്. എന്നാൽ പതിവായ ഉപയോഗം അതിന്റെ കെണിയിലകപ്പെടാനും ആരോഗ്യപ്രശ്നങ്ങൾ ഉണ്ടാക്കാനും ഇടയാക്കുന്നു. ബുദ്ധി, ഓർമ്മ, ആത്മനിയന്ത്രണം, ബന്ധങ്ങൾ എന്നിവയെ ഒക്കെ വിപരീതമായി ബാധിക്കാനും ലഹരി ഉപയോഗം കാരണമാകുന്നു. ഭക്ഷണം, ഉറക്കം എന്നിവയുടെ രീതികളിലെ മാറ്റം, വിളർച്ച, ഭാരക്കുറവ്, ശരീരത്തിലെ മുറിവുകൾ തുടങ്ങി പല ലക്ഷണങ്ങളിൽ നിന്നും ആകും പലപ്പോഴും ലഹരി ഉപയോഗം അടുത്തുള്ളവർ തിരിച്ചറിയുക. ഉപയോഗിക്കുന്ന അളവ് ക്രമേണ കൂടുകയും ലഹരിയോട് അമിത ആസക്തിയും ആശ്രയത്വവും ഏറുകയും ചെയ്യുക, അക്രമവാസന വർദ്ധിക്കുക തുടങ്ങി വലിയ പ്രശ്നങ്ങളാണ് പിന്നീട് ലഹരി ഉപയോഗിക്കുന്നവർക്ക് നേരിടേണ്ടി വരിക. വ്യക്തിബന്ധങ്ങൾ, കുടുംബം, തൊഴിൽ, സാമൂഹ്യ ബന്ധങ്ങൾ എന്നിവയെ ഒക്കെ ഇത് പ്രതികൂലമായി ബാധിക്കും. ലഹരി ഉപയോഗം നിരവധി കുടുംബങ്ങളുടെ താളം തെറ്റിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗത്തെക്കുറിച്ച് ബോധവൽക്കരണം നൽകാൻ ഒരു ദിനം ഏറെ പ്രാധാന്യം അർഹിക്കുന്നു. ലഹരി ഉപയോഗത്തിനെതിരായ ബോധവൽക്കരണം, പ്രതിരോധം, പുനരധിവാസം എന്നീ പ്രവർത്തനങ്ങൾക്ക് ഈ ദിനാചരണത്തിലൂടെ പ്രാധാന്യം നൽകുന്നു. ആരോഗ്യകരമായ ഒരു യുവതലമുറയെ സൃഷ്ടിക്കുന്നതിനും ലഹരിമുക്തമായ ഒരു സമൂഹത്തെ നിർമ്മിക്കുവാനും ഈ ദിനാചരണം സഹായിക്കുന്നു. ലഹരിവിരുദ്ധ ദിനചിന്തകൾ, ആരോഗ്യക്കുറിപ്പുകൾ സമാപിക്കുന്നു. തയ്യാറാക്കിയത് YS പൗർണമി.
1: ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ ആൻഡ് ചാവക്കാട്.
2: ആരോഗ്യക്കുറിപ്പുകൾ സമാപിക്കുന്നു.
1: ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിച്ചത് ലോകോത്തര നേത്ര ചികിത്സാ സൗകര്യവുമായി ദൃശ്യം കണ്ണാശുപത്രി.
3: ഗാന സന്ദേശം തിങ്കൾ, ബുധൻ, വെള്ളി രാവിലെ 7:35 പ്രായോജകർ ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്ന റീഗൽ ജ്വല്ലേഴ്സ്, റീഗൽ ജ്വല്ലേഴ്സ്, ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ്, പാലക്കാട്.
4: ആകാശവാണി തൃശൂർ, മീഡിയം വേവ് 630 kHz, FM 101.1 MHz.
1: അക്കൗണ്ടൻസ് അക്കാദമി നിയർ കൗസ്തുഭം, ഷൊർണൂർ റോഡ്, തൃശൂർ. ചോദ്യം ഉത്തരം ചിന്താവിഷയം.
5: പ്രായോജികർ
6: പ്രൊഫഷണൽ കോഴ്സുകൾക്ക് അക്കൗണ്ടൻസ് അക്കാദമി.
5: വിസിറ്റ് www.accountantsacademy.in.
7: ജോലി കിട്ടണമെങ്കിൽ എക്സ്പീരിയൻസ് വേണം, എക്സ്പീരിയൻസ് വേണമെങ്കിൽ ജോലി കിട്ടണം. എന്താ ചെയ്യാ?
8: അക്കൗണ്ടന്റ് ജോലിക്കാണെങ്കിൽ നീ വിഷമിക്കേണ്ട മച്ചു, അതിനല്ലേ അക്കൗണ്ടൻസ് അക്കാദമി ഉള്ളത്. അവിടെ കോഴ്സിനൊപ്പം തന്നെ ഒന്നാന്തരം പ്രാക്ടിക്കൽ ട്രെയിനിംഗ് ഉണ്ട്. അതുകൊണ്ട് കോഴ്സ് കഴിഞ്ഞാൽ ഉടനെ തന്നെ എക്സ്പീരിയൻസ്ഡ് അക്കൗണ്ടന്റ് ആയി വർക്ക് ചെയ്ത് തുടങ്ങാനേ.
9: അക്കൗണ്ടൻസ് അക്കാദമി, തൃശൂർ, കാലിക്കറ്റ്, എടപ്പാൾ, കോട്ടയം.

0: ആൻഡ് വടക്കേ കാട്.
1: ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു, റെയിൻ റൈസിംഗ് എന്ന പുസ്തകം ആര് രചിച്ചതാണ്? ഉത്തരം, ഭാരതീയ വിദേശകാര്യ സെക്രട്ടറിയായ നിരുപമ മേനോൻ റാവു എഴുതിയ പുസ്തകമാണ് റെയിൻ റൈസിംഗ്. ഈ ഒരു സ്ഥാനത്തെത്തുന്ന രണ്ടാമത്തെ വനിതയാണ് ഇവർ. ചോദ്യവും ഉത്തരവും ഒരിക്കൽ കൂടി പറയാം. ചോദ്യം, റെയിൻ റൈസിംഗ് എന്ന പുസ്തകം ആര് രചിച്ചതാണ്? ഉത്തരം, ഭാരതീയ വിദേശകാര്യ സെക്രട്ടറിയായ നിരുപമ മേനോൻ റാവു എഴുതിയ പുസ്തകമാണ് റെയിൻ റൈസിംഗ്. ഈ ഒരു സ്ഥാനത്തെത്തുന്ന രണ്ടാമത്തെ വനിതയാണ് ഇവർ. ഇനി ചിന്താവിഷയം. ചിന്താവിഷയത്തിൽ നിന്ന് ബെർണാഡ് ഷായുടെ വാക്കുകളാണ്. ജീവിതം എന്നത് നിങ്ങളെ കണ്ടെത്തലല്ല, മറിച്ച് നിങ്ങളെ സൃഷ്ടിക്കുന്ന ഒന്നാണ്. ജീവിതം എന്നത് നിങ്ങളെ കണ്ടെത്തലല്ല, മറിച്ച് നിങ്ങളെ സൃഷ്ടിക്കുന്ന ഒന്നാണ്. ബെർണാഡ് ഷാ.

0: അക്കൗണ്ടൻസ് അക്കാദമി നിയർ കൗസ്തുഭം ഷൊർണൂർ റോഡ് തൃശൂർ. ഇന്നത്തെ ചോദ്യം ഉത്തരം ചിന്താ വിഷയം സമാപിക്കുന്നു.
1: പ്രായോജകർ അക്കൗണ്ടൻസ് അക്കാദമി. ഫോൺ 70 25 37 77 33. റീഗൽ ജ്വല്ലേഴ്സ് കാവ്യാഞ്ജലി, തിങ്കൾ ബുധൻ ശനി രാവിലെ 7:15.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയല്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ. ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. സേവന വാർത്തകൾ
3: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:20.
2: പ്രായോജകർ കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി, ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
4: അറിയിപ്പ്: പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ മൻ കി ബാത്ത് പ്രഭാഷണം ഈ മാസം 28-ാം തീയതി ഞായറാഴ്ച രാവിലെ 11 മണിക്ക് എല്ലാ ആകാശവാണി നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് പ്രക്ഷേപണത്തിന്റെ മലയാള പരിഭാഷയും കേൾക്കാം. അന്നേ ദിവസം, അതായത് 28-ാം തീയതി ഞായറാഴ്ച രാത്രി 8 മണിക്ക് പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണവും ഉണ്ടായിരിക്കും. അറിയിപ്പ് കഴിഞ്ഞു.

FM 101.1 MHz രാവിലെ 10:30 സ്വരരാഗലയം പുനഃപ്രക്ഷേപണം, 10:50 ഉച്ചകഴിഞ്ഞ് 3:30 ചലച്ചിത്രഗാനങ്ങൾ, ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് ലളിതം മധുരം പുനഃപ്രക്ഷേപണം, 4 മണിക്ക് തമിഴ് ചലച്ചിത്രഗാനങ്ങൾ. FM 101.1 MHz.

സമയം 7 മണി കഴിഞ്ഞ് 59:48. ഇനി 8 മണിക്ക് ഹിന്ദിയിലും തുടർന്ന് 8:15 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ.

0: അങ്ങനെ ഞങ്ങളുടെ വീടിന്റെ ഏകദേശം അര കിലോമീറ്റർ അകലെയുള്ള എന്റെ സുഹൃത്തിന്റെ വീട്ടിൽ അവന്റെ അച്ഛൻ ഒരു റേഡിയോ വാങ്ങിയതായി എന്നോട് പറഞ്ഞു. പാട്ട് കേൾക്കാൻ അവർ എന്നെ ക്ഷണിച്ചു. എന്റെ സുഹൃത്തിന്റെ ക്ഷണം സ്വീകരിച്ചേ ആ വീട്ടിൽ പോയി. അപ്പോൾ ആ വീടിന്റെ ഉമ്മറത്ത് സ്റ്റാൻഡിൽ ഒരു ചെറിയ റേഡിയോ ഇരിക്കുന്നത് കണ്ടു. അതിൽ നിന്ന് ഒരു പാട്ടിന്റെ അവസാന വരിക്ക് ശേഷം അടുത്ത പാട്ടിന്റെ അനൗൺസ്മെന്റ് വന്നു. അതിൽ ചിത്രത്തിന്റെ പേരും ഗായകന്റെ പേരും പറഞ്ഞു. അതാ വരുന്നു പാട്ട്. പമ്പാനദിയിലെ പൊന്നിനു പോകും പവിഴവലക്കാര എന്നു തുടങ്ങുന്ന ഗാനം. ആ ഗാനം കേട്ടപാടെ മനസ്സിൽ പാട്ടിനോടുള്ള ഒരു കമ്പം മുളപൊട്ടി. പാട്ടു കേൾക്കണം, അതിനെ ഒരു റേഡിയോ വാങ്ങണം എന്ന മോഹവുമായി മുന്നോട്ടു പോയി. ആ ഇടയ്ക്കാണ് എന്റെ വീട്ടിലെ ഒരു പശുവിനെ വിൽക്കാനിടയായത്. ഉടനെ എന്റെ റേഡിയോ മോഹം അച്ഛനെ അറിയിച്ചു. അച്ഛൻ വർക്ക് ചെയ്തിരുന്ന വീട്ടിലെ റേഡിയോയിലൂടെ അച്ഛനെ പാട്ടുമായി ഒരു ബന്ധമുണ്ടായിരുന്നു. ആ മോഹത്തിന് പരിസമാപ്തിയായി. അച്ഛൻ അതിനുള്ള രൂപ തന്നു. അന്ന് കുന്നംകുളത്ത് ഒരു റേഡിയോ കടയുള്ള വിവരം എനിക്ക് കിട്ടി. 1980-81 ഓർമ്മ. അന്ന് കെൽട്രോൺ കമ്പനിയുടെ റേഡിയോ ഇറങ്ങിയ കാലം. ഞാൻ പോയി ഒരു കെൽട്രോൺ റേഡിയോ വാങ്ങിച്ചു. പാട്ടു കേൾക്കാൻ തുടങ്ങി. അച്ഛനും പാട്ടുകളേറെ ഇഷ്ടമായി. അങ്ങനെ ഞാനും എന്റെ അച്ഛനും ഞങ്ങൾ വീട്ടുകാർ റേഡിയോ ശ്രോതാക്കളായി മാറി. ഇന്ന് TV, മൊബൈൽ, ടൈപ്പ് റെക്കോർഡുകൾ ഒക്കെ നിലവിലുണ്ടെങ്കിലും വീട്ടിൽ ഒരു സ്റ്റാൻഡിൽ ഒരു ഇഷ്ടദൈവത്തിന്റെ ഫോട്ടോ കണക്കെ ഇന്നും റേഡിയോയ്ക്ക് പ്രഥമ സ്ഥാനം നൽകി ആദരിച്ചു വരുന്നു. എന്ന് PK ചന്ദ്രൻ, പെരുമണ്ണൂർമല, പാലക്കാട് ജില്ല. പാലക്കാട് ജില്ലയിലെ പെരുമണ്ണൂർ മലയിലുള്ള PK ചന്ദ്രനോട് നമുക്കൊന്ന് സംസാരിക്കാം. ഹലോ.
1: ഹലോ
0: ഹലോ, ഇത് തൃശ്ശൂർ ആകാശവാണിയിൽ നിന്നാണ് വിളിക്കുന്നത്, പാട്ടോർമകളിൽ നിന്ന്. അത് നമുക്ക് കിട്ടിയിട്ടുണ്ട്.
1: ആകാശവാണി കുടുംബത്തിനോടുള്ള ഒരു സ്നേഹം നന്ദി അറിയിക്കുക, അതാണ് ഒന്നാമത്. പിന്നെ അന്നത്തെ പരിപാടിയിൽ ഇത്ര വലിയൊരു അവസരം കിട്ടിയതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. അതില് ബുദ്ധിമുട്ടും രസമൊക്കെ ഉണ്ട്.
0: നമ്മള് June 5 ശ്രവ്യോത്സവം സംഘടിപ്പിച്ചപ്പോൾ
1: പ്രതീക്ഷയോട് കൂട്ടി കാത്തിരുന്നായിരുന്നു. അത് സാങ്കേതികമായ ചില പ്രശ്നങ്ങൾ കാരണം പങ്കെടുക്കാൻ കഴിഞ്ഞില്ല.
0: നമ്മൾ അതിന്റെ റേഡിയോ റിപ്പോർട്ടും അതുപോലെ തന്നെ അന്നത്തെ ശ്രുതിലയ സംഗമത്തിന്റെ ഒക്കെ ശബ്ദലേഖനം പ്രക്ഷേപണം ചെയ്തിരുന്നു. കേട്ടിരുന്നോ റേഡിയോയിൽ കൂടെ? കേട്ടിരുന്നു അല്ലേ.
1: പിന്നെ ആകാശവാണി പറഞ്ഞ നമുക്ക് ചെറുപ്പം മുതലേ ഒഴിച്ചുകൂടാനാത്തൊരു സ്നേഹബന്ധമൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പോ ആകാശവാണി ഒരു കുടുംബത്തെ പോലെ നമ്മള് റേഡിയോയില് കത്തയക്കുന്ന ഒരു സംഘടനയൊക്കെ ഉണ്ട്. അതൊക്കെ ആയിരിക്കും ഒക്കെ നല്ല രീതിയിൽ പോവാണ്. അപ്പൊ ആകാശവാണി എപ്പോഴും എന്റെ വീട്ടില് റേഡിയോ ഉണ്ട്. അതിന് ഒരു ദിവസം ഒരു നേരം അത് കേൾക്കാതിരിക്കുന്ന ദിവസങ്ങളിൽ. പിന്നെ അടുത്ത് ഒരുപാട് റേഡിയോ ശ്രോതാക്കൾ നമ്മളെ പരിസരത്തൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പൊ എനിക്ക് വളരെ സന്തോഷം. അപ്പൊ ഞാനിങ്ങനെ പാട്ടോർമകൾ പറഞ്ഞപ്പോ ഒരു 4 ഒരു അഭിപ്രായം എഴുതി. എനിക്ക് ഒരുപാട് പറയാനുണ്ട്, പെട്ടെന്ന് കിട്ടിയ അവര് ഓർമ്മ വെച്ചിട്ട് അങ്ങനെ എഴുതി. അങ്ങനെ സംഭവമാണ്.
0: ഒരു സുഹൃത്തിന്റെ വീട്ടിൽ റേഡിയോ കേട്ട അനുഭവമാണ് എഴുതിയിട്ടുള്ളത്.
1: ഒരു സുഹൃത്തിന്റെ വീട്ടിൽ ഞാൻ വിളിച്ചതും അങ്ങനെയുള്ള അനുഭവമാണത്.
0: അതെ അതെ. എന്താണ് പേര്? ആ സുഹൃത്തിൽ ഇപ്പോഴും കാണാറുണ്ടോ?
1: അടുത്തുണ്ട്, അടുത്തുണ്ട്. അയാളുടെ പേര് കുമാരൻ എന്നാണ് പേര്. ഉന്നതിയിൽ കുമാരൻ എന്റെ സുഹൃത്തായിരുന്നു. അവിടെ പോയിട്ട് ഞാൻ ആദ്യമായിട്ട് റേഡിയോത്തിന്റെ ഒരു പാട്ട് കേൾക്കണത്.
0: അതെ.
1: പിന്നെ എന്റെ അച്ഛനും റേഡിയോത്തിന് നല്ല ഇഷ്ടമുള്ള ഒരാളായിരുന്നു. അച്ഛൻ വർക്കിന് പോണ അവിടെ റേഡിയോ ഉള്ള കാരണം ആ പാട്ടൊക്കെ കേൾക്കും. അങ്ങനെ അച്ഛനും സന്തോഷമാണ്. ഇപ്പൊ ഞങ്ങള് കുടുംബം എല്ലാവരും നല്ല റേഡിയത്തിന്റെ എല്ലാവരും നല്ല ശ്രോതാക്കളാണ്. എല്ലാ പരിപാടികളും മികവച്ച തന്നെ. സുഭാഷിത മുതല് എല്ലാ പരിപാടികളും ഒന്നിനൊന്നും മെച്ചം തന്നെയാണ്. ആകാശവാണിയിലെ എല്ലാവർക്കും എന്റെ ഹൃദയം നിന്ന് നന്ദി സ്നേഹം ഒക്കെ അറിയിക്കുകയാണ്.
0: പിന്നെ വീട്ടിലെ ഒരു പശു ഉണ്ടായിരുന്നു, അതിനെ വിറ്റ് കിട്ടിയ പൈസ കൊണ്ടാണ് അല്ലേ റേഡിയോ അന്ന് വാങ്ങിയത്?
1: കാരണം ഒരു പശു ഉണ്ടായിരുന്നു, അതിനെ പിന്നെ വിൽക്കാൻ അച്ഛനെ വേറെ പല പ്രശ്നങ്ങളൊക്കെ കാരണം വിൽക്കാൻ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു എന്നാ റേഡിയോ മേടിക്കാൻ പറ്റിയോ പറഞ്ഞു. അപ്പൊ അതിനാ കുന്നുകൊളത്താണ് വിൽക്കുന്ന സ്ഥലമുള്ളത്. അവിടെ പോയിട്ടാണ് റേഡിയോ മേടിച്ചത്. അന്ന് ഈ കെൽട്രോൺ ഇറങ്ങിയ കാലമാണ്, 78 കെൽട്രോൺ കമ്പനി ഇറങ്ങിയത് എന്നാണ് എന്റെ ധാരണ. അപ്പൊ അതിൽ നിന്ന് റേഡിയോ ഒക്കെ മേടിച്ച് പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് റേഡിയോ എന്ന് പറഞ്ഞ ജീവൻ തന്നെ. ഇപ്പൊ സത്യത്തിൽ വീട്ടിൽ TV ഇപ്പൊ നേരാക്കാറില്ല, കാരണം റേഡിയോ ഉള്ള കാരണം. പിന്നെ കുറെ കുട്ടികളൊക്കെ അവർ മൊബൈലിലൊക്കെ ഉള്ള കാരണം എന്നാലും നമ്മളിപ്പോ അതന്നെ വൈകുന്നേരം ചെന്നാലും ഒക്കെ തന്നെ കേട്ടുകൊണ്ടിരിക്കണത്.
0: ചന്ദ്രൻ എന്താ ചെയ്യുന്നത്?
1: ഞാന് മെഷീൻ ഉപയോഗിച്ച് പുല്ല് വെട്ടുണ്ട്. പിന്നെ മറ്റുള്ള കാജ കമ്പനിയിലെ ഒരു വർക്കൊക്കെ ഉണ്ട്, മലയിലുള്ള കാജ കമ്പനിയില് ചെറിയൊരു വർക്കൊക്കെ. ഒരു ഹാഫ് നേരം പൈതി നേരം ഒക്കെ ആയിട്ട് അത് കിട്ടുന്നുണ്ട്. അതിൽ തന്നെയാണ് ഈ വർക്കും പുല്ലോട്ടും അതിലൊക്കെ അതിൽ തന്നെയാണ്.
0: പെരുമണ്ണൂർ മല എന്നാണോ സ്ഥലത്തിന്റെ പേര്?
1: അത് ഞാൻ എന്റെ പെരുമണ്ണൂരിന്ന് കൂട്ടി വെച്ചാൽ ഞാൻ ഇപ്പൊ മലയിലേക്ക് മാറി. കാരണമെങ്കിൽ പെരുമണ്ണൂർ PK ചന്ദ്രൻ പെരുമണ്ണൂർ എന്ന പേരിൽ അറിയപ്പെടുമ്പോൾ ഇങ്ങനെ മാറി. അപ്പോഴും ആ ഒരു അഡ്രസ്സിൽ തന്നെ എപ്പോഴും പോണേ. സുകുമാർ അഴിക്കോട് എന്ന് പറഞ്ഞ പേര് കേട്ട പ്രശസ്തനാണ്. പക്ഷെ അദ്ദേഹം എവിടെ അഴിക്കോട് എന്നുള്ള നിക്കല്ലോ.

0: മല എന്ന് പറയുന്നത് വേറെ ഒരു പ്രദേശമാണോ?
1: അത് അത് പേര് കേട്ടതല്ല. അതായത് അയ്യപ്പൻ കുന്ന് പറഞ്ഞ ഈ കേരളത്തിലെ തന്നെ രണ്ടാമത്തെ ഒരു ശബരിമല കേന്ദ്ര ആയിട്ട് വിശേഷിപ്പിക്കാന്ന. ഇവിടെ നിന്നൊക്കെ അവർ നേരിട്ട് ഉദ്ഘാടനത്തിന് വന്നല്ല, അതിന്റെ ഒരു പരിപാടിക്കൊക്കെ പന്തളത്തു നിന്ന് കൊട്ടാരത്തിൽ നിന്നൊക്കെ ആള് വന്നിട്ടുള്ള സ്ഥലം. പക്ഷെ വേണ്ടത്ര ഉൾപ്രദേശം ആയതുകൊണ്ടോ എന്താണെന്ന് അറിയില്ല, അത്രാണ്ട് ഇതില്ല എങ്കിൽ പോലും ഇവിടെ മനസ്സ് പോകുമ്പം കേരളത്തിലെ രണ്ടാമത്തെ ശബരിമല ക്ഷേത്രം എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെട്ട സ്ഥലമാണ് മല.
0: ഇപ്പോഴും
1: ഇവിടെ വിളക്ക് ഉണ്ടാവില്ല കൊല്ലത്തിൽ, ഇവിടെ നിന്ന് മാലിട്ടിട്ട് പോകുന്ന ആൾക്കാരുണ്ട്. അയ്യപ്പംകുന്ന് അതിന് പറയാം, മല അയ്യപ്പംകുന്ന് പേര് കേട്ട സ്ഥലങ്ങളാണ്, സ്ഥലമാണ്.
0: പെരുമണ്ണൂരിന് അടുത്ത് തന്നെയുള്ള സ്ഥലം തന്നെയാണ് അല്ലേ?
1: ഒരു അര കിലോമീറ്റർ ഉള്ളു, അല്ലെങ്കിൽ ഏറെ ഒരു കിലോമീറ്റർ അത്രേ ഉള്ളു.
0: അപ്പോ എന്തായാലും ഞങ്ങളുടെ നല്ലൊരു ശ്രോതാവായി തന്നെ വീണ്ടും തുടർന്ന് റേഡിയോ കേൾക്കണം, പരിപാടികളെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കണം. എന്തായാലും നല്ലൊരു കത്ത് തന്നെ ഞങ്ങൾക്ക് അയച്ചു തന്നത് കേട്ടോ.
1: അക്ഷരങ്ങള് എഴുതാനുള്ള ഒരു സാഹചര്യം എനിക്ക് ഉണ്ടായിട്ടില്ല. അക്ഷരങ്ങൾ കിട്ടുന്ന സ്കൂൾ വിദ്യാഭ്യാസത്തിൽ നിന്നും അറിവ് കിട്ടുന്ന അന്വേഷണത്തിൽ നിന്നും അറിവ്

0: ശബരിമല ക്ഷേത്രം എന്നൊക്കെ വിശേഷിക്കപ്പെട്ട ഒരു സ്ഥലമാണ് മല.
1: ഇപ്പോൾ
0: ഇവിടെ വിളക്ക് ഉണ്ടാവുക കൊല്ലത്തിൽ ഇവിടുന്ന് മാലിട്ടിട്ട് പോകുന്ന ആൾക്കാരുണ്ട്. ഇപ്പങ്കുന്നതിന് പോരാ മല, ഇപ്പങ്കുന്ന പേരുകേട്ട സ്ഥലങ്ങളാണ്, സ്ഥലമാണ്.
1: പെരുമണ്ണൂരിന് അടുത്ത് തന്നെയുള്ള സ്ഥലം തന്നെയാണ് അല്ലേ?
0: ഒരു അര കിലോമീറ്റർ ഉള്ളു, അല്ലെങ്കിൽ ഏറെ ഒരു കിലോമീറ്റർ അത്ര ഉള്ളു.
1: അപ്പോ എന്തായാലും ഞങ്ങളുടെ നല്ലൊരു ശ്രോതാവായി തന്നെ വീണ്ടും തുടർന്ന് റേഡിയോ കേൾക്കണം, പരിപാടികളെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കണം. എന്തായാലും നല്ലൊരു കത്ത് തന്നെ ഞങ്ങൾക്ക് അയച്ചു തന്നത് കേട്ടോ.
0: എല്ലാരും അക്ഷരങ്ങൾ എഴുതാനുള്ള ഒരു സാഹചര്യം എനിക്ക് ഉണ്ടായിട്ടില്ല. അക്ഷരങ്ങൾ കിട്ടുന്ന സ്കൂൾ വിദ്യാഭ്യാസത്തിൽ നിന്നും, അറിവ് കിട്ടുന്ന അന്വേഷണത്തിൽ നിന്നും, അറിവിൽ നിന്നാണ്, വായനയെന്നൊക്കെയാണ്. അങ്ങനെ വായനയെ കൂടെ ഞാനൊരു ആകാശവാണിക്കൊക്കെ കത്തെഴുതി ശീലിച്ചതും പിന്നെ കൂടുതൽ അറിവൊക്കെ നേടുമ്പോൾ ചെറുതായിട്ട് അങ്ങനെ എഴുതാൻ പഠിച്ചു. ഇപ്പോഴും അതൊരു പൂർണ്ണമായ കത്തൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല, എനിക്ക് അറിയുന്ന തരത്തിൽ എഴുതി അത്ര മാത്രമേ ഉള്ളൂ.
1: പക്ഷെങ്കിലും അതൊരു ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു കത്തായിട്ട് തന്നെയാണ് ഞങ്ങൾക്ക് തോന്നിയത് കേട്ടോ.
0: അതെ, ഞാൻ ആ കത്ത് സ്വീകരിക്കുന്നത് ഞാൻ ഒരിക്കലും എനിക്ക്, കാരണം വലിയ വലിയ ആൾക്കാരൊക്കെ അറിവുള്ളവരൊക്കെ എഴുതുന്നപ്പോ ആകാശ അങ്ങനത്തെ ഗൈനക്കോളജിസ്റ്റിലെ ഒരു പേരുള്ള ഒരാളൊക്കെ അതിൽ കത്ത് എഴുതിയൊക്കെ ഉണ്ടായി. ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കും ചെയ്ത് ഭയങ്കര ഇഷ്ടമായി,
1: കാരണം
0: അത്രയും കുറ്റമറ്റൊരു കത്തായിരുന്നു അത്. അപ്പൊ ഞാൻ എനിക്ക് അറിയണോ ഇതിൽ എഴുതുന്ന മാത്രമേ ഉള്ളൂ ഒരു അനുഭവം.
1: അപ്പോ ഈ അറിവൊക്കെ സമ്പാദിക്കാൻ റേഡിയോയിൽ കൂടെ ഒരു വലിയൊരു സഹായമായിട്ടുണ്ട് അല്ലേ?
0: തീർച്ചയായിട്ടും റേഡിയോ ആണ് ഒന്നാമത്. റേഡിയോത്തിന്റെ ശബ്ദത്തിൽ അല്ലെങ്കിൽ റേഡിയത്തെ കാണാതെ ആ ഒരു ഉയരങ്ങളിൽ എത്തിയവരിൽ ആര് പറയാണ്, എഴുത്തുകാരായാലും ചിത്രകാരന്മാരായാലും കലക്ടറായാലും ഏത് പദവിയിൽ ഉയർന്നായാലും റേഡിയോ കേൾക്കാത്തവരാരും ഉണ്ടാവില്ല. മറ്റുള്ള മാധ്യമങ്ങൾക്ക് ഇപ്പൊ അടുത്തല്ലേ ഇത്രയും പ്രശസ്തമായിട്ടുള്ളത്. മറ്റേ അന്ന് പത്രവും റേഡിയോ തന്നെയാണ് എന്നെ സഹായിച്ചുള്ളത്, ഈ കൂടുതലും കുറച്ചൊക്കെ ചെറിയ അറിവ് കിട്ടാന്. ചെറിയ അറിവൊന്നല്ല, റേഡിയോത്തിനെ പറ്റിയ അറിവ് വിലപ്പെട്ട അതിമൂല്യങ്ങളുള്ള അറിവ് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്.
1: എന്തായാലും പി കെ ചന്ദ്രനോട് സംസാരിക്കാൻ പറ്റിയതിൽ ഞങ്ങളും സന്തോഷിക്കുന്നു. ഇന്ന് പാട്ടോർമ്മയിലെ റേഡിയോയിൽ കൂടെ അന്ന് സുഹൃത്തിന്റെ വീട്ടിൽ നിന്നും കേട്ട ആ പാട്ട് തന്നെ കേൾക്കാം അല്ലേ?
0: ശരി, അത് തന്നെ ആയിക്കോട്ടെ, മറക്കാൻ കഴിഞ്ഞു. ശരി, പല പാട്ടുകളും പിന്നെ നല്ല പാട്ടുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പോലെ അതിന് ഞാൻ ഈ മറ്റേ പ്രിയവിധത്തിലെ കൂടെ ആവശ്യപ്പെടാണ്ടിടക്കൊക്കെ ഇതന്നെ മതി.
1: ഓക്കെ ഓക്കെ, ശരി ശരി.
0: ഹൃദയം നിറഞ്ഞ സന്തോഷമായി,
1: ഞങ്ങൾക്കും സന്തോഷം. അപ്പൊ എല്ലാവരുടെ അടുത്തും അന്വേഷണങ്ങൾ അറിയിക്കുക.
0: വേണ്ട ഒരു ശ്രോതാവ് ഞമ്മളെ അടുത്തുണ്ട്, സമയം റേഡിയോ വെച്ചിരിക്കുന്ന ആള്.
1: അപ്പൊ അദ്ദേഹത്തിനോടും പാട്ടോർമ്മകളിലേക്ക് ഒരു കത്തെഴുതാൻ പറയൂ.
0: ഞാൻ ഒന്ന് രണ്ട് വശം പറഞ്ഞു, നിങ്ങളുള്ളത് വെച്ചിട്ട് ഒരു അഭിപ്രായം എഴുതി എടുക്കും. നമ്മളൊക്കെ പണ്ഡിതനും ബാമ്മേരനും എല്ലാവരും ആയാലും ഉണ്ടല്ലോ, അപ്പൊ ഇന്നാളൊന്നുമില്ല, അവർക്ക് നമ്മളെ മനസ്സിലാണ്ട് എഴുതി കൊടുത്താൽ എടുക്കുന്നൊക്കെ പറഞ്ഞു. അപ്പൊ ആൾക്ക് വേണ്ട പറഞ്ഞ ഇങ്ങനെ ഒഴിയാണ് ആള്, അതുകൊണ്ടാണ്.
1: അദ്ദേഹത്തിനോട് നമുക്ക് അടുത്ത പാട്ടോർമ്മകളിൽ നമുക്ക് സംസാരിക്കാം. ഓക്കെ. എം കെ മണിയുടെ കഥയ്ക്ക് തോപ്പിൽ ഭാസി തിരക്കഥയും സംഭാഷണവും രചിച്ച് തോപ്പിൽ ഭാസി തന്നെ സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു ചക്രവാകം. നദിയിലൂടെ വള്ളം തുഴഞ്ഞ് പാട്ടുപാടിപ്പോകുന്ന രാഘവൻ, ദേവകി എന്നീ കഥാപാത്രങ്ങളെ നമുക്കീ പാട്ടിൽ കാണാം. നിത്യഹരിത നായകൻ പ്രേം നസീറും തമിഴ് തെലുങ്ക് സിനിമാ ലോകത്ത് ശ്രദ്ധേയയായ സുജാതയുമാണ് ഈ ഗാനരംഗത്ത് വരുന്നത്.

1974 പ്രദർശനത്തിനെത്തിയ ചക്രവാകം എന്ന ചിത്രത്തിലെ ഗാനമിത. ഗാനരചന വയലാർ രാമവർമ്മ, സംഗീതം ശങ്കർ ഗണേഷ്, പാടിയത് പി. സുശീല.

0: പ്രിയ ശ്രോതാക്കളെ, പാട്ടോർമകളിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം ഇനി പറയാം. പാട്ടോർമകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം പി ഒ, തൃശൂർ 680-6-3-1. ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കേണ്ട വാട്സപ്പ് നമ്പർ ഇനി പറയാം. 9447072669. നമ്പർ ഒരിക്കൽ കൂടി 9447072669. പാട്ടോർമകൾ ഇനി അടുത്ത വെള്ളിയാഴ്ച രാവിലെ 8:30 കേൾക്കാം. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
1: ഇന്ന് പാട്ടോർമകൾ പങ്കുവച്ചത് പി കെ ചന്ദ്രൻ, പെരുമണ്ണൂർ മല, പാലക്കാട്. നിർവഹണ സഹായം സ്മിത രാജേഷ്, നിർവഹണം അഞ്ജു പി അർജുനൻ.
2: പാട്ടോർമകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി.
3: ആകാശവാണി തൃശൂർ, ചലച്ചിത്രഗാനങ്ങൾ. ആദ്യം കണ്ടം ബെച്ചക്കോട്ട് എന്ന ചിത്രത്തിനു വേണ്ടി പി ബി ശ്രീനിവാസ് പാടിയ ഗാനം കേൾക്കാം. രചന പി ഭാസ്കരൻ, സംഗീതം MS ബാബുരാജ്.

0: وسلم صلى الله عليه وسلم صلى الله عليه وسلم.
1: രോഹന്റെയും റിയയുടെയും ലവ് സ്റ്റോറിയുടെ മാച്ച് ആരംഭിച്ചിരിക്കുന്നു. രണ്ടുപേരും കഴിച്ചു ഇറ്റാലിയൻ ക്വിസീൻ. വെയിറ്ററുടെ സ്പിൻ 4000 രൂപയുടെ ബില്ല് വന്നു. രോഹന്റെ ഹൃദയം ശക്തമായി ഇടിച്ചു. അവൻ പേഴ്സ് എടുക്കാൻ മറന്നുപോയിരുന്നു. റിയ ഡിജിറ്റൽ പേയ്മെന്റ് ചെയ്തു. കൂളായി. നിങ്ങളും ക്യു ആർ കോഡ് സ്കാൻ ചെയ്യൂ, യു പി ഐ മുഖേന പേയ്മെന്റ് ചെയ്യൂ. ഡിജിറ്റൽ പേയ്മെന്റിലൂടെ ലൈഫിലെ ഏത് ടൂർണമെന്റും വിജയിക്കൂ.
2: ഭാരതം ചെയ്യുന്നു ഡിജിറ്റൽ പേയ്മെന്റ്.
3: എല്ലാ ഇടപാടുകളും ഇപ്പോൾ എളുപ്പം.
4: എ പി ഗോപാലൻ എഴുതിയ വരികൾക്ക് ജി ദേവരാജൻ സംഗീതം നൽകി. പി ജയചന്ദ്രനും പി മാധുരിയും പാടിയ ഗാനം ചിത്രം കാട്ടരുവി.

0: അറിയിപ്പ്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ മൻ കി ബാത് പ്രഭാഷണം ഈ മാസം 28-ാം തീയതി ഞായറാഴ്ച രാവിലെ 11 മണിക്ക് എല്ലാ ആകാശവാണി നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് പ്രക്ഷേപണത്തിന്റെ മലയാള പരിഭാഷയും കേൾക്കാം. അന്നേ ദിവസം, അതായത് 28-ാം തീയതി ഞായറാഴ്ച രാത്രി 8 മണിക്ക് പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണവും ഉണ്ടായിരിക്കും.
1: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കുന്നംകുളം. സേവന വാർത്തകൾ
2: വെള്ളി രാവിലെ 7:20.
1: തിമിരം, ഗ്ലോക്കോമ, റെറ്റിന, ഒക്യുലോപ്ലാസ്റ്റി, ലോ വിഷൻ എയ്ഡ്, കോർണിയ തുടങ്ങിയ അസുഖങ്ങൾക്ക് വിദഗ്ധ ചികിത്സ.
3: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ, കണിമംഗലം. ഗ്രാമക്ഷേമ വാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7 മണിക്ക്.
4: പ്രസവം നിർത്തലിന് ഇനി ആശുപത്രി വാസം വേണ്ട. താക്കോൽ ദ്വാര ശസ്ത്രക്രിയ സൈമർ ഹോസ്പിറ്റലിൽ മിതമായ നിരക്കിൽ.
5: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരവും. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
0: ആലോലം എന്ന ചിത്രത്തിനു വേണ്ടി കാവാലം നാരായണ പണിക്കർ എഴുതിയ വരികൾക്ക് ഇളയരാജ സംഗീതം നൽകി. എസ് ജാനകി പാടിയ ഗാനം.

0: ജ്വല്ലേഴ്സ് കാവ്യാഞ്ജലി.
1: തിങ്കൾ ബുധൻ ശനി രാവിലെ 7:15
0: പരിപൂർണ പരിശോധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
1: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
2: മ്യൂസിക് പാർക്ക് എം ജി റോഡ് തൃശൂർ ഗാന സന്ദേശം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:35 കർണാടിക് ഹിന്ദുസ്ഥാനി വെസ്റ്റേൺ സംഗീത ഉപകരണങ്ങളുടെ ഏറ്റവും വലിയ ശേഖരവുമായി മ്യൂസിക് പാർക്ക് എം ജി റോഡ് തൃശൂർ.
3: ചിത്രം രാഗം താനം പല്ലവി. ഗാനരചന APA ഗോപാലൻ. സംഗീതം MK അർജുനൻ. യേശുദാസും ജൻസിയും പാടിയ ഗാനം.

0: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,
1: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
2: ശേഷം എന്ന ചിത്രത്തിനു വേണ്ടി കാവാലം നാരായണ പണിക്കർ എഴുതിയ വരികൾക്ക് ശരത് സംഗീതം നൽകി യേശുദാസ് പാടിയ ഗാനം.

0: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻ തൃശൂർ സേവന വാർത്തകൾ.
1: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:20
0: പ്രായോജകർ കണ്ണട ഒഴിവാക്കാം അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
2: കണ്ണെഴുതി പൊട്ടും തൊട്ട് എന്ന ചിത്രത്തിനു വേണ്ടി കാവാലം നാരായണ പണിക്കർ എഴുതിയ വഴികൾക്ക് എം ജി രാധാകൃഷ്ണൻ സംഗീതം നൽകി ചിത്രപാടിയ ഗാനം.

0: ബുധൻ വെള്ളി ഗാന സന്ദേശം രാവിലെ 7:35 പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ് തൃശൂർ എടപ്പാൾ കൂറ്റനാട് കൊച്ചി തിരുവനന്തപുരം കോഴിക്കോട് കണ്ണൂർ ആൻഡ് പാലക്കാട്.
1: ഞായറാഴ്ചകളിൽ രാവിലെ 7:05 കേൾക്കാം അക്ഷരകേരളം, സർഗചേതനയുടെ പുതുഭാവുകത്വം നിറയുന്ന അക്ഷരവേദി.
2: മറക്കാതെ കേൾക്കുക ഞായറാഴ്ചകളിൽ രാവിലെ 7:05
1: അക്ഷരകേരളം.
2: ഈ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ചകളിൽ രാത്രി 7:35 ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ പ്രസാർ ഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും കേൾക്കാവുന്നതാണ്.
3: ചിത്രം കാറ്റത്തെ കിളിക്കൂട്, ഗാനരചന കാവാലം നാരായണ പണിക്കർ, സംഗീതം ജോൺസൺ, പാടിയവർ ബ്രഹ്മാനന്ദൻ, സുജാത മോഹൻ, ഷെറിൻ പീറ്റേഴ്സ് എന്നിവരും സംഘവും.
4: കൂവരം കിളിക്കൂട്, കഥകഥകഥ കിളിക്കൂട്, തലമൂത്തൊരു കാർന്നോര് ഗമകാട്ടണക്കാർന്നോര് കിളിപ്പെണ്ണും കിളിമക്കളുമായി കൂടുകൂട്ടി കാരണം കോട്ടെ ചക്കരമാവിൽ, കാരണം കോട്ടെ ചക്കരമാവിൽ.

ചിത്രം ആദാമിന്റെ മകൻ അബു. റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് രമേശ് നാരായണൻ സംഗീതം നൽകി. ശങ്കർ മഹാദേവനൊപ്പം പാടിയ ഗാനം.

0: ചലച്ചിത്ര ഗാനങ്ങൾ വീണ്ടും 10:15 കേൾക്കാം.
1: ആകാശവാണി തൃശൂർ. ഇപ്പോൾ ശ്രീ ഒ കെ സുബ്രഹ്മണ്യം പുല്ലാങ്കുഴൽ വായിക്കുന്നു. ശ്രീ വിഷ്ണു ചന്ദ്രമോഹൻ വയലിൻ, ഡോക്ടർ കെ ജയകൃഷ്ണൻ മൃദംഗം, ശ്രീ പി വി നാരായണൻ ഖഡം. ആദ്യം ബഹുധാരി രാഗത്തിൽ ഭജമാനസ, ആദിതാളം തുളസീവനം കൃതി.

ഇതുവരെ നിങ്ങൾ കേട്ടത് ശ്രീ ഒ കെ സുബ്രഹ്മണ്യം പുല്ലാങ്കുഴലിൽ വായിച്ച കൃതികൾ. ശ്രീ വിഷ്ണു ചന്ദ്രമോഹൻ വയലിൻ, ഡോക്ടർ കെ ജയകൃഷ്ണൻ മൃദംഗം, ശ്രീ പി വി നാരായണൻ ഖടം,

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: സാധാരണക്കാരുടെ കാഴ്ചയുടെ ആശാകേന്ദ്രമായ മാനവസേവാ ഹോസ്പിറ്റലിൽ നിന്നും ഇനി പുഞ്ചിരിയോടെ മടങ്ങാം. അത്യാധുനിക സൗകര്യങ്ങളോടെ കുറഞ്ഞ ചെലവിലുള്ള നേത്ര ചികിത്സയും ദന്തപരിചരണത്തിനായി ഡെന്റൽ ക്ലിനിക്കും. രണ്ടാം ശനിയാഴ്ചകളിൽ നേത്രപരിശോധന ദന്തപരിശോധന ക്യാമ്പും. രജിസ്ട്രേഷനായി വിളിക്കൂ മാനവസേവാ ഹോസ്പിറ്റൽ മുതുവറ, തൃശൂർ. ഫോൺ 7034000644.
2: അറിയിപ്പ്: പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ മൻ കി ബാത് പ്രഭാഷണം ഈ മാസം 28-ാം തീയതി ഞായറാഴ്ച രാവിലെ 11 മണിക്ക് എല്ലാ ആകാശവാണി നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് പ്രക്ഷേപണത്തിന്റെ മലയാള പരിഭാഷയും കേൾക്കാം. അന്നേ ദിവസം, അതായത് 28-ാം തീയതി ഞായറാഴ്ച രാത്രി 8 മണിക്ക് പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണവും ഉണ്ടായിരിക്കും.

0: സമയം 10 മണി. ഇപ്പോൾ സ്പോൺസേഡ് പരിപാടി റേഡിയോ ഹെൽത്ത്.
1: ദീനസാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
2: നമസ്കാരം എല്ലാ ശ്രോതാക്കൾക്കും, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഇന്ന് June 26, ആഗോള ലഹരി വിരുദ്ധ ദിനം. ഈ ദിനാചരണത്തിന്റെ ഭാഗമായി ശ്രോതാക്കൾക്ക് ലഹരി വിരുദ്ധ ദിന സന്ദേശം നൽകുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സൈക്യാട്രി വിഭാഗം പ്രൊഫസർ ഡോക്ടർ അരുൺ ബി നായർ.
3: 1989 മുതൽ എല്ലാ വർഷവും June 26 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായി ലോകമെമ്പാടും ആചരിക്കപ്പെട്ടു വരുന്നുണ്ട്. ലഹരി വ്യാപനവും അനധികൃതമായ ലഹരി വിപണനവും നിയന്ത്രിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ദിനാചരണം എല്ലാ വർഷവും ആചരിക്കപ്പെട്ടു വരുന്നത്. ഈ വർഷത്തെ 2026 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തിന്റെ പ്രമേയം ആഗോള ലഹരി പ്രശ്നം, നിലനിൽക്കുന്ന വിഷയങ്ങൾ, തുടരുന്ന വെല്ലുവിളികൾ, നൂതനമായ പ്രതികരണങ്ങൾ എന്നിവയാണ്. ലഹരി ഉപയോഗം എന്നത് കേവലം മദ്യമോ പുകയില ഉൽപ്പന്നങ്ങളോ മാത്രമല്ല, രാസലഹരികൾ അടക്കമുള്ള വിപുലമായ ലഹരി വസ്തുക്കളുടെ ഉപഭോഗവും വിനിമയവും ലോകമെമ്പാടും നടന്നു വരുന്നുണ്ട് എന്ന തിരിച്ചറിവിൽ നിന്നാണ് ഈ പുതിയ പ്രമേയം സ്വീകരിക്കപ്പെട്ടിരിക്കുന്നത്. ചെറുപ്പക്കാരായ ആളുകളുടെ ഇടയിൽ ലഹരി ഉപയോഗം വർദ്ധിച്ചു വരുന്നതായി കണ്ടുവരുന്നുണ്ട്. ലഹരി ഉപയോഗത്തെ തുടർന്ന് പെരുമാറ്റത്തിൽ പ്രശ്നങ്ങൾ സംഭവിക്കുന്ന വ്യക്തികൾ കുറ്റകൃത്യങ്ങളിൽ ഇടപെടുന്നത് മൂലം നാടിന്റെ ക്രമസമാധാനം തകരുന്ന സാഹചര്യം പല രാഷ്ട്രങ്ങളിലും ഉയർന്നു വരുന്നുണ്ട്. ഇഞ്ചക്ഷൻ രൂപത്തിലുള്ള ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തെ തുടർന്ന് HIV പോലെയുള്ള ലൈംഗിക ജന്യ രോഗങ്ങൾ പടരുന്ന സാഹചര്യവും നിലവിലുണ്ട്. കഞ്ചാവും സിന്തറ്റിക് ലഹരികളും വ്യാപകമായി ഉപയോഗിക്കുന്ന വ്യക്തികളിൽ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ വർദ്ധിക്കുന്നതായും ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും പഠനങ്ങൾ മുന്നോട്ട് വരുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് ലഹരി വസ്തുക്കളുടെ വിനിമയം തടയുക എന്ന ലക്ഷ്യത്തോടെയുള്ള പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജിതമാക്കുക.

അതിനുവേണ്ടി ശാസ്ത്രീയമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നൂതനമായിട്ടുള്ള പ്രതികരണ മാർഗങ്ങൾ തേടുന്നതിൻ്റെ ആവശ്യകത ഊന്നി പറഞ്ഞുകൊണ്ട് ഈ വർഷത്തെ ദിനാചരണം സംഘടിപ്പിക്കപ്പെടുന്നത്. കൗമാരപ്രായത്തിൽ തന്നെ ലഹരി ഉപയോഗം ആരംഭിക്കുന്നു എന്നാണ് ലോകവ്യാപകമായി പുറത്തുവരുന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നത്. പലപ്പോഴും സിഗരറ്റും പുകയില ഉൽപ്പന്നങ്ങളുമാണ് ലഹരിയുടെ മായാലോകത്തേക്കുള്ള ആദ്യ പടിയായി മാറുന്നത്. അതുകൊണ്ട് തന്നെ സിഗരറ്റിനെ അഥവാ പുകയില ഉൽപ്പന്നങ്ങളെ ഗേറ്റ് വേ ഡ്രഗ്സ് എന്ന് വിശേഷിപ്പിക്കുന്നു. കേരളത്തിൽ കുറച്ചുനാൾ മുൻപ് നടന്നൊരു പഠനം സൂചിപ്പിച്ചത് ശരാശരി 12 വയസ്സിൽ സിഗരറ്റിന്റെ ഉപയോഗം കേരളത്തിലെ കൗമാരപ്രായക്കാരിൽ ആരംഭിക്കുന്നു എന്നുള്ളതാണ്. വളരെ ചെറുപ്രായത്തിൽ തന്നെ സിഗരറ്റിന്റെ ഉപയോഗം തുടങ്ങുന്ന കുട്ടികൾ അധികം വൈകാതെ മദ്യത്തിലേക്കും പിന്നീട് കഞ്ചാവിലേക്കും തുടർന്ന് കൗമാരം അവസാനിക്കുന്നതിന് മുമ്പേ തന്നെ രാസലഹരികളുടെ ഉപയോഗത്തിലേക്കും പോകുന്നു എന്നത് ഞെട്ടിപ്പിക്കുന്ന ഒരു കണ്ടെത്തൽ തന്നെയാണ്. പഠനത്തിലും പെരുമാറ്റത്തിലും ഗൗരവ സ്വഭാവമുള്ള പ്രശ്നങ്ങൾ ഇത്തരം കുട്ടികളിൽ കണ്ടുവരുന്നു എന്നുള്ളതും വളരെ ശ്രദ്ധയോടെ നാം മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. ഏതൊക്കെ വിഭാഗം വ്യക്തികളാണ് ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിലേക്ക് അടിമത്തത്തിലേക്കും പോകാൻ സാധ്യത കൂടുതലുള്ളത്? ഇവരെ തിരിച്ചറിഞ്ഞാൽ എങ്ങനെ ഇവർ ലഹരി ഉപയോഗത്തിലേക്ക് പോകാതെ പ്രതിരോധിക്കാൻ കഴിയും? അഥവാ ലഹരിക്ക് അടിമപ്പെട്ടു പോയ ഒരു വ്യക്തിയെ നാം കാണാനിടയായാൽ അദ്ദേഹത്തെ എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും? അദ്ദേഹത്തെ ലഹരി വിമോചനത്തിന്റെ പാതയിലേക്ക് എങ്ങനെ നയിക്കാൻ സാധിക്കും തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്ന് നാം പ്രധാനമായിട്ടും ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ലഹരി ദുരുപയോഗത്തിലേക്ക് പോകാൻ സാധ്യതയുള്ള വൾണറബിൾ ഗ്രൂപ്പ്സ് അഥവാ സാധ്യത കൂടുതലുള്ള വിഭാഗങ്ങളെ നാം പരിശോധിക്കുമ്പോൾ കുട്ടിക്കാലത്ത് തന്നെ ആരംഭിക്കുന്ന ചില പഠന പെരുമാറ്റ പ്രശ്നങ്ങളൊക്കെ ഇക്കൂട്ടത്തിൽ ഉള്ളതായി നാം മനസ്സിലാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കുട്ടിക്കാലത്ത് വളരെ പ്രകടമായി കാണുന്ന പിരിവിരിപ്പും അമിത വികൃതിയും എടുത്തുചാട്ട സ്വഭാവവും അടക്കമുള്ള ലക്ഷണങ്ങളുള്ള ADHD അഥവാ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ എന്ന പ്രശ്നമുള്ള കുട്ടികളിൽ ഭാവിയിൽ ലഹരി അടിമത്തത്തിനുള്ള സാധ്യത കൂടുതലാണ് എന്ന് പഠനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. കാരണം ലഹരി വസ്തുക്കൾക്ക് അടിമപ്പെടാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്ന ഡോപ്പമിൻ എന്ന രാസവസ്തുവിന്റെ പ്രവർത്തനങ്ങൾ ഈ കുട്ടികളുടെ തലച്ചോറിൽ തകരാറിലാണ് എന്നതാണ് ഇതിന്റെ അടിസ്ഥാന കാരണം. തലച്ചോറിന്റെ മുൻഭാഗത്തുള്ള നമ്മുടെ ആത്മനിയന്ത്രണത്തിന്റെ കേന്ദ്രമായ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് എന്ന ഭാഗത്തെ ഡോപ്പമിന്റെ അളവ് കുറയുന്നതാണ് ഈ കുട്ടികളിൽ ശ്രദ്ധക്കുറവിനും പിരിവിരിപ്പിനും ഒക്കെ കാരണമായി മാറുന്നത്. ഈ ഡോപ്പമിൻ തന്നെയാണ് ലഹരി അടിമത്തത്തിനുള്ള അടിസ്ഥാന കാരണമായി മാറുന്ന ഒരു സംഗതിയും. തലച്ചോറിലെ ഡോപ്പമിന്റെ അളവ് സാവധാനമായി കൂടി പാരമ്യത്തിലെത്തി കുറെ നേരം അങ്ങനെ നിന്ന് വളരെ കുറഞ്ഞു വരുന്ന ഒരു സ്വാഭാവികമായ അവസ്ഥയുണ്ട്. ഈ ഒരു അവസ്ഥയാണ് ഫേസിക് ഇൻക്രീസ് ഓഫ് ഡോപ്പമിൻ അഥവാ ഡോപ്പമിന്റെ ക്രമമായുള്ള വർധനവ് എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇതിനെ സഹായിക്കുന്ന ഒട്ടേറെ സ്വാഭാവികമായ ആരോഗ്യകരമായ കാര്യങ്ങൾ നിലവിലുണ്ട്. ചിട്ടയായ വ്യായാമം, സർഗാത്മകമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക, താല്പര്യമുള്ള വ്യക്തികളുമായി സംസാരിക്കുക, യാത്രകൾ പോവുക, കലാരൂപങ്ങൾ ആസ്വദിക്കുക, കായിക വിനോദങ്ങളിൽ ഏർപ്പെടുക എന്നിവയൊക്കെ ഡോപ്പമിൻ ക്രമമായി വർദ്ധിച്ച് പാരമ്യത്തിലെത്തുന്ന ഒരു അവസ്ഥ സൃഷ്ടിക്കുന്നു. ഇതിലൂടെ ആരോഗ്യകരമായ ഒരു ആഹ്ലാദവും സുഖവും ആ വ്യക്തികൾക്ക് ലഭിക്കുകയും ചെയ്യുന്നു. എന്നാൽ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ ഈ ഡോപ്പമിന്റെ അളവ് കുത്തനെ വർദ്ധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. സ്വാഭാവികമായും അതിനെ തുടർന്ന് പൊടുന്നനെ വല്ലാത്ത ഒരു സുഖവും സന്തോഷവും സംതൃപ്തിയും ഒക്കെ ലഭിക്കുന്ന ഒരു സാഹചര്യം സംജാതമാകുന്നു. ലൈംഗിക ആസക്തി വർദ്ധിക്കുന്നതടക്കമുള്ള മാറ്റങ്ങൾ ശരീരത്തിൽ ഉണ്ടാകുന്നു. ഇത്തരം അനുഭവങ്ങൾ പെട്ടെന്ന് ഡോപ്പമിൻ വർദ്ധിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ തലച്ചോറിൽ സംഭവിക്കുന്നത്. എന്നാൽ ഡോപ്പമിന്റെ അളവ് കുത്തനെ കൂടുമ്പോൾ ആ ലഹരി ഉപയോഗത്തിന്റെ സമയം കഴിയുമ്പോൾ പൊടുന്നനെ ഡോപ്പമിന്റെ അളവ് താഴേക്ക് പോകാനും സാധ്യതയുണ്ട്. പെട്ടെന്ന് തന്നെ ഡോപ്പമിന്റെ അളവ് താഴേക്ക് പോകുമ്പോൾ അതുവരെ ലഭിച്ച സുഖവും സന്തോഷവും സംതൃപ്തിയൊക്കെ മാറി വല്ലാത്തൊരു സങ്കടവും ദേഷ്യവും ഉത്കണ്ഠയും അസ്വസ്ഥതയും ഒക്കെ മനസ്സിലേക്ക് കടന്നു വരുന്നു. ഈ അസ്വസ്ഥത തീവ്രമാകുമ്പോൾ അതിനെ മറികടക്കാൻ വേണ്ടി വീണ്ടും ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് തലച്ചോറിലെ ഡോപ്പമിൻ വർദ്ധിപ്പിക്കാനുള്ള പ്രവണത അവരിൽ ഉണ്ടാകുന്നു. അങ്ങനെയാണ് ലഹരി വസ്തുക്കളോടുള്ള അടിമത്തം സംഭവിക്കുന്നത്. ADHD എന്ന അവസ്ഥ കുട്ടിക്കാലത്ത് തന്നെ തിരിച്ചറിഞ്ഞ് ചികിത്സിച്ചാൽ ആ കുട്ടികൾ ലഹരി വസ്തുക്കളിലേക്ക് പോകാനുള്ള സാധ്യത കുറവാണ്. തലച്ചോറിലെ ഡോപ്പമിന്റെ അളവ് ക്രമീകരിക്കാൻ സഹായിക്കുന്ന മരുന്നുകളും മനഃശാസ്ത്ര ചികിത്സാ രീതികളും മാതാപിതാക്കൾക്കുള്ള പരിശീലനവും ഒരുമിച്ച് ഉപയോഗിച്ചാൽ ബഹുഭൂരിപക്ഷം

പക്ഷം ADHD കുട്ടികളെയും ചികിത്സയിലൂടെ രക്ഷപ്പെടുത്താൻ സാധിക്കും. എന്നാൽ ചികിത്സിക്കപ്പെടാതെ പോകുന്ന ADHD കുട്ടികൾക്ക് ഒരു ഹൈസ്കൂൾ കാലഘട്ടം എത്തുമ്പോൾ പഠനം ബുദ്ധിമുട്ടാകും, അവർ പഠനം അവസാനിപ്പിച്ചേക്കും. എന്തെങ്കിലും ഒരു കൈത്തൊഴിൽ പഠിക്കാം എന്ന് കരുതി ഏതെങ്കിലും തൊഴിൽശാലകളിൽ പരിശീലനത്തിന് ചേർന്നാലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാത്തതുമൂലം അവിടെയും അവർ പരാജയമായി പോയേക്കും. അങ്ങനെ അത്തരം തൊഴിൽ പരിശീലന കേന്ദ്രങ്ങളിൽ നിന്നും പുറത്താകുന്നതോടെ തെരുവിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഇവർ ലഹരി വസ്തുക്കൾ വിപണനം ചെയ്യുന്ന വ്യക്തികളുടെ ശ്രദ്ധയിൽപ്പെടാനും ക്രമേണ ലഹരി വിപണനത്തിലെ കണ്ണികളായി മാറാനും സാധ്യതയുണ്ട്. പലപ്പോഴും ഈ കുട്ടികൾ ലഹരി ഉപയോഗിക്കുക വഴി അവരുടെ തലച്ചോറിലെ ഡോപ്പമിന്റെ അളവ് വർദ്ധിപ്പിച്ച് ആഹ്ലാദം കണ്ടെത്താൻ ശ്രമിക്കുകയും അതുവഴി ലഹരി അടിമകളായി മാറുകയും ചെയ്യും. അതേപോലെ തന്നെ വരുമാനത്തിന് വേണ്ടി ലഹരി വിപണന ശൃംഖലയിലെ കണ്ണികളാകാനും ഇവർ വിധിക്കപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടാകും. അതുകൊണ്ട് തന്നെ കുട്ടിക്കാലത്ത് തന്നെ ഈ ADHD എന്ന അവസ്ഥ തിരിച്ചറിഞ്ഞ് ചികിത്സിക്കേണ്ടത് ഭാവിയിൽ ലഹരി അടിമകൾ ഉണ്ടാകുന്നത് തടയാൻ ആവശ്യമായ ഒരു സാമൂഹിക നിക്ഷേപമാണ്. ADHD പോലെ തന്നെ ലഹരി അടിമത്വത്തിനുള്ള സാധ്യത കൂട്ടുന്ന മറ്റു ചില മാനസിക ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ട്. കുട്ടിക്കാലത്ത് കാണപ്പെടുന്ന പഠന പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് പഠനത്തിലെ പിന്നാക്കാവസ്ഥ, ഇത്തരം കുട്ടികളെ നമ്മുടെ സമൂഹം വളരെ മോശമായ കണ്ണുകളോടെയാണ് കാണുന്നത്. മാതാപിതാക്കളും സഹപാഠികളും അധ്യാപകരും ഒക്കെ ഇവരെ പരിഹസിക്കുമ്പോൾ പലപ്പോഴും വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഇവർ ലഹരി പരീക്ഷണങ്ങളിലേക്ക് പോവുകയും ക്രമേണ അതിന് അടിമപ്പെട്ടു പോവുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടാകാം. കുട്ടിക്കാലത്ത് തന്നെ തീവ്രമായ ഉത്കണ്ഠയും വളരെ ചെറിയ കാര്യങ്ങൾക്ക് വിഷാദവും ഒക്കെ അനുഭവിക്കുന്ന കുട്ടികളും കൗമാരത്തിലേക്ക് എത്തുമ്പോൾ അവരുടെ പ്രയാസങ്ങൾ മറികടക്കാനുള്ള ഒരു ഔഷധം എന്നുള്ള നിലയിൽ ലഹരി വസ്തുക്കളെ പരീക്ഷിക്കുന്നതായി കണ്ടുവരുന്നുണ്ട്. അപ്പൊ മേൽ സൂചിപ്പിച്ച പെരുമാറ്റ പ്രശ്നങ്ങളുള്ള കുട്ടികളെ കുട്ടിക്കാലത്ത് തന്നെ കണ്ടെത്തി ആ പെരുമാറ്റ പ്രശ്നങ്ങൾക്കുള്ള കൃത്യമായ ചികിത്സ കൊടുക്കുക വഴി അവർ ഭാവിയിൽ ലഹരി അടിമകളായി മാറുന്നത് നമുക്ക് ഫലപ്രദമായി തടയാൻ സാധിക്കും. കഞ്ചാവും രാസലഹരികളും അടക്കമുള്ള പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന വ്യക്തികളിൽ തലച്ചോറിലെ ഡോപ്പമിന്റെ അളവ് ഒരു പരിധിക്ക് മുകളിലേക്ക് പോകുന്നത് ചിത്തഭ്രമ ലക്ഷണങ്ങൾ ഉണ്ടാകാൻ കാരണമാകുന്നു. ചെവിയിൽ അശരീര ശബ്ദങ്ങൾ മുഴങ്ങുന്നത് പോലെയുള്ള മിഥ്യാ അനുഭവങ്ങളും ആരൊക്കെയോ തങ്ങളെ കൊല്ലാൻ വരുന്നു അഥവാ ഉപദ്രവിക്കാൻ വരുന്നു എന്ന മട്ടിലുള്ള മിഥ്യാവിശ്വാസങ്ങളും ഇവരിൽ ശക്തമാകുന്നതോടെ ഇവർ പലപ്പോഴും അക്രമാസക്തരായി മാറുന്നതായും കണ്ടുവരുന്നുണ്ട്. ഈ അവസ്ഥയ്ക്കാണ് ലഹരി വസ്തു ജന്യ ചിത്തഭ്രമം അഥവാ സബ്സ്റ്റൻസ് ഇൻഡ്യൂസ്ഡ് സൈക്കോസിസ് എന്ന് പറയുന്നത്. ഈ ചിത്തഭ്രമത്തിന്റെ പാരമ്യത്തിൽ വീട്ടിലുള്ള വ്യക്തികളെ പോലും അപായപ്പെടുത്താൻ ഇവർ തയ്യാറാകുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ലഹരി ഉപയോഗിച്ച് അക്രമ സ്വഭാവം കാണിക്കുന്ന വ്യക്തികളെ എത്രയും പെട്ടെന്ന് കൃത്യമായ ഒരു മാനസികാരോഗ്യ ചികിത്സയ്ക്ക് വിധേയമാക്കേണ്ടത് അത്യാവശ്യമാണ്. എങ്ങനെയാണ് ഒരു വ്യക്തി ലഹരി വസ്തുവിന് അടിമപ്പെട്ടിട്ടുണ്ടോ എന്ന് തിരിച്ചറിയാൻ സാധിക്കുക? ലഹരി അടിമത്വത്തിന് പ്രധാനമായിട്ട് 6 ലക്ഷണങ്ങളാണ്. 1, രാവിലെ തൊട്ട് വൈകിട്ട് വരെ സദാസമയം ലഹരി വസ്തുക്കളെ കുറിച്ച് തീവ്രമായ ആസക്തി മനസ്സിൽ ഉണ്ടാകുക. രാവിലെ ഉറക്കത്തിൽ നുണരുമ്പോൾ തന്നെ ഇന്ന് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാമല്ലോ എന്ന പ്രതീക്ഷയാണ് അദ്ദേഹത്തെ കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കാൻ തന്നെ പ്രേരിപ്പിക്കുന്നത്. ക്ലാസ്സിലിരിക്കുമ്പോഴും ജോലി സ്ഥലത്തിരിക്കുമ്പോഴും ഒക്കെ ലഹരി ഉപയോഗിക്കാനുള്ള സാഹചര്യങ്ങളെ കുറിച്ചും ലഹരി ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന സംതൃപ്തിയെക്കുറിച്ചുമുള്ള ചിന്തകൾ മാത്രമായിരിക്കും മനസ്സ് നിറയെ. 2 പ്രധാനപ്പെട്ട ലക്ഷണം, ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നതിന്റെ സമയവും അളവും നിയന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. 15 മിനിറ്റ് കൊണ്ട് ഇത് ഉപയോഗിച്ച് അവസാനിപ്പിക്കാമെന്ന് കരുതി തുടങ്ങി പലപ്പോഴും മണിക്കൂറുകളോളം തുടർച്ചയായി ഉപയോഗിച്ച് ബോധരഹിതനായി വീഴുന്ന അവസ്ഥ ആണ് ഈ നിയന്ത്രണമില്ലായ്മ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 3 പ്രധാനപ്പെട്ട ലക്ഷണം, ക്രമേണ ആഹ്ലാദ അനുഭവങ്ങൾ കിട്ടാൻ ഉപയോഗിക്കുന്ന ലഹരി വസ്തുവിന്റെ അളവ് കൂടിക്കൂടി വരുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. ആദ്യം വളരെ ചെറിയ അളവ് ലഹരി ഉപയോഗിക്കുമ്പോൾ തന്നെ ഒരു സുഖവും സന്തോഷവും അവർക്ക് കിട്ടുന്നുവെങ്കിൽ മാസങ്ങൾ കഴിയുമ്പോൾ ആ അളവ് തികയാതെ വരുന്നു. കൂടുതൽ അളവ് ഉപയോഗിക്കേണ്ട ഒരു സാഹചര്യം സംജാതമാകുന്നു. പൊടുന്നനെ ലഹരി വസ്തുക്കളുടെ ഉപയോഗം നിർത്തുമ്പോൾ ഉണ്ടാകുന്ന പിൻവാങ്ങൽ ലക്ഷണങ്ങൾ അഥവാ വിഡ്രോവൽ സിംറ്റംസ് ആണ് 4 പ്രധാന ലക്ഷണം. പ്രധാനമായിട്ടും മദ്യവും ഇഞ്ചക്ഷൻ രൂപത്തിലുള്ള ബ്രൗൺ ഷുഗർ പോലെയുള്ള മയക്കുമരുന്നുകളും ഉപയോഗിക്കുന്ന വ്യക്തികളിലാണ് ഈ പിൻവാങ്ങൽ ലക്ഷണങ്ങൾ ഏറ്റവും തീവ്രമായി ഉണ്ടാകുന്നത്. ഉറക്കക്കുറവും വിറയലും അമിതമായ ഉത്കണ്ഠയും തൊട്ട് അപസ്മാരവും സ്ഥലകാല ബോധമില്ലായ്മയും അക്രമവാസനയും ശരീരം ആസകലമുണ്ടാകുന്ന തീവ്രമായ വേദനയും ഒക്കെ ഈ പിൻവാങ്ങൽ ലക്ഷണങ്ങളിൽ പെടുന്ന കാര്യങ്ങളാണ്. 5 പ്രധാനപ്പെട്ട ലക്ഷണം, ജീവിതത്തിൽ ലഹരി വസ്തുവിന്റെ ഉപയോഗമല്ലാതെ മറ്റൊന്നും ഇവർക്ക് ഒട്ടും സന്തോഷം പകരുന്നില്ല എന്ന അവസ്ഥയാണ്. കായിക വ്യായാമമോ സൗഹൃദങ്ങളോ
കലാരൂപങ്ങൾ.

0: ആസ്വദിക്കലോ ഒന്നും ഇവർക്ക് ഒട്ടും സന്തോഷം പകരില്ല. സന്തോഷം കിട്ടണമെങ്കിൽ ലഹരിയെ തന്നെ അഭയം പ്രാപിച്ചേ പറ്റൂ എന്ന അവസ്ഥയുണ്ടാകും. ആറാമത്തേതായിട്ട്, മിക്കവാറും ഈ അവസ്ഥയിലൂടെ കടന്നു പോകുന്നവർക്കൊക്കെ അറിയാം ഈ പോക്ക് ശരിയല്ല, തന്റെ ആരോഗ്യത്തെ ഇത് തകർക്കുകയാണെന്ന്. എന്നാലും ഇത് ഒഴിവാക്കാൻ അവർക്ക് സാധിക്കാതെ വരുന്നു. ഈ ഒരു സ്ഥിതിവിശേഷമാണ് ഈ അടിമത്വത്തിന്റെ പരിപൂർണതയായി കരുതപ്പെടുന്നത്. ഈ ആറ് ലക്ഷണങ്ങളിൽ മൂന്നെണ്ണമെങ്കിലും കഴിഞ്ഞ ഒരു വർഷമായി ഒരു വ്യക്തി പ്രദർശിപ്പിക്കുന്നുവെങ്കിൽ അദ്ദേഹം ലഹരിക്ക് അടിമപ്പെട്ട വ്യക്തിയാണ് എന്ന് കരുതാം. ലഹരി അടിമത്വത്തിലേക്ക് പോയൊരു വ്യക്തിയെ ശാസ്ത്രീയമായ ചികിത്സയിലൂടെ നമുക്ക് മുഖ്യധാരയിലേക്ക് മടക്കി കൊണ്ടുവരാം. രണ്ട് ഘട്ടങ്ങളിലായാണ് ഈ ചികിത്സ മുന്നോട്ട് പോകുന്നത്. ആദ്യഘട്ടം വിഷവിമോചന ചികിത്സ അഥവാ ഡീടോക്സിഫിക്കേഷൻ ട്രീറ്റ്മെന്റ് എന്ന് വിളിക്കുന്നു. ലഹരി വസ്തുക്കൾ മൂലമുണ്ടായ ശാരീരികവും മാനസികവുമായ ആരോഗ്യ പ്രശ്നങ്ങളെ ചികിത്സിക്കുകയും പിൻവാങ്ങൽ ലക്ഷണങ്ങളെ ഫലപ്രദമായി നിയന്ത്രിക്കുകയുമാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. സാധാരണഗതിയിൽ 7 മുതൽ 10 ദിവസം സമയം കൊണ്ട് ഈ ചികിത്സാഘട്ടം പൂർത്തിയാകും. എന്നാലും ഇത് കഴിഞ്ഞ് വീണ്ടും ലഹരി സുലഭമായി ലഭിക്കുന്ന അന്തരീക്ഷത്തിലേക്ക് തന്നെയാണ് ഈ വ്യക്തി മടങ്ങുന്നത് എന്നത് മനസ്സിൽ കണ്ടുകൊണ്ട് രണ്ടാം ഘട്ട ചികിത്സ വിഭാവനം ചെയ്തിരിക്കുന്നു. ഇതിനെയാണ് പുനഃപതന പ്രതിരോധ ചികിത്സ അഥവാ റിലാപ്സ് പ്രിവെൻഷൻ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. 6 മുതൽ 9 മാസം നീണ്ടു നിൽക്കുന്ന ഈ ചികിത്സാഘട്ടത്തിൽ മരുന്നുകളും മനഃശാസ്ത്ര ചികിത്സകളും കുടുംബ ചികിത്സയും ഉൾപ്പെടുത്തിയിരിക്കുന്നു. തലച്ചോറിലെ ഡോപ്പമിന്റെ അളവ് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ പൊടുന്നനെ വർദ്ധിക്കുന്നത് തടയാൻ സഹായിക്കുന്ന മരുന്നുകളാണ് ഇതിലെ പ്രധാന ചികിത്സ. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം 6 മാസം തൊട്ട് 9 മാസം വരെ ഈ മരുന്നുകൾ ഉപയോഗിക്കേണ്ടി വരും പൂർണ്ണമായ ഒരു ഫലം ലഭിക്കാൻ. ഇതിനോടൊപ്പം ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിലേക്ക് പോകുന്നത് തടയാൻ സഹായിക്കുന്ന മോട്ടിവേഷൻ എൻഹാൻസ്മെന്റ് തെറാപ്പി പോലെയുള്ള മനഃശാസ്ത്ര ചികിത്സകൾക്കും കുടുംബ ജീവിതത്തിൽ കുടുംബ ബന്ധങ്ങളിലുള്ള ശൈഥില്യം പരിഹരിക്കാൻ ആവശ്യമായ ഫാമിലി തെറാപ്പിയും ഒത്തുചേരുമ്പോൾ മിക്കവാറും ലഹരി അടിമത്തത്തിലേക്ക് പോയ ആളുകളെ നമുക്ക് ജീവിതത്തിന്റെ മുഖ്യധാരയിലേക്ക് മടക്കിക്കൊണ്ടുവരാം.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത് NHM ഡയറക്ടറേറ്റ് ജനറൽ ആശുപത്രി ജംഗ്ഷൻ തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
2: ആകാശവാണി തൃശൂർ. ചലച്ചിത്ര ഗാനങ്ങൾ കാവാലം നാരായണ പണിക്കർ രചന നിർവഹിച്ച ഗാനങ്ങൾ കേൾക്കാം. ആദ്യം അഹം എന്ന ചിത്രത്തിനുവേണ്ടി രവീന്ദ്രൻ സംഗീതം നൽകി യേശുദാസ് ആലപിച്ച ഗാനം.

0: വ്യാഴം ശനി രാവിലെ 7:35 റീഗൽ ജ്വല്ലേഴ്സ് ഗാന സന്ദേശം. പ്രായോജകർ ഞായറാഴ്ചകളിലും തുറന്ന് പ്രവർത്തിക്കുന്നു. റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
1: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗ്രാമക്ഷേമ വാർത്തകൾ ചൊവ്വ വ്യാഴം ഞായർ രാവിലെ 7 മണിക്ക്
2: മൗലാന ഹോസ്പിറ്റലിൽ ഡോക്ടർമാരുടെ സേവനം ഒ പി വിഭാഗത്തിൽ ഇനി ഞായറാഴ്ചകളിലും.
3: സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് താഞ്ഞാണി സേവന വാർത്തകൾ
4: തിങ്കൾ ബുധൻ ഞായർ രാവിലെ 7:20.
3: പ്രയോജകർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ തൃശൂർ റോഡ് താഞ്ഞാണി.
5: ചിത്രം ഉത്സവ പിറ്റേന്ന്. ജി ദേവരാജൻ ഈണം നൽകിയ ഗാനം, യേശുദാസും പി മാധുരിയും സംഘവും പാടിയതാണ്.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് കേട്ടത്. ആകാശവാണി തൃശൂർ, സമയം 10 മണി കഴിഞ്ഞ് 25 മിനിറ്റ്.
1: ജ്വല്ലേഴ്സ്, ഇക്കണ്ടവാരിയർ റോഡ്, തൃശൂർ. ഇന്നത്തെ സ്വർണ്ണവില.
2: പ്രായോജകർ
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണവില. കേരളത്തിൽ ഇന്ന് സ്വർണ വ്യാപാരം നടക്കുന്നത് ഗ്രാമിന് 135 രൂപ കൂടി 12,980 രൂപയ്ക്കും പവന് 1,080 രൂപ കൂടി 1,03,840 രൂപയ്ക്കുമാണ്. റീഗൽ ജ്വല്ലേഴ്സ് സ്വർണവില ഇനി നാളെ രാവിലെ 11:50.
1: റീഗൽ ജ്വല്ലേഴ്സ്, ഇക്കണ്ടവാരിയർ റോഡ്, തൃശൂർ. ഇന്നത്തെ സ്വർണവില സമാപിക്കുന്നു. പ്രായോജകർ
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
5: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണവില.
2: ശനി ഒഴികെ എന്നും രാവിലെ 10:25
5: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
6: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.

0: ഞായറാഴ്ചകളിൽ രാവിലെ 7-5 കേൾക്കാം അക്ഷരകേരളം, സർഗചേതനയുടെ പുതുഭാവുകത്വം നിറയുന്ന അക്ഷരവേദി.
1: മറക്കാതെ കേൾക്കുക ഞായറാഴ്ചകളിൽ രാവിലെ 7-5
0: അക്ഷരകേരളം.
1: ഈ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ചകളിൽ രാത്രി 7:35 ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ പ്രസാർഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും കേൾക്കാവുന്നതാണ്.

0: മാതൃകയാക്കേണ്ട ജീവിത വിജയങ്ങൾ, പോരാട്ടത്തിന്റെ തിളക്കങ്ങൾ.
1: പ്രചോദനത്തിന്റെ അഗ്നി വെളിച്ചം, ഉയരങ്ങളിലെത്താൻ ഉണർവാകുവാൻ കേൾക്കുക ജീവിത പാഠം.
0: രണ്ടാമത്തെയും നാലാമത്തെയും ബുധനാഴ്ചകളിൽ രാവിലെ 7:10
1: ജീവിത സന്ദേശത്തിന്റെ നേർക്കാഴ്ചയുമായി ജീവിതപാഠം.
0: ജീവിതപാഠം, പ്രചോദനാത്മകമായ ജീവിതങ്ങളിലൂടെ.
2: അറിവിന്റെ അക്ഷയഖനി,
3: ആത്മവിശ്വാസത്തിന്റെ ആർജവ മന്ത്രം,
2: വിജ്ഞാനത്തിന്റെ വിജയവീഥി,
3: സർഗാത്മകതയുടെ സഞ്ചലിതാവിഷ്കാരം
2: കേൾക്കാം തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 9:15
3: വിദ്യാഭ്യാസ രംഗം.
2: കുട്ടികൾക്കായി ആകാശവാണി കേരള നിലയങ്ങൾ ഒരുക്കുന്ന വിദ്യാഭ്യാസ പരിപാടി
3: വിദ്യാഭ്യാസ രംഗം.
4: അറിയിപ്പ്, പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ മൻ കി ബാത് പ്രഭാഷണം ഈ മാസം 28 ഞായറാഴ്ച രാവിലെ 11 എല്ലാ ആകാശവാണി നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് പ്രക്ഷേപണത്തിന്റെ മലയാള പരിഭാഷയും കേൾക്കാം. അന്നേ ദിവസം, അതായത് 28 ഞായറാഴ്ച രാത്രി 8 പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണവും ഉണ്ടായിരിക്കും.

0: ആകാശവാണി തൃശൂർ. കാലാവസ്ഥ. കേരളത്തിൽ മിക്കയിടങ്ങളിലും മഴയ്ക്കോ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കോ സാധ്യത. സമയം 10 മണി കഴിഞ്ഞ് 30 മിനിറ്റ് 15 സെക്കൻഡ്. 476.2 മീറ്ററിൽ മീഡിയം വേവ്, 630 കിലോഹെർട്സിൽ പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കും. FM 101.1 MHz പ്രക്ഷേപണം തുടരുന്നു. നമസ്കാരം.
1: ആകാശവാണി തൃശൂർ. സ്വരരാഗലയം. വാദ്യസംഗീതത്തിന്റെ അനന്യ ചാരുതയിലേക്ക്.
2: ഒരു ചലച്ചിത്ര ഗാനം എന്നാൽ വാക്കുകൾക്കും ശബ്ദത്തിനും ഈണത്തിനും അപ്പുറം ഒഴുകിയിറങ്ങുന്ന സംഗീതമാണ്. മനസ്സുകളെ തലോടുന്ന സുഖാനുഭൂതിയാണ്. വാക്കുകൾ കൊണ്ടോ നാദം കൊണ്ടോ മാത്രം പ്രകടിപ്പിക്കാവുന്നതല്ല ഒരു ഗാനത്തിന്റെ ഭാവപുലിമ. അതുകൊണ്ടാണ് വാദ്യസംഗീതമായും നമ്മൾ ചലച്ചിത്ര ഗാനങ്ങൾ ആസ്വദിക്കുന്നത്. വയലിൻ ആവിഷ്കാരം CS അനുരൂപ്, ആഖ്യാനം ജയ CR, YS പൗർണമി. ഭാഷകളുടെയും ദേശങ്ങളുടെയും അതിർവരമ്പുകളില്ലാതെ ഒഴുകിപ്പടരുന്ന സ്വരരാഗലയത്തിന്റെ ചാരുതയിലേക്ക്.

വാക്കുകളില്ലാതെ സംസാരിക്കുന്ന ഭാഷയാണ് സംഗീതം. അത് വികാരങ്ങളെയാണ് പ്രതിഫലിപ്പിക്കുന്നത്. അക്ഷരങ്ങൾക്കപ്പുറത്ത് ഒഴുകിപ്പടരുന്ന സംഗീതത്തിന്റെ മധുരിമയിൽ നമുക്ക് ആസ്വദിക്കാം ചില ചലച്ചിത്ര ഗാനങ്ങൾ സി.എസ്. അനുരൂപിന്റെ വയലിൻ തന്ത്രികളിലൂടെ.

1983 എന്ന ചിത്രത്തിനു വേണ്ടി ബി കെ ഹരിനാരായണൻ രചിച്ച് ഗോപി സുന്ദർ ഈണം പകർന്ന ഗാനം. മനോഹരമായ ഒരു തിരിച്ചുവരവായി പി ജയചന്ദ്രനും വാണി ജയറാമും ചേർന്ന് ആഘോഷിച്ച ഗാനം. നിഷ്കളങ്കവും കൗമാരക്കാരുമായ സ്കൂൾ പ്രണയത്തെ മനോഹരമായി അഭ്രപാളിയിലേക്ക് ചാർത്തിയ ഓലഞ്ഞാലിക്കുരുവി എന്ന ഗാനം വയലിൻ തന്ത്രികളിലൂടെ നമുക്ക് കേൾക്കാം.

ഒരമ്മയ്ക്ക് തൻ്റെ കുഞ്ഞിനോടുള്ള വാത്സല്യം എത്ര വാക്കുകൾ കൊണ്ട് പറഞ്ഞു തീർക്കാനാകും. താരാട്ടിൻ ഈണം കൊണ്ട് മനോഹരമാക്കിയ മോഹൻ സിത്താരയുടെ ഈണം, കെ എസ് ചിത്രയുടെ സാന്ത്വനദായകമായ ശബ്ദം, മോഹൻ സിത്താര എന്ന സംഗീത സംവിധായകൻ്റെ

ഉദയം ഈ ഗാനത്തിലൂടെയായിരുന്നു. 1 മുതൽ 0 വരെ എന്ന ചിത്രത്തിനു വേണ്ടി ONV രചിച്ച രാരി രാരീരം രാരോ എന്ന ഗാനത്തിൻ്റെ വയലിൻ ആവിഷ്കാരത്തിലേക്ക്.

2004 പുറത്തിറങ്ങിയ ഓട്ടോഗ്രാഫ് എന്ന ചിത്രത്തിലെ ഒരു മനോഹരമായ പ്രചോദനാത്മകമായ ഗാനമാണ് ഒവ്വൊരു പൂക്കളുമേ. ജീവിതത്തിലെ പോരാട്ടങ്ങളെ സ്വീകരിക്കാനും മുൻകാല പരാജയങ്ങളെ മറക്കാനും പ്രയാസകരമായ സമയങ്ങളിൽ പ്രതീക്ഷ കൈവിടാതിരിക്കാനും പ്രോത്സാഹിപ്പിക്കുന്ന ഗാനം. പാ വിജയ് എഴുതി ഭരദ്വാജ് ഈണം പകർന്ന സിന്ധു ഭൈരവി രാഗത്തിലുള്ള ഈ ഗാനം ചിത്രത്തിനുവേണ്ടി കെ.എസ്. ചിത്രയാണ് ആലപിച്ചിരിക്കുന്നത്. ആ മനോഹര ഗാനത്തിന്റെ വയലിൻ ആവിഷ്കാരത്തിലേക്ക്.

0: സംഗീതത്തിന്റെ അഴകിൽ ചലച്ചിത്രഗാനങ്ങളെ കോർത്തെടുക്കുന്ന സ്വരരാഗലയം സമാപിക്കുന്നു.
1: സ്വരരാഗലയം വാദ്യസംഗീതത്തിന്റെ അനന്യ ചാരുതയിലേക്ക്.
0: വയലിൻ ആവിഷ്കാരം സി എസ് അനുരൂപ്, ആഖ്യാനം ജയ സി ആർ, വൈ എസ് പൗർണമി.

ആകാശവാണി തൃശൂർ FM 101.1 MHz. ഇപ്പോൾ ചലച്ചിത്രഗാനങ്ങൾ. ആദ്യം ആടുജീവിതം എന്ന ചിത്രത്തിനു വേണ്ടി ജിതിൻ രാജും സംഘവും പാടിയ ഗാനം. രചന റഫീഖ് അഹമ്മദ്, സംഗീതം AR റഹ്മാൻ.

വിശാൽ ശർമ്മയും ആവണി മൽഹാറും പാടിയ ഗാനം. ചിത്രം പള്ളിച്ചട്ടമ്പി. കൈതപ്രത്തിന്റെ വരികൾക്ക് ഈണം നൽകിയത് ജേക്സ് ബിജോയ്.

ചിത്രം ഓടും കുതിര ചാടും കുതിര. ഗാനരചന സുഹൈൽ കോയ. സംഗീത സംവിധാനം ജസ്റ്റിൻ വർഗീസ്. സഞ്ജിത് ഹെഗ്ഡേ, അനില രാജീവ് എന്നിവർ പാടിയതാണ്.

ആകാശവാണി തൃശൂർ എഫ്എം 101.1 മെഗാഹെർട്സിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ചലച്ചിത്ര ഗാനങ്ങൾ. അടുത്തതായി കേൾക്കാം മനസ്സിനക്കരെ എന്ന ചിത്രത്തിലെ ഗാനങ്ങൾ. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം പകർന്നത് ഇളയരാജ, ഗായകർ യേശുദാസ്, ചിത്ര, എം ജി ശ്രീകുമാർ, ജോൾസ്റ്റാർ രാധാകൃഷ്ണൻ, ആശാജി മേനോൻ, വിജയ് യേശുദാസ് എന്നിവരും സംഘവും.

മനസ്സിനക്കരെ ഈ ചിത്രത്തിലെ ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. അടുത്തതായി കേൾക്കാം കുബേരൻ എന്ന ചിത്രത്തിലെ ഗാനങ്ങൾ. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീത സംവിധാനം മോഹൻ സിതാര, ഗായകർ എം ജി ശ്രീകുമാർ, സുജാത മോഹൻ, യേശുദാസ്, മോഹൻ സിതാര എന്നിവർ.

ആകാശവാണി തൃശൂർ FM 101.1 MHz ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ചലച്ചിത്ര ഗാനങ്ങൾ. അടുത്തതായി കേൾക്കാം ക്ലാസ്മേറ്റ്സ് എന്ന ചിത്രത്തിലെ ഏതാനും ഗാനങ്ങൾ. ഗാനരചന വയലാർ ശരത്ചന്ദ്രവർമ്മ, സംഗീതം പകർന്നത് അലക്സ് പോൾ, അതിഗാനം ആലപിച്ചത് ദേവാനന്ദ്, ജ്യോത്സ്ന രാധാകൃഷ്ണൻ, സോണിയ, സംജാദ് എന്നിവർ.

0: എം അബ്ദുൾ ഖാദറും സംഘവും അവതരിപ്പിച്ച കൈമുട്ട് മാപ്പിളപ്പാട്ടാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: ഇന്നത്തെ സ്വർണവില
2: ശനി ഒഴികെ എന്നും രാവിലെ 10:25
1: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
0: ഇനി 12:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ.
3: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസത്തെ സീഷെൽസ് സന്ദർശനത്തിന് നാളെ തുടക്കമാകും. സീഷെൽസ് ദേശീയ അസംബ്ലിയെ അഭിസംബോധന ചെയ്യും. ലഹരി വ്യാപനത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നവർക്കെതിരെ കർശന നടപടിയെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ലഹരിക്കെതിരായ ബോധവൽക്കരണ റാലി മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് ഫ്ളാഗ് ഓഫ് ചെയ്തു. കീം പ്രവേശന പരീക്ഷാഫലം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ നാളെ പ്രഖ്യാപിക്കും. സംസ്ഥാനത്ത് നാളെ മുതൽ മഴ ശക്തമാകും. 5 ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും സന്ദേശം ഓർമ്മിപ്പിച്ച് ഇന്ന് മുഹറം. ധീരതയുടെയും ദൃഢവിശ്വാസത്തിന്റെയും കരുത്തിനെ ഈ ദിനം ഓർമ്മിപ്പിക്കുന്നതായി പ്രധാനമന്ത്രി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ അമേരിക്കയെ പരാജയപ്പെടുത്തി തുർക്കിയ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സീഷെൽസ് സന്ദർശനത്തിന് നാളെ തുടക്കമാകും. സീഷെൽസിന്റെ ദേശീയ ദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി മുഖ്യാതിഥിയാകും. ഇന്ത്യൻ പ്രതിരോധ സേനയുടെ 1 വിഭാഗവും ഇന്ത്യൻ നാവികസേനയുടെ 2 കപ്പലുകളും പരിപാടിയിൽ പങ്കെടുക്കും. ഈ മാസം 29 വരെ നീളുന്ന സന്ദർശനത്തിൽ സീഷെൽസ് പ്രസിഡന്റ് ഡോക്ടർ പാട്രിക് ഹെർമിനിയുമായി ശ്രീ മോദി ചർച്ച നടത്തും. സീഷെൽസ് ദേശീയ അസംബ്ലിയെ അഭിസംബോധന ചെയ്യുന്ന പ്രധാനമന്ത്രി ഇന്ത്യൻ പ്രവാസികളുമായും ആശയവിനിമയം നടത്തും. ആഭ്യന്തര LPG വിതരണത്തിൽ കേന്ദ്ര സർക്കാർ ഇളവുകൾ പ്രഖ്യാപിച്ചു. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയെ തുടർന്ന് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളാണ് പെട്രോളിയം മന്ത്രാലയം പിൻവലിച്ചത്. ഗാർഹികേതര LPG വിതരണം പശ്ചിമേഷ്യൻ പ്രതിസന്ധിക്ക് മുൻപുള്ള അവസ്ഥയിലേക്ക് പൂർണ്ണമായി പുനഃസ്ഥാപിച്ചു. ബൾക്ക് LPG വിതരണം മുൻപുണ്ടായിരുന്ന ഉപയോഗത്തിന്റെ 50% തോതിലാണ് അനുവദിക്കുക. LPG നിർമ്മാണത്തിനായി C3 C4 സ്ട്രീമുകൾ പൂർണ്ണമായി വകമാറ്റി ഉപയോഗിക്കണം എന്ന ഉത്തരവ് പിൻവലിച്ചു. പ്രതിദിന LPG ഉൽപ്പാദനം 40 TMT കുറയില്ലെന്ന് ഉറപ്പാക്കിക്കൊണ്ടായിരിക്കും നടപടി. ലഹരി വ്യാപനത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നവർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് എക്സൈസ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച റാലി ഫ്ളാഗ് ഓഫ് ചെയ്യുകയായിരുന്നു അദ്ദേഹം. ലഹരിക്ക് എതിരെ ഒന്നിച്ചു പോരാടണമെന്നും അദ്ദേഹം പറഞ്ഞു.
4: കേരളത്തെ, നമ്മുടെ നാടിനെ, നമ്മുടെ കുഞ്ഞുങ്ങളെ, നമ്മുടെ വളർന്നു വരുന്ന നമ്മുടെ ചെറുപ്പക്കാരെ ഈ മയക്കുമരുന്നിനും അവരുടെ ലോബിക്കും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്നുള്ള പ്രഖ്യാപനവുമായിട്ടാണ് എക്സൈസ് വകുപ്പ് മുന്നോട്ട് പോകുന്നത്. ആരാണ് ഇവിടെ വിപണനം ചെയ്യുന്നത്? ഇത്ര വലിയ നെറ്റ്വർക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് ആരാണ്? ഇത്രയും വലിയ മാഫിയ ആരാണ്? ആ മാഫിയയെ മുഴുവൻ, അതിനെ മുഴുവൻ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള കഠിനമായ പരിശ്രമങ്ങളുമായി ഇത് അവസാനിപ്പിക്കാനുള്ള ദൃഢനിശ്ചയത്തോടു കൂടിയാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്.
3: ലഹരിയിൽ നിന്ന് സമൂഹത്തെ മോചിപ്പിക്കുമെന്നും മയക്കുമരുന്നിനെതിരായ സമഗ്ര പരിപാടി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുമെന്നും പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് മന്ത്രി M.ലിജു വ്യക്തമാക്കി. മദ്യനയം കൂടിയാലോചനയില്ലാതെ നടപ്പാക്കില്ലെന്ന് റവന്യൂ മന്ത്രി AP അനിൽകുമാർ. പാർട്ടിയിലും മുന്നണിയിലും ചർച്ച ചെയ്തേ നയപരമായ കാര്യത്തിൽ തീരുമാനം എടുക്കൂവെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. തെറ്റാണെന്ന് ബോധ്യമായാൽ തിരുത്തുമെന്നും ഇക്കാര്യം മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയതാണെന്നും അദ്ദേഹം പറഞ്ഞു. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് എക്സൈസ് വകുപ്പ് സംഘടിപ്പിച്ച ഫണ്ട് റണ്ണിന്റെ ഉദ്ഘാടനം മന്ത്രി കോഴിക്കോട്ട് നിർവഹിച്ചു. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം തിങ്കളാഴ്ച പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനകളെക്കുറിച്ചുള്ള ചർച്ചയും വോട്ടെടുപ്പും 2 ദിവസമായി നടക്കും. ബുധനാഴ്ച പരിഷ്കരിച്ച ബജറ്റുമായി ബന്ധപ്പെട്ട ധനവിനിയോഗ ബിൽ സഭ പരിഗണിക്കും.

0: സംസ്ഥാനത്തെ പൊതുഗതാഗത സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് ഗതാഗത മന്ത്രി സി പി ജോൺ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുമായി കൂടിക്കാഴ്ച നടത്തി. വാഹൻ സാരഥി പോർട്ടലുകളിലെ അപാകതകൾ, കെഎസ്ആർടിസി ബസ്സുകളുടെ നവീകരണം, ഇ ചെല്ലാൻ ഏകോപനം തുടങ്ങിയ വിഷയങ്ങൾ ചർച്ചയായി. വാഹൻ സാരഥി സേവനങ്ങളിൽ നിരന്തരമുണ്ടാകുന്ന തടസ്സങ്ങൾ ഒരാഴ്ചയ്ക്കകം പരിഹരിക്കാൻ ദേശീയ ഇൻഫോർമാറ്റിക്സ് സെന്ററിന് കേന്ദ്രമന്ത്രി കർശന നിർദ്ദേശം നൽകി. കീം പ്രവേശന പരീക്ഷയുടെ ഫലം നാളെ പ്രഖ്യാപിക്കും. ഉച്ചയ്ക്ക് 1 മണിക്ക് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ ഫലം പ്രഖ്യാപിക്കും. നേരത്തെ ഈ 22 ഫലം പ്രഖ്യാപിക്കാൻ തീരുമാനിച്ചിരുന്നെങ്കിലും CBSE പുനർമൂല്യനിർണയത്തെ തുടർന്ന് മാർക്ക് ചേർക്കാൻ കൂടുതൽ സമയം തേടി വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയെ സമീപിച്ചതിന് പിന്നാലെയാണ് പ്രഖ്യാപനം മാറ്റിയത്. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 4 ദിവസത്തേക്ക് കൂടി ലഭ്യമാകും. SE.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 135 പതിപ്പാണിത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും ഇന്നുവരെ MyGOV, നമോ ആപ്പ് അല്ലെങ്കിൽ 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ അറിയിക്കാം. സംസ്ഥാനത്ത് നാളെ മുതൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. സംസ്ഥാനത്തെ പ്രധാന വൈദ്യുത സ്രോതസ്സായ ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ ജലസംഭരണം ആശങ്കമാംവിധം താഴ്ന്ന നിലയിൽ നിലവിൽ അണക്കെട്ടിന്റെ ആകെ സംഭരണശേഷിയുടെ 24% വെള്ളം മാത്രമാണ് അവശേഷിക്കുന്നത്. വൃഷ്ടിപ്രദേശങ്ങളിൽ മഴ കുറഞ്ഞതും അണക്കെട്ടിലേക്കുള്ള നീരൊഴുക്ക് കുറഞ്ഞതുമാണ് ജലനിരപ്പ് താഴാൻ കാരണം. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: ഇടുക്കി അണക്കെട്ടിലെ നിലവിലെ ജലനിരപ്പ് 2321 അടിയായി കുറഞ്ഞിരിക്കുകയാണ്. ഈ വെള്ളം ഉപയോഗിച്ച് ഇനി 513.513 യൂണിറ്റ് വൈദ്യുതി മാത്രമേ ഉൽപ്പാദിപ്പിക്കാനാകൂ. മൂലമറ്റം ഭൂഗർഭ വൈദ്യുത നിലയത്തിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 3.363 യൂണിറ്റ് വൈദ്യുതിയാണ് ഉൽപ്പാദിപ്പിച്ചത്. വൃഷ്ടിപ്രദേശത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ ശരാശരി 13.2 mm മഴ മാത്രമാണ് രേഖപ്പെടുത്തിയത്. കാലവർഷം തുടങ്ങിയിട്ടും ജലനിരപ്പ് ഉയരാത്തത് സംസ്ഥാനത്ത് വൈദ്യുതി മേഖലയെ വലിയ പ്രതിസന്ധിയിലാക്കുന്നു.
0: ഇന്ന് മുഹറം. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ പൗത്രൻ ഹസ്രത് ഇമാം ഹുസൈന്റെയും അനുചരന്മാരുടെയും രക്തസാക്ഷിത്വത്തിന്റെ ഓർമ്മ പുതുക്കി രാജ്യം ഇന്ന് മുഹറം ആചരിക്കുന്നു. ദിനാചരണത്തിന്റെ ഭാഗമായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ താസിയ വിലാപയാത്രകൾ നടക്കും. വിലാപയാത്രകളോടും മറ്റ് ചടങ്ങുകളോടുമനുബന്ധിച്ച് രാജ്യത്തുടനീളം വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ധീരതയുടെയും ദൃഢവിശ്വാസത്തിന്റെയും കരുത്തിനെയാണ് ഈ ദിനം ഓർമ്മിപ്പിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പ്രസിദ്ധമായ ചമ്പക്കുളം മൂലം ജലോത്സവത്തിന്റെ ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ.
3: അമ്പലപ്പുഴ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിലെ വിഗ്രഹലബ്ധിയുടെ ഐതിഹ്യത്തിന്റെ പെരുമയിലാണ് ഈ ജലോത്സവം നടക്കുന്നത്. ഈ മാസം 29 നടക്കുന്ന ജലോത്സവത്തിൽ 7 ജലരാജാക്കന്മാരാണ് മാറ്റൊരുക്കുന്നത്. ചെറുതന, പുത്തൻചുണ്ടൻ, ചമ്പക്കുളം, വലിയ ദിവാഞ്ചി, നടുഭാഗം, നടുവിലെ പറമ്പൻ, ശ്രീവിനായകൻ എന്നീ ജലരാജാക്കന്മാർക്കൊപ്പം അരോമ എന്ന പുതിയ ചുണ്ടനും ഇക്കുറി മത്സരരംഗത്തുണ്ട്. ചുണ്ടൻവള്ളങ്ങളുടെ പരിശീലന തുടച്ചിൽ പുരോഗമിക്കുകയാണ്. മൂലം ജലോത്സവത്തിന്റെ പ്രചാരണ പ്രവർത്തനങ്ങളും കുട്ടനാട്ടിൽ നടക്കുന്നുണ്ട്.
0: ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പുലർച്ചെ നടന്ന ഗ്രൂപ്പ് ഡി മത്സരത്തിൽ ആതിഥേയരായ അമേരിക്കയെ 2-3 തുർക്കിയ പരാജയപ്പെടുത്തി. പരോഗേ ഓസ്ട്രേലിയ മത്സരം ഗോൾ രഹിത സമനിലയിൽ പിരിഞ്ഞു. അമേരിക്കയും ഓസ്ട്രേലിയയും നോക്കൌട്ട് റൌണ്ടിൽ പ്രവേശിച്ചു. ഈ ഗ്രൂപ്പിൽ നിന്ന് ജർമ്മനിക്കും ഐവറി കോസ്റ്റിനുമൊപ്പം ഇക്വഡോറും അടുത്ത റൌണ്ടിലേക്ക് മുന്നേറി. ഗ്രൂപ്പ് എഫിൽ നെതർലാൻഡ്സിനോട് 3-1 പരാജയപ്പെട്ട് ടുണീഷ്യ ലോകകപ്പിൽ നിന്ന് പുറത്തായി. ഓരോ ഗോൾ നേടി സമനില പാലിച്ച സ്വീഡനും ജപ്പാനും നെതർലാൻഡ്സിനൊപ്പം നോക്കൌട്ടിലേക്ക് യോഗ്യത നേടി. ലോകകപ്പിൽ ഇന്ന് രാത്രി 12:30 കിലിയൻ എംബാപ്പയുടെ ഫ്രാൻസും എർലിംഗ് ഹാളണ്ടിന്റെ നോർവേയും തമ്മിലുള്ള സൂപ്പർ പോരാട്ടം അരങ്ങേറും. ICC വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ന് നടക്കുന്ന മത്സരത്തിൽ

ശ്രീലങ്ക സ്കോട്ട്ലൻഡിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 11:00 മത്സരം. രാജ്യവ്യാപകമായി നടത്തുന്ന പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം മറ്റന്നാൾ നടക്കും. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഞായറാഴ്ച മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. സ്വർണ്ണവില ഉയർന്നു. പവന് 200 രൂപ കൂടി. 1,03,840 രൂപയും ഗ്രാമിന് 12,980 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസത്തെ സീഷെൽസ് സന്ദർശനത്തിന് നാളെ തുടക്കമാകും. സീഷെൽസ് ദേശീയ അസംബ്ലിയെ അഭിസംബോധന ചെയ്യും. ലഹരി വ്യാപനത്തിനു പിന്നിൽ പ്രവർത്തിക്കുന്നവർക്കെതിരെ കർശന നടപടിയെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ലഹരിക്കെതിരായ ബോധവൽക്കരണ റാലി മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് ഫ്ളാഗ് ഓഫ് ചെയ്തു. കീം പ്രവേശന പരീക്ഷാ ഫലം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ നാളെ പ്രഖ്യാപിക്കും. സംസ്ഥാനത്ത് നാളെ മുതൽ മഴ ശക്തമാകും. 5 ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും സന്ദേശം ഓർമ്മിപ്പിച്ച് ഇന്ന് മുഹറം. ധീരതയുടെയും ദൃഢവിശ്വാസത്തിന്റെയും കരുത്തിനെ ഈ ദിനം ഓർമ്മിപ്പിക്കുന്നതായി പ്രധാനമന്ത്രി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ അമേരിക്കയെ

0: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസത്തെ സീഷെൽസ് സന്ദർശനത്തിന് നാളെ തുടക്കമാകും. സീഷെൽസ് ദേശീയ അസംബ്ലിയെ അഭിസംബോധന ചെയ്യും. ലഹരി വ്യാപനത്തിനു പിന്നിൽ പ്രവർത്തിക്കുന്നവർക്കെതിരെ കർശന നടപടിയെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ലഹരിക്കെതിരായ ബോധവൽക്കരണ റാലി മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് ഫ്ളാഗ് ഓഫ് ചെയ്തു. കീം പ്രവേശന പരീക്ഷാ ഫലം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ നാളെ പ്രഖ്യാപിക്കും. സംസ്ഥാനത്ത് നാളെ മുതൽ മഴ ശക്തമാകും. 5 ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും സന്ദേശം ഓർമ്മിപ്പിച്ച് ഇന്ന് മുഹറം. ധീരതയുടെയും ദൃഢവിശ്വാസത്തിന്റെയും കരുത്തിനെ ഈ ദിനം ഓർമ്മിപ്പിക്കുന്നതായി പ്രധാനമന്ത്രി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ അമേരിക്കയെ പരാജയപ്പെടുത്തി തുർക്കിയ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: ആകാശവാണി, സമയം 12 മണി കഴിഞ്ഞ് 40 മിനിറ്റ്. ഇപ്പോൾ പ്രകാശധാര.
2: മയക്കുമരുന്നിന്റെ ദുരുപയോഗം, മദ്യപാനം എന്നിവ കാരണം സമൂഹത്തിൽ അധികരിക്കുന്ന അക്രമം, മനഃശാസ്ത്ര വീക്ഷണത്തിൽ ഡോക്ടർ നീനു എസ് എസ് സംസാരിക്കുന്നു.
3: സമീപകാലത്ത് ലഹരി വസ്തുക്കളുടെ ഉപയോഗം കുറ്റകൃത്യങ്ങളുടെ തോത് വർദ്ധിപ്പിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ലഹരി വസ്തുക്കൾ എന്ന് പറയുമ്പോൾ അതിൽ പ്രധാനമായിട്ടും മദ്യം തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് പുകവലി, കഞ്ചാവ്, MDMA, മെത്ത്, കൊക്കെയിൻ, അതുപോലെ ഓപ്പിയോയിഡ്സ്, മോർഫീൻ, ഹെറോയിൻ തുടങ്ങിയ വസ്തുക്കൾ, ഇൻഹലേഷണൽ സാധനങ്ങൾ, ഇതൊക്കെയാണ് സാധാരണമായിട്ടും കുപ്പിയിൽ വരുന്ന കേസുകൾ. അപ്പോൾ എന്തുകൊണ്ട് ഒരാൾ ലഹരി ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ മദ്യം ഉപയോഗിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഇന്ന കാരണം കൊണ്ടാണ് എന്ന് പറയാൻ പറ്റില്ല. പല കാരണങ്ങളായിരിക്കും. ജനിതകമായിട്ടുള്ള കാരണങ്ങൾ ഉണ്ടാവാം, അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് അവരുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നിരിക്കാം. ചിലപ്പോൾ എന്തെങ്കിലും സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കാരണം, ചിലർക്ക് മാനസിക രോഗങ്ങൾ ഉണ്ടായിട്ട്, ഉദാഹരണത്തിന് ആൻസൈറ്റി ഉള്ള ആൾക്കാർ, ചിലപ്പം ആൾക്കാരെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരായിരിക്കും. ടെൻഷൻ മാറ്റാൻ എന്നുള്ള രീതിയിൽ മദ്യമോ ലഹരി ഉപയോഗിക്കാം. ആദ്യം ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ ഒരു റിലാക്സേഷൻ ആണ് ഉണ്ടാവുക, ഒരു സമാധാനം തോന്നുന്നവർക്ക്. പക്ഷേ ഇത് ഒരു പരിധിവരെ നമുക്ക് അത്ര വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല. പക്ഷേ ഇതൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് എപ്പോഴാണ്? ഈ ലഹരിക്കോ മദ്യത്തിനോ നമ്മൾ അടിമയാകുന്ന സമയത്താണ്. അതായത് ആൽക്കഹോൾ അല്ലെങ്കിൽ സബ്സ്റ്റൻസ് ഡിപ്പെൻഡൻസ് എന്നൊരവസ്ഥയിലേക്ക് പോകുമ്പോഴാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് മദ്യം അല്ലെങ്കിൽ ലഹരി ഉപയോഗിച്ച് ഇരുന്നിരുന്ന അളവിനെക്കാട്ടിലും കൂടുതലായിട്ട് ഉപയോഗിച്ച് വരുന്നതായിട്ട് കാണപ്പെടുന്നു. ഇത് കിട്ടാതെ വരുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു. അതുപോലെ ഇതെപ്പോഴും വേണം എന്നുള്ള ചിന്തകൾ ഉണ്ടാകുന്നു. ജോലി സ്ഥലത്തോ അല്ലെങ്കിൽ പഠനത്തിലോ ബാക്കി വീട്ടിലെ കാര്യങ്ങളിലോ ഒന്നും ശ്രദ്ധിക്കാൻ പറ്റാത്ത അവസ്ഥ വരുന്നു. നമ്മുടെ സമയത്തിന്റെ മേജർ പാർട്ടും ലഹരി കിട്ടുന്നതിനും അല്ലെങ്കിൽ അത് ഉപയോഗിക്കുന്നതിനുമായിട്ട് ചെലവാക്കുന്നു. വീട്ടിലുള്ള ആൾക്കാരുമായിട്ട് സമയം ചെലവാക്കാൻ പറ്റുന്നില്ല. മാത്രമല്ല ഇത് കാരണം നമുക്ക് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഫോർ എക്സാമ്പിൾ, ഇപ്പം മദ്യം ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ കരളിന് പ്രശ്നം ഉണ്ടാകുന്നു, രക്തം ഛർദ്ദിക്കുന്നു, സിറോസിസ് ഉണ്ടാകുന്നു, വീട്ടിലെ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. പക്ഷേ ഇതൊക്കെ അറിഞ്ഞുകൊണ്ടും വീണ്ടും ഉപയോഗിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരുന്നു. മദ്യവും ലഹരി വസ്തുക്കളും കിട്ടാതെ വരുന്ന ഒരവസ്ഥയിൽ അതിൻ്റെതായ ബാക്കി ബുദ്ധിമുട്ടുകൾ പ്രകടിപ്പിക്കുന്നു. അപ്പം ഈ ലക്ഷണങ്ങളൊക്കെ കാണപ്പെടുമ്പോഴാണ് നമ്മൾക്ക് ഈ ലഹരി കൊണ്ട് ഒരു പ്രശ്നമുണ്ടെന്ന് അല്ലെങ്കിൽ അതിനെ നമ്മൾ അടിമപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. സാധാരണഗതിയിൽ മദ്യം കഴിക്കുന്ന ഒരാൾ എന്തുകൊണ്ട് ഈ ഒരു അവസ്ഥയിലേക്ക് പോകുന്നു, അതായത് നിരന്തരം മദ്യം വേണം എന്നുള്ളൊരു ചിന്ത, ഉപയോഗിക്കുന്ന അളവ് കൂടുന്നു എന്നൊരവസ്ഥയിലേക്ക് വരുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പം നമ്മുടെ തലച്ചോറിൽ കുറേ ഏരിയാസ് ഉണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ റിവാർഡ് പാത്വേ എന്നൊക്കെ പറയും. അതായത് ഒരു കുട്ടിക്ക് പരീക്ഷയ്ക്ക് നല്ല മാർക്ക് കിട്ടി, അപ്പോൾ നമ്മൾ ഒരു ഗിഫ്റ്റ് കൊടുത്തു. ഗിഫ്റ്റ് കിട്ടുന്ന സമയത്ത് കുട്ടി എന്താ വിചാരിക്കുക? ഇനി അടുത്ത എക്സാമിന് ഇതിലും നന്നായിട്ട് പെർഫോം ചെയ്യാം, അപ്പോൾ എനിക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് ടീച്ചറോ വീട്ടുകാരോ തരും എന്നുള്ള ഒരു അവസ്ഥ. അവിടെ ആ കുട്ടിക്ക് റിവാർഡ് കിട്ടുവാണ്, അപ്പോൾ വീണ്ടും അത് ചെയ്യാനുള്ളൊരവസ്ഥ. അപ്പോൾ അതിന് നമ്മളെ ഇക്വിപ്പ് ചെയ്യുന്ന തലച്ചോറിലുള്ള ഏരിയാസ് ഉണ്ട്. അതിൽ ഒന്നാണ് പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് എന്ന് പറയുന്ന ഏരിയ. അപ്പം ഈ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് ആണ് നമ്മുടെ വികാരങ്ങളെ കൺട്രോൾ ചെയ്യുന്നത്, നമ്മൾ എന്ത് ചെയ്യണമെന്ന്, അതായത് നമ്മൾ ഭാവിയിലേക്ക് ആസൂത്രണം ചെയ്യുന്ന കാര്യങ്ങളെ കൺട്രോൾ ചെയ്യുക, നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സഹായിക്കുക. അപ്പം ആ ഒരു റിവാർഡ് പാത്വേ ഇതിനെല്ലാം നമ്മൾ സഹായിക്കുന്നു. അപ്പോൾ അതിനകത്ത് കുറേ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അതിൽ പ്രത്യേകിച്ചും ഡോപ്പമീൻ എന്ന് പറയുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ ഉണ്ട്. ചില കുട്ടികൾക്ക് ADHD എന്ന് പറയുന്ന ഒരു അവസ്ഥ നമ്മൾ കണ്ടിട്ടുണ്ട്, അതായത് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ. അപ്പോൾ ആ കണ്ടീഷനിലൊക്കെ അവർക്ക് ഡോപ്പമീൻ്റെ അളവ് കുറവായിരിക്കും. അപ്പം അങ്ങനെ വരുമ്പോൾ അവർക്ക് എവിടെ ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്നറിയില്ല, എന്ത് വേണം എന്ത് ചെയ്യണം എന്നറിയില്ല. അപ്പം എന്താ ചെയ്യുക, അവർക്ക് ഡോപ്പമിൻ കിട്ടുന്ന കാര്യങ്ങൾ, അതായത് ഫോർ എക്സാമ്പിൾ ചിലപ്പോൾ സ്പോർട്സ് ആക്ടിവിറ്റീസിലായിരിക്കാം, ചിലർക്ക് TV കാണുമ്പോഴായിരിക്കാം, സ്ക്രീൻ ടൈമിലായിരിക്കാം അവർക്ക് ഡോപ്പമിൻ കൂടുതൽ കിട്ടുക. അപ്പം അതിനകത്ത്

കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. അപ്പൊ അതിനകത്ത് അവർക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെയാണ് ഇവിടെ ലഹരി ഉപയോഗിക്കുമ്പം എന്ത് സംഭവിക്കുന്നു എന്ന് പറയുമ്പോഴേക്കും ഈ ഡോപ്പമിന്റെ അളവ് ക്രമാതീതമായിട്ട് കൂടുന്നു. നേരത്തെ പറഞ്ഞ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സിൽ അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ ബ്രെയിനിൽ തന്നെ എൻഡോർഫിൻസ്, നാച്ചുറലി കുറെ ഓപ്പിയോയിഡ്സ് ഉണ്ട്. അപ്പോൾ ഈ എൻഡോർഫിൻസിന്റെ അളവ് കൂടുകയും അത് കാരണം നമുക്ക് ആ സമയത്ത് ഒരു ഉത്തേജനം കിട്ടുകയും ചെയ്യുന്നു. അപ്പോൾ എന്തൊക്കെയാണ് ഈ ലഹരി കാരണം ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ? നേരത്തെ പറഞ്ഞു, ഈ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് ആണ് നമ്മളെ വികാരങ്ങളെ കൺട്രോൾ ചെയ്യാൻ, ചിന്തിച്ച് കാര്യങ്ങൾ ചെയ്യാനൊക്കെ സഹായിക്കുന്നത്. അപ്പോൾ ഇത് ഉപയോഗിക്കുന്ന സമയത്ത് ആ ഒരു ഇൻഹിബിഷൻ നമുക്ക് നഷ്ടപ്പെടും. നോർമലി നമ്മൾ ചിന്തിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് എത്തുകയാണ്. സാധാരണയായിട്ട് നമ്മൾ ചെയ്യാത്ത പല കാര്യങ്ങളും ചെയ്തു വരുന്നു. ചില സമയങ്ങളിൽ അമിതമായിട്ടുള്ള ദേഷ്യം വരുന്നു. നമ്മൾ പറയുന്നതൊന്ന്, പ്രവർത്തിക്കുന്നത് വേറെ. അതുപോലെ ചില ആൾക്കാരിൽ, പ്രത്യേകിച്ച് പാരമ്പര്യമായിട്ട് എന്തെങ്കിലും മാനസികമായിട്ടുള്ള അസുഖങ്ങളുള്ള ആൾക്കാരിൽ, ചിലപ്പോൾ ഈ മദ്യം അല്ലെങ്കിൽ ലഹരി കാരണം സൈക്കോട്ടിക് ചിത്തഭ്രമം അല്ലെങ്കിൽ മൂഡ് ഡിസോർഡേഴ്സ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർക്ക് പലതരത്തിലുള്ള ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങും. അതായത് ചെവിയിൽ ശബ്ദങ്ങൾ കേൾക്കുന്നു, അല്ലെങ്കിൽ ആൾക്കാർ ഉപദ്രവിക്കാൻ വരുന്നതായിട്ട് തോന്നുന്നു. അപ്പം അങ്ങനെ വരുമ്പോൾ നേരത്തെ വരെ ഒരു പ്രശ്നമില്ലാത്ത ഒരാൾ അക്രമാസക്തമാകുന്നു, അല്ലെങ്കിൽ ആൾക്കാർ തമ്മിൽ സംസാരിക്കുന്നതായിട്ട് തോന്നുന്നു ഇദ്ദേഹത്തിനെ കുറിച്ച്. അങ്ങനെ വരുമ്പോഴും അക്രമാസക്തമാകുന്നു. മാത്രമല്ല, ഈ ബൈപോളാർ പോലെയുള്ള മൂഡ് ഡിസോർഡറിലേക്ക് പോകുന്ന ഒരവസ്ഥ വരുമ്പോഴേക്കും ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുക, സാധനങ്ങൾ വലിച്ചെറിയുക, വീട്ടിലുള്ളവരെ ഉപദ്രവിക്കുക, കുഞ്ഞുങ്ങളെ പോലും ഉപദ്രവിക്കുക. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ അവസ്ഥയിലേക്ക് ഈ മദ്യം അല്ലെങ്കിൽ ലഹരി നമ്മളെ എത്തിച്ചേക്കും. അതുപോലെ തന്നെ വേറൊന്ന്, ഈ മദ്യം ഉപയോഗിച്ചുകൊണ്ടുള്ള ആത്മഹത്യകൾ, അതിൻ്റെ എണ്ണവും വളരെയധികം കൂടിയിട്ടുണ്ട്. ഇതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എല്ലാ രോഗങ്ങളുടെയും കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പറയുന്നത് പോലെ തന്നെ ഇതിനും പ്രതിരോധം തന്നെയാണ് ഏറ്റവും ഉത്തമം. അതായത് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. വന്നു കഴിഞ്ഞിട്ട് നമ്മൾ ചികിത്സിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ അത് നമ്മൾ ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്നേ പ്രിവെൻറ്റ് ചെയ്ത് തുടങ്ങണം എന്നുള്ളതാണ്. അപ്പം എന്ന് പറയുമ്പോൾ ആദ്യം നമ്മുടെ വീട്ടിലെ അവസ്ഥ, അപ്പം വീട്ടിലെ സാഹചര്യം മെച്ചപ്പെടണം. ആദ്യം തന്നെ കുട്ടികൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ ADHD എന്നുള്ള അവസ്ഥയുണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ച് അതിന് വേണ്ടതായിട്ടുള്ള ശാസ്ത്രീയ അടിസ്ഥാനത്തിലുള്ള ചികിത്സകൾ കൊടുക്കുക. ഇനി വീട്ടിൽ അച്ഛന്റെ മദ്യപാനം കാരണം അമ്മയ്ക്ക് ഗാർഹികമായിട്ടുള്ള പീഡനം അനുഭവിക്കേണ്ടി വരിക, അല്ലെങ്കിൽ മദ്യപിച്ചിട്ട് വന്ന് ബഹളം ഉണ്ടാക്കുക, അങ്ങനെയൊക്കെയുള്ള അവസ്ഥയുണ്ടെങ്കിൽ അത് കുട്ടികളുടെ മാനസികാവസ്ഥയെ ഭയങ്കരമായിട്ട് ബാധിക്കും. അപ്പം അങ്ങനെയുള്ള ഒരവസ്ഥയിൽ വീട്ടിലെ സാഹചര്യം മെച്ചപ്പെട്ടാലേ അത് ശരിയാവുള്ളൂ. അപ്പം അങ്ങനെ വരുമ്പം നമുക്ക് സ്കൂളുകളിലും അതുപോലെ കുടുംബശ്രീ വഴിയും പഞ്ചായത്ത് വഴിയും ഒക്കെ പലതരത്തിലുള്ള അവയർനെസ് ക്ലാസ് എടുക്കാവുന്നതാണ്. മദ്യം കൊണ്ടുണ്ടാവുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചും അതുകൊണ്ട് കുട്ടികൾക്കുണ്ടാവാവുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാവുന്നതാണ്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ഇപ്പോൾ ഓൾറെഡി നമുക്ക് കുറേ നിയമങ്ങളുണ്ട്, അപ്പോൾ അത് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് എൻഫോഴ്സ് ചെയ്യുക എന്നുള്ളതാണ്. കൺട്രോൾ ഓഫ് ടൊബാക്കോ പ്രോഡക്ട്സ് ആക്ട്, അതുപോലെ നാഷണൽ ടൊബാക്കോ കൺട്രോൾ പോളിസി, ഇതിനനുസരിച്ചിട്ട് സ്കൂളിൻ്റെ പരിസരങ്ങളിലൊന്നും ടൊബാക്കോ പ്രോഡക്ട്സോ അതുപോലെ തന്നെ വേറെ ഡ്രഗ്സോ സാധനങ്ങളോ ഒന്നും വിൽക്കാൻ പാടില്ല എന്നുള്ളതാണ്. പക്ഷെ എന്നാലും ഈ കുട്ടികളിലൊക്കെ പുകവലിയും അതുപോലെ സ്മോക്ക്ലെസ് ടൊബാക്കോ അതൊക്കെ ഉപയോഗം കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ പേരൻസ് പോയി പരാതിപ്പെട്ടാലും പോലീസ് പെട്ടിയടിച്ച് കഴിഞ്ഞാൽ വീണ്ടും ഇവർ ഇത് വിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ അത് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഈ നിയമങ്ങളെല്ലാം എൻഫോഴ്സ് ചെയ്യണം എന്നുള്ളതാണ്. ഇനി ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായി കഴിഞ്ഞാൽ, അതായത് വീട്ടിൽ ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, പക്ഷെ എന്നിരുന്നാലും ഇവർക്ക് എല്ലാവർക്കും മദ്യത്തിനോ ലഹരിക്കോ അടിമപ്പെട്ടവർക്ക് ഏറ്റവും വേണ്ടത് സോഷ്യൽ സപ്പോർട്ട് തന്നെയാണ്. അപ്പോൾ ഇതൊന്നും അവർ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടുന്നതുണ്ട്. അതിന് വ്യക്തമായിട്ടുള്ള ചികിത്സ നമുക്ക് ലഭ്യമാണ്. നമ്മൾ കാഷ്വാലിറ്റിയിലോ അല്ലെങ്കിൽ ഒപ്പിയിലോ വാർഡിലോ ഒക്കെ കണ്ടുവരുന്നതിൽ പലരും എനിക്ക് സ്വന്തമായിട്ട് നിർത്താൻ പറ്റും എന്ന് അടിയുറച്ച് വിശ്വസിക്കുന്ന ആൾക്കാരായിരിക്കും. പക്ഷെ ശരിക്കും ഈ പറഞ്ഞൊരവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, അതായത് ഒരു ഡിപ്പെൻഡൻസ് ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ സ്വന്തമായിട്ട് നിർത്തുക എന്നുള്ളത് അത്ര പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അപ്പോൾ അതിന് ഡോക്ടറിൻ്റെ ഹെൽപ്പ് തേടുക എന്നുള്ളത്. ഇപ്പോൾ പലപ്പോഴും നമ്മൾ ഈ മദ്യത്തിൻ്റെ ജന്യം വന്നിട്ട് ആശുപത്രിയിൽ വരുന്നതായിട്ടും, അല്ലെങ്കിൽ വഴിയരികിൽ കിടന്ന് ആംബുലൻസ് എടുത്തുകൊണ്ട് വരുന്നതും, റോഡ് ട്രാഫിക് ആക്സിഡന്റ് ഉണ്ടായിട്ട് വരുന്നത്, അല്ലെങ്കിൽ സിറോസിസോ രക്തം ഛർദ്ദിച്ചിട്ട് വരുന്ന കേസുകളോ ഒക്കെ ആയിരിക്കും പലപ്പോഴും റെഫർ ചെയ്ത് നമ്മുടെ സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്തേക്ക് എത്തുക. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് ചികിത്സ ആദ്യത്തെ ഒരു ഫേസിൽ ആൻറ്റി ക്രേവിംഗ് തെറാപ്പിയും അതുപോലെ ബാക്കിയുള്ള ഡി അഡിക്ഷൻ ട്രീറ്റ്മെൻറ്റും ഒക്കെ ഇവർക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ഇതും ശരിക്കും ഒരു ബ്രെയിൻ ഡിസോർഡർ തന്നെയാണ്, അല്ലെങ്കിൽ തലച്ചോറിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ആരോഗ്യ പ്രശ്നം തന്നെയാണ് ലഹരി ഉപയോഗവും മദ്യപാനവും അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളും. കുട്ടികളിൽ നിന്ന് തുടങ്ങട്ടെ, വീട്ടിലെ സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുക, അത് കഴിഞ്ഞിട്ട് ഇതിന് അടിമപ്പെട്ടവർക്ക് കൃത്യമായിട്ടുള്ള ചികിത്സ ലഭ്യമാക്കുക എന്നുള്ളതാണ്.

0: സമയം 12 മണി കഴിഞ്ഞ് 49 മിനിറ്റും 57 സെക്കൻഡും. ഇനി 12:50 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ സീഷെൽസ് സന്ദർശിക്കും. ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ മുഖ്യാതിഥിയാകും. ഇന്ത്യ UK സാമ്പത്തിക വ്യാപാര സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. ലഹരിമുക്ത ഇന്ത്യയ്ക്കായി കൂട്ടായി പരിശ്രമിക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഭക്ഷ്യധാന്യ ഉൽപ്പാദനത്തിൽ രാജ്യം ഏറെ മുന്നേറിയതായി കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. കേരളത്തിൽ നാളെ മുതൽ മഴ ശക്തമാകും. 5 ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ അമേരിക്കയെ പരാജയപ്പെടുത്തി തുർക്കിയെ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സീഷെൽ സന്ദർശനത്തിന് നാളെ തുടക്കമാകും. സീഷെൽസിന്റെ ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി മുഖ്യാതിഥിയാകും. ഇന്ത്യൻ പ്രതിരോധ സേനയുടെ ഒരു വിഭാഗവും ഇന്ത്യൻ നാവികസേനയുടെ 2 കപ്പലുകളും പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഈ മാസം 29 വരെ നീളുന്ന സന്ദർശനത്തിൽ സീഷെൽസ് പ്രസിഡന്റ് ഡോക്ടർ പാട്രിക് ഹെർമിനിയുമായി ശ്രീ മോദി ചർച്ച നടത്തും. സീഷെൽസ് ദേശീയ അസംബ്ലിയെ അഭിസംബോധന ചെയ്യുന്ന പ്രധാനമന്ത്രി ഇന്ത്യൻ പ്രവാസികളുമായും ആശയവിനിമയം നടത്തും. ഇന്ത്യ UK സാമ്പത്തിക വ്യാപാര സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. UKയുടെ ബിസിനസ് ആൻഡ് ട്രേഡ് സ്റ്റേറ്റ് സെക്രട്ടറി പീറ്റർ കൈലുമായി ലണ്ടനിൽ ഫലപ്രദമായ ചർച്ചകൾ നടത്തിയതായും ശ്രീ ഗോയൽ പറഞ്ഞു. അടുത്ത മാസം 15 മുതൽ പ്രാബല്യത്തിൽ വരുന്ന ഇന്ത്യ UK സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നവീകരണം, നിക്ഷേപം, സമഗ്ര വളർച്ച എന്നിവ പ്രോത്സാഹിപ്പിക്കുമെന്നും കേന്ദ്രമന്ത്രി പ്രത്യാശ പ്രകടിപ്പിച്ചു. വാഷിംഗ്ടണിൽ നടന്ന 2nd പാക് സിലിക്ക ഉച്ചകോടിയിൽ AI സാങ്കേതികവിദ്യ സുരക്ഷിത വിതരണവുമായി ബന്ധപ്പെട്ട സംരംഭത്തിൽ ഇന്ത്യ ഉൾപ്പെടെ 35 രാജ്യങ്ങൾ ഒപ്പുവച്ചു. ഉച്ചകോടിയിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് IT മന്ത്രാലയം സെക്രട്ടറി എസ് കൃഷ്ണനും വ്യവസായ പ്രതിനിധികളും പങ്കെടുത്തു. ന്യൂഡൽഹിയിൽ നടന്ന AI ഇമ്പാക്ട് ഉച്ചകോടിയുടെ ഭാഗമായാണ് ഇന്ത്യ പാക് സിലിക്ക ഉച്ചകോടിയിൽ പങ്കെടുത്തത്. ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റിലെ ധനസഹായവുമായി ബന്ധപ്പെട്ട തട്ടിപ്പ് കേസിൽ 1st FIRൽ ഉൾപ്പെട്ട 8 പേരെ ഉത്തർപ്രദേശ് പോലീസ് അറസ്റ്റ് ചെയ്തു. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ നിർദ്ദേശപ്രകാരം രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ശുപാർശയെ തുടർന്നാണ് FIR രജിസ്റ്റർ ചെയ്തത്. ട്രസ്റ്റ് അംഗം കൃഷ്ണമോഹൻ നൽകിയ രേഖാമൂലമുള്ള പരാതിയിൽ ശ്രീരാമ ജന്മഭൂമി പോലീസ് സ്റ്റേഷനിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. ലഹരിക്കെതിരായി പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കാനും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ലോകവ്യാപകമായി ശക്തിപ്പെടുത്താനുമാണ് ഐക്യരാഷ്ട്രസഭ June 26 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. ലോക ലഹരി വിപത്ത്, നിലനിൽക്കുന്ന പ്രതിസന്ധികളും പുതിയ വെല്ലുവിളികളും നൂതന പ്രതികരണങ്ങളും എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. വിശദാംശങ്ങളിലേക്ക്.
2: ലഹരിമുക്ത ഇന്ത്യയ്ക്കായുള്ള കൂട്ടായ പരിശ്രമങ്ങളിൽ രാജ്യമൊട്ടാകെ ഒന്നിച്ച് പ്രവർത്തിക്കണമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ആഹ്വാനം ചെയ്തു. ശക്തവും ആരോഗ്യകരവും ലഹരിമുക്തവുമായ രാജ്യം കെട്ടിപ്പടുക്കുന്നതിൽ സർവകലാശാലകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നിരവധി സംഭാവനകൾ നൽകുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. മയക്കുമരുന്ന ദുരുപയോഗം എന്ന ആഗോള വെല്ലുവിളിക്കെതിരെ ഇന്ത്യ ഏറ്റവും ശക്തമായ പോരാട്ടം നടത്തിയെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ അഭിപ്രായപ്പെട്ടു. മയക്കുമരുന്നിനെതിരായ പോരാട്ടത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരുടെ ശ്രമങ്ങളെ ശ്രീ ഷാ അഭിനന്ദിച്ചു. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് രാജ്യവ്യാപകമായി നിരവധി പ്രവർത്തനങ്ങളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ദേശീയ തലത്തിൽ ഓൺലൈൻ ലഹരി നിർമാർജന പക്ഷാചരണത്തിനും ഇന്ന് തുടക്കമാകും. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ആരോഗ്യകരമായ ശീലങ്ങൾ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് യുവതലമുറയെ ലഹരി എന്ന വിപത്തിൽ നിന്ന് സംരക്ഷിക്കാമെന്ന് കേരളം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ലഹരി മാഫിയക്കെതിരെയുള്ള പോരാട്ടം ശക്തമാക്കി. നാർക്കോ

0: കോർഡിനേഷൻ സെന്ററിന്റെ 10-ാമത് ഉന്നതതല യോഗം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു. ലഹരി നിയന്ത്രണത്തിനായുള്ള പുതിയ വിഷൻ ഡോക്യുമെന്റ് ചടങ്ങിൽ ആഭ്യന്തരമന്ത്രി പ്രകാശിപ്പിച്ചു. ദേശീയ തലത്തിൽ ഓൺലൈൻ ലഹരി നിർമ്മാർജ്ജന പക്ഷാചരണത്തിനും ഇന്ന് തുടക്കമായി. അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് കേരളത്തിൽ എക്സൈസ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ബോധവൽക്കരണ റാലിയുടെ ഫ്ളാഗ് ഓഫ് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിച്ചു. ലഹരിമരുന്ന് വ്യാപനത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ലഹരിയിൽ നിന്ന് സമൂഹത്തെ മോചിപ്പിക്കുമെന്നും മയക്കുമരുന്നിനെതിരായ സമഗ്ര പരിപാടി സംസ്ഥാനത്ത് സർക്കാർ നടപ്പിലാക്കുമെന്നും പരിപാടിയിൽ മന്ത്രി എം ലിജു വ്യക്തമാക്കി. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ പൌത്രൻ ഹസത്ത് ഇമാം ഹുസൈന്റെയും അനുചരന്മാരുടെയും രക്തസാക്ഷിത്വത്തിന്റെ ഓർമ്മ പുതുക്കി രാജ്യമെന്ന് മുഹറം ആചരിക്കുന്നു. ദിനാചരണത്തിന്റെ ഭാഗമായുള്ള വിലാപയാത്രയും മറ്റ് ചടങ്ങുകളോടും അനുബന്ധിച്ച് രാജ്യത്തുടനീളം വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. മുഹറം പ്രമാണിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹസ്രത്ത് ഇമാം ഹുസൈന്റെ ത്യാഗങ്ങളെ അനുസ്മരിച്ചു. സത്യത്തിന്റെയും നീതിയുടെയും പാതയിൽ ഉറച്ചു നിൽക്കാൻ ഹസ്രത്ത് ഇമാം ഹുസൈന്റെ ജീവിതം ഇന്നും പ്രചോദനമാകുന്നതായി അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനം തിങ്കളാഴ്ച പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനകളെക്കുറിച്ചുള്ള ചർച്ചയും വോട്ടെടുപ്പും 2 ദിവസമായി നടക്കും. ബുധനാഴ്ച പരിഷ്കരിച്ച ബജറ്റുമായി ബന്ധപ്പെട്ട ധനവിനിയോഗ ബിൽ സഭ പരിഗണിക്കും. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കുറയ്ക്കാനുള്ള ബജറ്റ് പ്രഖ്യാപനവും PM ശ്രീ പദ്ധതിയും ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ വിഷയങ്ങൾ സഭയെ പ്രക്ഷുബ്ധമാക്കിയേക്കാം. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൗകര്യം 4 ദിവസം കൂടി ലഭ്യമാകും. sc.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. സംസ്ഥാനത്ത് നാളെ മുതൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഭക്ഷ്യധാന്യ ഉൽപ്പാദനത്തിൽ രാജ്യം ഏറെ മുന്നേറിയതായി കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ഉത്തരാഖണ്ഡിൽ ഗോവിന്ദ് ഭല്ലവ് പന്ത് കാർഷിക സാങ്കേതിക സർവകലാശാലയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അരി ഉൽപ്പാദനത്തിൽ രാജ്യം ചൈനയെ മറികടന്ന് ലോകത്ത് 1-ാം സ്ഥാനത്തെത്തി. ബസുമതി അരി ലോകമെമ്പാടും ശ്രദ്ധ നേടി. പല രാജ്യങ്ങളിലേക്കും ഗോതമ്പ് കയറ്റുമതി നടത്തുന്നതായും ശ്രീ ശിവരാജ് സിംഗ് ചൌഹാൻ പറഞ്ഞു.
2: चावल के उत्पादन पर हिंदुस्तान आज चीन को पीछे छोड़ के दुनिया में नंबर 1 हो गया है। गेहूं हमारे पास सरप्लस, हमारा बासमती दुनिया में धूम मचा रहा है। हमारा गेहूं दुनिया के कई देशों की भूख मिटा रहा है.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് മറ്റന്നാൾ രാവിലെ 11 മണിക്ക് പരിപാടിയുടെ 135-ാം പതിപ്പാണിത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും ഇന്നുകൂടി MyGOV നമോ ആപ്പ് അല്ലെങ്കിൽ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ അറിയിക്കാം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പുലർച്ചെ നടന്ന ഗ്രൂപ്പ് ഡി മത്സരത്തിൽ ആതിഥേയരായ അമേരിക്കയെ 2-3 തുർക്കിയെ പരാജയപ്പെടുത്തി. പരാഗ്വേ ഓസ്ട്രേലിയ മത്സരം ഗോൾരഹിത സമനിലയിൽ പിരിഞ്ഞു. ഇന്ന് രാത്രി 12:30 ഫ്രാൻസും നോർവേയും ഏറ്റുമുട്ടും. ICC വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ന് നടക്കുന്ന മത്സരത്തിൽ ശ്രീലങ്ക സ്കോട്ട്ലൻഡിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 11:00 മത്സരം. വെരുസ്വേനയിൽ ഇന്നലെയുണ്ടായ ശക്തമായ ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 235 ഉയർന്നു. 1500 പേർക്ക് പരിക്കേറ്റു. കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷിക്കാനുള്ള ശ്രമം തുടരുകയാണ്. തലസ്ഥാനമായ കാരക്കാസിലും പരിസര പ്രദേശങ്ങളിലുമായി 7.2, 7.5 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനങ്ങളാണ് ഉണ്ടായത്. തുടർന്ന് വെനസ്വേലയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ പൊതുഗതാഗത സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് ഗതാഗത മന്ത്രി CP ജോൺ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുമായി കൂടിക്കാഴ്ച നടത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ സീഷെൽ സന്ദർശിക്കും. ദേശീയ ദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ മുഖ്യാതിഥിയാകും. ഇന്ത്യ യു കെ സാമ്പത്തിക

0: സാമ്പത്തിക വ്യാപാര സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. ലഹരിമുക്ത ഇന്ത്യയ്ക്കായി കൂട്ടായി പരിശ്രമിക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഭക്ഷ്യധാന്യ ഉൽപ്പാദനത്തിൽ രാജ്യം ഏറെ മുന്നേറിയതായി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. കേരളത്തിൽ നാളെ മുതൽ മഴ ശക്തമാകും. 5 ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ അമേരിക്കയെ പരാജയപ്പെടുത്തി തുർക്കിയെ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ആകാശവാണി തൃശൂർ, സമയം 1:00. പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾ കത്തുകളിലൂടെ ആവശ്യപ്പെട്ട ഇഷ്ടഗാനങ്ങൾ ചേർത്തിണക്കിക്കൊണ്ടുള്ള പ്രിയഗീതം പരിപാടിയിലേക്ക് ഏവരെയും ഒരുപാട് ഇഷ്ടത്തോടെ സ്വാഗതം ചെയ്യുന്നു. നഖക്ഷതങ്ങൾ എന്ന ചിത്രത്തിലെ നീരാടുവാൻ എന്ന് തുടങ്ങുന്ന ഗാനം ആവശ്യപ്പെട്ട് കത്തയച്ചിരിക്കുന്നു തൃശൂർ ഇരിങ്ങാലക്കുടയിൽ നിന്നും സി ഡി പൗലോസ്. ഗാനരചന ഒ എൻ വി, സംഗീതം പകർന്നത് രവി ബോംബെ, യേശുദാസിന്റെ ആലാപനം. ഈ ഗാനം എൽസി, ആബേൽ, ആരോൺ, നന്ദന, നികിത കൂടാതെ ആകാശവാണിയിലെ എല്ലാ ശ്രോതാക്കൾക്കും സമർപ്പിക്കുന്നു എന്നും എഴുതിയിരിക്കുന്നു. നമുക്ക് ഗാനം കേൾക്കാം.

പ്രിയ ആകാശവാണി, എനിക്ക് പ്രിയഗീതത്തിൽ കൂടി 1965 പുറത്തിറങ്ങിയ ചെമ്മീൻ എന്ന ചിത്രത്തിലെ പെണ്ണാളെ പെണ്ണാളെ എന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കാൻ താല്പര്യമുണ്ട്. എല്ലാ ശ്രോതാക്കൾക്കുമായി ഈ ഗാനം സമർപ്പിക്കുന്നു എന്നും എഴുതിയിരിക്കുന്നു പെരുമണ്ണൂർ മലയിൽ നിന്നും പി കെ ചന്ദ്രൻ. ഈ ഗാനത്തിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത് വയലാർ രാമവർമ്മ, സംഗീതം പകർന്നത് സലിൽ ചൗധരി, ഗായകർ യേശുദാസും പി ലീലയും സംഘവും. ഗാനം കേട്ടിട്ട് വരാം.

0: ജ്വല്ലേഴ്സ്, ഇക്കണ്ടവാരിയർ റോഡ്, തൃശൂർ, കാവ്യാഞ്ജലി.
1: തിങ്കൾ ബുധൻ ശനി രാവിലെ 7:15.
0: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ, ഹരിത്തം.
3: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:05.
2: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിശരണം.
3: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ.
4: വയലാർ രാമോർമ്മയുടെ വരികൾക്ക് ജി ദേവരാജൻ ഈണം പകർന്ന് പി സുശീല ആലപിച്ച ഗാനം. നിലയ്ക്കാത്ത ചലനങ്ങൾ എന്ന ചിത്രത്തിലെ ഈ ഗാനത്തിനായി കാതോർത്തിരിക്കുന്നു ഒല്ലൂർ കേശവപ്പടിയിൽ നിന്നും ഉഷ.

ജീവിതത്തിൽ അടുത്തതായി കേൾക്കാം ചെമ്മണ്ടയിൽ നിന്നും കത്തയച്ച ഷീബ സുരേഷിന്റെ ഇഷ്ടഗാനം. ജോഡി വാക്കർ ഈ ചിത്രത്തിന് വേണ്ടി യേശുദാസും ചിത്രയും ആലപിച്ച ഈ ഗാനത്തിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. സംഗീത സംവിധാനം SP വെങ്കടേഷ്.

0: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,
1: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
2: കരിമ്പന, ഈ ചിത്രത്തിന് വേണ്ടി എസ് ജാനകി ആലപിച്ച ഗാനം. ബിച്ചതിരുമലയുടെ വരികൾക്ക് എ ടി ഉമ്മറിന്റെ സംഗീതം. ഗാനത്തിനായി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. തൃശൂർ കുന്നംകുളത്തു നിന്നും പി വി ഷൺമുഖൻ, പേരക്കുട്ടികളായ ശിവഭദ്ര, ശിവരുദ്ര എന്നിവർ.

തൃശൂർ കീഴ്പ്പള്ളിക്കരയിൽ നിന്നും കത്തയച്ച് അമ്പിളി, കാഞ്ചന, കണ്ണൻ, അഭിലാഷ് എന്നിവർ കേൾക്കാൻ കാത്തിരിക്കുന്നു. 2020 എന്ന ചിത്രത്തിനു വേണ്ടി ശങ്കർ മഹാദേവൻ, ജോത്സ്ന രാധാകൃഷ്ണൻ എന്നിവർ ആലപിച്ച ഈ ഗാനം. ഗിരീഷ് പത്തഞ്ചേരിയുടെ വരികൾ, സംഗീതം നൽകിയത് സുരേഷ് പീറ്റേഴ്സ്.

0: മ്യൂസിക് പാർക്ക് എം ജി റോഡ് തൃശൂർ ഗാനസന്ദേശം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:35 കർണാട്ടിക് ഹിന്ദുസ്ഥാനി വെസ്റ്റേൺ സംഗീത ഉപകരണങ്ങളുടെ ഏറ്റവും വലിയ ശേഖരവുമായി മ്യൂസിക് പാർക്ക് എം ജി റോഡ് തൃശൂർ.
1: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:35 റീഗൽ ജ്വല്ലേഴ്സ് ഗാന സന്ദേശം. പ്രായോജകർ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നു. റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: കൈതപ്രം ദാമോദരൻ നമ്പൂതിരി രചനയും സംഗീതവും നിർവഹിച്ച് യേശുദാസ് ആലപിച്ച ഗാനം. ശാന്തം എന്ന ചിത്രത്തിലെ ഈ ഗാനത്തിനായി കാതോർത്തിരിക്കുന്നു കൂറ്റനാട് ന്യൂ ബസാറിൽ നിന്നും കത്തയച്ച PP ഷാജി.

നാളികേരത്തിൻ്റെ നാട്ടിൽ എനിക്കൊരു നാടി നാഴിയിടങ്ങഴി മണ്ണുണ്ട് എന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കാൻ കാത്തിരിക്കുന്നു മുള്ളൂർക്കരയിൽ നിന്നും കെ ഇ മാലിനി. തുറക്കാത്ത വാതിൽ എന്ന ചിത്രത്തിലെ ഈ ഗാനത്തിൻ്റെ രചന നിർവഹിച്ചത് പി ഭാസ്കരൻ, സംഗീതം പകർന്നത് കെ രാഘവൻ. യേശുദാസിൻ്റെ ആലാപനം.

പൈതൃകത്തിന്റെ വരികൾക്ക് എസ് പി വെങ്കിടേഷ് ഈണം പകർന്ന് ചിത്ര പാടിയ ഗാനം. ചിത്രം പൈതൃകം. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു മലപ്പുറം കീഴാറ്റൂരിൽ നിന്നും കത്തയച്ച അച്ചുണ്ണി.

0: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
1: വഴിയോര കാഴ്ചകൾ എന്ന ചിത്രത്തിനു വേണ്ടി ചിത്ര ആലപിച്ച ഗാനം. ഷിബു ചക്രവർത്തിയുടെ വരികൾക്ക് എസ് പി വെങ്കടേഷിന്റെ സംഗീതം. ഗാനത്തിനായി കത്തയച്ച് കാത്തിരിക്കുന്നു തളിക്കുളത്ത് നിന്നും വി ജി സുബ്രഹ്മണ്യൻ. ഈ ഗാനം മിന്നു, മിൻസാര, മിഥുൻ, ലക്ഷ്മി, ലിയ, ലീന, സ്വാസ്തിക്, ബൈജ, പ്രദീപ് എടമുട്ടം എന്നിവർക്ക് സമർപ്പിക്കുന്നു എന്നും എഴുതിയിരിക്കുന്നു. ഗാനം കേൾക്കാം.

പ്രിയഗീതത്തിൽ ഈ ഒരു ഗാനം കൂടി കേൾക്കാം. നോർത്ത് പറവൂരിൽ നിന്നും കത്തയച്ച ബാബു കേടി ആവശ്യപ്പെട്ട ഗാനം. സ്നേഹിതൻ എന്ന ചിത്രത്തിൽ യേശുദാസ് ആലപിച്ചതാണ്. ഗാനരചന യൂസഫലി കേച്ചേരി, സംഗീതം പകർന്നത് മോഹൻ സിത്താര.

പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ പ്രിയഗീതത്തിന്റെ സമയം ഇവിടെ പൂർണ്ണമാകുകയാണ്. തുടർന്നും കത്തുകൾ അയക്കുക. അയക്കേണ്ട വിലാസം: പ്രിയഗീതം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം പി ഒ, തൃശൂർ 68063-1. ഒരു അറിയിപ്പ് ശ്രദ്ധിക്കൂ. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ മൻ കി ബാത് പ്രഭാഷണം ഈ മാസം 28 ഞായറാഴ്ച രാവിലെ 11 എല്ലാ ആകാശവാണി നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് പ്രക്ഷേപണത്തിന്റെ മലയാള പരിഭാഷയും കേൾക്കാം. അന്നേ ദിവസം, അതായത് 28 ഞായറാഴ്ച രാത്രി 8 പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണവും ഉണ്ടായിരിക്കും. അറിയിപ്പ് സമാപിച്ചു.

0: ഡോസ്റ്റോവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 56-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് അനന്തപുരം രവി, നിതുന നെവിൽ, കവിത സഖി. സംവിധാനം പി എ ബിജു.
1: വെടിയുണ്ട കൊണ്ട് വീഴ്ത്താനാവാത്തവനെയും വാക്കുകൊണ്ട് വകവരുത്താം. തോക്കിനുന്നം തെറ്റാം, പക്ഷേ വാക്കിനുന്നം തെറ്റുമോ? അയാൾ സുറ്റികയിലോ സുഖഭോഗിയായ ധനികൻ, സോണിയെ സ്വന്തമാക്കാൻ സ്വന്തം ഭാര്യയെ കൊന്നവനാണ്. അവൾ കഥാനായകൻ കൊലപാതകത്തിന് ശിക്ഷ കാത്തിരിക്കുന്ന റസ്കോൾനിക്കോവിൻ്റെ അനുജത്തിയാണ്. തിരസ്കരിക്കുന്ന പ്രണയം തിരിച്ചറിവാകാറുണ്ട് പലർക്കും. സുറ്റികയിലോകിന് എന്തറിവാണത് നൽകിയതെന്ന് ആർക്കറിയാം?
2: എവിടെ നിന്നാണ് നിനക്ക് ഈ തോക്ക് കിട്ടിയത്? എന്താ ഇത് നിനക്ക് റസുമുഖിൻ വച്ചേക്കാൻ തന്നതാണ്? ഇത് എന്റെ പഴയ തോക്കാണല്ലോ. ഞാനത് എത്രയോ തിരഞ്ഞു. ഗ്രാമത്തിൽ വച്ച് നിന്നെ ഞാൻ തോക്ക് ഉപയോഗിക്കാൻ പഠിപ്പിച്ചത് വെറുതെ ആയില്ലല്ലോ.
3: ഇത് നിങ്ങളുടെ തോക്കല്ല. വൃത്തികെട്ടവനെ, നിങ്ങൾ നിർദ്ദയം കൊന്ന നിങ്ങളുടെ ഭാര്യയുടെ തോക്ക്. അവരുടെ വീട്ടിൽ നിങ്ങളുടേതായി ഒന്നുമില്ല. നിങ്ങളുടെ ദുരുദ്ദേശത്തിൽ സംശയം തോന്നിയപ്പോ തന്നെ ഞാനത് കൈക്കലാക്കി. ഒരടി മുന്നോട്ട് വെച്ചാൽ ഞാൻ നിങ്ങളെ കൊല്ലും, അതുറപ്പാ. വെടിവെക്കും ഞാൻ.
2: അപ്പോ നിന്റെ സഹോദരൻ?
3: നിങ്ങൾക്ക് വേണമെങ്കിൽ രഹസ്യ വിവരം പോലീസിനെ അറിയിക്കാം. അനങ്ങിപ്പോവരുത്, എന്റെ അടുത്ത് വരരുത്. വന്നാൽ ഞാൻ തീർച്ചയായും വെടിവെക്കും. നിങ്ങൾ സ്വന്തം ഭാര്യയെ വിഷം കൊടുത്ത് കൊന്നവനാണെന്ന് എനിക്കറിയാം. നിങ്ങളൊരു കൊലപാതകിയാ, കൊലപാതകി.
2: ഞാൻ എന്റെ ഭാര്യയ്ക്ക് വിഷം കൊടുത്തു എന്ന് നീ ദൃഢമായി വിശ്വസിക്കുന്നു?
3: അതെ, അത് നിങ്ങൾ ചെയ്തു. നിങ്ങൾ തന്നെ അത് സൂചിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ തന്നെ വിഷത്തെക്കുറിച്ച് എന്നോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളത് വാങ്ങാൻ ടൗണിൽ പോയതായും അറിയാം. പിന്നെ അത് തയ്യാറാക്കി വെച്ചു. നിങ്ങൾ തന്നെ അത് ചെയ്തത്.
2: അത് സത്യമായിരുന്നെങ്കിൽ തന്നെ നിനക്ക് വേണ്ടിയായിരുന്നു. നീയാണ് എല്ലാത്തിനും കാരണം. നീ മാത്രം
3: ഇല്ല. നുണ, നുണയാത്. ഞാൻ നിങ്ങളെ എന്നും വെറുത്തിട്ടേ ഉള്ളൂ.
2: എനിക്കറിയാം നീ വെടിവെക്കാൻ മടിക്കുകയില്ലെന്ന്. സുന്ദരിയായ ഭീകരയക്ഷി, നീ എന്റെ നേർക്ക് വെടിവെക്കോ? വെടിവെക്കോ? തലനാരിട വ്യത്യാസം മാത്രം. എന്റെ ശിരസിലേക്കാണ് ഉന്നം വെച്ചത്.
4: എന്താണത്? രക്തം.
2: ഒരു തൂവാല കൊണ്ട് തുടയ്ക്കാവുന്നതേ ഉള്ളൂ. കൊള്ളാം. നിനക്ക് ഉന്നം തെറ്റി. വീണ്ടും വെടിവെക്കൂ, ഞാനിതാ നിന്നു തരാം. നീ ഇങ്ങനെ ആലോചനയില്ലാതെ നിന്നുപോയാൽ തോക്ക് നേരെ ജപേ പിടിക്കുന്നതിന് മുമ്പേ എനിക്ക് നിന്നെ പിടികൂടാനാകും.
3: അടുക്കരുത്, ഞാൻ നിങ്ങളെ വെടിവെക്കും, ഞാൻ നിങ്ങളെ കൊല്ലും.
2: കൊള്ളാം, മിടുക്കി. കഷ്ടിച്ചു 3 അടി മാത്രം ദൂരെ ആയതിനാൽ ഉന്നം പിഴയ്ക്കാനിടയില്ല. എന്നാൽ നിനക്കതിന് പറ്റിയില്ലെങ്കിൽ. ശരിക്കും നിറച്ചിട്ടില്ല.

0: ആയിരുന്നു. സാരമില്ല, ഒരു ഉണ്ട കൂടി അതിലുണ്ട്, അത് ശരിയാക്കൂ. ഇടുക്കപ്പെടണ്ട, ഞാൻ അതുവരെ കാത്തു നിൽക്കാം. നീ എന്താ തോക്ക് നിലത്തെറിഞ്ഞത്? എന്നെ കൊല്ലണ്ടേ? കൊല്ലുന്നില്ലേ?
1: ദൈവ ചെയ്ത് എന്നെ പോകാൻ അനുവദിക്കൂ.
0: ഓ, അപ്പോൾ നീ എന്നെ സ്നേഹിക്കുന്നില്ല. അപ്പോൾ നിനക്കതിന് കഴിയില്ലേ ഡോണിയ? ഒരിക്കലും
1: ഇല്ല, ഒരിക്കലും കഴിയില്ല.
0: ഇതാ താക്കോൽ, ഇതെടുത്ത് വേഗം പോകും, വേഗം. വേഗം പോകൂ. വേഗം.

0: സ്വെഡ്രിഗേലോവ്, നിങ്ങൾ ഈ രാത്രി
1: വന്നു
0: എന്തിന്?
1: കാണാൻ.
0: എന്നിട്ട്?
1: ഞാനൊരു യാത്ര പോവുകയാണ്. ഒരുപക്ഷേ ഇത് നമ്മൾ തമ്മിലുള്ള അവസാനത്തെ കൂടിക്കാഴ്ചയാവാം.
0: അവസാനത്തെയോ?
1: അതെ, അവസാനത്തെ കൂടിക്കാഴ്ച.
0: എന്തിനാണ് നാം തമ്മിൽ വീണ്ടും കാണുന്നത്?
1: വേണം, പറയാൻ ഒരു വാക്ക് ബാക്കി വച്ചിട്ടുണ്ട്. സോണിയ, നീ ആ സ്ത്രീയെ ഇന്ന് കണ്ടിരുന്നു. അവളെന്താണ് പറഞ്ഞതെന്ന് എനിക്കറിയാം. വേണ്ട, നീ അതെന്നെ അറിയിക്കണമെന്നില്ല.
0: വീണ്ടും എന്തിനാണ് ഈ ക്രൂരത?
1: ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? നിന്റെ അനിയത്തിമാർക്ക്, അനിയന് വേണ്ടതെല്ലാം ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇതാ നിനക്ക്.
0: ഇതെന്തിനാണ് എനിക്ക്?
1: ഇരിക്കട്ടെ. രേഖകൾ, പണം കൊടുത്തതിൻ്റെ രസീതുകൾ, ഇത് നിന്റെ കയ്യിലിരിക്കുന്നതാണ് നല്ലത്. പിന്നീട് എന്തെങ്കിലും സംഭവിക്കുന്നെങ്കിലോ?
0: വേണ്ട, എനിക്കിതെന്തിന്?
1: വാങ്ങു സോണിയ. ഇത് കണ്ടോ, 3000 വിലയ്ക്കുള്ള 3.5% ബോണ്ടുകൾ. ഇത് നിനക്കുള്ളത്.
0: എനിക്കുള്ളതോ?
1: എന്താ സംശയം? എല്ലാം നിനക്കുള്ളത്, നിനക്ക് മാത്രമുള്ളത്. പിന്നൊരു കാര്യം, നമ്മളല്ലാതെ ആരും ഇതറിയാൻ പാടില്ല.
0: എനിക്ക് ആവശ്യമില്ല.
1: വേണം, നിനക്ക് ഈ പണം ആവശ്യമുണ്ട്. കാരണം ഇനിയും നീ ആ ജീവിതം ആരംഭിക്കരുത്. മോശമല്ലേ?
0: ഞാൻ
1: ഇത് പിടിക്കൂ.
0: ഞാനും എന്റെ കുടുംബവും നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു, ശരിയല്ലേ?
1: ഇതിനെന്തിനാണ് കടപ്പാട്?
0: ഞാൻ എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് വാക്ക് കിട്ടുന്നില്ല. പക്ഷേ
1: എന്തു പക്ഷേ?
0: പണം ഇപ്പോൾ വേണ്ട. എനിക്കിനി എന്റെ കാര്യം മാത്രം നോക്കിയാൽ മതിയല്ലോ.
1: ജീവിക്കാൻ പണം വേണ്ടേ?
0: എനിക്ക് ജീവിക്കാനുള്ള പണം ഞാൻ സ്വയം അധ്വാനിച്ചുണ്ടാക്കും. ഒരപേക്ഷ, എന്നെ നന്ദി കെട്ടവളെന്ന് മാത്രം വിളിക്കരുത്. നിങ്ങൾ അത്ര ധർമ്മിഷ്ഠനാണെങ്കിൽ.
1: സോണിയ, ഇത് നിനക്കുള്ളതാണ്, നിനക്കിത് ആവശ്യം വരും. എന്റെ മുന്നിൽ ഇനി 2 മാർഗങ്ങളേ ഉള്ളൂ. അതെ, ഒന്നുകിൽ ഒരു വെടിയുണ്ട്, അല്ലെങ്കിൽ സൈബീരിയ.
0: വെടിയുണ്ടയോ?
1: വെടിയുണ്ട പായിച്ച് ജീവിതം അവസാനം

0: അവസാനിപ്പിക്കുക. എളുപ്പത്തിൽ കഥ കഴിയും. സാരമില്ല, നീ വിഷമിക്കരുത്. ഒരു കാര്യം ഞാൻ ആരോടും പറയില്ല. കീഴടങ്ങാൻ, കുറ്റസമ്മതം നടത്താൻ നീ അയാൾക്ക് നൽകിയ പ്രേരണ, ആ ഉപദേശം നന്നായി. അയാളെ സംബന്ധിച്ചിടത്തോളം എത്ര കാലമെന്ന് വച്ചാ അതും മനസ്സിലൊതുക്കി കഴിയുന്നത്? ആ കുറ്റസമ്മതം സൈബീരിയയിലേക്കാണ് നീളുന്നതെങ്കിൽ അയാൾ പോകും. സോണിയ, നീയും അയാളെ പിന്തുടരും, അങ്ങനെയല്ലേ?
1: നിശ്ചയമായും ഞാനും പോകും അദ്ദേഹത്തിന് പിന്നാലെ.
0: അങ്ങനെയാണെങ്കിൽ നിനക്ക് പണത്തിന്റെ ആവശ്യം വരും, അയാൾക്ക് വേണ്ടി. നിനക്ക് മനസ്സിലാവുന്നുണ്ടോ?
1: മനസ്സിലാകുന്നു. ഇപ്പോൾ എല്ലാം മനസ്സിലാകുന്നു. പക്ഷേ
0: നിനക്ക് തരുന്നത് അയാൾക്ക് കൊടുക്കുന്നതിന് തുല്യമാണ്. നിന്റെ വീട്ടുടമസ്ഥയ്ക്ക് പണം കൊടുക്കാനില്ലേ? സോണിയ, അതെങ്ങനെ നീ കൊടുക്കും? അരുതെന്ന് പറയരുത്. ഇത് നിനക്കാവശ്യമാണ്. ഈ പണം ആരെയെങ്കിലും കാണിക്കുകയോ അതിനെക്കുറിച്ച് ഒരക്ഷരം മിണ്ടുകയോ ചെയ്യാൻ പാടില്ല. അപ്പോ പിന്നെ കാണാം.

ആകാശത്താണ് ഇടിയും മഴയും. അതിനിടയിലൂടെ ഒരു വാതിൽ ഞാൻ കണ്ടെത്തും, എനിക്ക് വേണ്ടി തുറക്കും. സോണിയ, പ്രിയപ്പെട്ടവളെ, ദീർഘായുസ്സായിരിക്കുക. എനിക്ക് പോയേ മതിയാവും. എൻ്റെ ആശംസകൾ വേണ്ടപ്പെട്ടവരെ അറിയിക്കുക.

0: ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 56-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും സ്വിഡ്രിഗെ ലോഗ് അനന്തപുരം രവി, സോണിയ നിതുന നെവിൽ, ഡോണിയ കവിതാ സഖി. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു. നാടകത്തിന്റെ തുടർന്നുള്ള ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15.
1: ആകാശവാണി തൃശൂർ.

അറിയിപ്പ്. ബാക്ടീരിയ മൂലമുണ്ടാകുന്ന ഒരു കുടൽ സംബന്ധ രോഗമാണ് ഷിഗല്ല. മലിനമായ ഭക്ഷണം, വെള്ളം, കൈകൾ എന്നിവയിലൂടെ ഷിഗല്ല പകരാം. പ്രധാന രോഗലക്ഷണങ്ങൾ: വയറിളക്കം, വയറുവേദന, പനി, ഛർദി, ക്ഷീണം. രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ ചികിത്സ തേടുക. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ഭക്ഷണത്തിന് മുൻപും ശൗചാലയം ഉപയോഗിച്ച ശേഷവും കൈകൾ സോപ്പ് ഉപയോഗിച്ച് കഴുകുക. തിളപ്പിച്ചാറ്റിയ കുടിവെള്ളം മാത്രം ഉപയോഗിക്കുക. ഭക്ഷണം നന്നായി പാകം ചെയ്തതിനു ശേഷം കഴിക്കുക. പഴങ്ങളും പച്ചക്കറികളും നന്നായി കഴുകുക. രോഗലക്ഷണങ്ങളുള്ളവർ ഭക്ഷണം തയ്യാറാക്കുന്നത് ഒഴിവാക്കുക. കടുത്ത വയറിളക്കം, രക്തം കലർന്ന മലം അല്ലെങ്കിൽ നിർജ്ജലീകരണ ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ ചികിത്സ തേടുക. ശുചിത്വം പാലിക്കാം, ഷിഗല്ല രോഗത്തെ തടയാം.

0: പേപ്പർ സമാപിച്ചു. സമയം 2 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
1: ആകാശവാണി തൃശൂർ. സ്വരസാഗരം. സ്വരസാഗരത്തിൽ ഇന്ന്
2: ദേശമംഗലം കെ എസ് രാമനാരായണൻ വീണയിൽ വായിച്ച കൃതികൾ. കെ ജയകൃഷ്ണൻ, മൃദംഗം.
1: ആദ്യം ചാരുകേശിരാഗത്തിൽ കൃപയാ പാലയ ശൗരെ എന്ന് തുടങ്ങുന്ന സ്വാതി തിരുനാൾ കൃതി, മിശ്രചാപ്പുതാളം.

0: ഇതുവരെ കേട്ടത് ദേശമംഗലം കെ എസ് രാമനാരായണൻ വീണയിൽ വായിച്ച കൃതികൾ. കെ ജയകൃഷ്ണൻ, മൃദംഗം.
1: സ്വരസാഗരം സമാപിക്കുന്നു.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
4: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
5: മഹത്തായ അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി വൈദ്യരത്നം ഔഷധശാല. മഹത്തായ അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി വൈദ്യരത്നം ഔഷധശാല.
6: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണവില
7: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25
6: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
7: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
8: അറിയിപ്പ്. സെൻസസ് സെൽഫ് എന്യൂമറേഷൻ June 16 ആരംഭിച്ചു. 2027 സെൻസസ് നടപടികളുടെ ഭാഗമായി പൊതുജനങ്ങൾക്ക് തങ്ങളുടെ വിവരങ്ങൾ ഓൺലൈനായി സ്വയം രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ 30 നടക്കും. സെൻസസ് ഉദ്യോഗസ്ഥർ വീടുകളിൽ എത്തുന്നതിന് മുൻപ് തന്നെ പൌരന്മാർക്ക് സ്വന്തമായി വിവരങ്ങൾ പോർട്ടലിൽ നൽകാനുള്ള സൌകര്യമാണ് ഒരുക്കിയിരിക്കുന്നത്. 15 മുതൽ 20 മിനിറ്റ് കൊണ്ട് ഈ പ്രക്രിയ പൂർത്തിയാക്കാൻ സാധിക്കും. കേരളത്തിൽ 2027 സെൻസസ് 2 ഘട്ടങ്ങളിലായാണ് നടക്കുന്നത്. 1st ഘട്ടം July 1 മുതൽ 30 നടക്കും. ഇതിനു മുന്നോടിയായാണ് June 16 മുതൽ 15 സെൽഫ് എന്യൂമറേഷൻ അനുവദിക്കുന്നത്. 2nd ഘട്ടം February നടക്കും. ആദ്യമായി സെൻസസിന്റെ ഔദ്യോഗിക സെൽഫ് എന്യൂമറേഷൻ പോർട്ടൽ സന്ദർശിച്ച് നിങ്ങളുടെ സംസ്ഥാനം തിരഞ്ഞെടുക്കുക. കുടുംബനാഥന്റെ പേരും മൊബൈൽ നമ്പറും നൽകി രജിസ്റ്റർ ചെയ്യുക. ഇഷ്ടമുള്ള ഭാഷ തിരഞ്ഞെടുത്ത് OTP വഴി വെരിഫിക്കേഷൻ പൂർത്തിയാക്കുക. ഒരു കുടുംബത്തിന് ഒരു മൊബൈൽ നമ്പർ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഒരിക്കൽ തിരഞ്ഞെടുത്ത ഭാഷ പിന്നീട് മാറ്റാൻ സാധിക്കില്ല. പോർട്ടലിൽ നൽകിയിരിക്കുന്ന മാപ്പിൽ വീടിന്റെ കൃത്യമായ സ്ഥാനം റെഡ് മാർക്കർ ഉപയോഗിച്ച് അടയാളപ്പെടുത്തുക. വീടിന്റെ നിർമ്മാണ രീതി, കുടുംബാംഗങ്ങളുടെ വിവരങ്ങൾ തുടങ്ങിയ ചോദ്യങ്ങൾക്ക് മറുപടി നൽകി വിവരങ്ങൾ വീണ്ടും പരിശോധിച്ച് ഉറപ്പുവരുത്തിയ ശേഷം ഫൈനൽ സബ്മിറ്റ് നൽകുക. വിവരങ്ങൾ വിജയകരമായി സമർപ്പിച്ചു കഴിഞ്ഞാൽ H എന്ന് തുടങ്ങുന്ന 11 അക്കങ്ങളുള്ള ഒരു സെൽഫ് എന്യൂമറേഷൻ ID നിങ്ങൾക്ക് ലഭിക്കും. സെൻസസ് ഉദ്യോഗസ്ഥർ നിങ്ങളുടെ വീടുകളിൽ എത്തുമ്പോൾ ഈ ID മാത്രം കാണിച്ചാൽ മതിയാകും. അറിയിപ്പ് സമാപിച്ചു. കാലാവസ്ഥ. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്കും ഇടിമിന്നലിനും സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ആകാശവാണി തൃശൂർ, സമയം 3:00. മീഡിയം വേവ് 476.2 മീറ്ററിൽ 630 kHz മധ്യാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം വൈകിട്ട് 4:45 ആരംഭിക്കും. FM 101.1 MHz പ്രക്ഷേപണം തുടരുന്നു. നമസ്കാരം. ആകാശവാണി തൃശൂർ, FM 101.1 MHz.
9: യുവവാണി, യുവാക്കൾക്കായി ആകാശവാണി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടി. ആകാശവാണി തൃശൂർ, ലളിതം, മധുരം.

0: ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിലൂടെ ഒരു യാത്ര.
1: സംഗീതശാഖയിൽ ആസ്വാദകർ ഏറെ ഇഷ്ടപ്പെടുന്നതാണ് ലളിത സംഗീതം. ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിൽ നിന്നും മനസ്സിൽ പതിഞ്ഞ പാട്ടിന്റെ പാലാഴിയിലേക്ക്, ലളിതം മധുരത്തിന്റെ മറ്റൊരു പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കേട്ടുപരിചയിച്ചതും ഓർമ്മയിൽ സൂക്ഷിക്കുന്നതുമായ ഒരു പിടി ലളിതഗാനങ്ങൾ സമ്മാനിച്ച ആകാശവാണിയുടെ മണിച്ചപ്പിൽ നിന്നും ഇതാ ആ ഗാനങ്ങൾ നിങ്ങൾക്കായി ഒരിക്കൽ കൂടി.
0: ലളിതം മധുരം.
1: മനുഷ്യ മനസ്സിന്റെ എന്നല്ല, പ്രകൃതിയിലെ സർവജീവജാലങ്ങളുടെ വികാര വിചാരങ്ങളെ നിയന്ത്രിക്കാൻ കഴിവുള്ള സംഗീതം. ഈ ഗാനങ്ങളിൽ പ്രതിഫലിക്കുന്ന ഭാവങ്ങൾ, അനുഭവങ്ങൾ ഓരോ ശ്രോതാവിനും ചിലപ്പോഴെങ്കിലും സ്വാനുഭവമായോ തനിക്കറിയാവുന്ന പലരുടേതുമായോ ഒക്കെ തോന്നിപ്പോകാം. അതുകൊണ്ടാണ് കഥ ഒഴുകുന്ന ഗാനത്തോടൊപ്പം തുഴയാൻ ശ്രോതാക്കൾ ഇഷ്ടപ്പെടുന്നതും.
0: ലളിതം മധുരം.
1: ലളിത സംഗീതത്തിന്റെ മഹത്തരമായ അനിഷേധ്യമായ ഒരു കാലഘട്ടത്തിലൂടെ കടന്നുപോന്ന ബാല്യമുണ്ടായിരുന്ന പലരും നമുക്കിടയിൽ ഇന്നുമുണ്ടാവാം. നാടകം സിനിമയിലേക്കുള്ള പ്രകാശമാനമായ ഒരു ഇടനാഴിയായി പലർക്കും മാറിയതുപോലെ ലളിത സംഗീതത്തിലൂടെ പിച്ചവെച്ച് പിന്നീട് സംഗീത പ്രതിഭകളായ എത്രയോ മഹാന്മാർ ആ കാലഘട്ടത്തിൽ പിറവിയെടുത്തിരുന്നു. സ്വപ്നങ്ങൾക്ക് വർണ്ണങ്ങൾ നൽകി നമുക്കുണ്ടാകുന്ന ഓരോ ഭാവങ്ങളും ഓരോ കവിതകളായി മനസ്സിലേക്ക് ഒഴുകി വരുന്നു. അതിന്റെ മനോഹാരിതകൾ അവർണനീയമാണ്. പച്ചിലകളെ തഴുകിയുണർത്തി കാറ്റൊഴുകി വരുമ്പോൾ അതിന്റെ മധുര ശീതളിമയിൽ പിറക്കുന്ന മനോഹര കവിതകൾ എത്രയെന്ന് പറയാൻ കഴിയില്ല. ചിറകടിച്ചുയരുന്ന മനസ്സിന്റെ താളങ്ങളിൽ തലചായ്ച്ചു മയങ്ങുമ്പോൾ കാണുന്ന സുന്ദര സുരഭില സ്വപ്നങ്ങൾ കവിതയായി വന്നു ചേരുന്നതായി കവി കൽപ്പന. പഴയ സുവർണകാലത്തെ ഓർത്തെടുക്കുന്ന ഒരു പ്രിയ ലളിതഗാനത്തോടെയാവട്ടെ ഇന്നത്തെ ലളിതം മധുരത്തിന്റെ തുടക്കം. മൺമറഞ്ഞ മഹാനായ സംഗീത പ്രതിഭയ്ക്ക് എം ജി രാധാകൃഷ്ണന് ഒരു ഗാനാഞ്ജലി. അതിമനോഹരമീ പ്രിയ വേണുഗാനം. ജി വേണുഗോപാൽ കേരള സർവകലാശാല പ്രതിഭ പട്ടം നേടിയെടുത്തത് ഈ ഗാനത്തിലൂടെയാണ്. എം ജി രാധാകൃഷ്ണന്റെ ഈണത്തിൽ ജി വേണുഗോപാൽ ആലപിച്ച ആ ഗാനമിതാ.

ലളിതം മധുരം. ഒരു കാലഘട്ടത്തിൽ ജീവിതത്തിനെ സുഗന്ധപൂരിതമാക്കിയ സുതാര്യത വെട്ടിത്തിളങ്ങിയ ലളിത ഗാനങ്ങൾ ആകാശവാണിയിലൂടെ കേട്ട് ഒരിക്കലും മറക്കാത്ത മധുരമൂറുന്ന ജീവനുള്ള ഈ ഗാനങ്ങൾ സംഗീതത്തെ ഇഷ്ടപ്പെടുന്ന ആർക്കും വിസ്മരിക്കാൻ കഴിയാത്തതാണ്. മനസ്സിൽ തേൻമഴ പെയ്തിറങ്ങുന്ന അനുഭൂതി നൽകുന്ന പഴമയുടെ പരിമളം തൂവുന്ന പാരിജാത പൂക്കൾ ഈ ലളിത ഗാനങ്ങൾ. മുല്ലപ്പൂവിലെ തേൻ നുകർന്നതു പോരാതെ ഓരോ പൂവിൽ നിന്നും ഇറ്റുവീഴുന്ന പൂന്തേൻ നുകരാൻ മൂളിയെത്തുന്ന വീണ്ടും കാത്തിരിക്കുന്ന പൂമ്പാറ്റകൾ.

എവിടെ നിന്നോ പാറി വന്ന ഒരു കുഞ്ഞിക്കിളി പോലെ കിളിവാതിൽ വിടവിലൂടെ എൻ പ്രിയതമൻ വന്നെങ്കിൽ എന്നാഗ്രഹിച്ച് വഴിനീളെ കണ്ണും നട്ട് കാത്തിരിക്കുന്ന പെൺകൊടി. നാടൻപാട്ടിന്റെ ശുദ്ധസംഗീതം നിറഞ്ഞു നിൽക്കുന്നതാണ് കാവാലത്തിന്റെ രചനകൾ അത്രയും. അവയുടെ അന്തസത്ത മനസ്സിലാക്കി പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് ഈണം പകർന്ന ഈ ഗാനം ആകാശവാണിയിലൂടെ കേട്ടവർ നമുക്കിടയിൽ ഇന്നുമുണ്ടാവാം. പാടിയ പാട്ടുകൾ അത്രയും കൊണ്ട് നമ്മെ മോഹിപ്പിച്ച് അകാലത്തിൽ മൺമറഞ്ഞ പ്രതിഭയുറ്റ ഗായിക രാധിക തിലകിന്റെ ആലാപനം ഈ ഗാനത്തെ ഒന്നുകൂടി മനോഹരമാക്കി. കാവാലം നാരായണ പണിക്കരുടെ തൂലികയിലൂടെ പിറവിയെടുത്ത് പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് സംഗീതം പകർന്ന് രാധിക തിലക് ആലപിച്ച ഈ ഗാനം നമുക്കൊന്നുകൂടി കേൾക്കാം.

ലളിതം മധുരം. ഒരു തലമുറ പാടി നടന്ന വരികൾ കാലം എത്ര കഴിഞ്ഞാലും മനുഷ്യ മനസ്സിൽ പ്രണയവും വിരഹവും സന്തോഷവും സങ്കടങ്ങളും വിശേഷങ്ങളും വരുന്ന കാലം വരെ ഈ ലളിതഗാനങ്ങൾക്ക് മരണമില്ല. ഒരു തലമുറയുടെ പ്രണയ സങ്കല്പങ്ങൾക്കൊപ്പം സഞ്ചരിച്ച ഗാനങ്ങൾ. മന്ദാര പുഷ്പങ്ങൾ വിരിയുന്ന ഒരു സുരഭില രാവിൽ നിഴലും നിലാവും പുണർന്നുമയങ്ങുന്ന രാത്രിയുടെ മനോഹാരിതയിൽ ഓളവും തീരവും ആഴ്ന്നിറങ്ങുന്ന പുഴയുടെ ആഴങ്ങളിൽ തന്നോടൊപ്പം വന്ന പ്രണയിനി തന്നിലേക്ക് പകർന്നു തന്ന പ്രണയവും ദുഃഖാർദ്രമായ മനസ്സിലെ നൊമ്പരങ്ങൾ കവർന്നെടുത്ത് തനിക്ക് തന്ന ആശ്വാസവും ഓർത്തെടുക്കുമ്പോൾ മഹാദേവൻ തമ്പിയുടെ തൂലികയിൽ നിന്ന് ഒരു മധുരഗാനം കൂടി അടർന്നു വീണു. ലളിതഗാനങ്ങളുടെ ചക്രവർത്തി എം ജി രാധാകൃഷ്ണൻ നൽകിയ ഈണം ഈ ഗാനത്തെ ഒന്നുകൂടി മധുരതരമാക്കി. അതിനുതകുന്ന രീതിയിൽ എം ജി ശ്രീകുമാറിന്റെ ആലാപനം കൂടിയായപ്പോൾ മധുമഴ പെയ്യുന്ന രാവിന്റെ ഗൃഹാതുരത ശ്രോതാക്കൾക്കെല്ലാം അനുഭവയോഗ്യമായി ആ മനോഹര ഗാനത്തിലേക്ക്.

ലളിതം മധുരം. ശ്രീകൃഷ്ണചരിതം കേൾക്കാത്തവരായി അധികം ആരും ഉണ്ടാവില്ല. ഒരുപാട് കഥകളും കവിതകളും അമ്പാടിക്കണ്ണനെ കുറിച്ചുണ്ടെങ്കിലും ഓരോന്നും അത്രമേൽ ഹൃദ്യം തന്നെ. വൃന്ദാവനത്തിലെ പ്രിയ നന്ദനൻ ശ്രീകൃഷ്ണൻ, അഞ്ജനം കൊണ്ട് കണ്ണെഴുതി ദശാവതാര കഥകൾ കേട്ടിരിക്കാൻ കൊതിച്ച് ഹൃദയപൂജയ്ക്കായി പൂക്കൾ കൊണ്ട് തുലാഭാരം ചെയ്ത് പുഷ്പരഥത്തിൽ വന്നെത്തുന്ന ആ വേണുനാഥത്തെ കാത്തിരിക്കാത്തവരായി ആരുണ്ട്? കൃഷ്ണപ്രീതിക്കായി നൊയമ്പുനോറ്റും കളഭാഭിഷേകം നടത്തിയും ആനന്ദലബ്ധി നേടുന്നവർക്കായി പി വി പ്രീത പാടി മനോഹരമാക്കിയ ഒരു ഗാനമിതാ. എ പി ഗോപാലന്റെ വരികൾ, എം ജി രാധാകൃഷ്ണന്റെ സംഗീതവനിയിലെ മറ്റൊരു പൊൻവസന്തം.

0: ലളിതം മധുരം. സുഗമ സംഗീതത്തിന്റെ ശ്രുതി താളങ്ങൾ ഇഴുകിച്ചേർന്ന് അതിനോടൊപ്പമുള്ള സുഗതയാത്രയിൽ എല്ലാം മറന്നു പറന്നുയരാൻ നമുക്ക് വഴിയൊരുക്കുന്ന ഗാനങ്ങളും അതിന്റെ ഈണങ്ങളും മെനയുന്ന അനുഗ്രഹീത കലാപ്രതിഭകളും ഇനിയും ഇനിയും പിറക്കട്ടെ. എത്ര കേട്ടാലും മതിവരാത്ത ആ ലളിത ഗാനങ്ങൾ ഒരിക്കൽ കൂടി ശ്രോതാക്കളിലേക്ക് എത്തിക്കുവാനുള്ള എളിയ ശ്രമം, ഓർമ്മയിലേക്ക് ഒരു കിളിവാതിൽ ദൂരം മാത്രം, അതാണ് ലളിത മധുരം എന്ന ഈ ലളിത ഗാന പരിപാടി.
1: ഈ പരിപാടിയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആസ്വാദനവും 9447072669 എന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയക്കുമല്ലോ.
0: ലളിതം മധുരം, ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിലൂടെ ഒരു യാത്ര. ആശയം ആവിഷ്കാരം സി എസ് അനുരൂപ്, അവതരണം ബിനിത ഗോപിനാഥ്.

ആകാശവാണി തൃശൂർ FM 101.1 MHz. സമയം 3 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ചലച്ചിത്ര ഗാനങ്ങൾ. കമലതളം ഈ ചിത്രത്തിനു വേണ്ടി കൈതപ്രം വരികൾ എഴുതി രവീന്ദ്രൻ സംഗീതം നൽകിയ ഏതാനും ഗാനങ്ങൾ. ഗായകർ യേശുദാസ്, ചിത്ര, ലതിക എന്നിവർ.

ചലച്ചിത്ര ഗാനങ്ങളിൽ അടുത്തതായി കേൾക്കാം പ്രേം പൂജാരി എന്ന ചിത്രത്തിലെ ഏതാനും ഗാനങ്ങൾ. ഗാനരചന ഒ എൻ വി കുറുപ്പ്, സംഗീതം പകർന്നത് ഉത്തം സിംഗ്, യേശുദാസ്, ചിത്ര എന്നിവർ ആലപിച്ചത്.

ആകാശവാണി തൃശൂർ FM 101.1 MHz ചലച്ചിത്ര ഗാനങ്ങളാണ് കേട്ടത്. സമയം 4 മണി. തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ, അന്യൻ, തിരുടാ തിരുടാ എന്നീ ചിത്രങ്ങളിലെ ഗാനങ്ങൾ കേൾക്കാം.

തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി തൃശൂർ FM 101.1 MHz-ൽ അടുത്ത

തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി തൃശൂർ FM 101.1 MHz-ൽ അടുത്ത പരിപാടി അല്പസമയത്തിനകം.

വർഷം 1 MHz-ൽ പ്രക്ഷേപണം തുടരുന്നു. സമയം 4 മണി കഴിഞ്ഞ് 44:49. അല്പസമയത്തിനകം കേൾക്കാം കാൽപ്പന്തോളം ഫിഫ ലോകകപ്പ് ഫുട്ബോൾ 2026 പ്രതിദിനാവലോകനം കോഴിക്കോട് റിലേ.

ഫിഫ ലോകകപ്പ് അവലോകനം. ലോകകപ്പിലെ ഓരോ ഗ്രൂപ്പിലെയും അവസാന മത്സരങ്ങൾ നോക്കൌട്ട് റൗണ്ട് പോലെയാണ്. ചിലർക്ക് ജീവൻ മരണ പോരാട്ടം, ചിലർക്ക് ഒന്നാം സ്ഥാനം ഉറപ്പിക്കാനുള്ള അവസരം, മറ്റു ചിലർക്ക് അടുത്ത റൗണ്ടിലേക്ക് കയറാനുള്ള അവസാന പ്രതീക്ഷ. ലോകകപ്പിൽ ഇന്നലെ ന്യൂയോർക്കിൽ നടന്ന ഗ്രൂപ്പ് ഇയിലെ ജർമ്മനി ഇക്വഡോർ മത്സരം വലിയൊരു അട്ടിമറിയായിട്ടാണ് അവസാനിച്ചത്. ആദ്യ രണ്ട് മത്സരങ്ങളും ജയിച്ച് ഇതിനകം തന്നെ നോക്കൌട്ട് ഉറപ്പിച്ച ജർമ്മനി ആത്മവിശ്വാസത്തോടെയാണ് ഇറങ്ങിയത്. മറുവശത്ത് ഇക്വഡോറിന് ജയിച്ചാൽ മാത്രമേ അടുത്ത റൗണ്ടിനെ കുറിച്ച് സ്വപ്നം കാണാൻ കഴിയുമായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ തുടക്കം മുതൽ അവർ ആവേശത്തോടെ കളിച്ചു. എന്നാൽ കളി തുടങ്ങി രണ്ടാം മിനിറ്റിൽ തന്നെ ജർമ്മനി മുന്നിലെത്തി. വിവാദം നിറഞ്ഞ മുന്നേറ്റത്തിനൊടുവിലാണ് ലിറോയ് സാനെ ഗോൾ നേടിയതെങ്കിലും VAR പരിശോധനയ്ക്ക് ശേഷം റഫറി ഗോൾ അനുവദിച്ചു. മുൻ ലോക ചാമ്പ്യന്മാരുടെ സ്വാഭാവിക മികവ് വീണ്ടും കാണാനാവുമെന്ന് തോന്നിച്ച നിമിഷം. എന്നാൽ തെക്കേ അമേരിക്കയിൽ നിന്ന് അർജന്റീനയ്ക്ക് മാത്രം പിന്നിലായി രണ്ടാം സ്ഥാനക്കാരായി ലോകകപ്പിന് യോഗ്യത നേടിയ ഇക്വഡോർ പതറിയില്ല. അധികം വൈകാതെ അവരുടെ മറുപടി എത്തി. 9th മിനിറ്റിൽ നിൽസൺ ആംഗുലോ ബോക്സിന് പുറത്തുനിന്ന് തൊടുത്ത അതിമനോഹരമായ ഷോട്ട് ജർമ്മൻ ഗോൾ കീപ്പർ മാനുവൽ നോയറിന് പോലും തടയാനായില്ല. ഈ ലോകകപ്പിൽ ഇക്വഡോറിന്റെ ആദ്യ ഗോൾ കൂടിയായിരുന്നു അത്. രണ്ട് മത്സരങ്ങളിലായി ഒട്ടേറെ അവസരങ്ങൾ സൃഷ്ടിച്ചിട്ടും ഗോൾ നേടാൻ കഴിയാതിരുന്ന ടീമിന് ആ ഗോളോടെ ആത്മവിശ്വാസം ഇരട്ടിയായി. കളിയുടെ നിയന്ത്രണം പതിയെ ഇക്വഡോർ ഏറ്റെടുക്കുന്നതാണ് പിന്നീട് കണ്ടത്. മോയ്സസ് കൈസഡോ മധ്യനിരയിൽ അസാമാന്യ പ്രകടനമാണ് പുറത്തെടുത്തത്. ജർമ്മനിയുടെ പാസിംഗ് താളം തകർത്തും പന്ത് തിരിച്ചുപിടിച്ചും മുന്നേറ്റങ്ങൾക്ക് ദിശാബോധം നൽകിയും അദ്ദേഹം ഇക്വഡോറിന്റെ ഹൃദയമായി മാറി. രണ്ടാം പകുതിയിൽ ജർമ്മനിക്ക് അനുകൂലമായി ഒരു പെനാൽറ്റി വിധിക്കപ്പെട്ടു. എന്നാൽ പിന്നീട് VAR പരിശോധനയ്ക്ക് ശേഷം റഫറി തീരുമാനം പിൻവലിച്ചതോടെ ഇക്വഡോറിന് ആശ്വാസമായി. 77th മിനിറ്റിൽ മത്സരത്തിലെ നിർണായക നിമിഷം പിറന്നു. ഒരു കോർണറിൽ നിന്ന് കെവിൻ റോഡ്രിഗസ് ഹെഡർ വഴി നൽകിയ പന്തിനോട് ഗോൺസലോ പ്ലാറ്റ അതിവേഗത്തിൽ പ്രതി

സ്വീകരിച്ചു. ജർമ്മൻ ഗോൾ കീപ്പർ മാനുവൽ നോയറിനെ മറികടന്ന് പന്ത് വലയിൽ. ലോകകപ്പ് ചരിത്രത്തിലെ ഇക്വഡോറിന്റെ ഏറ്റവും വിലപിടിപ്പുള്ള ഗോളുകളിലൊന്നായി അത്. സ്റ്റേഡിയം മുഴുവൻ ഇക്വഡോർ ആരാധകരുടെ ആഘോഷത്തിൽ മുങ്ങി. അവസാന നിമിഷങ്ങളിൽ ജർമ്മനി സമനില ഗോളിനായി ആഞ്ഞുശ്രമിച്ചെങ്കിലും ഇക്വഡോർ പ്രതിരോധം ഉറച്ചുനിന്നു. ശക്തരായ ജർമ്മനിയെ വീഴ്ത്തിയ ഈ വിജയം അവരെ ഗ്രൂപ്പ് ഘട്ടത്തിലെ മികച്ച മൂന്ന് സ്ഥാനക്കാരിൽ ഒരാളായി നോക്കൌട്ട് റൌണ്ടിലേക്ക് എത്തിച്ചു. ഈ തോൽവി ജർമ്മനിയുടെ ഒന്നാം സ്ഥാനം നഷ്ടമാക്കിയെങ്കിലും തുടർച്ചയായ മൂന്ന് മത്സരങ്ങളിലും ഗോൾ വഴങ്ങിയ പ്രതിരോധം കോച്ചിന് തലവേദനയായി മാറി. ഫിലാഡൽഫിയയിൽ നടന്ന കുറസാവോ ഐവറി കോസ്റ്റ് മത്സരത്തിലും ആവേശത്തിന് കുറവുണ്ടായില്ല. നോക്കൌട്ട് റൌണ്ടിലേക്ക് കടക്കാൻ ഐവറി കോസ്റ്റിന് ഒരു സമനില പോലും മതിയാകുമായിരുന്നു. മറുവശത്ത് ആദ്യമായി ലോകകപ്പിനെത്തിയ കുറസാവോയ്ക്ക് വലിയൊരു ജയമല്ലാതെ മറ്റൊരു വഴിയുണ്ടായിരുന്നില്ല. അതുകൊണ്ടുതന്നെ കിക്ക് ഓഫ് വിസിൽ മുതൽ മത്സരം തുറന്ന പോരാട്ടമായി മാറി. എന്നാൽ പരിചയ സമ്പത്തും ശാരീരിക മികവും ആഫ്രിക്കയിലെ ആനകൾ എന്നറിയപ്പെടുന്ന ഐവറി കോസ്റ്റിനെ തുണച്ചു. മധ്യനിരയിൽ ഫ്രാങ്ക് എസിയും ഇബ്രാഹിം സാങ്കരയും ചേർന്ന കൂട്ടുകെട്ട് കളിയുടെ നിയന്ത്രണം പിടിച്ചെടുത്തു. കുറസാവോ ആക്രമണത്തിനിറങ്ങിയപ്പോഴൊക്കെ അവരുടെ ഡിഫൻസിൽ രൂപപ്പെട്ട സ്പേസുകൾ ഐവറി കോസ്റ്റ് കൃത്യമായി ഉപയോഗിച്ചു. ആ സമ്മർദ്ദത്തിന്റെ ഫലമായിരുന്നു നിക്കോളാസ് പെപ്പയുടെ ആദ്യ ഗോൾ. ബോക്സിനുള്ളിൽ ലഭിച്ച അവസരം പാഴാക്കാതെ പെപ്പെ പന്ത് വലയിലെത്തിച്ചു. ആദ്യ പകുതി അവസാനിക്കുമ്പോഴേക്കും ഐവറി കോസ്റ്റിന്റെ മത്സരം നിയന്ത്രണം കൈയടക്കിയിരുന്നു. രണ്ടാം പകുതിയിൽ ഗോൾ തിരിച്ചടിക്കാനായി കുറസാവോ കൂടുതൽ ആക്രമിച്ചു കളിച്ചു. പക്ഷേ അതോടെ അവരുടെ പ്രതിരോധം കൂടുതൽ ദുർബലമായി. കൌണ്ടർ അറ്റാക്കിലൂടെ പെപ്പെ തന്നെ വീണ്ടും ലക്ഷ്യം കണ്ടതോടെ ഐവറി കോസ്റ്റ് 2-0 മുന്നിൽ. കൂടുതൽ ഗോൾ വഴങ്ങുന്നതിൽ നിന്ന് ഗോൾ കീപ്പർ എലോയ് റൂം കുറസാവോയെ കാത്തെങ്കിലും നേരത്തെ വഴങ്ങിയ ഗോളുകൾ തിരിച്ചടിക്കാൻ മുന്നേറ്റം നിരക്ക് കഴിഞ്ഞില്ല. താഹിദ് ചോങ്ങും യൂർഗൻ ലോക്കാഡിയും ഇടയ്ക്കിടെ ഭീഷണി സൃഷ്ടിച്ചെങ്കിലും അവസാന പാസിലും ഫിനിഷിംഗിലും കൃത്യത കുറവായിരുന്നു. 2-0 വിജയത്തോടെ ഐവറി കോസ്റ്റ് നോക്കൌട്ട് റൗണ്ടിലേക്ക് മുന്നേറി. കുറസാവോയ്ക്ക് ആദ്യ ലോകകപ്പ് അവിസ്മരണീയമായ അനുഭവമായെങ്കിലും അവരുടെ സ്വപ്നയാത്ര ഗ്രൂപ്പ് ഘട്ടത്തിൽ അവസാനിച്ചു. ഗ്രൂപ്പ് എഫിലെ അവസാന മത്സരത്തിൽ ട്യുനീഷ്യക്കെതിരെ ഇറങ്ങുമ്പോൾ നെതർലാൻഡ്സിന് ഉറപ്പിക്കാനുണ്ടായിരുന്നത് ഗ്രൂപ്പിലെ ഒന്നാം സ്ഥാനം മാത്രമായിരുന്നു. ആദ്യ 7 മിനിറ്റിൽ തന്നെ അവർ നയം വ്യക്തമാക്കുകയും ചെയ്തു. 3-ാം മിനിറ്റിൽ ഡെൻസൽ ഡംഫ്രീസിന്റെ വലതുവശത്തു നിന്നുള്ള ക്രോസ് ക്ലിയർ ചെയ്യാൻ ശ്രമിച്ച ട്യുനീഷ്യൻ നായകൻ എലിയസ് സ്കിരിക്ക് പിഴച്ചു. പന്ത് സ്വന്തം വലയിലേക്ക്. നിർഭാഗ്യകരമായ സെൽഫ് ഗോൾ. ആ ഞെട്ടലിൽ നിന്നും കരകയറും മുൻപേ 2-ാം പ്രഹരവും വന്നു. 7-ാം മിനിറ്റിൽ ടിജാനി റെയിൻഡേഴ്സിന്റെ ഫ്രീകിക്കിൽ നിന്ന് വിർജിൻ വാൻഡക്കിന്റെ ഹെഡർ. ബാക്ക് പോസ്റ്റിൽ കാത്തുനിന്ന ബ്രയൻ ബ്രോബി അനായാസം വല കുലുക്കി. ലോകകപ്പിലെ ബ്രോബിയുടെ 3-ാം ഗോളായിരുന്നു അത്. 2 ഗോളിന്റെ ലീഡ് നേടിയ ശേഷം നെതർലാൻഡ്സ് മത്സരം ബുദ്ധിപൂർവ്വം നിയന്ത്രിച്ചു. പന്ത് കൈവശം വെച്ച് ടുണീഷ്യയെ കാഴ്ചക്കാരാക്കി. ഫ്രാങ്കി ഡിയോങ്ങും റെയിൻഡേഴ്സും മധ്യനിരയിൽ കളിയുടെ വേഗം നിയന്ത്രിച്ചപ്പോൾ ഡംഫ്രീസും കോഡി ഗാക്പോയും വിങ്ങിലൂടെ നിരന്തരം സമ്മർദ്ദം സൃഷ്ടിച്ചു. 2-ാം പകുതിയിൽ ടുണീഷ്യ തിരിച്ചുവരവിന്റെ സൂചന നൽകി. 54-ാം മിനിറ്റിൽ കോർണറിൽ നിന്ന് ഹസൻ മസ്തൂരി ഹെഡറിലൂടെ ഗോൾ നേടി. സ്കോർ 2-1. ഒരു നിമിഷം മത്സരം വീണ്ടും ജീവൻ വെച്ചതുപോലെയായി. എന്നാൽ ആ പ്രതീക്ഷ അധിക നേരം നീണ്ടില്ല. 8 മിനിറ്റിന് ശേഷം ടിജാനി റെയിൻഡേഴ്സിന്റെ മറ്റൊരു കോർണർ. യാൻ പോൾവാൻ ഹക്കെ ഉയർന്ന് ഹെഡർ തൊടുത്തു. പന്ത് അനീസ് ബെൻസ്ലിമാന്റെ ശരീരത്തിൽ തട്ടി വലയിലേക്ക്. വിജയം ഏകദേശം ഉറപ്പിച്ചതോടെ ഡച്ച് കോച്ച് റൊണാൾഡ് കൂമാൻ പ്രധാന താരങ്ങളെ പിൻവലിച്ചു. എന്നാൽ മഴയിലും ഇടിമിന്നൽ മുന്നറിയിപ്പുകളും പശ്ചാത്തലമായ മത്സരത്തിൽ നെതർലാൻഡ്സിന്റെ നിയന്ത്രണത്തിന് ഒരിക്കലും ഭംഗം വന്നില്ല. 3-1 വിജയത്തോടെ 7 പോയിന്റുമായി നെതർലാൻഡ്സ് ഗ്രൂപ്പ് എഫ് ജേതാക്കളായി. അടുത്ത റൌണ്ടിൽ അവരുടെ എതിരാളി മൊറോക്കോ. മറുവശത്ത് ടുണീഷ്യ 3 മത്സരങ്ങളിലും തോറ്റ് ആകെ 12 ഗോളുകൾ വഴങ്ങി ലോകകപ്പിൽ നിന്ന് പുറത്തായി. പ്രതിരോധത്തിന്റെ കരുത്തിലാണ് അവർ യോഗ്യത നേടിയത്. എന്നാൽ ലോകകപ്പിൽ അതേ പ്രതിരോധം തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ ദൗർബല്യമായി മാറിയത്. ഗ്രൂപ്പ് എഫിലെ ജപ്പാൻ സ്വീഡൻ മത്സരം അതിലും ആവേശകരമായിരുന്നു. ഇരു ടീമുകൾക്കും നോക്കൌട്ട് സാധ്യത നിലനിന്നിരുന്നെങ്കിലും മത്സരത്തിനിടെ അപ്പുറം നെതർലാൻഡ്സ് ടുണീഷ്യക്കെതിരെ മുന്നിലെത്തിയത് ഇവിടുത്തെ ഫലത്തെയും സ്വാധീനിച്ചു. ജപ്പാൻ ഈ ലോകകപ്പിൽ ഇതിനകം തന്നെ വലിയ ശ്രദ്ധ നേടിയിരുന്നു. വേഗത, കൃത്യമായ പാസിംഗ്, കൂട്ടായ പ്രസിംഗ് ഇവയായിരുന്നു അവരുടെ മുഖമുദ്ര. ശാരീരിക മികവും സെറ്റ് പീസുകളുമായിരുന്നു സ്വീഡന്റെ കരുത്ത്. കിക്ക് ഓഫ് വിസിൽ മുതൽ തന്നെ ജപ്പാനാണ് കൂടുതൽ സജീവമായി തുടങ്ങിയത്. മധ്യനിരയിൽ കളിയുടെ താളം നിയന്ത്രിച്ച ജപ്പാൻ വിങ്ങുകളിലൂടെ നിരന്തര മുന്നേറ്റങ്ങളും സൃഷ്ടിച്ചു. ഇതോടെ സ്വീഡൻ പ്രതിരോധം ആദ്യ പകുതിയിൽ തന്നെ വലിയ സമ്മർദ്ദമാണ് നേരിട്ടത്. ജപ്പാന്റെ സമ്മർദ്ദം ഫലം കണ്ടത് 2-ാം പകുതിയിലാണ്. 56-ാം മിനിറ്റിൽ ഒരു അതിവേഗ മുന്നേറ്റത്തിനൊടുവിൽ ഡൈസൺ മയേദ വല കുലുക്കി. ടൂർണമെന്റിൽ തുടർച്ചയായ ശ്രദ്ധേയ പ്രകടനം നടത്തുന്ന മയേദ വീണ്ടും തന്റെ സാന്നിധ്യം അറിയിച്ച നിമിഷം
ജപ്പാൻ 1-0 മുന്നിൽ. എന്നാൽ ആ ലീഡ് അധിക സമയം നീണ്ടില്ല. 6 മിനിറ്റിനകം സ്വീഡൻ തിരിച്ചടിച്ചു. അതിവേഗ കൗണ്ടർ അറ്റാക്കിനൊടുവിൽ ലഭിച്ച അവസരം കൃത്യമായി ഉപയോഗിച്ച് അന്തണി ഇലങ്ക സ്വീഡന്റെ സമനില ഗോൾ നേടി. അതിനുശേഷം ഇരു ടീമുകളും വിജയഗോളിനായി ശ്രമിച്ചെങ്കിലും അത്ര വലിയ റിസ്ക് എടുക്കാൻ തയ്യാറായില്ല എന്ന് വേണം പറയാൻ. കാരണം അപ്പോഴേക്കും മറ്റേ മത്സരത്തിൽ നെതർലാൻഡ്സ് ട്യൂണീഷ്യക്കെതിരെ സുരക്ഷിത ലീഡിലെത്തി.

ഇരുന്നു. ആ സാഹചര്യത്തിൽ ഈ 1-1 സമനില ഇരു ടീമുകൾക്കും അനുകൂലമായിരുന്നു. ഈ ഫലത്തോടെ ജപ്പാൻ ഗ്രൂപ്പിൽ 2-ാം സ്ഥാനത്തെത്തി നോക്കൌട്ട് റൌണ്ടിലേക്ക് മുന്നേറി. അടുത്ത റൌണ്ടിൽ അവരുടെ എതിരാളി ടൂർണമെന്റിലെ ഫേവറിറ്റുകളിലൊന്നായ ബ്രസീലാണ്. മറുവശത്ത് സ്വീഡനും മികച്ച 3-ാം സ്ഥാനക്കാരിൽ ഒരാളായ അവസാന 32-ൽ ഇടം നേടി. ജപ്പാനെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യമുണ്ട്. ഈ ലോകകപ്പിൽ അവർ വീണ്ടും തെളിയിക്കുന്നത് ഫുട്ബോൾ വെറും വ്യക്തിഗത പ്രതിഭാപ്രകടനങ്ങളുടെ കളിയല്ലെന്നതാണ്. ഓരോ കളിക്കാരനും ഓരോ താളത്തിൽ നീങ്ങുന്ന കൂട്ടായ്മയാണ് അവരുടെ ഏറ്റവും വലിയ മികവ്. പന്ത് നഷ്ടപ്പെട്ടാൽ 5 സെക്കൻഡിനുള്ളിൽ തിരിച്ചുപിടിക്കാനുള്ള ശ്രമം, പ്രതിരോധത്തിൽ നിന്ന് ആക്രമണത്തിലേക്കുള്ള അതിവേഗ മാറ്റം, മൈതാനത്തെ അസാധാരണമായ അച്ചടക്കം, ഇവയാണ് ജപ്പാനെ എതിരാളികൾക്ക് അപകടകാരിയാക്കുന്നത്. ഇന്ത്യൻ സമയം ഇന്നു രാവിലെ നടന്ന ഡി ഗ്രൂപ്പിലെ അവസാന മത്സരങ്ങൾ സമ്മാനിച്ചത് അപ്രതീക്ഷിത ഫലങ്ങളാണ്. ഡി ഗ്രൂപ്പിലെ 1-ാം സ്ഥാനം അരക്കിട്ടുറപ്പിക്കുന്നതിനു വേണ്ടിയാണ് USA തുർക്കിക്കെതിരെ ഇറങ്ങിയത്. എന്നാൽ കഴിഞ്ഞ 2 മത്സരങ്ങളിലും ദൌർഭാഗ്യകരമായ തോൽവി വഴങ്ങിയ തുർക്കിക്ക് അഭിമാനം കാക്കാൻ വിജയം അനിവാര്യമായിരുന്നു. 3-ാം മിനിറ്റിൽ തന്നെ ഓസ്റ്റൻ ട്രസ്റ്റിയുടെ ഗോളിൽ അമേരിക്ക മുന്നിലെത്തിയെങ്കിലും തുർക്കി പതറിയില്ല. ആവേശം വിടാതെ കളിച്ച അവർ അരമണിക്കൂറിനുള്ളിൽ 2 ഗോൾ തിരിച്ചടിച്ച് മുന്നിലെത്തുകയും ചെയ്തു. അർദ ഗുലർ, ബാരിസ് അൽപർ ഇൽമാസ് എന്നിവരായിരുന്നു സ്കോറർമാർ. 2-ാം പകുതിയിൽ അമേരിക്ക വീണ്ടും തിരിച്ചുവന്നു. 49-ാം മിനിറ്റിൽ ഒരു മികച്ച മുന്നേറ്റത്തിലൂടെ സമനില കണ്ടെത്തി. സെബാസ്റ്റ്യൻ ബെൽഹാറ്റർ ആയിരുന്നു സ്കോറർ. സ്കോർ 2-2. എന്നാൽ ലോകകപ്പിൽ നിന്ന് പുറത്തായി നേരത്തെ ഉറപ്പായിട്ടും തുർക്കി അവസാന ശ്വാസം വരെ വിജയത്തിനായി പൊരുതി. അതിനുള്ള പ്രതിഫലം അവർക്ക് ലഭിക്കുകയും ചെയ്തു. ഇഞ്ചറി ടൈമിൽ 8-ാം മിനിറ്റിലായിരുന്നു കാൻ ആയ്ഹന്റെ ആ ഗോൾ. പക്ഷേ കഥ അവിടെ അവസാനിച്ചില്ല. മറ്റൊരു ഗ്രൂപ്പ് മത്സരത്തിൽ പരാഗ്വേയും ഓസ്ട്രേലിയയും ഗോൾരഹിത സമനിലയിൽ പിരിഞ്ഞതോടെ ഗ്രൂപ്പിലെ പോയിന്റ് പട്ടിക അമേരിക്കയ്ക്ക് അനുകൂലമായി. 6 പോയിന്റോടെ അവർ 1-ാം സ്ഥാനം ഉറപ്പിച്ചു. 4 പോയിന്റോടെ ഓസ്ട്രേലിയ 2-ാമതും അതേ പോയിന്റുള്ള പരാഗ്വേ 3-ാമതും. അവസാന മത്സരത്തിൽ ജയം നേടിയെങ്കിലും തുർക്കി പുറത്താവുകയും ചെയ്തു. ഇന്ന് നടക്കുന്ന GHI ഗ്രൂപ്പുകളിലെ അവസാന മത്സരങ്ങളുടെ ഫലവും അറിയുന്നതോടെ ലോകകപ്പിലെ റൌണ്ട് ഓഫ് 32 മത്സര ചിത്രം കൂടുതൽ വ്യക്തമാകും. ഇന്നത്തെ ഏറ്റവും ശ്രദ്ധേയമായ മത്സരം ഇന്ത്യൻ സമയം രാത്രി 12:30 നടക്കുന്ന നോർവേ ഫ്രാൻസ് പോരാട്ടം തന്നെ. ഇരു ടീമും നേരത്തെ തന്നെ നോക്കൌട്ട് ഉറപ്പിച്ചിട്ടുണ്ടെങ്കിലും ഇരു ടീമിലെയും സൂപ്പർ താരങ്ങളുടെ സാന്നിധ്യം കൊണ്ടാണ് മത്സരം ആരാധകർ കാത്തിരിക്കുന്നതാവുന്നത്. നോർവേയുടെ ആക്രമണത്തിന്റെ കേന്ദ്രബിന്ദുവായ സ്ട്രൈക്കർ എർലിംഗ് ഹാലണ്ടും ഫ്രാൻസിന്റെ അതിവേഗ ആക്രമണങ്ങളുടെ കുന്തമുനയായ കിലിയൻ എംബാപ്പയും തമ്മിലുള്ള കണ്ടുമുട്ടൽ തന്നെയാണ് അതിൽ പ്രധാനപ്പെട്ടത്. ബോക്സിനുള്ളിലെ ചെറിയൊരു മത്സരം പോലും ഗോളാക്കി മാറ്റാനുള്ള കഴിവാണ് ഹാലണ്ടിന്റെ ഏറ്റവും വലിയ ശക്തി. അദ്ദേഹത്തിന് പിന്നിൽ ക്യാപ്റ്റൻ മാർട്ടിൻ ഒഡേഗാർഡ് നോർവേയുടെ കളി നിയന്ത്രിക്കും. മറുവശത്ത് ഫ്രാൻസ് ടീമിലെ താരസാന്നിധ്യം എംബാപ്പെ മാത്രമല്ല, മൈക്കൽ ഒലീസെ, ഉസ്മാൻ ഡംബലെ എന്നിവരും ഒപ്പം പകിട്ടുള്ളവരാണ്. മധ്യനിരയുടെ നിയന്ത്രണം, വിങ്ങുകളിലെ വേഗം, പ്രതിരോധത്തിന്റെ കരുത്ത്, എല്ലാ മേഖലകളിലും സന്തുലിതരാണ് ഫ്രാൻസ്. കൌണ്ടർ അറ്റാക്കുകളിലൂടെ ഹാലണ്ട് പന്തെത്തിക്കാനാവും നോർവേ ശ്രമിക്കുക. ഗ്രൂപ്പ് ഐയിലെ മറ്റൊരു മത്സരം സെനഗലും ഇറാഖും തമ്മിലാണ്. ഇരു ടീമിനും നോക്കൌട്ട് സാധ്യത നിലനിർത്താൻ വിജയം അനിവാര്യമായതിനാൽ ഈ മത്സരവും ആവേശകരമാകും. സെനഗലിന്റെ ഏറ്റവും വലിയ ശക്തി അവരുടെ പ്രതിരോധ മികവും വേഗതയുമാണ്. പ്രത്യേകിച്ച് വിങ്ങുകളിലൂടെ അവർ നടത്തുന്ന ആക്രമണങ്ങൾ ഇറാഖ് പ്രതിരോധത്തെ പരീക്ഷിക്കും. മറുവശത്ത് ഇറാഖ് പ്രതിരോധത്തിൽ നിന്നു തന്നെ ആക്രമണം ആസൂത്രണം ചെയ്യുന്ന ശൈലിയിലാണ് കളിക്കുന്നത്. എച്ച് ഗ്രൂപ്പിൽ 4 ടീമുകൾക്കും നോക്കൌട്ട് സാധ്യത ശേഷിക്കുന്നതിനാൽ അവസാന 2 മത്സരങ്ങളും ആവേശകരമാകും. അതിൽ തന്നെ കേപ്പ് വെർദെ സൗദി അറേബ്യ മത്സരം എല്ലാവരും കാത്തിരിക്കുന്നതാണ്. സ്പെയിനിനെയും ഉറുഗ്വേയെയും സമനിലയിൽ പിടിച്ച കുഞ്ഞൻ ദ്വീപരാഷ്ട്രമായ കേപ്പ് വെർദെ ആദ്യ ലോകകപ്പിൽ തന്നെ നോക്കൌട്ട് സ്വപ്നം കണ്ടാണ് സൗദിക്കെതിരെ ഇറങ്ങുന്നത്. ഗോൾ മുഖത്ത് മികച്ച സേവുകൾ കൊണ്ടും പ്രതിരോധ നിരക്ക് നിർദ്ദേശങ്ങൾ നൽകിയും നിറഞ്ഞു നിൽക്കുന്ന ഗോൾ കീപ്പർ വൊസീനയാണ് അവരുടെ ഏറ്റവും വലിയ കരുത്ത്. കഴിഞ്ഞ ലോകകപ്പിൽ അർജന്റീനയെ അട്ടിമറിച്ച സൗദി അറേബ്യ സാങ്കേതികമായി മികച്ച ടീമാണ്. പക്ഷെ ഫിനിഷിംഗ് ആണ് അവരുടെ പ്രധാന പ്രശ്നം. കേപ്പ് വെർദെ വീണ്ടും പ്രതിരോധത്തിൽ ഉറച്ചു നിൽക്കുകയും കൗണ്ടർ അറ്റാക്കുകൾ വിജയകരമായി ഉപയോഗിക്കുകയും ചെയ്താൽ അവരുടെ ആദ്യ വിജയത്തിനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. മുൻ ലോക ജേതാക്കളായ ഉറുഗ്വേയും സ്പെയിനും തമ്മിലുള്ള മത്സരവും ഗ്രൂപ്പിലെ സ്ഥാനനിർണയങ്ങളിൽ നിർണായകമാണ്. ആദ്യ കളിയിൽ കേപ്പ് വെർദെയോട് അപ്രതീക്ഷിത സമനില വഴങ്ങിയ സ്പെയിൻ പിന്നീട് സൌദിയെ 4-0 തോൽപ്പിച്ച് നോക്കൌട്ട് ഉറപ്പിച്ചു കഴിഞ്ഞു. എന്നാൽ ഗ്രൂപ്പ് ജേതാക്കളാവാൻ ഇന്നത്തെ മത്സരഫലം അനുകൂലമാവണം. ഉറുഗ്വേക്കാവട്ടെ, മത്സരം തോറ്റാൽ ലോകകപ്പിൽ നിന്ന് പുറത്താവുക എന്ന ഭീഷണി വരെ ശേഷിക്കുന്നുണ്ട്. മധ്യനിരയിലെ പോരാട്ടമായിരിക്കും ഈ മത്സരത്തിൽ നിർണായകം. സ്പെയിൻ അവിടെ ആധിപത്യം സ്ഥാപിച്ചാൽ മത്സരം അവരുടെ കൈവശമാകും. എന്നാൽ ഉറുഗ്വേക്ക് കൌണ്ടർ അറ്റാക്കുകളിൽ ലഭിക്കുന്ന അവസരങ്ങൾ കൃത്യമായി വിനിയോഗിക്കാനായാൽ ചിത്രം മാറും. സമാനമാണ് ജി ഗ്രൂപ്പിലെയും സ്ഥിതി. ന്യൂസിലാൻഡ്, ബെൽജിയം, ഈജിപ്ത്, ഇറാൻ മത്സരങ്ങളിൽ 4 ടീമിനും നോക്കൌട്ട് സാധ്യതയുണ്ട്. ബെൽജിയം അവരുടെ കടലാസിലെ കരുത്ത് ഇതുവരെ കളിക്കളത്തിൽ പുറത്തെടുത്തിട്ടില്ല. മറുവശത്ത് സംഘടിത പ്രതിരോധത്തിൽ വിശ്വാസമർപ്പിക്കുന്ന ടീമാണ് ന്യൂസിലാൻഡ്. ഈജിപ്ത്, ഇറാൻ നിലവിൽ ഗ്രൂപ്പിൽ 1-ഉം 2-ഉം സ്ഥാനങ്ങളിലുള്ള ടീമുകൾ തമ്മിലുള്ള മത്സരമാണ്.
നോക്കൌട്ട് ഉറപ്പിച്ചെങ്കിലും ഒന്നാം

0: ധനം ഭദ്രമാവാൻ ഈജിപ്തിന് മത്സരഫലം അനുകൂലമാവണം. ഇറാനാവട്ടെ തോൽവി വലിയ തിരിച്ചടിയാകും. രണ്ട് പശ്ചിമേഷ്യൻ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള പോരാട്ടം എന്ന രീതിയിലും ഈ മത്സരം ആരാധകർക്കിടയിൽ ശ്രദ്ധേയമാണ്. അപ്രതീക്ഷിത മത്സരഫലങ്ങൾ സമവാക്യങ്ങൾ മാറ്റിമറിച്ചേക്കാവുന്ന ഒരു മത്സര ദിനം തന്നെയാണ് ഇന്നും ഫുട്ബോൾ ആരാധകരെ കാത്തിരിക്കുന്നത്. അതിന്റെ ആവേശവും വിശേഷങ്ങളുമായി നാളെ വീണ്ടും എത്താം. കാൽപന്തോളം ഫിഫ ലോകകപ്പ് അവലോകനം തയ്യാറാക്കിയത് ഫുട്ബോൾ ഗവേഷകൻ മുഹമ്മദ് ദാവൂദ്.
1: ആകാശവാണി തൃശൂർ, സമയം 4 മണി കഴിഞ്ഞ് 58 മിനിറ്റ് 7 സെക്കൻഡ്.

0: പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
1: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
0: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
1: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതു.
0: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചു കൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമ്മകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം PO, തൃശൂർ 680631.
0: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമ്മകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമകൾ.
2: ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം. തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി സമയം 5 മണി. ഇപ്പോൾ ഹിന്ദി പാഠം പഠിപ്പിക്കുന്നത് തിരുവനന്തപുരം 4ാം ചിറ സർവോദയ സ്കൂളിലെ ഹിന്ദി അധ്യാപിക ജയ എൻ. പഠിക്കുന്നത് ജിസ എസ് അജി, ആർദ്രിക എന്നിവർ.
1: നമസ്തേ ജി.
2: നമസ്തേ ബേഠിയെ, ആപ് ദോനോ കേ നാം ബതായിയേ.
3: ജി മേരാ നാം ജിസ ഹൈ.
4: ജി മേരാ നാം ആർദ്രിക ഹൈ.
2: അച്ഛാ, ആപ് ലോഗ് വൈജ്ഞാനികോ കേ ബാരേ മേ സുനാ ഹൈ?
4: ഹാ ജി.
2: കുച്ച് വൈജ്ഞാനികോ കേ നാം ബതായിയേ.
4: ആൽബർട്ട് ഐൻസ്റ്റൈൻ, ഐസക് ന്യൂട്ടൻ, തോമസ് എഡിസൺ, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ, റൈറ്റ് ബ്രദേഴ്സ്.
2: അച്ഛാ, കുച്ച് നാം ജിസാ ബതായിയേ.
3: മേരി ക്യൂറി, അലക്സാണ്ടർ ഫ്ലെമിംഗ്, ജെയിംസ് വാട്ട്, ചാൾസ് ഡാർവിൻ, ഗലീലിയോ ഗലീലി,
2: പീറ്റർ ഹെൻലിൻ, മാർക്കോണി. അച്ഛാ ടീക്ക് ഹൈ. ദസ്വീ കക്ഷാ കേ ഗലീലിയോ നാമക് പാഠ് ആജ് ഹം പഠേംഗേ. പാഠ് കാ നാം ക്യാ ഹൈ?
3: ഗലീലിയോ.
2: യേ ലേഖ് ശൈലി മേ ലിഖാ ഹൈ. കിസ് ശൈലി മേ ലിഖാ ഹൈ? ലേഖ് ശൈലി മേ ലിഖാ ഹൈ. ഇസ്കാ ലേഖക് ശ്രീ ശുക്രാചാര്യ ഹൈ. ശുക്രാചാര്യ കാ അസലി നാം കൃഷ്ണ മേനൻ ഹൈ. ഉൻകാ അസലി നാം ക്യാ ഹൈ? കൃഷ്ണ മേനൻ. ഉൻകാ ജന്മ ബീഹാർ കെ പാറ്റ്ന മേ ഹുവാ. ഹമാരാ സുക്രാന്ത്, ബച്ചോ കെ ലിയേ ഗലീലിയോ, ബച്ചോ കെ ലിയേ ഡാർവിൻ ആദി ഉൻകി പ്രമുഖ കൃതിയാ ഹൈ. ഗലീലിയോ നാമക് ലേഖ കാ ലേഖ കോൺ ഹൈ? ശ്രീ ശുക്രാചാര്യ. ഉസ്കാ അസലി നാം ക്യാ ഹൈ?
3: കൃഷ്ണ മേനൻ.
2: കൃഷ്ണ മേനൻ. ഉൻകാ ജന്മ കഹാ ഹുവാ?
4: ബീഹാർ കെ
2: പാറ്റ്ന മേ ഹുവാ. ഉൻകി പ്രമുഖ കൃതിയാം ഹൈ ഹമാരാ സുക്രാന്ത്, ബച്ചോ കെ ലിയേ ഗലീലിയോ, ബച്ചോ കെ ലിയേ ഡാർവിൻ ആദി.
4: ജി
2: പാഠ ഭാഗ് സുനിയേ. ആജ് സേ കരീബ് 400 സാൽ പെഹ്ലേ കി ബാത് ഹൈ. പൂർണ മാസി കി ഏക് രാത് ഥി. 12 സാൽ കാ ഏക് ലഡ്കാ ചാന്ദ് കോ ദേഖ്തേ ഹുയേ ഏക് പഹാഡി പർ ചഡ് രഹാ ഥാ. ഉസേ ലഗാ കി ചാന്ദ് ഭി

അറിയിപ്പ്: പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ മൻ കി ബാത്ത് പ്രഭാഷണം ഈ മാസം 28-ാം തീയതി ഞായറാഴ്ച രാവിലെ 11 മണിക്ക് എല്ലാ ആകാശവാണി നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് പ്രക്ഷേപണത്തിൻ്റെ മലയാള പരിഭാഷയും കേൾക്കാം. അന്നേ ദിവസം, അതായത് 28-ാം തീയതി ഞായറാഴ്ച രാത്രി 8 മണിക്ക് പ്രഭാഷണത്തിൻ്റെ മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണവും ഉണ്ടായിരിക്കും. അറിയിപ്പ് കഴിഞ്ഞു.

ഇന്ന് 6:50 കേരള കാർഷിക സർവകലാശാല വയലും വീടും മുന്നേറാം കൃഷിയിലൂടെ. വീട്ടുവളപ്പിലെ പച്ചക്കറി കൃഷി ശാസ്ത്രീയ സമീപനത്തിലൂടെ അഭിന SR സംസാരിക്കുന്നു. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. ആകാശവാണി തൃശൂർ. മാപ്പിളപ്പാട്ടുകൾ താജുദ്ദീൻ വടകരയും സംഘവും പാടിയത്.

0: കിനാവിന്റെ മരുഭൂമിയിൽ പെയ്തിറങ്ങുന്ന ഹൃദയരാഗം.
1: റബ്ബേ, ഞാനെല്ലാം നേടി, എനിക്കായി നീ എല്ലാം നൽകി, എങ്കിലും ഞാൻ എന്തേ ഏകന.
0: മലയാളികൾ എന്നും ഇഷ്ടപ്പെടുന്ന മാപ്പിളപ്പാട്ടുകൾ കോണിൽ മ്യൂസിക്കിലൂടെ ഉടൻ വിപണിയിലെത്തുന്നു. മുത്ത്

മാപ്പിളപ്പാട്ടുകൾ സമാപിച്ചു. പാടിയത് താജുദ്ദീൻ വടകരയും സംഘവും. ആകാശവാണി തൃശൂർ. തൊഴിലവസര വാർത്തകൾ. കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷന്റെ കീഴിലുള്ള തൃശൂർ വടക്കാഞ്ചേരി വയോമിത്രം പദ്ധതികളിൽ മെഡിക്കൽ ഓഫീസർ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഇരു പദ്ധതികളിലുമായി രണ്ട് ഒഴിവുകളാണുള്ളത്. ദിവസവേതനാടിസ്ഥാനത്തിലാണ് നിയമനം നടത്തുന്നത്. MBBS ബിരുദവും മോഡേൺ മെഡിസിൻ കൗൺസിൽ രജിസ്ട്രേഷനുമുള്ളവർക്ക് അപേക്ഷിക്കാം. ഫാമിലി മെഡിസിൻ, ജെറിയാട്രിക് മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നിവയിൽ ഏതിലെങ്കിലും ബിരുദാനന്തര ബിരുദമോ ഡിപ്ലോമയോ നേടിയവർക്കും സർക്കാർ സർവീസിൽ നിന്നും വിരമിച്ചവർക്കും പാലിയേറ്റീവ് ട്രെയിനിങ് ലഭിച്ചവർക്കും മുൻഗണന. 65 വയസ്സാണ് പ്രായപരിധി. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ബയോഡാറ്റ, യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകളും ഉൾപ്പെടുത്തിയ അപേക്ഷകൾ 1 ജൂലൈ വൈകിട്ട് 5 മണിക്കകം ബന്ധപ്പെട്ട വയോമിത്രം പദ്ധതി ഓഫീസുകളിൽ ലഭ്യമാക്കണം. ഫോൺ നമ്പർ 8943354045. മൃഗസംരക്ഷണ വകുപ്പിന് കീഴിൽ ചാവക്കാട് ബ്ലോക്കിൽ പ്രവർത്തിക്കുന്ന ആനിമൽ ബർത്ത് കൺട്രോൾ സെൻ്ററിലേക്ക് വിവിധ തസ്തികകളിൽ താൽക്കാലികമായി കരാറടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. വെറ്ററിനറി സർജൻ, ഡോഗ് ക്യാച്ചർ വിത്ത് വാൻ, മൃഗപരിപാലകർ, ഓപ്പറേഷൻ തിയേറ്റർ സഹായി, ശുചീകരണ സഹായി എന്നീ തസ്തികകളിലേക്കാണ് നിയമനം. പരമാവധി 89 ദിവസത്തേക്കായിരിക്കും നിയമനം. തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് സർക്കാർ ഉത്തരവ് പ്രകാരമുള്ള വേതനം നൽകും. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ബന്ധപ്പെട്ട രേഖകൾ സഹിതം ഈ മാസം 29 ചാവക്കാട് നഗരസഭയിൽ നടത്തുന്ന അഭിമുഖത്തിന് നേരിട്ട് ഹാജരാകണം. വെറ്ററിനറി സർജൻ തസ്തികയിലേക്ക് രാവിലെ 10:30 അഭിമുഖം. ശസ്ത്രക്രിയയിൽ പ്രാവീണ്യം, വെറ്ററിനറി കൗൺസിൽ രജിസ്ട്രേഷൻ, WVS സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കും ABC സെൻ്ററുകളിൽ പ്രവൃത്തി പരിചയമുള്ളവർക്കും നിയമനത്തിൽ മുൻഗണന.

0: ഡോഗ് ക്യാച്ചർ വിത്ത് വാൻ തസ്തികയിലേക്ക് രാവിലെ 11:00-നും മൃഗപരിപാലകരുടെ ഒഴിവിലേക്ക് രാവിലെ 11:30-നും അഭിമുഖം നടത്തും. ഓപ്പറേഷൻ തിയേറ്റർ സഹായി, ശുചീകരണ സഹായി എന്നീ തസ്തികളിലേക്കുള്ള അഭിമുഖം ഉച്ചയ്ക്ക് 12:30-നാണ്. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0487-2361-216. തൃശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ തസ്തികയിലേക്ക് കരാറടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. ഈ മാസം 30 രാവിലെ 11:00 പ്രിൻസിപ്പലിൻ്റെ ഓഫീസിലാണ് അഭിമുഖം. MBBS ബിരുദം ഉള്ളവർക്ക് അപേക്ഷിക്കാം. പ്രതിമാസം 42,000 രൂപ വേതനമായി ലഭിക്കും. താല്പര്യമുള്ളവർ യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ, ട്രാവൻകൂർ കൊച്ചിൻ മെഡിക്കൽ കൗൺസിലിൻ്റെ സ്ഥിരം രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, പ്രവൃത്തി പരിചയം, പ്രായം എന്നിവ തെളിയിക്കുന്നതിനുള്ള അസൽ രേഖകളും പകർപ്പുകളും സഹിതം ഈ മാസം 30 രാവിലെ 10:00 മുളവുന്നത്തുകാവിലുള്ള മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിൻ്റെ ഓഫീസിൽ നേരിട്ട് ഹാജരാകണം. അഭിമുഖത്തിൽ പങ്കെടുക്കുന്നതിന് ഉദ്യോഗാർത്ഥികൾക്ക് യാതൊരുവിധ യാത്രാബത്തെയും അനുവദിക്കുന്നതല്ലെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. തൃത്താല സർക്കാർ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ 2026-27 അധ്യയന വർഷത്തേക്ക് ഇംഗ്ലീഷ് വിഷയത്തിൽ അതിഥി അധ്യാപകരെ നിയമിക്കുന്നു. UGC നിഷ്കർഷിക്കുന്ന യോഗ്യതയുള്ളവരും കോളേജ് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം. താല്പര്യമുള്ളവർ 3 രാവിലെ 10:00 ആവശ്യമായ രേഖകൾ സഹിതം കോളേജിൽ അഭിമുഖത്തിന് നേരിട്ട് ഹാജരാകണം. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0466-2270-353. ഇമെയിൽ trithalagovernmentcollege@gmail.com. തൊഴിലവസര വാർത്തകളാണ് കേട്ടത്.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
2: ശനി ഒഴികെ എന്നും രാവിലെ 10:25
1: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
3: രോഹന്റെയും റിയയുടെയും ലവ് സ്റ്റോറിയുടെ മാച്ച് ആരംഭിച്ചിരിക്കുന്നു. രണ്ടുപേരും കഴിച്ചു ഇറ്റാലിയൻ ക്വിസീൻ. വെയിറ്ററുടെ സ്പിൻ 4,000 രൂപയുടെ ബില്ല് വന്നു. രോഹന്റെ ഹൃദയം ശക്തമായി ഇടിച്ചു. അവൻ പേഴ്സ് എടുക്കാൻ മറന്നുപോയിരുന്നു. റിയ ഡിജിറ്റൽ പേയ്മെന്റ് ചെയ്തു, കൂളായി. നിങ്ങളും QR കോഡ് സ്കാൻ ചെയ്യൂ, UPI മുഖേന പേയ്മെന്റ് ചെയ്യൂ. ഡിജിറ്റൽ പേയ്മെന്റിലൂടെ ലൈഫിലെ ഏത് ടൂർണമെന്റും വിജയിക്കൂ.
4: ഭാരതം ചെയ്യുന്നു ഡിജിറ്റൽ പേയ്മെന്റ്.
5: എല്ലാ ഇടപാടുകളും ഇപ്പോൾ എളുപ്പം.
6: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
7: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
8: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
9: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10:00 റേഡിയോ ഹെൽത്ത്.
10: മൗലന്ന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗ്രാമക്ഷേമ വാർത്തകൾ. ചൊവ്വ വ്യാഴം ഞായർ രാവിലെ 7:00.
11: അമിതവണ്ണമുള്ളവർക്ക് ബരിയാട്രിക് ശസ്ത്രക്രിയ മിതമായ നിരക്കിൽ മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.

0: അറിവിന്റെ അക്ഷയഖനി,
1: ആത്മവിശ്വാസത്തിന്റെ ആർജവ മന്ത്രം,
0: വിജ്ഞാനത്തിന്റെ വിജയവീഥി,
1: സർഗാത്മകതയുടെ സഞ്ചലിതാവിഷ്കാരം
0: കേൾക്കാം തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 9:15
1: വിദ്യാഭ്യാസ രംഗം.
0: കുട്ടികൾക്കായി ആകാശവാണി കേരള നിലയങ്ങൾ ഒരുക്കുന്ന വിദ്യാഭ്യാസ പരിപാടി
1: വിദ്യാഭ്യാസ രംഗം.

ആകാശവാണി തൃശൂർ. അറിയിപ്പുകൾ. ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ആദ്യം ഇന്നത്തെ പരിപാടി. 5:45 കർണാടക സംഗീത പാഠം. പഠിപ്പിക്കുന്നത് എ ഇ വാമൻ നമ്പൂതിരി. പഠിക്കുന്നത് പ്രിയദർശിനി കെ എം. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്. കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി. സമഗ്ര ശിക്ഷാ അഭിയാൻ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 പാലക്കാട് ജില്ലാ വൃത്താന്തം. 6:15 ചോദ്യം ഉത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 വാർത്താ വീക്ഷണം. 6:50 കേരള കാർഷിക സർവകലാശാല വയലും വീടും. മുന്നേറം കൃഷിയിലൂടെ, വീട്ടുവളപ്പിലെ പച്ചക്കറി കൃഷി ശാസ്ത്രീയ സമീപനത്തിലൂടെ അഭിന എസ് ആർ സംസാരിക്കുന്നു. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 ഗ്രാമക്ഷേമ വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 യുവവാണി റേഡിയോ ഗൈഡ്. ഭരണഘടനാ ഭേദഗതിയും ചട്ടങ്ങളും. അധ്യാപകൻ NS ശ്യാം പ്രസാദ് സംസാരിക്കുന്നു. 8:00 സാഹിത്യവേദി. സന്ധ്യ അനീഷ് എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ കണ്ണകി പെൺകുടി. സനീഷ് വെളന്തറ എഴുതി അവതരിപ്പിക്കുന്ന കഥ ന്യായവിധി. ഡോക്ടർ ശ്രുതി എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ ദൂരദർശിനി പ്രേതം എന്നിവ. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 8:40 സേവന വാർത്തകൾ. 8:45 ഹിന്ദിയിലും 9:00 ഇംഗ്ലീഷിലും വാർത്തകൾ. 9:15 വിദ്യാഭ്യാസ രംഗം. കോഴ്സുകൾ സാധ്യതകൾ. +2 ഹ്യൂമാനിറ്റീസ് കഴിഞ്ഞാൽ. 9:30 ഇംഗ്ലീഷ് പരിപാടി. യുണൈറ്റ് എഗെയിൻസ്റ്റ് ഡ്രഗ്സ്. അജിത ബീഗം IG ഓഫ് പോലീസ് നടത്തുന്ന പ്രഭാഷണം. 9:45 മൊഴിയാം ഒരു കഥ. തകഴി ശിവശങ്കരപ്പിള്ളിയുടെ രക്തത്തിന് കട്ടിയുണ്ട് എന്ന കഥ. 10:00 മെഹ്ഫിൽ. 10:30 ചലച്ചിത്ര ഗാനങ്ങൾ. 11:00 സുഭാഷിതം. 11:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 11:10 കാലാവസ്ഥ. ഇനി നാളത്തെ പരിപാടികൾ. രാവിലെ 5:55 സുഭാഷിതം. അവതരിപ്പിച്ചത് സുകുമാർ കുറുക്കഞ്ചേരി. 6:00 ഉഷമലരി. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 അറിയിപ്പുകൾ കാലാവസ്ഥ. 6:15 പ്രഭാത വന്ദനം. അയ്യപ്പ ഭക്തി ഗാനങ്ങൾ P. ജയചന്ദ്രൻ പാടിയത്. 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ.

വിളംബരം ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. 6:40 ഇന്നത്തെ ചോദ്യം, 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 സംസ്കൃതത്തിലെ വാർത്തകൾ, 7:00 പുലരിപ്പൂക്കൾ, ഇന്നർ ഷോപ്പി, MG റോഡ്, തൃശൂർ, ഗ്രാമക്ഷേമ വാർത്തകൾ, 7:05 സ്വാസ്ഥ്യം, കുട്ടികളിലെ ബ്രെയിൻ ട്യൂമർ, തൃശൂർ അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ പീഡിയാട്രിക് ഓൺകോളജി അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ നന്ദകുമാർ ആർ ചെയ്യുന്ന പ്രഭാഷണം, നിർവഹണം YS പൗർണമി, 7:15 റീഗൽ ജോലേ, സെക്കൻഡവാരിയർ റോഡ്, തൃശൂർ, കാവ്യാഞ്ജലി. വള്ളത്തോളിൻ്റെ നമ്മുടെ മറുപടി എന്ന കവിതയിൽ നിന്നൊരു ഭാഗം. ആലാപനം ചൈതന്യ പി. 7:20 ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, സേവന വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 റീഗൽ ജോലേസ്, ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ്, പാലക്കാട്, ഗാന സന്ദേശം. 7:40 സമകാലികം, പഠിക്കാൻ വിദ്യാലയം തേടിയെത്തിയ വിദ്യാർത്ഥികൾ. 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻ, സാക്സിസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ, ചോദ്യമുത്തരം, ചിന്താവിഷയം. 8:00 ഹിന്ദിയിലും, 8:15 ഇംഗ്ലീഷിലും വാർത്തകൾ. 8:30 വൈകിട്ട് 5:30 ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 രാഗപരിചയം. വയലിൻ

0: താൽക്കാലികം പഠിക്കാൻ വിദ്യാലയം തേടിയെത്തിയ വിദ്യാർത്ഥികൾ. 7:55 ഡോക്ടർ പ്രിൻസീപ്പൻ സാക്സിസായ് ഹോസ്പിറ്റൽ തൃശൂർ. ചോദ്യമുത്തരം ചിന്താവിഷയം. 8 മണിക്ക് ഹിന്ദിയിലും 8:15 ഇംഗ്ലീഷിലും വാർത്തകൾ. 8:30 വൈകിട്ട് 5:30 ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 രാഗപരിചയം. വയലിൻ ആവിഷ്കാരം സി എസ് അനുരൂപ്. അവതരണം അഞ്ജു പി അർജുനൻ. രചന കണ്ണകി കെ എസ്. 10 മണിക്ക് നേർവഴി. 10:15 തമിഴ് ചൊൽമാലെ. 11 മണിക്ക് ലളിതം മധുരം. 11:30 സ്വരസംഗീതിക. 11:50 റീഗൽ ജോലേ സിക്കണ്ട വാരിയർ റോഡ് തൃശൂർ. ഇന്നത്തെ സ്വർണവില. 12 മണിക്ക് ഹിന്ദിയിലും 12:50 ഇംഗ്ലീഷിലും വാർത്തകൾ. 12:10 അയ്യപ്പൻ പാട്ട് എ ഹരിദാസും സംഘവും അവതരിപ്പിച്ചത്. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര. 12:50 മലയാളത്തിൽ വാർത്തകൾ. 1 മണിക്ക് ഗാനം മഞ്ചരി. ശ്രോതാക്കൾ തിരഞ്ഞെടുത്ത ഒരേ പദം വരുന്ന പാട്ടുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചലച്ചിത്ര ഗാന പരിപാടി. ഗാനങ്ങൾ തിരഞ്ഞെടുത്തത് ഇ പി ജോസഫ് ചെവൂർ. പദം കറുപ്പ്. 2 മണിക്ക് ഇംഗ്ലീഷിൽ വാർത്തകൾ. 2:15 തുടർ നാടകം. ദസ്തയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും എന്ന നോവലിൻ്റെ ശബ്ദരൂപം. 57-ാം ഭാഗം. നാടക ആവിഷ്കാരം ഡോക്ടർ എം രാജീവ് കുമാർ. 2:30 സ്വരസാഗരം. എൻ പി രാമസ്വാമി പാടിയ കൃതികൾ. ടി എച്ച് സുബ്രഹ്മണ്യം വയലിൻ. പാലക്കാട് ടി ആർ രാജാമണി മൃദംഗം. തൃക്കാക്കര വൈ എൻ ശാന്താറാം ഗഞ്ചിറ. 3 മണിക്ക് വനിതാവേദി. വിധവകൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളെക്കുറിച്ചും അവർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങളെക്കുറിച്ചും മഞ്ചേരി നഗരസഭ വൈസ് ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ബീന ജോസഫ് സംസാരിക്കുന്ന കൂടെ വൈ എസ് പൗർണമി. 3:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 4:30 ബാലലോകം. 4:45 കാൽപന്തോളം. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ 2026 പ്രതിദിന അവലോകനം. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 5 മണിക്ക് സംസ്കൃത പരിപാടി. 5:15 പാട്ടുകളം. 5:45 തൊഴിലവസര വാർത്തകൾ. 5:55 അറിയിപ്പുകൾ കാലാവസ്ഥ. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്. കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 എറണാകുളം ജില്ലാ വൃത്താന്തം. 6:15 ചോദ്യമുത്തരം ചിന്താവിഷയം. പുനഃപ്രക്ഷേപണം. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 നല്ല വാർത്ത. 6:50 വയലും വീടും. 7:20 സേവന വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 ഇംഗ്ലീഷ് യുവവാണി. 8 മണിക്ക് നാടകം. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 8:40 സേവന വാർത്തകൾ. 8:45 ഹിന്ദിയിൽ. 9 മണിക്ക് ഇംഗ്ലീഷിലും വാർത്തകൾ. 9:15 കായിക ലോകം. 9:30 സാറ്റർഡേ നൈറ്റ് ഫീവർ. 10 മണിക്ക് ദേശീയ സംഗീത പരിപാടി. 11 മണിക്ക് ആകാശവാണി ഡൽഹി നിലയം പ്രക്ഷേപണം ചെയ്യുന്ന സ്പോട്ട്ലൈറ്റ് പരിപാടിയുടെ മലയാള പരിഭാഷ. ഇനി കാലാവസ്ഥ. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്കും ഇടിമിന്നലിനും സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. അറിയിപ്പുകളാണ് കേട്ടത്.
1: ആകാശവാണി തൃശൂർ. കർണാടക സംഗീത പാഠം. ദേവമാമയി എന്ന് തുടങ്ങുന്ന സ്വാതി തിരുനാൾ കൃതി. രാഗം കേദാരഗൗള, മിശ്രചാപ്പുതാളം. പഠിക്കുന്നത് ശ്രീമതി പ്രിയദർശിനി കെ എം. പഠിപ്പിക്കുന്നത് ശ്രീ എ ഇ വാമനൻ നമ്പൂതിരി.
2: ഈ കീർത്തനം ശരിക്കും മനസ്സിലായില്ലേ? ഈ കീർത്തനം ആദ്യം മുതൽ നിന്ന് തനിയെ പാടും.

0: ഈ കീർത്തനം ശരിക്കും മനസ്സിലായില്ലേ?
1: മനസ്സിലായി. കർണാടക സംഗീതപാഠമാണ് ഇതുവരെ കേട്ടത്. പഠിപ്പിച്ചത് ശ്രീ എ ഇ വാമനൻ നമ്പൂതിരി. പഠിച്ചത് ശ്രീമതി പ്രിയദർശിനി കെ എം.

0: സമയം 6 മണി.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്. കേന്ദ്രാവിഷ്കൃത വികസന പദ്ധതികളെക്കുറിച്ചുള്ള പരമ്പര. സമഗ്ര ശിക്ഷ അഭിയാൻ.
2: 2018 സമഗ്ര ശിക്ഷ എന്നറിയപ്പെടുന്ന സ്കൂൾ വിദ്യാഭ്യാസത്തിനായുള്ള സംയോജിത കേന്ദ്രാവിഷ്കൃത പദ്ധതി ആരംഭിച്ചു. പ്രീസ്കൂൾ മുതൽ 12-ാം ക്ലാസ് വരെയുള്ള സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ എല്ലാ തലങ്ങളും ഉൾക്കൊള്ളുന്ന ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം നൽകാൻ ഈ പരിപാടി ലക്ഷ്യമിടുന്നു. 2020 ദേശീയ വിദ്യാഭ്യാസ നയപ്രകാരവും 2009 സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസത്തിനുള്ള കുട്ടികളുടെ അവകാശ നിയമത്തെ ആധാരമാക്കിയുമാണ് ഈ പദ്ധതി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇന്ത്യയിലെ എല്ലാ കുട്ടികൾക്കും അവരുടെ വ്യത്യസ്തമായ പശ്ചാത്തലങ്ങളും ഭാഷയും അവരുടെ വ്യത്യസ്തമായ പഠന കഴിവുകളും എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു പഠനാന്തരീക്ഷം ലഭ്യമാക്കുക എന്നതാണ് സമഗ്ര ശിക്ഷയുടെ ആത്യന്തിക ലക്ഷ്യം. സമഗ്ര ശിക്ഷയുടെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന് ബാല്യകാല പരിചരണത്തിലും വിദ്യാഭ്യാസത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതാണ്. സ്കൂൾ പഠനം ലഭിക്കാത്ത പ്രാഥമിക തലം മുതൽ 16-19 വയസ്സ് വരെയുള്ള കുട്ടികളെ സ്കൂൾ വിദ്യാഭ്യാസത്തിലേക്ക് എത്തിക്കാനുള്ള പിന്തുണ നൽകുന്നതും ഇതിൽ ഉൾപ്പെടുന്നു. കസ്തൂർബാ ഗാന്ധി ബാലിക വിദ്യാലയങ്ങൾ അല്ലെങ്കിൽ പെൺകുട്ടികൾക്കായുള്ള റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് 12-ാം ക്ലാസ് വരെ മികച്ച സ്കൂൾ വിദ്യാഭ്യാസ സൗകര്യങ്ങൾ നൽകുന്നതിന് വേണ്ടിയുള്ള വ്യവസ്ഥകളും ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്നുണ്ട്. കൂടാതെ സമഗ്ര ശിക്ഷ എല്ലാ പെൺകുട്ടികൾക്കും പിന്നാക്ക പശ്ചാത്തലത്തിൽ നിന്നുള്ള ആൺകുട്ടികൾക്കും പ്രാഥമിക തലത്തിൽ സൗജന്യമായി പാഠപുസ്തകങ്ങളും യൂണിഫോമുകളും നൽകുന്നു. കുട്ടികൾക്ക് ഭാഷാ പഠനം സുഗമമാക്കാനുള്ള പാഠ്യ ഉപകരണങ്ങളും ആദിവാസി ഭാഷകളിലെ പാഠപുസ്തകങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. അടിസ്ഥാന സാക്ഷരതയിലും സംഖ്യാശാസ്ത്രത്തിലും ഊന്നൽ നൽകുന്നു എന്നതാണ് സമഗ്ര ശിക്ഷയുടെ മറ്റൊരു പ്രധാന സവിശേഷത. 1 മുതൽ 8 വരെയുള്ള ഗ്രേഡുകളിലെ വിദ്യാർത്ഥികൾക്കിടയിൽ വായന, എഴുത്ത്, ഗണിത നൈപുണ്യങ്ങൾ എന്നിവ മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള അടിസ്ഥാന സാക്ഷരതയും സംഖ്യാശാസ്ത്രവും സംബന്ധിച്ച നിപുൺ ഭാരത് മിഷന്റെ പിന്തുണ ഈ പദ്ധതി ലഭ്യമാക്കുന്നു. ഈ ലക്ഷ്യം കൈവരിക്കുന്നതിന് അധ്യാപക പരിശീലനം, അധ്യാപക പഠന സാമഗ്രികളുടെ വികസനം, പഠനത്തെ പിന്തുണയ്ക്കുന്നതിനുള്ള സാങ്കേതിക വിദ്യയുടെ ഉപയോഗം എന്നിവയ്ക്ക് ഫണ്ട് നൽകുന്നുണ്ട്. വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനൊപ്പം

0: സാമൂഹികവും ലിംഗപരവുമായ അസമത്വങ്ങൾ നികത്താനും സമഗ്ര ശിക്ഷ ലക്ഷ്യമിടുന്നു. എത്തിപ്പെടാൻ ബുദ്ധിമുട്ടുള്ളതും ജനസാന്ദ്രത കുറഞ്ഞതുമായ പ്രദേശങ്ങളിലെ സെക്കൻഡറി ലെവൽ വിദ്യാർത്ഥികൾക്ക് യാത്രാ സൗകര്യം ഒരുക്കുന്നതും മുതിർന്നവരുടെ സംരക്ഷണമില്ലാത്ത പാർപ്പിടവും പരിചരണവും ആവശ്യമുള്ള കുട്ടികൾക്കായി റെസിഡൻഷ്യൽ സ്കൂളുകളും ഹോസ്റ്റലുകളും സ്ഥാപിക്കുന്നതും ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്നു. അധ്യാപക പരിശീലനത്തിനും വിദ്യാഭ്യാസ ഗവേഷണത്തിനുമുള്ള സംസ്ഥാന കൗൺസിലുകളെ ശക്തിപ്പെടുത്തുന്നതിനും നവീകരിക്കുന്നതിനും സംസ്ഥാന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പരിശീലന കേന്ദ്രങ്ങൾക്കും ഈ പദ്ധതി ധനസഹായം നൽകുന്നു. അധ്യാപകർക്ക് പുതിയ അധ്യാപന പഠന രീതികൾ പഠിക്കാനും നടപ്പിലാക്കുന്നതിനും മികച്ച പ്രോത്സാഹനമാണ് ഇത് നൽകുന്നത്. വിദ്യാർത്ഥികൾക്ക് സുരക്ഷിതവും അനുകൂലവുമായ പഠനാന്തരീക്ഷം സൃഷ്ടിക്കുക എന്നതും സമഗ്ര ശിക്ഷയുടെ ലക്ഷ്യമാണ്. സ്കൂളുകളിലെ അടിസ്ഥാന സൗകര്യങ്ങളായ ടോയ്ലറ്റുകൾ, കുടിവെള്ള സൗകര്യങ്ങൾ എന്നിവ സ്ഥാപിക്കുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനും അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനും പുതിയ ക്ലാസ് മുറികൾ, സ്കൂൾ കെട്ടിടങ്ങൾ എന്നിവ നിർമ്മിക്കുന്നതിനും ഈ പദ്ധതി വഴി ധനസഹായം നൽകുന്നു. പഠനശേഷം തൊഴിൽ ലഭിക്കാനും തൊഴിലിൽ പ്രാവീണ്യം ലഭിക്കാനും വിദ്യാർത്ഥികളെ ഇത് സഹായിക്കുന്നു. ചുരുക്കത്തിൽ, സമഗ്ര ശിക്ഷാ പദ്ധതി ഇന്ത്യയിലെ എല്ലാ കുട്ടികളെയും ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസത്തിലേക്ക് നയിക്കുന്ന ഒരു പ്രധാന ചുവടുവയ്പ്പാണ്.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: European countries in New Delhi. The minister spoke to them about the profound transformations underway in India, the current state of flux the world is in, and the growing convergences between India and Europe. India, along with 34 nations, signed a US-led initiative to build trusted and resilient supply chains to power artificial intelligence technologies at the second PAC-SILICA summit in Washington. India joined the initiative in February this year on the sidelines of the AI Impact Summit held in New Delhi. Commerce and Industry Minister Piyush Goyal has received the Special Award for Exceptional Leadership in Elevating UK-India Relations at the annual UK-India Awards 2026 in London. Sharing the information on social media, Mr. Goyal said, "The recognition belongs to the many bridge builders across governments, businesses, academia, culture and the vibrant diaspora who continue to strengthen India-UK ties." Indian shooters have ended their campaign at the ISSF Junior World Championship in Germany as table toppers with 24 medals, including 7 gold. They performed brilliantly in the pistol and rifle events, bagging 7 gold, 8 silver and 9 bronze, leaving behind the individual neutral athletes who claimed 14 medals and Italy at third position with 10 medals. In badminton, India's Ronak Chauhan created the biggest upset of the US Open tournament in Fullerton today when he packed off world number 6 and men's singles top seed Zhou Tianchen of Chinese Taipei in straight games 21-17, 26-24 to reach quarters. In another men's singles, Kidambi Srikanth registered a 21-14, 21-13 win over Li Zijia of Malaysia to enter quarterfinals. Also advancing to the last 8 stage were Tanvi Sharma, Rakshita Shree and Devika Sehag in women's singles. And that is the end of this news bulletin.
1: Akashavani, Kozhikode. Palakkad Jilla Vrittantham.
2: പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷന്റെ ഭാഗമായി ജില്ലയിൽ 1850 പോളിയോ ബൂത്തുകൾ വഴി 175,226 കുട്ടികൾക്ക് പൾസ് പോളിയോ തുള്ളിമരുന്ന് നൽകും. ഞായറാഴ്ച രാവിലെ 8 മുതൽ വൈകിട്ട് 5 വരെ പരിശീലനം ലഭിച്ച ആരോഗ്യ പ്രവർത്തകർ 5 വയസ്സുവരെയുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്കുമാണ് തുള്ളിമരുന്ന് നൽകുക. പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം പാലക്കാട് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിൽ രമേശ് പിഷാരടി MLA നിർവഹിക്കും. പ്രത്യേകം സജ്ജീകരിച്ച ആരോഗ്യ കേന്ദ്രങ്ങൾ, അംഗനവാടികൾ, സ്കൂളുകൾ, ബസ് സ്റ്റാൻഡുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ തുടങ്ങി കുട്ടികൾ വരാൻ സാധ്യതയുള്ള പോളിയോ ബൂത്തുകൾ വഴി കുട്ടികൾക്ക് പോളിയോ പ്രതിരോധ തുള്ളിമരുന്ന് ലഭ്യമാക്കും. ദേശീയ മൃഗരോഗ നിയന്ത്രണ പദ്ധതിയുടെ 8-ാം ഘട്ടത്തിന്റെ ഭാഗമായുള്ള കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പ്പ് യജ്ഞം പാലക്കാട് ജില്ലയിൽ പുരോഗമിക്കുന്നു. 18 ദിവസം നീണ്ടു നിൽക്കുന്ന പ്രതിരോധ കുത്തിവയ്പ്പ് പ്രവർത്തനങ്ങളാണ് ജില്ലയിൽ നടക്കുന്നത്. ജില്ലയിലെ 1.5 ലക്ഷത്തോളം കന്നുകാലികൾക്ക് മുഴുവൻ കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പ്പ് ഉറപ്പാക്കുന്നതിനായി മൃഗസംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലുള്ള 180 സ്ക്വാഡുകളാണ് ജില്ലയിൽ പ്രവർത്തിക്കുന്നത്. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം ജില്ലാതല ഉദ്ഘാടനം ഗവൺമെന്റ് മോയൻസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മന്ത്രി ഷംസുദ്ദീൻ നിർവഹിച്ചു. ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ഫണ്ട് റൺ എ സുമേഷ് അച്യുതൻ MLA ഫ്ളാഗ് ഓഫ് ചെയ്തു. എക്സൈസ് വകുപ്പ് വിമുക്തി മിഷന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. മഴക്കാലത്ത് ഭക്ഷ്യ ജലജന്യ രോഗങ്ങൾ വർദ്ധിക്കാനുള്ള സാധ്യത കണക്കിലെടുത്ത് ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ നടത്തിയ പരിശോധനയിൽ 94 സ്ഥാപനങ്ങളിൽ നിന്ന് പിഴ ഈടാക്കിയതായി ഭക്ഷ്യസുരക്ഷാ വകുപ്പ് അധികൃതർ അറിയിച്ചു. ഓപ്പറേഷൻ മൺസൂണിന്റെ ഭാഗമായി പ്രത്യേക സ്ക്വാഡുകൾ വഴി 1 മാസത്തിനുള്ളിൽ ജില്ലയിലെ 676 സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തിയതിൽ നിന്നാണ് 94 സ്ഥാപനങ്ങൾക്കെതിരെ നടപടിയെടുത്തത്. നിയമലംഘനങ്ങളും ന്യൂനതകളും കണ്ടെത്താനുള്ള പരിശോധനകൾ കൂടുതൽ ഊർജിതമാക്കുമെന്ന് ഭക്ഷ്യസുരക്ഷാ അസിസ്റ്റന്റ് കമ്മീഷണർ അറിയിച്ചു. കുടുംബശ്രീയുടെ കീഴിലുള്ള മൃഗസംരക്ഷണ മേഖലയുമായി സഹകരിച്ച് വെള്ളിനേഴി ഗ്രാമപഞ്ചായത്തിൽ കന്നുകാലി വാക്സിനേഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചു. മൃഗസംരക്ഷണ മേഖലയിലെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ട് രൂപീകരിച്ചിട്ടുള്ള ലൈവ് സ്റ്റോക്ക് ക്ലസ്റ്ററുകളുടെ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. ചിറ്റൂർ ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിൽ ലഹരിക്കെതിരെ 1 മില്യൺ തൂഫാൻ ഗോൾ ചലഞ്ച് സംഘടിപ്പിച്ചു. ചിറ്റൂർ അസിസ്റ്റന്റ് എക്സൈസ് ഓഫീസർ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. ചെർപ്പുളശ്ശേരി മലബാർ പോളിടെക്നിക്, ചെർപ്പുളശ്ശേരി മുനിസിപ്പാലിറ്റി, മൈ ഭാരത് ജനമൈത്രി പോലീസ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ഞായറാഴ്ച റൺ മലബാർ റൺ മാരത്തൺ മത്സരം സംഘടിപ്പിക്കും. ഓപ്പറേഷൻ തൂഫാൻ അടക്കമുള്ള ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. കാഴ്ചാ പരിമിതരുടെ ഇടയിൽ ബ്രെയിൽ വായന പരിപോഷിപ്പിക്കുന്നതിന് കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് പാലക്കാട് ജില്ലാ കമ്മിറ്റി ആരംഭിച്ച ബ്രെയിൽ ലൈബ്രറിയുടെ 2-ാം വാർഷികം ആഘോഷിച്ചു. വാർഷികാഘോഷത്തോടനുബന്ധിച്ച് പുതുതായി തയ്യാറാക്കിയ ബ്രെയിൽ പുസ്തകങ്ങൾ

0: കൈമാറ്റവും വിവിധ രചനാ മത്സരങ്ങളിലെ വിജയികൾക്കുള്ള സമ്മാന വിതരണവും നടന്നു. നാഷണൽ ആയുഷ് മിഷന്റെയും ഭാരതീയ ചികിത്സാ വകുപ്പിന്റെയും പിരായിരി ഗ്രാമപഞ്ചായത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ പിരായിരി ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയുടെ നേതൃത്വത്തിൽ 12-ാമത് അന്താരാഷ്ട്ര യോഗാ ദിനാചരണവും ആരോഗ്യ സെമിനാറും സംഘടിപ്പിച്ചു. പിരായിരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ഇസ്മായിൽ ഉദ്ഘാടനം ചെയ്തു. യോഗാഭ്യാസ പ്രകടനം, യോഗ ഡാൻസ്, പ്രകൃതി പാചക ഭക്ഷ്യമേള തുടങ്ങിയവ അനുബന്ധമായി നടന്നു. ഒരു മാസം നീണ്ടു നിൽക്കുന്ന വായനാ മാസാചരണത്തിന് തുടക്കമിട്ട് ജില്ലാതല വായനാ ദിനം ജില്ലാ കളക്ടർ കെ സുധീർ ഉദ്ഘാടനം ചെയ്തു. ഡിജിറ്റൽ വായനയുടെ കാലത്തും പുസ്തക വായനയുടെ പ്രാധാന്യം കുറയില്ലെന്നും പുസ്തകങ്ങളിലൂടെ സ്വാംശീകരിക്കുന്ന അറിവുകൾക്ക് ഡിജിറ്റൽ വായനയേക്കാൾ പ്രാധാന്യമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. വായനയോടുള്ള താല്പര്യം എക്കാലവും നിലനിർത്തണമെന്ന് മുഖ്യ പ്രഭാഷണം നടത്തിയ തോൽപ്പാവക്കൂത്ത് കലാകാരൻ രാജീവ് പുലവർ പറഞ്ഞു. തുടർന്ന് വിവിധതരം തോൽപ്പാവക്കൂത്ത്, നിഴൽപ്പാവക്കൂത്ത് എന്നിവയുടെ സ്വോദാഹരണ ദൃശ്യാവിഷ്കാരവും വേദിയിൽ അവതരിപ്പിച്ചു. ലോകകപ്പിനോടനുബന്ധിച്ച് മേഴ്സി കോളേജിലെ വനിതാ താരങ്ങളുടെ സൌഹൃദ ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചു. ഒതുങ്ങോട് മേടാർ ടർഫ് മൈതാനിയിൽ ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് ടി എം ശശി ഉദ്ഘാടനം ചെയ്തു. കോളേജ് വിദ്യാർത്ഥികൾ ബ്രസീൽ, അർജന്റീന എന്നീ ടീമുകളായി മത്സരിക്കുകയും ബ്രസീൽ 2-1 വിജയിക്കുകയും ചെയ്തു. മഴക്കാലത്ത് ഉൾനാടൻ ജലാശയങ്ങളിലെ മത്സ്യസമ്പത്തിന് ഭീഷണിയാകുന്ന ഊത്തപിടുത്തത്തിനെതിരെ ഫിഷറീസ് വകുപ്പ് നടപടി കർശനമാക്കി. ജില്ലയിൽ പട്ടാമ്പി, തൃത്താല, പെരിങ്ങോട്ടുകുറിശി, ഞാങ്ങാട്ടിരി, കൊടുമുണ്ട പ്രദേശങ്ങളിൽ അനധികൃതമായി സ്ഥാപിച്ച വലകൾ ഫിഷറീസ് വകുപ്പ് പിടിച്ചെടുത്ത് പിഴ ഈടാക്കി. മത്സ്യങ്ങളുടെ പ്രജനനകാലമായ ജൂൺ ജൂലൈ മാസങ്ങളിൽ നടക്കുന്ന ഊത്തപിടുത്തം തടയാൻ ജില്ലയിലുടനീളം ഫിഷറീസ് പട്രോളിംഗ് സംഘം പരിശോധന നടത്തുന്നുണ്ട്.
1: പാലക്കാട് ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി പാലക്കാട് പ്രതിനിധി ഫൈസൽ അലിമുത്ത്.

ആകാശവാണി തൃശൂർ. ചോദ്യം ഉത്തരം ചിന്താവിഷയം. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു, റെയിൻ റൈസിംഗ് എന്ന പുസ്തകം ആര് രചിച്ചതാണ്? ഉത്തരം, ഭാരതീയ വിദേശകാര്യ സെക്രട്ടറിയായ നിരുപമ മേനോൻ റാവു എഴുതിയ പുസ്തകമാണ് റെയിൻ റൈസിംഗ്. ഈ ഒരു സ്ഥാനത്തെത്തുന്ന രണ്ടാമത്തെ വനിതയാണ് ഇവർ. ചോദ്യവും ഉത്തരവും ഒരിക്കൽ കൂടി. ചോദ്യം, റെയിൻ റൈസിംഗ് എന്ന പുസ്തകം ആര് രചിച്ചതാണ്? ഉത്തരം, ഭാരതീയ വിദേശകാര്യ സെക്രട്ടറിയായ നിരുപമ മേനോൻ റാവു എഴുതിയ പുസ്തകമാണ് റെയിൻ റൈസിംഗ്. ഈ ഒരു സ്ഥാനത്തെത്തുന്ന രണ്ടാമത്തെ വനിതയാണ് ഇവർ. ഇനി ഇന്നത്തെ ചിന്താവിഷയം, ജീവിതം എന്നത് നിങ്ങളെ കണ്ടെത്തൽ അല്ല, മറിച്ച് നിങ്ങളെ സൃഷ്ടിക്കുന്ന ഒന്നാണ്. ബെർണാർഡ് ഷാ. ജീവിതം എന്നത് നിങ്ങളെ കണ്ടെത്തലല്ല, മറിച്ച് നിങ്ങളെ സൃഷ്ടിക്കുന്ന ഒന്നാണ്. ബെർണാർഡ് ഷാ. ഇതുവരെ കേട്ടത് ചോദ്യം ഉത്തരം ചിന്താവിഷയം. പുനഃപ്രക്ഷേപണം.

അറിയിപ്പ്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ മൻ കി ബാത്ത് പ്രഭാഷണം ഈ മാസം 28-ാം തീയതി ഞായറാഴ്ച രാവിലെ 11 മണിക്ക് എല്ലാ ആകാശവാണി നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് പ്രക്ഷേപണത്തിന്റെ മലയാള പരിഭാഷയും കേൾക്കാം. അന്നേ ദിവസം, അതായത് 28-ാം തീയതി ഞായറാഴ്ച രാത്രി 8 മണിക്ക് പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണവും ഉണ്ടായിരിക്കും. അറിയിപ്പ് കഴിഞ്ഞു.

ഒരറിയിപ്പ് കൂടി. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്ററിൽ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അർത്ഥമാക്കുന്നത്. ഇടിമിന്നലോടുകൂടിയ

മഴയാണ് പ്രതീക്ഷിക്കുന്നത്. പൊതുജനങ്ങൾക്കുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ: ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കണം. നദിക്കരകൾ, അണക്കെട്ടുകളുടെ കീഴ്പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ താമസിക്കുന്നവരും അപകട സാധ്യത മുൻകൂട്ടി കണ്ട അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം. ദുരന്ത സാധ്യത പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ നിർബന്ധമായും തങ്ങളുടെ പ്രദേശത്ത് ക്യാമ്പുകൾ തുറന്ന് എന്നുറപ്പാക്കേണ്ടതും പകൽ സമയത്ത് തന്നെ അങ്ങോട്ട് മാറി താമസിക്കേണ്ടതുമാണ്. ഇതിനായി തദ്ദേശ സ്ഥാപന റവന്യൂ അധികാരികളുമായി ബന്ധപ്പെടാവുന്നതാണ്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും മേൽക്കൂര ശക്തമല്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും പ്രത്യേക ജാഗ്രത പാലിക്കേണ്ടതാണ്. അപകടാവസ്ഥ മുന്നിൽ കാണുന്നവർ അധികൃതരുമായി ബന്ധപ്പെട്ട് സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് സുരക്ഷാ മുൻകരുതലിൻ്റെ ഭാഗമായി മാറി താമസിക്കണം. കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണും പോസ്റ്റുകൾ തകർന്നു വീണും ഉണ്ടാകാനിടയുള്ള അപകടങ്ങളെയും ശ്രദ്ധിക്കേണ്ടതാണ്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിച്ച ശക്തമായ കാറ്റിൽ സ്വീകരിക്കേണ്ട മുൻകരുതൽ നടപടികൾ വെബ്സൈറ്റിൽ ലഭ്യമാണ്. ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ ഒരു കാരണവശാലും നദികൾ മുറിച്ചു കടക്കാനോ നദികളിലോ മറ്റ് ജലാശയങ്ങളിലോ കുളിക്കാനോ മീൻ പിടിക്കാനോ മറ്റു ആവശ്യങ്ങൾക്കോ ഇറങ്ങാൻ പാടുള്ളതല്ല. ജലാശയങ്ങൾക്ക് മുകളിലെ മേൽപ്പാലത്തിൽ കയറി കാഴ്ച കാണുകയോ സെൽഫി എടുക്കുകയോ കൂട്ടം കൂടി നിൽക്കുകയോ ചെയ്യാനും പാടുള്ളതല്ല. അറിയിപ്പുകളാണ് കേട്ടത്. ആകാശവാണി തൃശൂർ. ഇനി 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലേ.

0: സമയം 6 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഇനി പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സീഷൽ സന്ദർശനത്തിന് നാളെ തുടക്കമാകും. ലഹരിവിരുദ്ധ പോരാട്ടത്തിൽ കുട്ടികൾ സ്വയം സന്നദ്ധ പ്രവർത്തകരായി മുന്നോട്ട് വരണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്ത് സ്റ്റേറ്റ് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ രൂപീകരിക്കുമെന്ന് എക്സൈസ് വകുപ്പ് മന്ത്രി എം ലിജു. വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് മന്ത്രി സണ്ണി ജോസഫ്. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഇന്നു മുതൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. FIH പ്രോ ലീഗ് പുരുഷവിഭാഗം ഹോക്കിയിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. ഫിഫ ലോകകപ്പിൽ ഫ്രാൻസ് നോർവേ പോരാട്ടം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സീഷൽ സന്ദർശനത്തിന് നാളെ തുടക്കമാകും. സീഷൽസിന്റെ ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി മുഖ്യാതിഥിയാകും. ഈ മാസം 29 വരെ നീളുന്ന സന്ദർശനത്തിൽ സീഷൽസ് പ്രസിഡന്റ് ഡോക്ടർ പാട്രിക് ഹെർമിനിയുമായി ശ്രീ മോദി ചർച്ച നടത്തും. സീഷൽസ് ദേശീയ അസംബ്ലിയെ അഭിസംബോധന ചെയ്യുന്ന പ്രധാനമന്ത്രി ഇന്ത്യൻ പ്രവാസികളുമായും ആശയവിനിമയം നടത്തും. ലഹരി മരുന്നിനെതിരെ ഒന്നിച്ച് അണിനിരക്കാൻ ആഹ്വാനം ചെയ്ത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ന്യൂഡൽഹിയിൽ നാർക്കോ കോർഡിനേഷൻ സെന്ററിന്റെ 10th ഉന്നതതല യോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ലഹരിമരുന്ന് കേസുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൃത്യസമയത്ത് കൈമാറാൻ എല്ലാ സംസ്ഥാനങ്ങളിലെയും ചീഫ് സെക്രട്ടറിമാരും DGPമാരും ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും കേന്ദ്രമന്ത്രി നിർദ്ദേശിച്ചു. ലഹരിവിരുദ്ധ പോരാട്ടത്തിൽ കുട്ടികൾ സ്വയം സന്നദ്ധ പ്രവർത്തകരായി മുന്നോട്ട് വരണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ ആവശ്യപ്പെട്ടു. അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് എക്സൈസ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ബോധവൽക്കരണ റാലി കവടിയാറിൽ ഫ്ളാഗ് ഓഫ് ചെയ്യുകയായിരുന്നു അദ്ദേഹം. ലഹരി മാഫിയയെ ഇല്ലാതാക്കാൻ സർക്കാർ ശക്തമായ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സംസ്ഥാനത്ത് സ്റ്റേറ്റ് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ രൂപീകരിക്കുമെന്ന് എക്സൈസ് വകുപ്പ് മന്ത്രി എം ലിജു. തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി മയങ്ങില്ല കേരളം ക്യാമ്പയിൻ നടപ്പിലാക്കും. ഡി അഡിക്ഷൻ കേന്ദ്രങ്ങളുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കുമെന്നും പുനരധിവാസത്തിനായി സമഗ്ര പദ്ധതി നടപ്പിലാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ലഹരി മാഫിയയ്ക്കെതിരെ കേരളം ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങണമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. അന്താരാഷ്ട്ര ലഹരി

0: ബുദ്ധദിനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം സിറ്റി പോലീസ് മാനവീയ വീഥിയിൽ സംഘടിപ്പിച്ച സൈക്കിൾ റാലിയുടെയും വാക്കത്തോണിന്റെയും ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിക്ക് പൂർണ്ണ പിന്തുണ നൽകണമെന്ന് മന്ത്രി പറഞ്ഞു. എക്സൈസിന്റെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിച്ചു വരുന്നതായി തൃശൂർ അന്തിക്കാട് റേഞ്ച് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ രഞ്ജിത് പി ആർ. വളർന്നുവരുന്ന തലമുറയെ ചേർത്ത് നിർത്തലാണ് ഏറ്റവും വലിയ പ്രതിരോധമെന്നും അദ്ദേഹം ആകാശവാണി വാർത്തകളോട് പറഞ്ഞു.
1: നമുക്ക് കേട്ടുപരിചയമില്ലാത്ത ഒരുപാട് രാസലഹരികൾ കേരളത്തിന്റെ എല്ലാ ഭാഗത്തും ലഭ്യമാകുന്ന സാഹചര്യമാണ് ഇന്നുള്ളത്. എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ഇത്തരം മാരകമായ രാസലഹരികൾക്കെതിരെ ശക്തവും ജാഗ്രതയുള്ളതുമായ നടപടികൾ സ്വീകരിച്ചു വരുന്നു. വേണ്ടാത്ത ലഹരികൾക്കെതിരെയുള്ള പ്രധാന ആയുധം പ്രതിരോധിക്കുക എന്നുള്ളതാണ്. ഇത്തരം ദുശീലങ്ങൾ വ്യാപകമാകുന്നതിന്റെ അടിസ്ഥാന കാരണം കുടുംബങ്ങളിലെ കെട്ടുറപ്പില്ലായ്മയും ഛിദ്രാവസ്ഥയുമാണ്. ഓരോ രക്ഷിതാവും തങ്ങളുടെ മക്കളോടൊപ്പം മെച്ചപ്പെട്ട സമയം കൂടുതൽ ഉപയോഗപ്പെടുത്തുന്നതിനായി ശ്രദ്ധിക്കണം.
0: കേരള എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷാ ഫലം നാളെ പ്രഖ്യാപിക്കും. എറണാകുളം കളമശ്ശേരി പത്തടിപ്പാലം ഗവൺമെന്റ് റെസ്റ്റ് ഹൌസിൽ ഉച്ചയ്ക്ക് ഒരു മണിക്ക് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി എം ജോൺ ഫലപ്രഖ്യാപനം നടത്തും. വന്യജീവി ആക്രമണങ്ങൾക്കെതിരെ സമഗ്രമായ സമീപനം സ്വീകരിക്കുമെന്ന് വനം മന്ത്രി ഷിബു ബേബി ജോൺ. വനവകുപ്പിന്റെ പ്രവർത്തനങ്ങളിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്താൻ കേന്ദ്ര സർക്കാരുമായി ചർച്ചകൾ നടത്തുമെന്നും മന്ത്രി വ്യക്തമാക്കി. ചിന്നക്കനാലിൽ കാട്ടാന ആക്രമണത്തിന് ഇരയായ കുടുംബങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും വാഗ്ദാനം ചെയ്ത മന്ത്രി നേരിട്ടെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി.
2: ചിന്നക്കനാലില് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ വളരെ സങ്കീർണമായ ഒരു വിഷയം തന്നെയാണല്ലോ. വലിയ ജനവാസമുള്ള മേഖലയിൽ ഏറെക്കാലമായി 18 ആനകൾ ആണ് ഇവിടെ ഫെൻസിങ് എന്നും ഈ ഇത്രയും ഒരു ജനവാസ മേഖലയിൽ മൊത്തം ഫെൻസ് ചെയ്ത് എങ്ങനെ ചെയ്യാനൊക്കെ എന്നുള്ളതിനെ കുറിച്ചൊക്കെ പഠിക്കേണ്ടിയിരിക്കുന്നു. അത് നാട്ടുകാരെയും കേട്ട് ഉദ്യോഗസ്ഥരെയും കേട്ടിട്ട് നമുക്കൊരു പരിഹാരത്തിലേക്ക് പോകാം. ഇപ്പൊ അടിയന്തരമായി ചെയ്യാനൊക്കുന്നത് ഇവിടെ സ്ഥിരമായി ഫുള്ളി എക്വിപ്ഡ് ആയിട്ടുള്ളവരെ അഡീഷണൽ RRT അതിപ്പോ തന്നെ ഉത്തരവിറക്കുന്നതായിരിക്കാം.
0: ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് മന്ത്രി സണ്ണി ജോസഫ്. തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ വൈദ്യുതി സംഭരണം പരിമിതമാണ്. ഇതിനായി പുതിയ സംരംഭങ്ങൾ ആവശ്യമാണ്. വൈദ്യുതി ഉപയോഗത്തിൽ ജനങ്ങളുടെ സ്വയം നിയന്ത്രണം അനിവാര്യമാണെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഇന്നു മുതൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ് ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായുണ്ടാകുന്ന ഉയർന്ന തിരമാലകൾ കാരണം തിരുവനന്തപുരം ജില്ലയിൽ കാപ്പിൽ മുതൽ പൊഴിയൂർ വരെയുള്ള തീരങ്ങളിലും കന്യാകുമാരി തീരത്തും നാളെ കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. വയനാട് ജില്ലയിൽ പട്ടികവർഗ വിഭാഗ കുട്ടികൾക്ക് ജനന സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കുന്നതിന് പ്രത്യേക യജ്ഞം സംഘടിപ്പിച്ച് മാനന്തവാടി നഗരസഭ. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
4: പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട കുട്ടികളുടെ എണ്ണം തേക്കുന്നതിനായി സ്കൂളുകളിൽ ചേർത്തിട്ടുണ്ടെങ്കിലും ഇവരിൽ ഭൂരിഭാഗം പേർക്കും ശരിയായ രീതിയിലുള്ള ജനന സർട്ടിഫിക്കറ്റ് ഇല്ലെന്ന പരാതികൾ വ്യാപകമായി ഉയർന്നിരുന്നു. ഈ കുട്ടികളുടെ ഉപരിപഠനം അടക്കമുള്ള കാര്യങ്ങൾക്ക് ഏറെ ബുദ്ധിമുട്ടുകളാണ് സൃഷ്ടിച്ചിരുന്നത്. ഈ സാഹചര്യത്തിലാണ് വളരെ ലഘുവായ നടപടിക്രമങ്ങളിലൂടെ രേഖകൾ പരിശോധിച്ച് തത്സമയ ജനന സർട്ടിഫിക്കറ്റുകൾ കൈമാറിയത്. അടിയന്തര അദാലത്തിൽ 100 സർട്ടിഫിക്കറ്റുകൾ കൈമാറി. ആവശ്യമായവർക്ക് വരും ദിവസങ്ങളിലും രേഖകൾ കൈമാറുമെന്ന് അധികൃതർ അറിയിച്ചു.
0: തിരുനെൽവേലി ജംഗ്ഷനിൽ യാർഡ് നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനെ തുടർന്ന് ചില ട്രെയിൻ സർവീസുകൾ റദ്ദാക്കി. മധുര ജംഗ്ഷനിൽ നിന്ന് പുറപ്പെടേണ്ട മധുര പുനലൂർ എക്സ്പ്രസ് ഈ മാസം 29 വരെ പൂർണ്ണമായും റദ്ദാക്കും. നാളെ മുതൽ ഈ മാസം 30 വരെ പുനലൂർ മധുര എക്സ്പ്രസും നാഗർകോവിൽ കൊല്ലം പാസഞ്ചറും കൊല്ലം നാഗർകോവിൽ പാസഞ്ചറും സർവീസ് നടത്തില്ല. FIH പ്രോ ലീഗ് പുരുഷ വിഭാഗം ഹോക്കിയിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. ലണ്ടനിൽ ഇന്ത്യൻ സമയം രാത്രി 10:30 മത്സരം. ലീഗിലെ ആദ്യ പാദ മത്സരത്തിൽ 4-3 ഇന്ത്യ പാകിസ്ഥാനെ പരാജയപ്പെടുത്തിയിരുന്നു. ഇന്നലെ നടന്ന മറ്റൊരു മത്സരത്തിൽ ഇന്ത്യ ഇംഗ്ലണ്ടിനോട് പരാജയപ്പെട്ടു. ഫിഫ ഫുട്ബോൾ ലോകകപ്പിലെ ഗ്രൂപ്പ് ഐ മത്സരങ്ങളിൽ ഇന്ന് ആവേശ പോരാട്ടങ്ങൾ. ഇന്ന് അർദ്ധരാത്രി 12:30 നടക്കുന്ന മത്സരത്തിൽ നോർവേ ഫ്രാൻസിനെ നേരിടും. ഇതേസമയം നടക്കുന്ന മറ്റൊരു പോരാട്ടത്തിൽ

0: ഇറാഖ് സെനഗലുമായി ഏറ്റുമുട്ടും. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 4 ദിവസം കൂടി ലഭ്യമാകും. sc.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 135 പതിപ്പാണിത്. ഭൂകമ്പം വിതച്ച വെനീസ്വലയ്ക്ക് അടിയന്തര സഹായവുമായി ഇന്ത്യ. രക്ഷാപ്രവർത്തനങ്ങൾക്കായി ഓപ്പറേഷൻ അമിസ്താദ് പ്രഖ്യാപിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഇന്ത്യൻ വ്യോമസേനയുടെ 2 വിമാനങ്ങൾ ദുരിതാശ്വാസ സാമഗ്രികളുമായി ഇന്ന് വെനീസ്വലയിലേക്ക് പുറപ്പെട്ടു. സ്പാനിഷ് ഭാഷയിൽ സൌഹൃദം എന്നാണ് അമിസ്താദ് എന്ന വാക്കിന്റെ അർത്ഥം. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ വെനീസ്വലയിലെ ജനങ്ങൾക്കും സർക്കാരിനുമൊപ്പം നിൽക്കാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്നും കേന്ദ്ര വിദേശകാര്യമന്ത്രി വ്യക്തമാക്കി. മുഹറത്തോടനുബന്ധിച്ച് മലപ്പുറത്ത് സ്വലാത്ത് നഗറിൽ സംഘടിപ്പിച്ച ഹിജ്റ കോൺഫറൻസിന് പ്രൌഢ സമാപനം. പകൽ മുഴുവൻ നീണ്ടുനിന്ന ആരാധനാ കർമ്മങ്ങളിൽ പങ്കുകൊള്ളാൻ സംസ്ഥാനത്തിനകത്തുനിന്നും പുറത്തുനിന്നുമായി ആയിരക്കണക്കിന് വിശ്വാസികളാണ് എത്തിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സീഷൽ സന്ദർശനത്തിന് നാളെ തുടക്കമാകും. ലഹരിവിരുദ്ധ പോരാട്ടത്തിൽ കുട്ടികൾ സ്വയം സന്നദ്ധ പ്രവർത്തകരായി മുന്നോട്ട് വരണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്ത് സ്റ്റേറ്റ് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ രൂപീകരിക്കുമെന്ന് എക്സൈസ് വകുപ്പ് മന്ത്രി എം ലിജു. വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് മന്ത്രി സണ്ണി ജോസഫ്. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഇന്നു മുതൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. ഇന്ന് 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. FIH പ്രോ ലീഗ് പുരുഷ വിഭാഗം ഹോക്കിയിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. ഫിഫ ലോകകപ്പിൽ ഫ്രാൻസ് നോർവേ പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി വാർത്താ വീക്ഷണം. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം കൈകോർക്കാം മാരക വിപത്തിനെതിരെ. തയ്യാറാക്കിയത് CV ശ്രീജിത്ത്, മാധ്യമപ്രവർത്തകൻ. അവതരണം അക്ഷയ് ഷാജി. ലോകത്താകെയുള്ള മനുഷ്യരെ നേരിട്ടുമല്ലാതെയും ബാധിക്കുന്ന മാരക വിപത്താണ് മയക്കുമരുന്ന്. മയക്കുമരുന്നുകളുടെ ഉപയോഗവും കടത്തും അതുമൂലമുണ്ടാകുന്ന ഒട്ടനവധിയായ സാമൂഹ്യ രാഷ്ട്രീയ സാമ്പത്തിക വികസന പ്രശ്നങ്ങളും മനുഷ്യകുലത്തിന്റെ നിലനിൽപ്പിന് തന്നെ കൊടിയ ഭീഷണി ഉയർത്തുകയാണ്. പരശതം മനുഷ്യരുടെ ജീവിത സ്വപ്നങ്ങൾ തകർത്ത് തരിപ്പണമാക്കുക മാത്രമല്ല ലഹരിയുടെ ഉപയോഗം മൂലമുണ്ടാകുന്നത്. ഒരു സമൂഹത്തിന്റെ ശാശ്വതമായ സമാധാനം, വളർച്ച, സഹവർത്തിത്വം എന്നിവയെല്ലാം ലഹരി ഉപയോഗത്താൽ തകർക്കപ്പെടുകയാണ്. ഒരു തലമുറയെ അപ്പാടെ ഇല്ലാതാക്കാൻ ശേഷിയുള്ള മറ്റൊരു ആണവായുധമായി മയക്കുമരുന്നുകൾ മാറുകയാണ്. മയക്കുമരുന്നിന്റെ വ്യാപനവും കടത്തും അതുമൂലം അംഗരാജ്യങ്ങളിൽ ഉണ്ടാക്കുന്ന വിപത്തുകളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കാനും ലോകജനതയെ മയക്കുമരുന്നിനെതിരായ പോരാട്ടത്തിൽ അണിനിരത്താനും ലക്ഷ്യമിട്ടാണ് ഐക്യരാഷ്ട്രസഭ എല്ലാ വർഷവും June 26 ലോക മയക്കുമരുന്ന് വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ കീഴിൽ വിയന്ന ആസ്ഥാനമായുള്ള യുണൈറ്റഡ് നേഷൻസ് ഓഫീസ് ഓൺ ഡ്രഗ് ആൻഡ് ക്രൈം അഥവാ UNODC ആണ് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണം ഏകോപിപ്പിക്കുന്നത്. 1987 June 17 മുതൽ 26 വരെ ഓസ്ട്രിയയിലെ വിയന്നയിൽ നടന്ന ഉച്ചകോടിയിലാണ് ലഹരി വിപത്തിനെതിരായി ഒരു ദിനാചരണമെന്ന ആശയം ഉടലെടുത്തത്. പിന്നീട് അതേ വർഷം December 7 ചേർന്ന ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം ആചരിക്കാൻ ഔദ്യോഗികമായി തീരുമാനിച്ചു. 2026 ലോക ലഹരി വിരുദ്ധ ദിനത്തിലെ പ്രമേയം ലഹരി പ്രശ്നം നിലവിലുള്ള പ്രതിസന്ധികളും പുതിയ വെല്ലുവിളികളും നൂതനമായ പ്രതികരണങ്ങളും എന്നതാണ്. ആഗോളതലത്തിൽ വ്യാപിച്ച മയക്കുമരുന്ന് ശൃംഖലയെ തകർക്കാനുള്ള സംയുക്ത നീക്കം നടത്തുക, അതിർത്തി കടന്നുള്ള മയക്കുമരുന്ന് വ്യാപനം തടയാൻ കർശന ക്രമീകരണം നടത്തുക, ലഹരി വ്യാപനവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന സാമൂഹ്യ പ്രശ്നങ്ങളെ ഫലപ്രദമായി പ്രതിരോധിക്കുക, ലഹരിക്ക് അടിമയായവരെയും അവരുടെ കുടുംബത്തെയും സഹാനുഭൂതിയോടെ കാണുക, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരുടെ ഇടയിൽ വ്യാപകമായിട്ടുള്ള HIV, ഹെപ്പറ്റൈറ്റിസ് തുടങ്ങിയ രോഗങ്ങളെക്കുറിച്ചുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുക, മയക്കുമരുന്നിന്റെ ഉപയോഗവും ആസക്തിയും തടയാൻ യുവാക്കളെയും സമൂഹത്തെയും ശാക്തീകരിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളിലും ആശയങ്ങളിലും ഊന്നിയുള്ള പ്രവർത്തനങ്ങളാണ് ഐക്യരാഷ്ട്രസഭയുടെ കീഴിൽ നടപ്പിലാക്കുന്നതും അംഗരാജ്യങ്ങളോട് ആഹ്വാനം ചെയ്യുന്നതും. 2025 ലോക മയക്കുമരുന്ന് റിപ്പോർട്ട് ആഗോളതലത്തിലെ മയക്കുമരുന്നിന്റെ അതിവ്യാപനവും ഒപ്പം ഭയാനകമായ ആശങ്കകളും പങ്കുവയ്ക്കുന്നതാണ്. മയക്കുമരുന്ന് ഉൽപ്പാദനം, ഉപയോഗം, കടത്ത്, ഇതുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ, സാമൂഹിക പ്രശ്നങ്ങൾ എന്നിവയുണ്ടാക്കുന്ന ആഘാതം, മഹാമാരിയേക്കാൾ വലുതും ദീർഘകാല

പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്നതുമാണെന്ന് വാർഷിക റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. സംഘടിത മയക്കുമരുന്ന് കടത്ത് ഗ്രൂപ്പുകൾ ആഗോള പ്രതിസന്ധികളെ അവസരമാക്കുകയും ചൂഷണം ചെയ്യുകയും ദുർബലരായ ജനവിഭാഗങ്ങളെ ലക്ഷ്യം വയ്ക്കുകയും ചെയ്യുന്നത് തുടരുന്നുവെന്നാണ് ലോക മയക്കുമരുന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ വർഷം 15 മുതൽ 64 വയസ്സുവരെ പ്രായമുള്ള 316 ദശലക്ഷം ആളുകൾ മദ്യവും പുകയിലയും ഒഴികെയുള്ള മയക്കുമരുന്ന് ഉപയോഗിച്ചുവെന്നാണ് റിപ്പോർട്ടിലെ കണ്ടെത്തൽ. 2013 മുതലുള്ള കണക്കുകൾ അടിസ്ഥാനപ്പെടുത്തിയാൽ ഇത് 20% വർധനയാണ്. ഐക്യരാഷ്ട്രസഭയുടെ മയക്കുമരുന്ന് നിരോധന വിഭാഗം നടത്തിയ പഠനത്തിൽ കഴിഞ്ഞ വർഷം 244 ദശലക്ഷം പേർ കഞ്ചാവ് ഉപയോഗിച്ചുവെന്നാണ് കണ്ടെത്തിയത്. കറുപ്പ് 61 ദശലക്ഷം പേരാണ് ഉപയോഗിച്ചത്. അതേസമയം മാരകമായ പാർശ്വഫലങ്ങളുള്ളതും മരണസാധ്യത ഏറെയുള്ളതുമായ സിന്തറ്റിക് ഡ്രഗ് ഉപയോഗിച്ചത് 76.7 ദശലക്ഷം പേരാണ്. ഒരു കാലത്ത് ലാറ്റിൻ അമേരിക്കയിൽ മാത്രമായി ഒതുങ്ങി നിന്നിരുന്ന കൊക്കെയിൻ ഉപയോഗവും കടത്തും നിലവിൽ ലോകത്തിന്റെ എല്ലാ ഭാഗത്തേക്കും വ്യാപിച്ചിരിക്കുകയാണ്. ആംഫെറ്റാമൈൻ, മെത്താംഫെറ്റാ

മായ പാർശ്വഫലങ്ങളുള്ളതും മരണസാധ്യത ഏറെയുള്ളതുമായ സിന്തറ്റിക് ഡ്രഗ് ഉപയോഗിച്ചത് 76.7 ദശലക്ഷം പേരാണ്. ഒരു കാലത്ത് ലാറ്റിൻ അമേരിക്കയിൽ മാത്രമായി ഒതുങ്ങി നിന്നിരുന്ന കൊക്കെയിൻ ഉപയോഗവും കടത്തും നിലവിൽ ലോകത്തിന്റെ എല്ലാ ഭാഗത്തേക്കും വ്യാപിച്ചിരിക്കുകയാണ്. ആംഫെറ്റാമൈൻ, മെത്താംഫെറ്റാമൈൻസ് തുടങ്ങിയ മാരകമായ സിന്തറ്റിക് ഡ്രഗുകളുടെ ഉൽപാദനവും ഉപയോഗവും കടത്തും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി 10 മടങ്ങായി ഉയർന്നിരിക്കുകയാണ്. 2021 കുറഞ്ഞത് 450,000 മരണങ്ങളെങ്കിലും മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട കാരണങ്ങളാൽ സംഭവിച്ചുവെന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ കണക്കുകൾ. ഭൂമിശാസ്ത്രപരമായി ലോകത്തിലെ പ്രധാന മയക്കുമരുന്ന് ഉൽപാദന മേഖലകളായ അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ഇറാൻ എന്നീ രാജ്യങ്ങൾ ഉൾപ്പെടുന്ന ഗോൾഡൻ ക്രിസന്റ് മേഖലയുടെയും മ്യാൻമർ, ലാവോസ്, തായ്ലൻഡ് രാജ്യങ്ങളുടെ പരിധിയിൽ വരുന്ന ഗോൾഡൻ ട്രയാങ്കിൾ മേഖലയുടെയും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന രാജ്യമെന്ന നിലയ്ക്ക് ഇന്ത്യയിലും മയക്കുമരുന്നിന്റെ ഉപയോഗം വർദ്ധിച്ചിട്ടുണ്ട്. കഞ്ചാവ്, ഹെറോയിൻ, ബ്രൌൺ ഷുഗർ, കൊക്കെയിൻ, MDMA, മെത്താംഫെറ്റമിൻ തുടങ്ങിയ ലഹരി വസ്തുക്കളുടെ ഉപയോഗം രാജ്യത്ത് കഴിഞ്ഞ 5 വർഷത്തിനിടെ വർദ്ധിച്ചതായാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. വിദ്യാർത്ഥികളെയും യുവാക്കളെയും ലക്ഷ്യമിട്ട് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെയും സാമൂഹിക മാധ്യമങ്ങളിലൂടെയും മയക്കുമരുന്ന് ശൃംഖലകൾ സ്വൈര്യവിഹാരം നടത്തുകയാണ്. ആവശ്യക്കാർക്ക് നിമിഷങ്ങളുടെ ഇടവേളയിൽ മയക്കുമരുന്ന് എത്തിക്കാനുള്ള സംവിധാനം ഇതിന്റെ പിറകിലുള്ള ക്രിമിനൽ മയക്കുമരുന്ന് മാഫിയയ്ക്കുണ്ട്. ആവശ്യ മരുന്നുകൾക്കായി ഓർഡർ ചെയ്താൽ ചുരുങ്ങിയത് 1 മണിക്കൂറെങ്കിലും വേണ്ടിവരുമെന്നിരിക്കെ മയക്കുമരുന്നിന് ഓർഡർ ചെയ്താൽ നിമിഷങ്ങൾക്കുള്ളിൽ അത് ആവശ്യക്കാരുടെ കൈകളിലെത്തുന്ന അതീവ ഗുരുതരമായ സാഹചര്യമാണ് നമുക്ക് ചുറ്റുമുള്ളത്. മയക്കുമരുന്ന് ശേഖരം നമ്മുടെ ചുറ്റുപാടുകളിൽ തന്നെ ഉണ്ടെന്ന ആശങ്കയാണ് ഈ വിവരം പങ്കുവയ്ക്കുന്നത്. ദേശീയ കുറ്റകൃത്യരേഖാ ബ്യൂറോയുടെ കണക്കുകൾ പ്രകാരം മയക്കുമരുന്ന് സംബന്ധമായ കേസുകളിൽ ഗണ്യമായ വർധനയാണ് ഉണ്ടായിട്ടുള്ളത്. പഞ്ചാബ്, മണിപ്പൂർ, മിസോറം, ഡൽഹി, മഹാരാഷ്ട്ര, ഗോവ തുടങ്ങിയ സംസ്ഥാനങ്ങളെ കൂടാതെ കേരളവും ഈ പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്നു. കേരളത്തിൽ MDMA ഉൾപ്പെടെയുള്ള സിന്തറ്റിക് മയക്കുമരുന്നുകളുടെ ഉപയോഗം വർദ്ധിച്ചതായാണ് ആഭ്യന്തര എക്സൈസ് വകുപ്പുകളുടെ കണ്ടെത്തൽ. സ്കൂൾ, കോളേജ് വിദ്യാർത്ഥികൾക്കിടയിൽ ലഹരി ഉപയോഗം ക്രമാതീതമായി ഉയരുകയാണ്. കേരള പോലീസ് നടത്തുന്ന ഓപ്പറേഷൻ ഡി ഹണ്ട്, പുതുതായി തുടക്കം കുറിച്ച ഓപ്പറേഷൻ തൂഫാൻ, 1000 കണക്കിന് കേസുകൾ കണ്ടെത്തുകയും വലിയ തോതിൽ ലഹരി വസ്തുക്കൾ പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ പദ്ധതി ആരംഭിച്ച് ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ ഇതുവരെയായി 3910 കേസുകളാണ് രജിസ്റ്റർ ചെയ്യപ്പെട്ടത്. 4201 പേരെ മയക്കുമരുന്ന് ഉപയോഗം, വിതരണം, കടത്ത് തുടങ്ങിയ കുറ്റങ്ങളുടെ പേരിൽ അറസ്റ്റ് ചെയ്തു. കൂട്ടുകെട്ടിന്റെ പ്രേരണ, തൊഴിലില്ലായ്മയും ജീവിത സമ്മർദ്ദങ്ങളും, കുടുംബ ബന്ധങ്ങളിലെ തകരാറുകൾ, മാനസിക സംഘർഷങ്ങൾ, എളുപ്പത്തിലുള്ള ലഭ്യതയും വൻ സാമ്പത്തിക ലാഭവും തുടങ്ങിയ കാരണങ്ങളാണ് മയക്കുമരുന്ന് ഉപയോഗത്തിനും വ്യാപനത്തിനും ഇടയാക്കുന്നത്. കുട്ടികളിലാണ് ഏറ്റവും കൂടുതൽ ഉപയോക്താക്കളും കടത്തുകാരുമുള്ളതെന്നാണ് എക്സൈസ് വകുപ്പിന്റെ കണ്ടെത്തൽ. ഒരു തവണ മയക്കുമരുന്ന് ഉപയോഗിച്ച് തുടങ്ങുന്നതോടെ വലിയ മാഫിയയുടെ കണ്ണിയായി മാറുകയാണ് പലരും. രാജ്യത്ത് വാഹനാപകടങ്ങളിൽ മരണപ്പെടുന്ന സംഭവങ്ങളിൽ ലഹരി ഉപയോഗിച്ച ശേഷമുള്ള ഡ്രൈവിംഗ് ഒരു പ്രധാന കാരണമായി മാറിയിരിക്കുകയാണ്. ഇതോടൊപ്പം മയക്കുമരുന്നിന്റെ ഉപയോഗമുണ്ടാക്കുന്ന സാമൂഹ്യ പ്രശ്നങ്ങൾ ഭയപ്പെടുത്തുന്ന തരത്തിലേക്ക് വളർന്നിരിക്കുന്നു. മയക്കുമരുന്നിന് അടിമകളായ മക്കൾ, മാതാപിതാക്കളെ, കൂട്ടുകാരെ ഉൾപ്പെടെ നിഷ്ഠുരമായി കൊലപ്പെടുത്തിയ സംഭവങ്ങൾ നാടിനെ നടുക്കിയതാണ്. മയക്കുമരുന്ന് ഉപയോഗം ക്രമേണ ഓരോരുത്തരിലും കടുത്ത മാനസിക പ്രശ്നങ്ങളും വിഷാദവും അമിതമായ ഉത്കണ്ഠയും നിയന്ത്രിക്കാനാകാത്ത ക്രോധവും ഉണ്ടാക്കുന്നു എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. മയക്കുമരുന്ന് ഉപയോഗം വഴി ഓർമ്മക്കുറവും പഠിക്കാനുള്ള താല്പര്യമില്ലായ്മയും ആത്മഹത്യാ പ്രേരണയും ഉണ്ടാകുന്നു. ആസക്തിക്ക് വേണ്ടത് ആരോഗ്യാധിഷ്ഠിത പരിഹാരങ്ങളാണ്, അല്ലാതെ മയക്കുമരുന്ന് എന്ന മരണത്തിലേക്കുള്ള എളുപ്പവഴിയല്ല. പലവിധ സാഹചര്യങ്ങളാൽ മയക്കുമരുന്നിന് അടിമപ്പെട്ടവരെ തുടക്കത്തിൽ കണ്ടെത്താനും ഇവരെ ചേർത്ത് നിർത്തി പിന്തിരിപ്പിക്കാനുമുള്ള ശാസ്ത്രീയ മാനസിക സമീപനങ്ങളാണ് സ്വീകരിക്കേണ്ടത്. നിയമം ഉപയോഗിച്ചുള്ള കർശനമായ പ്രതിരോധവും തിരുത്തലും നടത്തുമ്പോൾ തന്നെ അറിയാതെ ചതിക്കുഴിയിൽ വീണുപോയവരെ പിന്നീട് തിരിച്ചുവരാൻ സാധിക്കാത്ത വിധം അടിമപ്പെട്ടവരെ പുനരധിവസിപ്പിക്കേണ്ട ഉത്തരവാദിത്തം കൂടി സമൂഹത്തിനുണ്ട്. സ്കൂൾ, കോളേജ് തലങ്ങളിൽ ശക്തമായ ബോധവൽക്കരണം നടത്തുക, രക്ഷിതാക്കളും അധ്യാപകരും കൂടുതൽ ജാഗ്രത പാലിക്കുക, ചികിത്സാ പുനരധിവാസ കേന്ദ്രങ്ങൾ ശക്തിപ്പെടുത്തുക, മയക്കുമരുന്ന് കടത്ത് ശൃംഖലകൾക്കെതിരെ കർശന നിയമ നടപടികൾ സ്വീകരിക്കുക, യുവജനങ്ങൾക്ക് കായിക, സാംസ്കാരിക, സാമൂഹിക പ്രവർത്തനങ്ങളിൽ കൂടുതൽ അവസരങ്ങൾ ഒരുക്കുക തുടങ്ങിയ നിരവധി പ്രതിരോധ മാർഗങ്ങൾ വിപുലമാക്കുകയും ബഹുജന പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുകയും ചെയ്യേണ്ടതുണ്ട്. മയക്കുമരുന്ന് വ്യാപനം ഒരു നിയമ സമാധാന പ്രശ്നം മാത്രമായി ചുരുക്കരുത്. അത് പൊതുജനാരോഗ്യം, സാമൂഹ്യ പുരോഗതി, സാമ്പത്തിക സ്ഥിരത, ബൗദ്ധിക വളർച്ച തുടങ്ങിയ അടിസ്ഥാന ഘടകങ്ങളെ ബാധിക്കുന്ന ബഹുമുഖ പ്രതിസന്ധിയാണ്. ലഹരി ഉപയോഗിക്കുന്നവരും അവരുടെ കുടുംബവും മാത്രമല്ല ഇരകൾ, മറിച്ച് സമൂഹമാകെയാണ്.
അതുകൊണ്ട് തന്നെ ലഹരി

എതിരായ പോരാട്ടം ഏതെങ്കിലും വ്യക്തിയുടെയോ സർക്കാരിന്റെയോ സംഘടനകളുടെയോ സ്ഥാപനങ്ങളുടെയോ മാത്രമുള്ള ഉത്തരവാദിത്തമല്ല. ഇന്ത്യയിലും കേരളത്തിലും ലഹരിക്കെതിരായ പോരാട്ടം വിജയിക്കണമെങ്കിൽ സർക്കാർ സംവിധാനങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കുടുംബങ്ങളും പൊതുസമൂഹവും ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട്. സമൂഹമാകെ ഈ മാരക വിപത്തിനെതിരെ രംഗത്തിറങ്ങുകയാണ് വേണ്ടത്. ലോകമയക്കുമരുന്ന് ദിനം അതിനുള്ള കൂടുതൽ പ്രചോദനം പകരുന്നതാവട്ടെ. നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം. തയ്യാറാക്കിയത് സി വി ശ്രീജിത്, മാധ്യമപ്രവർത്തകൻ. അവതരണം അക്ഷയ് ഷാജി.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. മുന്നേറാം കൃഷിയിലൂടെ. കേരള കാർഷിക സർവകലാശാല വയലും വീടും ദ്വൈവാര പ്രക്ഷേപണ പരമ്പരയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം.
1: നിങ്ങളുടെ പ്രായം എത്രയാണെന്നതല്ല പ്രധാനം, നിങ്ങൾ എത്ര വയസ്സുകാരനെ പോലെ ചിന്തിക്കുന്നു എന്നതാണ് പ്രധാനം. ഈ ശുഭചിന്തയോടെയാകട്ടെ ഇന്നത്തെ വയലും വീടും പരിപാടിയുടെ തുടക്കം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വീട്ടുവളപ്പിലെ പച്ചക്കറി കൃഷി എങ്ങനെ ശാസ്ത്രീയമായി ചെയ്യാം എന്നതിനെ കുറിച്ചാണ്. അതിനു മുൻപായി ശ്രോതാക്കൾക്കായുള്ള ചോദ്യം പറയാം. ചോദ്യം ഇതാണ്: അത്യുൽപാദന ശേഷിയുള്ള റബ്ബർ ഇനങ്ങളിലെല്ലാം ഏത് തരത്തിലുള്ള ടാപ്പിംഗ് രീതികളാണ് അനുവർത്തിക്കേണ്ടത്? ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഈ പരിപാടിയുടെ അവസാനം പറയുന്നതായിരിക്കും. ഇനി വിഷയത്തിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാം. വീടിന് ചുറ്റും അല്പമെങ്കിലും സ്ഥലമുള്ളവർക്ക് ഒന്ന് മനസ്സുവെച്ചാൽ നല്ലൊരു പച്ചക്കറിത്തോട്ടം നിർമ്മിക്കാം. ഒരു കുടുംബത്തിന് ആവശ്യമായ എല്ലാ പച്ചക്കറി വിളകളും അവിടെ നമുക്ക് കൃഷി ചെയ്തെടുക്കുവാൻ സാധിക്കും. പയർ, പാവൽ, ചീര, വെണ്ട, വഴുതന, കോവൽ എന്നിങ്ങനെയുള്ള വൈവിധ്യമാർന്ന കാർഷിക വിളകൾ നമ്മുടെ തുടിയിലും പറമ്പിലുമൊക്കെ സമൃദ്ധമായി വിളഞ്ഞു നിൽക്കുന്നത് കണ്ണിന് കുളിർമ പകരുന്ന ഒരു കാഴ്ച തന്നെയല്ലേ? ഈ പച്ചക്കറി വിളകൾ കൃഷി ചെയ്യുന്നതിലൂടെ നമുക്ക് ആദായം മാത്രമല്ല ആരോഗ്യവും അതിലൂടെ ലഭിക്കുന്നു. പക്ഷേ കൃഷിയിടം സജ്ജമാക്കുമ്പോഴും വിളകൾ തിരഞ്ഞെടുക്കുമ്പോഴും അവയെ പരിപാലിക്കുമ്പോഴുമൊക്കെ നാം വളരെയധികം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായുണ്ട്. അതേക്കുറിച്ചൊക്കെ പറഞ്ഞു തരാനായി ഇന്ന് നമ്മോടൊപ്പമുള്ളത് കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള വെള്ളാനിക്കര കാർഷിക കോളേജിലെ പച്ചക്കറി ശാസ്ത്ര വിഭാഗത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ശ്രീമതി അഭില എസ് ആർ ആണ്.
2: കേരളീയരുടെ മുഖ്യ ആഹാരമായ നെല്ലരിയിൽ ശരീര വളർച്ചയ്ക്ക് ആവശ്യമായ അന്നജമാണ് പ്രധാനമായും അടങ്ങിയിരിക്കുന്നത്. മറ്റ് പോഷകങ്ങളും ധാതുക്കളും ജീവകങ്ങളുമെല്ലാം ശരിയായ രീതിയിൽ ക്രമീകരിച്ചിരിക്കുന്നത് പച്ചക്കറികളിലാണ്. എന്നാൽ മാർക്കറ്റിൽ ലഭിക്കുന്ന രാസവസ്തുക്കളടങ്ങിയ പച്ചക്കറികളേക്കാൾ നല്ലതാണ് വീട്ടുവളപ്പിൽ കൃഷി ചെയ്തു വരുന്ന ജൈവ പച്ചക്കറികൾ. ഒരു വീട്ടിലേക്ക് ആവശ്യമായ വിഷരഹിത പച്ചക്കറികൾ വർഷം മുഴുവൻ ലഭ്യമാക്കാൻ നമുക്ക് വീട്ടുവളപ്പിൽ തന്നെ കൃഷി ചെയ്ത് സാധ്യമാക്കാം. 2.5 സെന്റ് അടുക്കളത്തോട്ടം നിർമ്മിക്കുന്നതിലൂടെ 5 അംഗങ്ങൾ ഉള്ള കുടുംബത്തിന് വർഷം മുഴുവൻ ആവശ്യമുള്ള പച്ചക്കറികൾ കൃഷി ചെയ്യാവുന്നതാണ്. ഒരു വർഷം നമ്മൾ കേരളീയർക്ക് ഏകദേശം 14 ലക്ഷം ടൺ പച്ചക്കറിയാണ് ആവശ്യമായിട്ടുള്ളത്. എന്നാൽ നമ്മുടെ വാർഷിക ഉൽപ്പാദനം വളരെയധികം കുറവാണ്. നമ്മുടെ ആവശ്യത്തിന്റെ 50% ൽ അധികം വരുന്നത് അന്യസംസ്ഥാനങ്ങളിൽ നിന്നാണ്. ലഭ്യമായ ഭൂമിയിൽ നമുക്ക് കൃഷി ചെയ്ത് നമുക്ക് ആവശ്യമായ പച്ചക്കറി ഉൽപ്പാദിപ്പിക്കാവുന്നതാണ്. എന്നാൽ കൃഷിസ്ഥലം പച്ചക്കറിക്കായി തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ പ്രത്യേകം

ശ്രദ്ധിക്കണം. മിക്ക പച്ചക്കറികൾക്കും നല്ല സൂര്യപ്രകാശം ആവശ്യമാണ്. അതിനാൽ നല്ല സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലമാണ് ഇതിന് അനുയോജ്യം. കായ്ഫലം തരുന്ന പച്ചക്കറികൾ തുറസായ സ്ഥലത്ത് കൃഷി ചെയ്താൽ ചെടികൾ നന്നായി തഴച്ചു വളരുകയും നന്നായി വിളവ് തരികയും ചെയ്യും. എന്നാൽ തണലിനെ അതിജീവിക്കാൻ കഴിയുന്ന പച്ചമുളക്, ചേന, കാച്ചിൽ തുടങ്ങിയവ തണലുള്ള സ്ഥലത്ത് നടുന്നതാണ് നല്ലത്. കുടുംബത്തിലെ അംഗങ്ങളുടെ എണ്ണവും ജലസേചന സൗകര്യവും കണക്കിലെടുത്തായിരിക്കണം സ്ഥലത്തിൻ്റെ വിസ്തൃതി തീരുമാനിക്കേണ്ടത്. മഴക്കാലത്ത് വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലം തിരഞ്ഞെടുക്കാതിരിക്കുക. പച്ചക്കറിത്തോട്ടം എപ്പോഴും വീടിനടുത്തായിരിക്കുന്നതാണ് ഉത്തമം. കർഷകന്റെ നോട്ടം തന്നെ ചെടിക്ക് വളമെന്ന് നമ്മൾ പണ്ടുള്ളവർ പറയുമല്ലോ. തോട്ടത്തിന് ചുറ്റും ജൈവവേലി കെട്ടുന്നത് മൃഗങ്ങളിൽ നിന്നും ആക്രമണമുണ്ടായി കൃഷിനാശം തടയുന്നതിനു പുറമെ ആവശ്യത്തിനുള്ള ഇലക്കറികളുടെ ലഭ്യതയും ഇതിനായി നമുക്ക് ലഭിക്കും. ഇതിനായി വേലിയിൽ കോവൽ, നിത്യവഴുതന, ചതുരപ്പയർ, വള്ളിച്ചീര, അമരപ്പയർ, പീച്ചിൽ, മധുരച്ചീര അഥവാ ചെക്കുർമാനീസ് തുടങ്ങിയ ചെടികൾ നടുന്നത് നല്ലതാണ്. മഴക്കാലം, മഞ്ഞുകാലം, വേനൽക്കാലം എന്നിവയ്ക്ക് യോജിച്ച ഒരു മാതൃക നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. നല്ല ഇളക്കമുള്ള മണ്ണാണ് പച്ചക്കറിക്ക് ആവശ്യം. അതിനാൽ നിലമൊരുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നന്നായി കിളച്ചിളക്കി 1 സെന്റിന് 200 കിലോഗ്രാം എന്ന തോതിൽ ചാണകമോ ഉണങ്ങിയ കമ്പോസ്റ്റോ മണ്ണുമായി ചേർത്തിളക്കണം. ഓരോ വിളകളും കൃഷി ചെയ്യുന്നതിനെ ചെറിയ ചെറിയ പ്ലോട്ടുകളായി തിരിച്ചാൽ നന്നായിരിക്കും. തോട്ടം തയ്യാറാക്കുമ്പോൾ തോട്ടത്തിലെ ചെറിയ ചെറിയ പ്ലോട്ടുകളിൽ ഏത് വിള എങ്ങനെ ചെയ്യണമെന്ന് ഒരു ആസൂത്രണം ഉണ്ടാകുന്നത് നല്ലതാണ്. ഇലക്കറി വിളകൾ, കിഴങ്ങുവർഗ വിളകൾ, ചിരസ്ഥായിയായ പച്ചക്കറികൾ, ഫലവർഗങ്ങൾ എന്നിവ ഉൾപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എപ്പോഴും തോട്ടത്തിൻ്റെ വടക്കുഭാഗത്തായി വേണം ചിരസ്ഥായിയായ വിളകൾ നടാൻ. മുരിങ്ങ, പപ്പായ, കറിവേപ്പ്, നാരകം, ചെറുനാരകം, ഇലിമ്പൻ പുളി, വാഴ, പൈനാപ്പിൾ തുടങ്ങിയവ ഈ ഇനത്തിൽപ്പെടുന്നു. ഒരു പച്ചക്കറിത്തോട്ടം ആരംഭിക്കുമ്പോൾ ഏറ്റവും നല്ല നടീൽ സമയം മെയ് മാസത്തിൽ 1-2 മഴ ലഭിച്ചതിനു ശേഷമായിരിക്കണം. വെണ്ട, പയർ, പച്ചമുളക്, പച്ചച്ചീര, പാവൽ, വഴുതന എന്നിവ നടാം. കൂടാതെ അമരപ്പയർ, ചതുരപ്പയർ തുടങ്ങിയവ ജൂലൈ മാസത്തോടെ നടാവുന്നതാണ്. സെപ്റ്റംബർ മാസത്തോടെ കഠിനമായ മഴ മാറുമ്പോൾ മഴക്കാല വിളകളെല്ലാം വിളവെടുത്ത ശേഷം നിലം ഒന്നുകൂടി കിളച്ചൊരുക്കാം. ഒക്ടോബർ മാസമാകുമ്പോഴേക്കും തണുപ്പിഷ്ടപ്പെടുന്ന തക്കാളി, കുമ്പളം എന്നിവയും നടാം. ജനുവരി ഫെബ്രുവരി മാസത്തോടെ ചീര, കണിവെള്ളരി, തണ്ണിമത്തൻ, കുമ്പളം, പയർ എന്നിവ നടാം. വിളകൾ നടുമ്പോൾ ശാസ്ത്രീയമായ രീതിയിൽ വിളപരിക്രമം നടത്തണം. ഒരേ വിള തന്നെ ഒരേ ഇടത്ത് കൃഷി ചെയ്യുന്നത് തുടരാതിരിക്കുക. ഒരു വെള്ളരി വർഗ വിള കഴിഞ്ഞാൽ പിന്നീട് പയറും, പയർ വർഗ വിള കഴിഞ്ഞാൽ ചീര, വെണ്ട നട്ട സ്ഥലത്ത് വഴുതന തുടങ്ങിയ വിളകൾ മാറി മാറി നടാൻ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. അടുക്കളത്തോട്ടമാകുമ്പോൾ കൂടുതലും നമുക്ക് ജൈവവളം ഉപയോഗിക്കാവല്ലോ. അടുക്കളത്തോട്ടത്തിലെ പച്ചക്കറി ഉൽപ്പാദനത്തിനായി കാലിവളം, കോഴിവളം, ആട്ടിൻ കാഷ്ടം, പലതരം പിണ്ണാക്കുകൾ, വീട്ടുവളപ്പിൽ തന്നെ ഉൽപ്പാദിപ്പിക്കാവുന്ന മണ്ണിര കമ്പോസ്റ്റ് എന്നിവയും ഉപയോഗിക്കാം. ഫോസ്ഫറസിന്റെ ലഭ്യത ഉറപ്പുവരുത്താനായി എല്ലുപൊടിയും പൊട്ടാഷ്യം ചാരവും ഉപയോഗിക്കാം. ഇതിനു പുറമെ പലതരം വളർച്ചാ ത്വരിതങ്ങളും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. നിലമൊരുക്കുമ്പോൾ മണ്ണിൽ കുമ്മായം അല്ലെങ്കിൽ ഡോളോമേറ്റ് 1 മുതൽ 3 കിലോ 1 സെന്റിന് എന്ന അളവിൽ ചേർക്കണം. ഇങ്ങനെ ചേർക്കുമ്പോൾ മണ്ണിൻ്റെ അമ്ലത്വം കുറച്ച് ചെടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ നിലയിലേക്ക് മണ്ണിൻ്റെ അമ്ലത്വത്തെ എത്തിക്കാൻ സാധിക്കുന്നതാണ്. തൈകളുടെ ഉൽപ്പാദനത്തിനായി പ്രോട്രേകളോ ചെടിച്ചട്ടികളോ ഉപയോഗിക്കാവുന്നതാണ്. മുളക്, തക്കാളി, വഴുതന തുടങ്ങിയവ പ്രോട്രേയിൽ അല്ലെങ്കിൽ ചട്ടിയിൽ പാകി മുളച്ച് 1 മാസമാകുമ്പോൾ കൃഷിയിടത്തിലേക്ക് പറിച്ചു നടാം. എന്നാൽ പയർ, വെണ്ട, വെള്ളരി വർഗം വിളകൾ തുടങ്ങിയവ നേരിട്ട് വിത്തിടുന്നതാണ് ഏറ്റവും നല്ലത്. എന്നാൽ ഇവയെ കുറച്ചുകൂടി സംരക്ഷിച്ച് നല്ല ആരോഗ്യമുള്ള തൈകൾ മാത്രം നടുന്നതിനായി പ്രോട്രേയിൽ നട്ട് തൈകൾ ഉൽപ്പാദിപ്പിക്കാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ അവയുടെ വേരുകൾക്ക് യാതൊരു കേടുപാടുകളും വരുന്നില്ല എന്ന് ഉറപ്പാക്കണം. വിത്ത് നടുന്നതിന് മുൻപ് സ്യൂഡോമോണാസ് ഉപയോഗിച്ച് വിത്തുപചാരം നടത്തുന്നത് നല്ലതാണ്. 1 ആണ്ടൻ മുരിങ്ങ വിത്തുകൾ നേരിട്ട് 2-3 വിത്തുകൾ നടാൻ ഉദ്ദേശിക്കുന്ന തടത്തിൽ നട്ടുകൊടുക്കാവുന്നതാണ്. ഇവ വളർന്ന് 75 സെന്റിമീറ്റർ നീളം വയ്ക്കുമ്പോൾ അഗ്രഭാഗം നുള്ളിക്കളഞ്ഞാൽ ധാരാളം ശിഖരങ്ങൾ വരും. ആദ്യത്തെ വിളവെടുപ്പിന് ശേഷം ചെടികൾ 90 സെന്റിമീറ്റർ ഉയരത്തിൽ മുറിച്ചു കൊടുക്കുക. ചുവട്ടിൽ നന്നായി ജൈവവളം ചേർത്ത് കൊടുത്ത് നനയ്ക്കാവുന്നതാണ്. എന്നാൽ

കറിവേപ്പുചെടികൾ വളർന്ന് 1 മീറ്റർ പൊക്കം വയ്ക്കുന്നതും വരെ അവയുടെ ഇലകൾ പറിക്കാതിരിക്കുക. എന്നാൽ ചെടികൾ അധികം ഉയരത്തിൽ വളരാതെ അവയുടെ അഗ്രഭാഗം കോതി നിർത്തുന്നതാണ് കൂടുതൽ നല്ല ഇലകൾ ലഭിക്കാൻ അനുയോജ്യം. കോവൽ വളരുന്നതനുസരിച്ച് പന്തലിലോ വേലിയിലോ പടർത്തിക്കൊടുക്കണം. വളർച്ച മുറ്റിയ വള്ളികൾ മാർച്ച് മാസത്തിൽ മുറിച്ച് മാറ്റിയ ശേഷം തടത്തിൽ നന്നായി ജൈവവളം ചേർത്ത് നനച്ചു കൊടുക്കണം. മധുരച്ചേര വേലിക്കൽ നടുമ്പോൾ അവയുടെ ഉയരം 1 മീറ്ററിൽ ക്രമീകരിച്ചാൽ എപ്പോഴും ധാരാളം നല്ല ഇലകൾ ലഭിക്കുന്നതാണ്. വിത്തുകൾ ഉപയോഗിക്കുന്നതിന് പകരം മുരിങ്ങ നടാന് ഏകദേശം 1.5 മീറ്റർ നീളവും കൈവണ്ണം ഘനവുമുള്ള കമ്പുകളാണ് തിരഞ്ഞെടുക്കേണ്ടത്. കമ്പുകൾ നടുമ്പോൾ ഏകദേശം 2 അടി നീളവും വീതിയും താഴ്ചയുമുള്ള കുഴികളിൽ 10 കിലോഗ്രാം ചാണകപ്പൊടിയോ ജൈവവളമോ അതോടൊപ്പം മേൽമണ്ണും ചേർത്ത് നന്നായി ഇളക്കി അതിലേക്ക് 250 ഗ്രാം കുമ്മായവും ചേർത്ത് ഇളക്കി 10 ദിവസം കുഴി അങ്ങനെ ഇട്ട ശേഷം ആ കുഴികളിൽ കമ്പുകൾ നടാവുന്നതാണ്. എന്നാൽ കോവൽ നടുന്നതിനായി ഏകദേശം 1.5 അടി നീളം വീതി താഴ്ച ഉള്ള കുഴികളെടുത്ത് ഇതേപോലെ മേൽമണ്ണും 10 കിലോഗ്രാമോളം വരുന്ന ജൈവവളവും ചേർത്ത് നന്നായി ഇളക്കി 250 ഗ്രാം കുമ്മായവും ചേർത്ത് 10 ദിവസം അങ്ങനെ ഇട്ട ശേഷം 25 മുതൽ 30 സെന്റിമീറ്റർ നീളത്തിൽ അല്ലെങ്കിൽ 1 അടി നീളത്തിലുള്ള കമ്പുകൾ മുറിച്ച് 2-3 കമ്പുകൾ ഒരു തടത്തിൽ നടാവുന്നതാണ്. കോവലിന് പടരാൻ വേണ്ടുന്ന പന്തലും ഇട്ടു കൊടുക്കേണ്ടതാണ്. മുരിങ്ങത്തൈകളും കമ്പുകളും ഒക്കെ നട്ട് നന്നായി വേര് പിടിച്ച് 2 മാസം കഴിയുമ്പോൾ 100 ഗ്രാം യൂറിയ, 100 ഗ്രാം സൂപ്പർ ഫോസ്ഫേറ്റ്, 50 ഗ്രാം പൊട്ടാഷ് എന്നിവ ചേർത്ത് കൊടുക്കുന്നത് തൈകൾ ആരോഗ്യത്തോടെ വളരുന്നതിന് സഹായകരമാകും. പിന്നീട് 3 മാസം കഴിയുമ്പോൾ 100 ഗ്രാം യൂറിയ കൂടി ചേർത്ത് കൊടുക്കുക. ഓരോ വിളവെടുപ്പിന് ശേഷവും ജൈവവളവും ചേർത്ത് കൊടുക്കുന്നത് ചെടി ആരോഗ്യത്തോടെ നിലനിൽക്കാൻ സഹായകമാകും. ജൈവവളങ്ങളോട് നന്നായി തന്നെ പ്രതികരിക്കുന്ന ഒരു വിളയാണ് കോവൽ. 2 ആഴ്ച ഇടവിട്ട് ചാണകപ്പൊടി, വേപ്പിൻ പിണ്ണാക്ക്, ചാരം തുടങ്ങിയ ജൈവവളക്കൂട്ട് 2 ചിരട്ട വീതമെങ്കിലും ചേർത്ത് കൊടുത്താൽ തന്നെ നല്ല വിളവ് ലഭിക്കും. ഇപ്പോൾ നമ്മൾ പ്ലാസ്റ്റിക് ഒഴിവാക്കുന്ന അവസ്ഥയിലാണല്ലോ. അങ്ങനെയാകുമ്പോൾ റബ്ബർ കുട്ടകൾ അതിന് പകരം ഉപയോഗിക്കാം. കൂടാതെ മൺചട്ടിയും ഉപയോഗിക്കാം. റബ്ബർ കുട്ടയായാലും മൺചട്ടിയായാലും ആവശ്യത്തിന് ജലം വാർന്നു പോകുന്നതിനുള്ള സംവിധാനം ചെയ്തിരിക്കണം. ചട്ടിയുടെ ഹോളുകൾക്ക് മുകളിലേക്കായി ചരലുകളും ഇഷ്ടിക കട്ടകളും ചേർത്താൽ വെള്ളം കെട്ടി നിൽക്കുന്നത് ഒഴിവാക്കാം. പോട്ടി മിക്സ്ചർ എപ്പോഴും നിറയ്ക്കുമ്പോൾ അവയിൽ കുറച്ച് വേപ്പിൻ പിണ്ണാക്ക് 50 മുതൽ 100 ഗ്രാം 1 ഗ്രോ ബാഗിലേക്ക് ഇടുന്നത് പേരിനെ ബാധിക്കുന്ന രോഗകീടങ്ങളിൽ നിന്നും സംരക്ഷിക്കാൻ സാധ്യമാകും. ഗ്രോ ബാഗ് അല്ലെങ്കിൽ ചെടിച്ചട്ടി നിറയ്ക്കുന്നതിനായി മണ്ണ്, ചാണകപ്പൊടി, ചകിരിച്ചോറ്, കൂടാതെ കരിയിലപ്പൊടി ലഭ്യമാണെങ്കിൽ ചകിരിച്ചോറിന് പകരം കരിയിലപ്പൊടിയും ചേർത്ത് ചട്ടിയായാലും കഞ്ഞാസായാലും റബ്ബർ കുട്ടയിലും 1/4 ഭാഗം മാത്രം നിറച്ച ശേഷം അതിൻ്റെ പുളിരസം മാറ്റുന്നതിനായി 1 പിടി കുമ്മായം ചേർത്തിളക്കി 10 ദിവസം വയ്ക്കുന്നത് നല്ലതാണ്. ഇതിലേക്ക് 50 മുതൽ 100 ഗ്രാം വേപ്പിൻ പിണ്ണാക്കും 100 ഗ്രാം വീതം എല്ലുപൊടിയും ചേർത്ത് വിത്തുകളോ തൈകളോ നടാവുന്നതാണ്. ചട്ടിയിൽ നടുന്ന ചെടികൾക്ക് ആഴ്ചയിലൊരിക്കൽ സൂഡോമോണാസ് ലൈനി ഒഴിച്ചു കൊടുക്കാം. കൂടാതെ 1 ആഴ്ച ഇടവിട്ട് മത്തിശർക്കര മിശ്രിതം അതോ ഫിഷ് അമിനോ ആസിഡ് ദ്രവരൂപത്തിൽ ഇലകളിൽ 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലർത്തി തളിച്ചു കൊടുക്കാം. കൂടാതെ കോഴിവളം, മണ്ണിര കമ്പോസ്റ്റ് തുടങ്ങിയവ മണ്ണിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. 1 ചിരട്ട വീതം കോഴിവളവും ആട്ടിൻകാഷ്ടവും ചേർക്കുമ്പോൾ നന്നായി നനച്ചു കൊടുക്കേണ്ടതാണ്. ഇവയുടെ ചൂട് ചെടികളുടെ ആരോഗ്യത്തെ ബാധിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ നന്നായി നനച്ചു കൊടുത്താൽ ചെടിക്ക് ഏറ്റവും അനുയോജ്യമായ ജൈവവളവുമാണ് ഇവ. വളർച്ച കുരുവെന്ന് തോന്നിയാൽ 19:19:19 3 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലർത്തി ഇലകളിൽ തളിച്ചു കൊടുത്താൽ ചെടിയുടെ ആരോഗ്യം മെച്ചപ്പെടും. മഴക്കാലമായാൽ ഗ്രോ ബാഗുകളിൽ മുളക്, വെണ്ട, ചീര, വഴുതന എന്നിവ നടാം. ഒക്ടോബർ മാസത്തിൽ നടീൽ മിശ്രിതം പുറത്തെടുത്ത് നന്നായി വെയിൽ കൊള്ളിച്ച ശേഷം വീണ്ടും നിറച്ച് ജൈവവളവും ചേർത്ത് തക്കാളി, പയർ, മുളക്, വഴുതന, ക്യാബേജ്, കോളിഫ്ലവർ, വെണ്ട, ചീര തുടങ്ങിയ വിളകൾ നടാം. വെള്ളരി വർഗ വിളകൾ നടാനായി 2.5 അടി വ്യാസമുള്ള ചട്ടിയോ റബ്ബർ കുട്ടകളോ ഉപയോഗിക്കാം. ചട്ടിയിലും കുട്ടയിലുമാണെങ്കിലും വെള്ളപരിക്രമണം അത്യാവശ്യമാണ്. മുളക്, വഴുതന, വെള്ളരി തുടങ്ങിയവ നട്ട ബാഗുകളിൽ അടുത്ത തവണ കൃഷി ചെയ്യുമ്പോൾ പയർ ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. വേനൽക്കാലത്ത് ചീര, കണിവെള്ളരി എന്നിവ കൃഷി ചെയ്യാം. 1 വിളയ്ക്ക് ശേഷം ഗ്രോ ബാഗിലെ മിശ്രിതം വീണ്ടും ഉപയോഗിക്കാവുന്നതാണ്.
ഇത് ഞാൻ നടിയിൽ മിശ്രിതം പുറത്തെടുത്ത് നന്നായി വെയിൽ കൊള്ളിക്കണം. അതിനുശേഷം ഒരു പൊടി കുമ്മായം ചേർത്ത് 15 ദിവസത്തോളം

ശേഷം വീണ്ടും ജൈവവളവും കമ്പോസ്റ്റും ചേർക്കാവുന്നതാണ്. ആഴ്ചയിൽ ഒരിക്കൽ സ്യൂഡോമോണാസ് ഫ്ലോറസൻസ് 20 ഗ്രാം 1 ലിറ്റർ എന്ന തോതിൽ കലർത്തി ഇലകളിൽ തളിച്ചു കൊടുക്കുന്നത് കുമിൾ രോഗങ്ങളെയും ബാക്ടീരിയൽ രോഗങ്ങളെയും ചെറുക്കാൻ സഹായിക്കുന്നു. കൂടാതെ ആഴ്ചയിൽ ഒരിക്കൽ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴെങ്കിലും 1 ലിറ്റർ വീതം ഓരോ റബ്ബർ കുട്ടയിലും ഒഴിച്ചു കൊടുക്കുന്നത് വളരെ നല്ലതാണ്. വേപ്പിൻ കുരിസത്ത്, വെളുത്തുള്ളി വേപ്പെണ്ണ മിശ്രിതം എന്നിവയിൽ ഏതെങ്കിലും ആഴ്ചയിലൊഴിക്കൽ തളിക്കുന്നത് കീടങ്ങളെ ഒരു പരിധി വരെ ഒഴിവാക്കാൻ സഹായിക്കുന്നു. വീട്ടുവളപ്പിൽ പച്ചക്കറി കൃഷി ചെയ്യുമ്പോൾ ഒരു പൂന്തോട്ടത്തിൻ്റെ ഭംഗി കൂടി ഇവയ്ക്ക് നൽകുന്നതിനായി കുറച്ച് ഭംഗിയുള്ള അല്ലെങ്കിൽ പല നിറത്തിൽപ്പെട്ട പച്ചക്കറികളും ഇതിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഇതിനായി പല നിറത്തിലെ ഇലകളുള്ള ചീര ഇനങ്ങൾ നടാം. രേണുശ്രീ, കൃഷ്ണശ്രീ ചീര ഇനങ്ങളും പാലിൻ്റെ നിറത്തിലുള്ള വെള്ളത്തണ്ടുകളുള്ള പാൽ ചീര, പിങ്ക് നിറത്തിലെ തണ്ടുകളുള്ള സുന്ദരി ചീര, കൂടാതെ ചുവന്ന വെണ്ട ഇനമായ അരുണ, ചുവന്ന കുറ്റിപ്പയർ ഇനമായ കൈരളി, ചുവന്ന വള്ളിപ്പയർ ഇനമായ വൈജയന്തി തുടങ്ങിയവ ഈ പച്ച നിറത്തിനിടയിലേക്ക് നടുമ്പോൾ ഒരു ഉദ്യാനത്തേക്കാൾ ഭംഗിയുള്ളതായി മാറും പച്ചക്കറിത്തോട്ടം. ഇനി കുറച്ച് പച്ചക്കറി ഇനങ്ങൾ പരിചയപ്പെടാം. കാർഷിക സർവകലാശാല പുറത്തിറക്കിയ ഇടത്തരം വലിപ്പമുള്ള ഇളം പച്ച നിറമുള്ള കായകളുള്ള ശക്തി, വെളുത്ത നിറമുള്ള ഉരുണ്ട കായകളുള്ള ബാക്ടീരിയൽ വാട്ടത്തെ പ്രതിരോധിക്കാൻ കഴിവുള്ള മുക്തി, അനഘ ഇളം പച്ച നിറത്തിലെ കായകളുള്ള തക്കാളി ഇനമായ വെള്ളായണി വിജയ്, കൂടാതെ നല്ല വലിപ്പമുള്ള ഉരുണ്ട കായകളുള്ള തക്കാളി ഇനമായ മനുപ്രഭ, ദീർഘഗോളാകൃതിയുള്ള മനുലക്ഷ്മി തുടങ്ങിയ തക്കാളി ഇനങ്ങൾ ഇന്ന് ലഭ്യമാണ്. വഴുതന വർഗ വിളകളിൽ പർപ്പിൾ നിറത്തിൽ മുട്ടയുടെ ആകൃതിയുള്ള സൂര്യ, വെള്ള നിറത്തിൽ കുലകുലയായി ഉണ്ടാകുന്ന ശ്വേത, ഇളം പച്ച നിറത്തിൽ നീളമുള്ള കായകളുള്ള ഇനമാണ് ഹരിത. ഹരിത ഒരിക്കൽ നട്ടാൽ 2-3 വർഷം വരെ അവയുടെ ശിഖരങ്ങൾ മുറിച്ച് വീണ്ടും വീണ്ടും ഒരു ചിരസ്ഥായി വിള പോലെ നമുക്ക് വിളവ് നൽകാൻ കഴിയുന്ന ഒരു ഇനമാണ് ഹരിത ഇനം. കൂടാതെ അല്പം പടർന്നു വളരുന്ന നീളമുള്ള അകത്തേക്ക് വളഞ്ഞ ഇളം പച്ച നിറമുള്ള നല്ല ഭംഗിയുള്ള കായകൾ തരുന്ന പൊന്നി നല്ല ഒരു വഴുതന വർഗ വിളയാണ്. ഉജ്ജ്വല വളരെ കാലമായുള്ള ഒരു ഇനമാണെങ്കിലും ഇവയെ പ്പോഴും അവയുടെ രുചിയോടൊപ്പം എത്താൻ ഒരു മുളകിനങ്ങളും ഇല്ല എന്ന് തന്നെ പറയാം. കടും പച്ച നിറത്തിൽ കാന്താരി പോളി മുകളിലേക്ക് വളരുന്ന നല്ല ഭംഗിയുള്ള ഒരു ഇനമാണ് ഉജ്ജ്വല. നല്ല എരിയുള്ളതും നല്ല സ്വാദുള്ളതുമായ ഒരു ഇനമാണിത്. കൂടാതെ ഇളത്തരം വലിപ്പം വയ്ക്കുന്ന ചെടിയും ഇളം പച്ച നിറത്തിലെ കായകളുമാണ് അനുഗ്രഹ എന്ന ഇനത്തിലുള്ളത്. തണലിൽ വളർത്താൻ പറ്റിയ മിതമായ എരിവുള്ള ഒരു ഇനമാണ് വെള്ളായണി അതുല്യ. കാന്താരി, വെള്ളക്കാന്താരി ഇനത്തിൽപ്പെട്ട തണലിലും വളർത്താവുന്ന ഒരു ഇനമാണ് വെള്ളായണി സമൃദ്ധി. കൂടാതെ നല്ല കടും പച്ച നിറത്തിൽ ഉള്ള കുറ്റിയായി പടർന്നു വളരുന്ന ഒരു ഇനം മുളകാണ് കീർത്തി. വെണ്ട ഇനങ്ങളിലുമുണ്ട് ധാരാളം വൈവിധ്യം. ഇളം പച്ച നിറത്തിലുള്ള നീണ്ട കായകളുള്ള സൽകീർത്തി ഇനവും അടുക്കളത്തോട്ടത്തിന് ഏറെ അനുയോജ്യമായ 20 സെന്റിമീറ്ററോളം നീളം വരുന്ന പച്ച നിറത്തിലുള്ള കായകൾ തരുന്ന സുസ്ഥിര, ചുവന്ന നിറത്തിലുള്ള ഭംഗിയുള്ള കായകൾ തരുന്ന അരുണ, വേനൽക്കാലത്തിലും നല്ല വിളവ് തരാൻ കഴിവുള്ള പച്ച നിറമുള്ള കായകൾ തരുന്ന അഞ്ജിത, മഞ്ഞളിപ്പിനെ പ്രതിരോധിക്കാൻ കഴിയുന്ന സങ്കരയിനം മഞ്ചിമ, കൂടാതെ മഴക്കാലത്തിന് ഏറ്റവും അനുയോജ്യമായ അർക്ക അനാമിക, നല്ല നീളമുള്ള പച്ച നിറത്തിലുള്ള കായകളാണ് ഇതിൽ ഉണ്ടാകുന്നത്. പാവലിനങ്ങളെ പറ്റിയും പറയാതിരിക്കാൻ വയ്യ. വളരെ നീണ്ടതും പച്ച കളറില് മുള്ളുകളോടുകൂടിയ ഒരു ഇനമാണ് പ്രിയ. 39 സെന്റിമീറ്ററോളം നീളം വരും. എന്നാൽ പ്രീതി ഇനം ഒരു മീഡിയം സൈസിൽ വെളുത്ത നിറത്തില് മുള്ളുകളോടുകൂടിയ ഇനമാണ്, 30 സെന്റിമീറ്റർ നീളം വരികയും പ്രിയങ്ക വലിയ പച്ച നിറത്തിലുള്ള കായകളാണ്. എന്ന മുള്ളുകൾ കുറച്ച് സ്മൂത്ത് ആയിട്ടുള്ളതാണ്. കൂടാതെ പച്ചക്കറി ശാസ്ത്ര വിഭാഗത്തിൽ നിന്നും ഹൈബ്രിഡ് ഇനങ്ങളും പുറത്തിറക്കിയിട്ടുണ്ട്. പ്രജനി നല്ല പച്ച നിറത്തിലുള്ള കായകളാണ്. വളരെ ആകർഷകമായ മുള്ളുകളോടുകൂടിയതുമാണ്. പ്രകൃതി എന്നാൽ ഇളം പച്ച നിറത്തിലുള്ളതും നല്ല ഭംഗിയുള്ള ഒരു ആകാരമുള്ളതുമാണ്. ഇപ്പോൾ നമ്മുടെ മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള ഒരു പച്ചക്കറിയാണ് കക്കിരി അഥവാ സാലഡ് കുക്കുംബർ. കാർഷിക സർവകലാശാലയുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് വെജിറ്റബിൾ സെയിൽസിൽ നിന്നും പുറത്തിറക്കിയ പച്ച കലർന്ന മഞ്ഞ നിറത്തോടുകൂടിയ ഹീര എന്ന ഇനം, ഏകദേശം 250 ഗ്രാം തൂക്കമുള്ള കായകൾ, മഴമറയുണ്ടെങ്കിൽ അതിനുള്ളിലും തുറസായ സ്ഥലത്തും കൃഷി ചെയ്യാൻ പറ്റിയതാണ്.
കൂടാതെ മറ്റൊരിനമാണ് ശുഭ്ര. ഏകദേശം 16 സെന്റിമീറ്റർ നീളമുള്ള വെളുത്ത കായ്കളാണ് ഇതിൽ ഉണ്ടാകുന്നത്.

0: ഒരു കായ്ക്ക് ഏകദേശം 250 ഗ്രാം വരെ തൂക്കം വയ്ക്കും. പരാഗണമില്ലാതെ തന്നെ കായ പിടിക്കാൻ കഴിയുന്ന ഒരു സങ്കരം ഇനമാണ് KPCH1. പോളിഹൗസിലും പുറത്തും നടാവുന്നതാണ്. ഏകദേശം നല്ല വിളവ് കിട്ടുന്ന നല്ല കടും പച്ച നിറത്തിലുള്ള ഈ ഇനം അടുക്കളത്തോട്ടത്തിലേക്ക് ഏറ്റവും അനുയോജ്യമാണ്. വെള്ളരി നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ പൂവിരിഞ്ഞ് 4-5 ദിവസത്തിനുള്ളിൽ തന്നെ ഇളം കായകൾ വിളവെടുക്കേണ്ടതാണ്. അല്ലെങ്കിൽ അവ ഭക്ഷ്യരോഗ്യമല്ലാതെയായി മാറും എന്നുള്ളത് മാത്രമാണ്. ടെറസിൽ കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ രാസവളപ്രയോഗം ഒഴിവാക്കേണ്ടതാണ്. ഇതിനു പകരം ആഴ്ചയിലൊരിക്കൽ പുളിപ്പിച്ച വളങ്ങൾ നൽകുന്നത് ചെടികൾ കരുത്തോടെ വളരാൻ സഹായിക്കും. മണ്ണിര കമ്പോസ്റ്റ്, പിണ്ണാക്കുകൾ, കോഴിവളങ്ങൾ, വളർച്ചാ തുരകങ്ങൾ എന്നിവ ഉപയോഗിക്കാവുന്നതാണ്. 2 ആഴ്ച ഇടവേളയിൽ സൂഡോമോണാസ് ഫ്ലോറസെൻസ് ചെടികളിൽ തളിക്കുന്നത് പച്ചക്കറിയിൽ കാണപ്പെടുന്ന കുമൾ ബാക്ടീരിയ രോഗങ്ങളെ ചെറുക്കാൻ സഹായിക്കുന്നു. കൂടാതെ ഇതേ സൂഡോമോണാസ് തന്നെ 20 ഗ്രാം/ലിറ്റർ എന്ന തോതിൽ ചട്ടികളിൽ ഒഴിച്ച് മണ്ണ് കുതിർത്തു കൊടുക്കുന്നത് മണ്ണിലൂടെ പകരുന്ന ബാക്ടീരിയൽ രോഗങ്ങളെയും കുമൾ രോഗങ്ങളെയും നിയന്ത്രിക്കാൻ സഹായിക്കും. കൂടാതെ ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ച ചാണകം അടിവളമായി കൊടുക്കുന്നതും സസ്യത്തിൻ്റെ വേരുപടലങ്ങളുടെ ആരോഗ്യത്തിനും കുമിൾ രോഗങ്ങളിൽ നിന്ന് സംരക്ഷണം ലഭ്യമാക്കുന്നതിനും സഹായകമാകുന്നു. കീടങ്ങളെ ഒഴിവാക്കുന്നതിന് വേപ്പിൻ, കുരുസത്ത്, വെളുത്തുള്ളി, വേപ്പെണ്ണ മിശ്രിതം തുടങ്ങിയവ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും തളിക്കുന്നത് കീടങ്ങളെ പൂർണ്ണമായും ഒഴിവാക്കാൻ സഹായിക്കും.
1: വീട്ടുവളപ്പിലെ പച്ചക്കറി കൃഷി എപ്രകാരം ശാസ്ത്രീയമായി ചെയ്യാം എന്ന കാര്യങ്ങൾ ഏവർക്കും മനസ്സിലായി കാണുമല്ലോ. ഈ കാര്യങ്ങളെല്ലാം നമുക്ക് പറഞ്ഞു തന്നത് കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള വെള്ളാനിക്കര കാർഷിക കോളേജിലെ പച്ചക്കറി ശാസ്ത്ര വിഭാഗത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ശ്രീമതി അഭില എസ്ആർ. അഭില എസ്ആറിന്റെ ഫോൺ നമ്പർ 9497782476. നമ്പർ ഒരിക്കൽ കൂടി 9497782476. അടുത്തതായി ഒരു ഗാനമാണ്. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി കേൾക്കാം.

0: നിങ്ങൾക്കറിയാമോ? പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി.
1: നാട്ടറിവിന്റെ നന്മ തീർത്ത തിരി, ശിരോരോഗ ശമനത്തിനായുള്ള ഒരൗഷധ പ്രയോഗം. വായിലും മേലെണ്ണാക്കിലും കുറിനാവിലും അതിനു ചുറ്റുമായി ഉണ്ടാകുന്ന നീർക്കെട്ട്, പഴുപ്പ്, മേലെണ്ണാക്കിലുണ്ടാകുന്ന ചൊറിച്ചിൽ, വായിലൂടെ വഴുവഴുപ്പുള്ള വെള്ളമൊഴിക്കുക, വിട്ടുമാറാത്ത തുമ്മൽ, പീനസം, ദുർഗന്ധവും വേദനയും ഉണ്ടാവുക, കൂടാതെ അനുബന്ധ രോഗങ്ങൾക്കും ധൂമപാന വിധിയിൽ ഉപയോഗിക്കുന്നതാണ് ഈ തിരി. തിരി നിർമ്മിക്കുവാൻ വേണ്ടതാകട്ടെ കയ്യോന്നി, വള്ളിയൊഴിഞ്ഞ കരളകം തുടങ്ങിയവയുടെ ഇടിച്ചുപിഴിഞ്ഞ നീരിൽ കൈപ്പത്തിയുടെ വലിപ്പമുള്ള തുണിക്കഷ്ണങ്ങൾ മുക്കി ഉണക്കുന്നു. ഉണങ്ങിയ തുണി വീണ്ടും മുക്കി ഉണക്കുന്നു. അങ്ങനെ മൂന്ന് പ്രാവശ്യം. ഈ ഉണക്കിയ ഔഷധ തുണിയിൽ പാവ്, പവിഴപ്പുറ്റ്, കടുക് രോഹിണി, കരിഞ്ചീരകം തുടങ്ങിയ മരുന്നുകൾ പൊടിച്ച് കോഴിമുട്ടയുടെ വെള്ളക്കരുവിൽ കുഴച്ച് തുണിയിൽ പരത്തി പലകമേൽ വെച്ച് വരമ്പ് പിടിച്ച് തെറുത്ത് തിരി രൂപത്തിലാക്കി നിഴലത്ത് ഉണക്കിയെടുക്കുന്നു. തുണി മുക്കാനെടുത്ത അതേ തനി നീരിന് സമം ചെറുകറുകയുടെ നീരും വെന്ത വെളിച്ചെണ്ണയിൽ ചേർത്ത് കാച്ചിയെടുക്കുന്നു. ഈ വെളിച്ചെണ്ണയിൽ തിരിമുക്കി കത്തിച്ചു കെടുത്തുമ്പോൾ ഉയരുന്ന പുക പ്ലാവിലെ കുമ്പിളിലെ ദ്വാരത്തിലൂടെ പുറത്തേക്ക് വമിക്കുന്നു. ഈ പുക വായിലൂടെയും മൂക്കിലൂടെയും മാറി മാറി വലിച്ചെടുത്ത് പുക കൊള്ളിക്കുന്നു.
2: ഇന്നത്തെ വയലും വീടും പരിപാടിയുടെ സമയം കഴിയാറായിരിക്കുന്നു. പരിപാടി അവസാനിപ്പിക്കുന്നതിന് മുൻപായി തുടക്കത്തിൽ ചോദിച്ച ചോദ്യവും അതിന്റെ ഉത്തരവും പറയാം. ചോദ്യം ഇതായിരുന്നു: അത്യുൽപാദന ശേഷിയുള്ള റബ്ബർ ഇനങ്ങളിലെല്ലാം ഏത് തരത്തിലുള്ള ടാപ്പിംഗ് രീതികളാണ് അനുവർത്തിക്കേണ്ടത്? ഉത്തരം: അത്യുൽപാദന ശേഷിയുള്ള റബ്ബർ ഇനങ്ങളിലെല്ലാം ഇടവേള കൂടിയ ടാപ്പിംഗ് രീതികളായ 3 ദിവസത്തിലൊരിക്കൽ മുതൽ ആഴ്ചയിലൊരിക്കൽ വരെയുള്ള ടാപ്പിംഗ് രീതികൾ അനുവർത്തിക്കാനാണ് റബ്ബർ ബോർഡ് ശുപാർശ ചെയ്യുന്നത്. ഇന്നത്തെ വയലും വീടും പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. വ്യത്യസ്തവും വിജ്ഞാനപ്രദവുമായ മറ്റൊരു വിഷയത്തിനായി നമുക്ക് കാത്തിരിക്കാം. എല്ലാവർക്കും ആശംസകളോടെ നന്ദി, നമസ്കാരം.

0: കേരള കാർഷിക സർവകലാശാല വയലും വീടും മുന്നേറാം കൃഷിയിലൂടെ സമഗ്ര പ്രക്ഷേപണ പരമ്പരയുടെ ഇന്നത്തെ അധ്യായം സമാപിക്കുന്നു.
1: നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം രജിത് ആറ്റിങ്ങൽ.
2: വയലും വീടും സമാപിക്കുന്നു.

ആകാശവാണി തൃശൂർ. സമയം 7:20. ഗ്രാമക്ഷേമ വാർത്തകൾ. കേരള കാർഷിക സർവകലാശാലയുടെ ഈ പഠന കേന്ദ്രം നടത്തിവരുന്ന കൂൺ കൃഷി എന്ന വിഷയത്തിലെ സൗജന്യ ഓൺലൈൻ കോഴ്സിൻ്റെ പുതിയ ബാച്ച് നാളെ ആരംഭിക്കുന്നു. കേരള കാർഷിക സർവകലാശാല ശാസ്ത്രജ്ഞർ കൈകാര്യം ചെയ്യുന്ന ഈ കോഴ്സിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് CELKAU.IN എന്ന വെബ്സൈറ്റിൽ ക്ലിക്ക് ചെയ്ത് ഈ കോഴ്സിൽ രജിസ്റ്റർ ചെയ്യാം. ജൂലൈ 7 ശേഷം പുതിയ രജിസ്ട്രേഷനുകൾ സ്വീകരിക്കുന്നതല്ല. 20 ദിവസം ദൈർഘ്യമുള്ള കോഴ്സ് പൂർണ്ണമായും മലയാളത്തിലാണ് പരിശീലിപ്പിക്കുന്നത്. 9 സെഷനുകളിലായി തയ്യാറാക്കിയ കോഴ്സ് KAU MOOC പ്ലാറ്റ്ഫോമിലൂടെ പഠിതാവിൻ്റെ സൗകര്യാർത്ഥം പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഇതിനായി കമ്പ്യൂട്ടറോ മൊബൈൽ ഫോണോ ഉപയോഗിക്കാം. ഫൈനൽ പരീക്ഷ പാസ്സാകുന്ന പഠിതാക്കൾക്ക് ആവശ്യമെങ്കിൽ സർട്ടിഫിക്കറ്റും നൽകുന്നതാണ്. സർട്ടിഫിക്കറ്റിന് നിശ്ചിത ഫീസ് ഈടാക്കും. രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള നിർദ്ദേശങ്ങൾ ഓൺലൈൻ ലിങ്ക് വഴി ലഭ്യമാണ്. രജിസ്റ്റർ ചെയ്തവർക്ക് നാളെ മുതൽ യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് ക്ലാസുകളിൽ പങ്കെടുക്കാം. ഫോൺ നമ്പർ 0487243866. ഫോൺ നമ്പർ ആവർത്തിക്കാം, 0487243866. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള കണ്ണാറ വാഴ ഗവേഷണ കേന്ദ്രത്തിൽ ജൈവരോഗ കീട നിയന്ത്രണ സൂക്ഷ്മാണുക്കളും ജീവാണുവളങ്ങളും വ്യാപകമായി ഉൽപ്പാദിപ്പിച്ച് വിതരണത്തിന് തയ്യാറായിരിക്കുന്നു. രോഗനിയന്ത്രണത്തിന് സൂക്ഷ്മാണുക്കളായ സ്യൂഡോമോണാസ് ഫ്ലോറസൻസ്, ട്രൈക്കോഡെർമ വിരിഡെ എന്നിവ പൊടി രൂപത്തിലും ദ്രാവക രൂപത്തിലും ലഭ്യമാണ്. കീട നിയന്ത്രണ ഉപാധികളായ ബിവേറിയ ബാസിയാന, ലക്കാനിസീലിയം ലക്കാനി, മെറ്റാറൈസിയം, പേസിലോമൈസസ് തുടങ്ങിയവ ലഭ്യമാണ്. ജീവാണുവളങ്ങളായ മൈക്കോറൈസ, ഫോസ്ഫറസ് ജീവാണുവളം, അസോസ്പൈറിലം എന്നിവയും ജൈവ കീടരോഗ നിയന്ത്രണ കോമ്പി പാക്കറ്റുകൾ, വെർമി കമ്പോസ്റ്റ്, നീം ഗാർലിക് സോപ്പ് എന്നിവയും തയ്യാറാണ്. ആവശ്യക്കാർക്ക് വേണ്ട അളവിൽ പാക്ക് ചെയ്ത് നൽകുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസ് സമയത്ത് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പറുകൾ 9747238532. ഒരു നമ്പർ കൂടി, 0487269987. കാർഷിക മേഖലയിലെ യന്ത്രവൽക്കരണം പ്രോത്സാഹിപ്പിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ കേന്ദ്ര സഹായത്തോടെ നടപ്പാക്കുന്ന സബ്മിഷൻ ഓൺ അഗ്രികൾച്ചറൽ മെക്കനൈസേഷൻ പദ്ധതിയിലേക്ക് 2026-27 വർഷത്തെ അപേക്ഷകൾ ജൂലൈ 1 രാവിലെ 11 മുതൽ ഓൺലൈനായി സമർപ്പിക്കാം. ഓഗസ്റ്റ് 3 വരെ അപേക്ഷ സമർപ്പിക്കാം. പദ്ധതിയുടെ ഭാഗമായി കാർഷിക യന്ത്രങ്ങൾ, ഉപകരണങ്ങൾ, വിളവെടുപ്പാനന്തര സംസ്കരണ മൂല്യവർദ്ധിത പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ യന്ത്രങ്ങൾ എന്നിവയ്ക്ക് വ്യക്തിഗത കർഷകർക്ക് 40 മുതൽ 50% വരെ സബ്സിഡി ലഭിക്കും. കർഷക കൂട്ടായ്മകൾ, സ്വയം സഹായ സംഘങ്ങൾ, കർഷക ഉൽപ്പാദക സംഘടനകൾ, പഞ്ചായത്തുകൾ തുടങ്ങിയവർക്ക് കസ്റ്റം ഹയറിംഗ് സെന്ററുകൾ സ്ഥാപിക്കാൻ പദ്ധതി തുകയുടെ 40% സാമ്പത്തിക സഹായവും ഫാം മെഷീനറി ബാങ്കുകൾ സ്ഥാപിക്കാൻ പരമാവധി 24 ലക്ഷം രൂപ വരെ സഹായവും ലഭിക്കും. വനാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ വരുന്ന പട്ടയം

0: ഗുണഭോക്താക്കൾക്ക് 90% വരെ ആനുകൂല്യം ലഭിക്കും. ഗ്രാമക്ഷേമ വാർത്തകളാണ് ഇതുവരെ കേട്ടത്.
1: സ്റ്റോൺ ബസ് സ്റ്റാൻഡ് റോഡ് പാലക്കാട്. ഗാന സന്ദേശം ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:35 റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ എടപ്പാൾ കൂറ്റനാട് കൊച്ചി തിരുവനന്തപുരം കോഴിക്കോട് കണ്ണൂർ ആൻഡ് പാലക്കാട്.
2: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
4: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25
3: പരിപൂർണ പരിശോധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
4: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
0: ആകാശവാണി തൃശൂർ 7:25 മലയാളത്തിൽ വാർത്തകൾ തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അക്ഷയ് ഷാജി. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സീഷൽ സന്ദർശനത്തിന് നാളെ തുടക്കം. ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി മുഖ്യാതിഥിയാകും. ഭൂകമ്പത്തിൽ ദുരന്തഭൂമിയായി വെനസ്വേല. സഹായഹസ്തവുമായി ഓപ്പറേഷൻ അമിസ്റ്റാഡ് പ്രഖ്യാപിച്ച് ഇന്ത്യ. ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. രാജ്യത്തിന്റെ ഭാവിക്ക് ഭീഷണിയായ ലഹരിക്കെതിരെ ഒറ്റക്കെട്ടായ പോരാട്ടം അനിവാര്യമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ. കേരളത്തിൽ സ്റ്റേറ്റ് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ രൂപീകരിക്കുമെന്ന് എക്സൈസ് വകുപ്പ് മന്ത്രി എം ലിജു. സംസ്ഥാനത്ത് നാളെ മുതൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് നോർവേ ഫ്രാൻസിനെയും സെനഗൽ ഇറാഖിനെയും നേരിടും. ഇന്ത്യ അയർലൻഡ് T20 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം പുരോഗമിക്കുന്നു. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സീഷൽ സന്ദർശനത്തിന് നാളെ തുടക്കമാകും. സീഷൽസിന്റെ ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി മുഖ്യാതിഥിയാകും. ഇന്ത്യൻ പ്രതിരോധ സേനയുടെ ഒരു വിഭാഗവും ഇന്ത്യൻ നാവികസേനയുടെ 2 കപ്പലുകളും പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഈ മാസം 29 വരെ നീളുന്ന സന്ദർശനത്തിൽ സീഷെൽസ് പ്രസിഡന്റ് ഡോക്ടർ പാട്രിക് ഹെർമിനിയുമായി ശ്രീ മോദി ചർച്ച നടത്തും. സീഷെൽസ് ദേശീയ അസംബ്ലിയെ അഭിസംബോധന ചെയ്യുന്ന പ്രധാനമന്ത്രി ഇന്ത്യൻ പ്രവാസികളുമായും ആശയവിനിമയം നടത്തും. ഭൂകമ്പത്തിൽ ദുരന്തഭൂമിയായി മാറിയ വെനസ്വേലയ്ക്ക് സഹായഹസ്തവുമായി ഇന്ത്യ. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകാനും അടിയന്തര സഹായം എത്തിക്കാനുമായി വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ഓപ്പറേഷൻ അമിസ്റ്റാഡ് പ്രഖ്യാപിച്ചു. ഇതിന്റെ ഭാഗമായി വ്യോമസേനയുടെ 2 MCC C-17 വിമാനങ്ങൾ വെനസ്വേലയ്ക്ക് തിരിച്ചു. ഒരു ഇന്ത്യൻ ആർമി ഫീൽഡ് ഹോസ്പിറ്റൽ യൂണിറ്റും 35 ടണ്ണിലധികം ദുരിതാശ്വാസ സാമഗ്രികളും മരുന്നുകളും മെഡിക്കൽ ഉപകരണങ്ങളും അടക്കമുള്ളവ ഓപ്പറേഷൻ അമിസ്റ്റാഡിൽ ഉൾപ്പെടുന്നു. കഴിഞ്ഞ ദിവസം വെനസ്വേലയിൽ ഉണ്ടായ ഭൂചലനത്തിൽ മരിച്ചവരുടെ എണ്ണം 589 3000 പേർക്ക് പരിക്കേറ്റതായാണ് റിപ്പോർട്ട്. ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. ലഹരിക്കെതിരായി പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കാനും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ലോകവ്യാപകമായി ശക്തിപ്പെടുത്താനുമാണ് ഐക്യരാഷ്ട്രസഭ June 26 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. ലോക ലഹരി വിപത്ത് നിലനിൽക്കുന്ന പ്രതിസന്ധികളും പുതിയ വെല്ലുവിളികളും നൂതന പ്രതികരണങ്ങളും എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ലഹരി മരുന്നിനെതിരെ ഒറ്റക്കെട്ടായി പോരാട്ടത്തിന് ആഹ്വാനം ചെയ്ത് ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ലഹരി, ദേശീയ സുരക്ഷ, സാമൂഹിക സ്ഥിരത, സാമ്പത്തിക താൽപര്യങ്ങൾ, യുവതയുടെയും രാജ്യത്തിന്റെയും ഭാവി എന്നിവയ്ക്ക് ഭീഷണിയാണെന്നും ന്യൂഡൽഹിയിൽ നാർക്കോ കോർഡിനേഷൻ സെന്ററിന്റെ 10th ഉന്നതതല യോഗത്തെ അഭിസംബോധന ചെയ്യവേ ശ്രീ ഷാ പറഞ്ഞു. 2014 മുതൽ 2026 വരെയുള്ള കാലയളവിൽ 118 ലക്ഷം കിലോഗ്രാം സിന്തറ്റിക് ലഹരി മരുന്നുകൾ സർക്കാർ പിടിച്ചെടുത്തു. ലഹരി മരുന്നിനും ലഹരിക്കടത്ത് ശൃംഖലകൾക്കുമെതിരായ രാജ്യത്തിന്റെ പ്രചാരണം ശക്തിപ്പെടുത്തുന്നതിന് മികച്ച ഏകോപനം, സാങ്കേതികവിദ്യയുടെ ഉപയോഗവും അനിവാര്യമാണെന്നും ആഭ്യന്തരമന്ത്രി ഊന്നിപ്പറഞ്ഞു.
1: നാർക്കോ ഒഫെൻഡേഴ്സ് ആജ് ടെക്നോളജി സക്ഷം ബനെ ഹുവേ ഹൈ, വോ നെറ്റ്വർക്ക് ആധാരിത് ബൻ ചുക്കേ ഹൈ, ഓർ മൾട്ടി ഡൊമൈൻ അപരാധ് കേ രൂപ് മേ ഭി ആജ് ഹമാ

0: हमारे सामने खड़े हैं। ये सभी चीजें ये लड़ाई को और कठिन बनाती हैं। इसलिए हमारी प्रतिक्रिया एक रोड मैप आधारित होनी चाहिए और उसमें आधुनिक इंटेलिजेंस लीड बेस्ड प्रतिक्रिया होनी चाहिए, टेक्नोलॉजी ड्रिवन अप्रोच होना चाहिए और नेटवर्क सेंट्रिक लड़ाई हमने करनी पड़ेगी।
1: ലഹരി വിരുദ്ധ പോരാട്ടത്തിൽ കുട്ടികൾ സ്വയം സന്നദ്ധ പ്രവർത്തകരായി മുന്നോട്ട് വരണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ ആവശ്യപ്പെട്ടു. അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് എക്സൈസ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ബോധവൽക്കരണ റാലി കവടിയാറിൽ ഫ്ളാഗ് ഓഫ് ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് സ്റ്റേറ്റ് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ രൂപീകരിക്കുമെന്ന് എക്സൈസ് വകുപ്പ് മന്ത്രി എം ലിജു. തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി മയങ്ങില്ല കേരളം ക്യാമ്പയിൻ നടപ്പിലാക്കുമെന്നും ഡി അഡിക്ഷൻ കേന്ദ്രങ്ങളുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. 16th ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിക്കായി ജപ്പാൻ പ്രധാനമന്ത്രി സനേ തകായിച്ചി അടുത്ത മാസം 1 മുതൽ 3 വരെ ന്യൂഡൽഹിയിൽ ഔദ്യോഗിക സന്ദർശനം നടത്തും. ഉഭയകക്ഷി സഹകരണം ശക്തിപ്പെടുത്താനും പരസ്പര താൽപര്യമുള്ള പ്രാദേശിക ആഗോള വിഷയങ്ങളിൽ കാഴ്ചപ്പാടുകൾ കൈമാറാനും ഉച്ചകോടി ഇരുകൂട്ടർക്കും അവസരം നൽകുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. പ്രധാനമന്ത്രി തകായിച്ചിയുടെ ഇന്ത്യയിലേക്കുള്ള ആദ്യ ഔദ്യോഗിക സന്ദർശനമാണിത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് മറ്റന്നാൾ രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 135th പതിപ്പാണിത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും ഇന്നുകൂടി മൈ ഗോവ്, നമോ ആപ്പ് അല്ലെങ്കിൽ 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ അറിയിക്കാം. നിർമ്മിത ബുദ്ധിക്കൊപ്പം ന്യൂക്ലിയർ, സ്പേസ്, ക്വാണ്ടം സാങ്കേതിക വിദ്യകൾ തുടങ്ങിയവയായിരിക്കും ഭാവിയിലെ വളർച്ചയുടെയും ആഗോള മത്സരക്ഷമതയുടെയും രൂപരേഖകൾ നിർണ്ണയിക്കുകയെന്ന് ശാസ്ത്ര സാങ്കേതിക മന്ത്രി ഡോക്ടർ ജിതേന്ദ്രസിംഗ്. ന്യൂഡൽഹിയിൽ നടന്ന മീഡിയ കോൺക്ലേവിൽ സംസാരിക്കവെയാണ് മന്ത്രി ഇക്കാര്യം പറഞ്ഞത്. അതിർത്തി സാങ്കേതിക വിദ്യകളിൽ ഇന്ത്യ അതിവേഗം ഒരു പ്രധാന ശക്തിയായി ഉയർന്നു വരികയാണെന്ന് ഡോക്ടർ സിംഗ് അടിവരയിട്ടു.
3: സാരേ വിശ്വ കാ ഗ്രോത്ത് കാ സ്തർ ക്യാ ഹൈ, സ്പ്രധാ മേ കോമ്പറ്റിറ്റീവ്നെസ് മേ കഹാ ഖഡാ ഹൈ, ദീസ് ആർ ദി 3 ഇമ്പോർട്ടന്റ് സെക്ടർസ് വിച്ച് ആർ ഗോയിങ് ടു ഡിസൈഡ്. ഓൾസോ ദി ജിയോ പൊളിറ്റിക്കൽ പ്രൊഫൈൽ ഓഫ് ദി വേൾഡ്. അഭി ആപ്നെ ദേഖാ ഓപ്പറേഷൻ സിന്ധു ഹുവാ തോ ജിത്നാ ഭീ വാർഫെയർ ഹൈ വോ സ്പേസ് ടെക്നോളജി ഓർ ന്യൂക്ലിയർ സെക്ടർ പർ ഹി നിർഭർ ഹൈ. ഓർ മുജേ യേ കഹത്തെ ഹുവേ ഖുഷി ഹൈ കെ അൺലൈക് മേ ബി വാട്ട് വാസ് ഹാപ്പനിംഗ് അബൌട്ട് 2 ഡെക്കേഡ്സ് ബാക്ക്, ആജ് ഹം ഉസി സ്തർ പർ ഖഡേ ഹൈ ജഹാൻ ദൂസരെ ദേശ് ഹൈ.
1: സംസ്ഥാനത്ത് നാളെ മുതൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് നോർവേ ഫ്രാൻസിനെയും സെനഗൽ ഇറാഖിനെയും നേരിടും. രാത്രി 12:30 മത്സരങ്ങൾ. നാളെ നടക്കുന്ന മത്സരങ്ങളിൽ സ്പെയിൻ ഉറുഗ്വയെയും സൌദി അറേബ്യ ക്യാബോ വെറുതെയെയും നേരിടും. രാവിലെ 5:30 മത്സരങ്ങൾ. ഇന്ത്യ അയർലൻഡ് T20 പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ടോസ് നേടിയ ഇന്ത്യ ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു. ശ്രേയസ് അയ്യർ ഇന്ത്യയുടെ പുതിയ T20 ക്യാപ്റ്റനായി അരങ്ങേറ്റം കുറിക്കുന്ന മത്സരം ബെൽഫാസ്റ്റിൽ പുരോഗമിക്കുകയാണ്. കൌമാരതാരം വൈഭവ് സൂര്യവംശി ആദ്യ 11 ഇല്ല. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 4 ദിവസം കൂടി ലഭ്യമാകും. SE.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. നേരിട്ടുള്ള US ഇറാൻ സംഘർഷ സാധ്യതകൾ കുറയ്ക്കുന്നതിനായി ഇരുരാജ്യങ്ങളിലെയും സൈനിക പ്രതിനിധികൾ ഉൾപ്പെടുന്ന പ്രത്യേക സംവിധാനം രൂപീകരിക്കാൻ US ഇറാനും സമ്മതിച്ചതായി US വൈസ് പ്രസിഡന്റ് ജെഡി വാൻസ്. ഈ ക്രമീകരണമനുസരിച്ച് ഇരുരാജ്യങ്ങളുടെയും സൈനിക പ്രതിനിധികളെ ഖത്തറിലെ ദോഹയിൽ വിന്യസിക്കുമെന്ന് ഒരു അഭിമുഖത്തിൽ വാൻസ് വ്യക്തമാക്കി. തിരുനെൽവേലി ജംഗ്ഷനിൽ യാർഡ് നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനെ തുടർന്ന് കേരളത്തിലേക്കുള്ള ചില ട്രെയിൻ സർവീസുകൾ റദ്ദാക്കി. മധുര ജംഗ്ഷനിൽ നിന്ന് പുറപ്പെടേണ്ട മധുര പുനലൂർ ഡെയിലി എക്സ്പ്രസ് ഈ മാസം 29 വരെ പൂർണ്ണമായും റദ്ദാക്കും. ജൂൺ 27, 28, 29, 30 തീയതികളിൽ പുനലൂർ മധുര ഡെയിലി എക്സ്പ്രസും നാഗർകോവിൽ കൊല്ലം ഡെയിലി പാസഞ്ചറും കൊല്ലം നാഗർകോവിൽ ഡെയിലി പാസഞ്ചറും സർവീസ് നടത്തില്ല. ഇന്ത്യ യു കെ സാമ്പത്തിക വ്യാപാര സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് കേന്ദ്രമന്ത്രി പി

0: പീയൂഷ് ഗോയൽ. യുകെയുടെ ബിസിനസ് ആൻഡ് ട്രേഡ് സ്റ്റേറ്റ് സെക്രട്ടറി പീറ്റർ കൈലുമായി ലണ്ടനിൽ ഫലപ്രദമായ ചർച്ചകൾ നടത്തിയതായും ശ്രീ ഗോയൽ പറഞ്ഞു. അടുത്ത മാസം 15 മുതൽ പ്രാബല്യത്തിൽ വരുന്ന ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നവീകരണം, നിക്ഷേപം, സമഗ്ര വളർച്ച എന്നിവ പ്രോത്സാഹിപ്പിക്കുമെന്നും കേന്ദ്രമന്ത്രി പ്രത്യാശ പ്രകടിപ്പിച്ചു. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം തിങ്കളാഴ്ച പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനകളെക്കുറിച്ചുള്ള ചർച്ചയും വോട്ടെടുപ്പും 2 ദിവസങ്ങളിലായി നടക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സീഷൽ സന്ദർശനത്തിന് നാളെ തുടക്കം. ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി മുഖ്യാതിഥിയാകും. ഭൂകമ്പത്തിൽ ദുരന്തഭൂമിയായി വെനസ്വേല. സഹായഹസ്തവുമായി ഓപ്പറേഷൻ അമിസ്റ്റാഡ് പ്രഖ്യാപിച്ച ഇന്ത്യ. ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. രാജ്യത്തിന്റെ ഭാവിക്ക് ഭീഷണിയായ ലഹരിക്കെതിരെ ഒറ്റക്കെട്ടായ പോരാട്ടം അനിവാര്യമാണെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ. കേരളത്തിൽ സ്റ്റേറ്റ് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ രൂപീകരിക്കുമെന്ന് എക്സൈസ് വകുപ്പ് മന്ത്രി എം ലിജു. സംസ്ഥാനത്ത് നാളെ മുതൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് നോർവേ ഫ്രാൻസിനെയും സെനഗൽ ഇറാഖിനെയും നേരിടും. ഇന്ത്യ അയർലൻഡ് T20 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം പുരോഗമിക്കുന്നു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: യുവവാണി.

0: യുവവാണിയിൽ ഭരണഘടനാ ഭേദഗതിയെപ്പറ്റി പ്രൊഫസർ എൻ എസ് ശ്യാമപ്രസാദ് സാറുമായി സിവിൽ ജിഹാൻ നടത്തുന്ന അഭിമുഖം ഭാഗം ഒന്ന് കേൾക്കാം.
1: യുവവാണി റേഡിയോ ഗൈഡിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് അഥവാ ഭരണഘടന ഭേദഗതിയെ കുറിച്ചാണ്. ഇതിനെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടി നമ്മളോടൊപ്പം ഉള്ളത് പ്രൊഫസർ എൻ എസ് ശ്യാമപ്രസാദ് സാറാണ്. സർ യൂണിവേഴ്സിറ്റി കോളേജിലെ പൊളിറ്റിക്കൽ സയൻസ് എച്ച് ഒ ഡി ആയിട്ട് വിരമിച്ച വ്യക്തിയാണ്. നമസ്കാരം സർ.
2: നമ്മൾ ഈ ഭരണഘടനയെ കുറിച്ച് പറയുമ്പോൾ, നമ്മുടെ ഭരണഘടന ഉണ്ടായത് എഴുതി തീർത്ത് ഫൈനലി റെഡിയായത് 1949 നവംബർ 26 എല്ലാവർക്കും അറിയാവുന്ന. അപ്പോൾ ഒരു ഭരണഘടനയും സ്റ്റാറ്റിക് ആയിട്ടിരിക്കാൻ പറ്റത്തില്ല, സമയത്തിനനുസരിച്ച് ചേഞ്ച് ചെയ്യണം. അപ്പം എല്ലാ കോൺസ്റ്റിറ്റ്യൂഷനും അത് അമെൻഡ് ചെയ്യുന്നതിനുള്ള ഒരു പ്രൊവിഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഉദാഹരണത്തിന്, നമ്മൾ ആദ്യം നമ്മൾ വെച്ചിരുന്ന മിനിമം ഏജ് വോട്ടിങ്ങിന് 21, പിന്നെ നമുക്ക് തോന്നി അത് റെഡ്യൂസ് ചെയ്യണം 18. അപ്പോൾ ഇങ്ങനെ അമെൻമെൻറ്റ്സ് ഇല്ലാതെ പറ്റത്തില്ല. അപ്പോൾ ചില രാജ്യങ്ങളുടെ ഭരണഘടന അമെൻഡ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, എന്നെ റിജിഡ് എന്ന് പറയും. ചിലത് വളരെ എളുപ്പമാണ്, ഫ്ലെക്സിബിൾ എന്ന് പറയും. ഇപ്പോൾ ലോകത്തിലെ ഹൈലി റിജിഡ് എന്ന് പറയുന്നത് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനാണ്. അമെൻഡ് ചെയ്യാൻ ഭയങ്കര പാടാണ്. ഇപ്പോൾ 740 കൊല്ലമായി അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ വന്നിട്ടെങ്കിലും ഇതുവരെ 27 അമെൻഡ് ചെയ്തു. നമ്മുടെ ഭരണഘടന നമ്മൾ പറയുന്നത് പാർട്ട്ലി റിജിഡ് ആൻഡ് പാർട്ട്ലി ഫ്ലെക്സിബിൾ ആണ്. ചില ഭാഗം എളുപ്പം അമെൻഡ് ചെയ്യാം, ചില ഭാഗം സ്പെഷ്യൽ മെജോറിറ്റി, സ്പെഷ്യൽ മെജോറിറ്റി എന്ന് 2/3 ഒക്കെ വേണം. അങ്ങനെ രണ്ട് തരത്തിലുള്ള അമെൻമെന്റ് പ്രൊസീജിയർ നമുക്കുണ്ട്. അപ്പം അത്ര എളുപ്പമല്ല. പക്ഷെ നമ്മളൊരു 106 അമെൻഡ് ചെയ്തിട്ടുണ്ട്. ഒരു വർഷം 1.5 അമെൻമെന്റ് വെച്ച് ആവറേജ് എടുക്കുകയാണെങ്കിൽ നമുക്ക് 105. ചില അമെൻമെന്റ് റൊട്ടീനാണ്. റൊട്ടീൻ പറയാൻ PSC/ST റിസർവേഷൻ 10 കൊടുക്കുന്നു. അടുത്ത 10 ആകുമ്പോൾ വീണ്ടും ഒരു അമെൻമെന്റ് കൂടാതെ 10 കൂടി ഇങ്ങനെ വരുമ്പോൾ ചില റൊട്ടീൻ അമെൻമെന്റ്സ് ഉണ്ട്, അല്ലാത്ത ചില പ്രധാനപ്പെട്ട അമെൻമെന്റ്സും ഉണ്ട്. അപ്പം നമ്മൾ ഈ അമെൻമെന്റ് മെത്തേഡ് എടുത്തിരിക്കുന്നത് സൗത്ത് ആഫ്രിക്ക എന്നാണ്. സൗത്ത് ആഫ്രിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ അമെൻമെന്റ് മെത്തേഡ് എടുത്തിരിക്കുന്നത്.
1: ഇതിൽ തന്നെ സർ ഈ അമെൻമെന്റുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ സാർ പറഞ്ഞു വേറൊരു രാജ്യത്തിന്റെ സൗത്ത് ആഫ്രിക്കൻ എന്നാണ് എടുത്തിരിക്കുന്നത്. സൗത്ത് ആഫ്രിക്കയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഈ പറഞ്ഞ പോലെ പാർട്ട്ലി റിജിഡും
2: ഫ്ലെക്സിബിളുമാണ്.
1: ഇതിലേക്ക് വരുമ്പോൾ നമുക്ക് ഒരു അമെൻമെന്റ് ബില്ല് ആയിട്ട് അവതരിപ്പിക്കണമല്ലോ, അത് ആർക്കാണ് പറ്റുന്നത്?
2: ഇപ്പം നമ്മൾ കോൺഷ്യസ് അമെൻമെന്റ് ബില്ല് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ വിചാരിക്കും മന്ത്രിമാർക്ക് അവതരിപ്പിക്കാൻ പറ്റുമെന്ന്, അല്ലെങ്കിൽ ഗവൺമെന്റിനെ അവതരിപ്പിക്കാമെന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല. ഭരണഘടന ഭേദഗതി ബില്ല് ഏത് മെമ്പർക്കും, പാർലമെന്റിലെ ഏത് മെമ്പർക്കും, എലക്ടഡ് ഓർ നോമിനേറ്റഡ്, ആർക്കു വേണേലും അവതരിപ്പിക്കാം. അതുപോലെ ഏത് ഹൗസിലും അവതരിപ്പിക്കാം. ലോക്സഭയിൽ വേണേൽ അവതരിപ്പിക്കാൻ തുടങ്ങാം, അല്ലെങ്കിൽ രാജ്യസഭയിൽ അവതരിപ്പിക്കാം. ഒരു ഹൗസിൽ അവതരിപ്പിച്ച് പാസ്സായി കഴിഞ്ഞാൽ അത് മറ്റേ ഹൗസിലേക്ക് അയച്ചു കൊടുക്കും, അവരും കൂടെ പാസ്സായി കഴിഞ്ഞാൽ അത് പ്രസിഡന്റ് പോകുള്ളൂ. അപ്പം ഏത് മെമ്പർക്കും ഏത് ഹൗസിലും ഈ ഭരണഘടന ഭേദഗതിയിൽ അവതരിപ്പിക്കാനുള്ള അധികാരം അവകാശമുണ്ട്.
1: സർ ഇപ്പോ ചില ബില്ലുകൾക്ക് ജോയിന്റ് സിറ്റിംഗ് വെച്ച് നമുക്ക് പാസ്സാക്കാൻ പറ്റുമല്ലോ, അതുപോലെ ഈ അമെൻമെന്റ് ബില്ലുകൾ പാസ്സാക്കാൻ പറ്റും?
2: അതായത് നമ്മൾ ജോയിന്റ് സിറ്റിംഗ് പറഞ്ഞു, ഇപ്പൊ ലോക്സഭ ഓർഡിനറി ബില്ലാണ് ജോയിന്റ് സിറ്റിംഗ്, അതിന് മാത്രമേ ഉള്ളൂ. അപ്പൊ ലോക്സഭ ഒരു ബില്ല് പാസ്സാക്കി, ഇവിടെ രാജ്യസഭ ചെന്നപ്പോൾ ഗവൺമെന്റ് മജോറിറ്റി ഇല്ലാതെ പരാജയപ്പെടുന്നു, അല്ലെങ്കിൽ രാജ്യസഭ പാസ്സാക്കി ലോക്സഭയിൽ വരുമ്പോൾ ആ ബില്ല് പരാജയപ്പെടുന്നു. അപ്പോൾ ഒരു ഡെഡ് ലോക്ക് ആണ്, ആ ബില്ലിനെ കുറിച്ച് എന്ത് ചെയ്യുന്ന അറിയത്തില്ല. അപ്പോൾ ഒരു ജോയിന്റ് സിറ്റിംഗ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ രണ്ട് ഹൗസും കൂടെ ഒരുമിച്ച് കൂടും. ലോക്സഭ

0: എസ് പി കൂടെ ഒരുമിച്ച് വന്നിരിക്കും. ആദ്യം ഒരു വോട്ടിംഗ് നടത്തും, അപ്പോൾ വോട്ടിംഗ് ബില്ല് പാസ്സാണെങ്കിൽ ബില്ല് പാസ്സായിട്ട് വരും. അപ്പോൾ ലോക്സഭയ്ക്ക് എപ്പോഴും ലോക്സഭയുടെ തീരുമാനത്തിനൊരു മുൻതൂക്കമാണ് വെച്ചാൽ ന്യൂമറിക്കൽ സ്ട്രെങ്ത് ലോക്സഭയ്ക്ക് രാജ്യസഭയെക്കാൾ ഇരട്ടിയാണ്. അതുകൊണ്ട് ബില്ല് ജോയിന്റ് സിറ്റി വന്ന മിക്കവാറും ലോക്സഭയുടെ ബിൽ പ്രിവെയിൽ, ബിൽ ഓഫ് ദ ലോക്സഭ ബിൽ നാച്ചുറലി പ്രിവെയിൽ. പക്ഷേ ഈ ഒരു ബജറ്റ് മണി ബില്ല് അതുപോലെ കോൺസ് അമെൻമെന്റ് ബില്ലിന് ജോയിന്റ് സിറ്റിംഗ് ഇല്ല, രണ്ട് ഹൗസും സെപ്പറേറ്റ് ആയിട്ട് തന്നെ അത് പാസ്സാക്കേണ്ടതാണ്.
1: പിന്നെ ഇതിന് സ്റ്റേറ്റിന്റെ അംഗീകാരം അല്ലെങ്കിൽ സംസ്ഥാനം അങ്ങനെ വേണം?
0: അതെ, നമ്മുടെ ഭരണഘടന ഭേദഗതി ഒറ്റ ആർട്ടിക്കിളാണ്, 368 എന്നൊരു ആർട്ടിക്കിൾ മാത്രമേ ഉള്ളൂ ഭേദഗതി. അതിനകത്ത് രണ്ട് മെത്തേഡാണ് പറയുന്നത് ഭരണഘടന ഭേദ, ആകെ മൂന്ന് മെത്തേഡുണ്ട്, ഇതിനകത്ത് രണ്ട് മെത്തേഡ്. രണ്ടിൽ ഒന്നെന്ന് പറയുന്നത് ടു തേർഡ് മജോറിറ്റി എന്നാണ് പറയുന്നത്. ടു തേർഡ് മജോറിറ്റി എന്ന് പറഞ്ഞാൽ ആകെയുള്ള മെമ്പേഴ്സിന്റെ മജോറിറ്റി. ഇപ്പൊ 543 പേരുണ്ടെങ്കിൽ 272 കമ്പൾസറി പാസ്സാക്കണം. പിന്നെ വന്നവരുടെ ടു തേർഡ്, ഇപ്പൊ 540 പേര് വന്നെങ്കിൽ 360 പേരുടെ പാസ്സാക്കിയാൽ മാത്രമേ അത് പാസ്സാകത്തുള്ളൂ. ഇനി 230 വരുമ്പോൾ കുറവായിരിക്കാം, 300 പേര് വന്നുള്ളെങ്കിൽ 230 200 വരുള്ളൂ. ഏതായാലും പകുതി കൂടുതൽ അംഗങ്ങൾ അംഗീകരിച്ചാൽ മാത്രമേ അത് ആവത്തുള്ളൂ. അത് സ്പെഷ്യൽ മജോറിറ്റി, നമ്മൾ സാധാരണ ബില്ലിന് സിമ്പിൾ മജോറിറ്റി മതി, ഇവിടെ സ്പെഷ്യൽ മജോറിറ്റി ആൻഡ് ടു തേർഡ്. അത് കഴിഞ്ഞിട്ട് ചില ബില്ലുണ്ട്, ബില്ലെന്ന് പറഞ്ഞാൽ സ്റ്റേറ്റിനെ സംബന്ധിച്ച, നമ്മൾ ഫെഡറൽ സിസ്റ്റമാണ്, സ്റ്റേറ്റിന്റെ പവറെ സംബന്ധിച്ച ബില്ലുകളുണ്ട്. ഉദാഹരണത്തിന് ഇപ്പം പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട് സ്റ്റേറ്റിന്റെ അധികാരത്തിൽ കേന്ദ്രം കൈകടത്തും എന്നൊക്കെ പറയും. അപ്പം സ്റ്റേറ്റിന്റെ അധികാരത്തെ അഫക്ട് ചെയ്യുന്ന ഏത് അമെന്മെന്റ് ആയാലും പാർലമെന്റ് പാസ്സായി കഴിഞ്ഞിട്ട് സ്റ്റേറ്റിന് അയച്ചു കൊടുക്കണം. അങ്ങനെ സ്റ്റേറ്റിന് അയച്ചു കൊടുത്താൽ ആകെയുള്ള സ്റ്റേറ്റുകളുടെ പകുതി സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ, പകുതി കൂടുതൽ എന്ന് പറഞ്ഞാൽ പകുതി, 28 സ്റ്റേറ്റ് ഉണ്ട്, 14 സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ സിമ്പിൾ മജോറിറ്റിയോടെ അംഗീകരിക്കണം. അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം ഇന്ത്യൻ പ്രസിഡന്റ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് പാർലമെന്റ് മെമ്പേഴ്സും അസംബ്ലി മെമ്പേഴ്സും കൂടാ. നാളെ നമ്മൾ തീരുമാനിക്കുക ഇതൊരു ബുദ്ധിമുട്ടുള്ള പ്രോസസ്സാണ്, അസംബ്ലി മെമ്പേഴ്സ് വേണ്ട, അങ്ങനെ ഒരു അമെന്റ്മെന്റ് പാസ്സാക്കണമെങ്കിൽ സ്റ്റേറ്റ് അംഗീകരിക്കണം. അപ്പോൾ സ്റ്റേറ്റിന്റെ പവർ കട്ടേൽ ചെയ്യാൻ തോന്നുകയാണെങ്കിൽ സ്റ്റേറ്റിന് അത് ഒബ്ജക്റ്റ്. അതുകൊണ്ടാണ് സ്റ്റേറ്റ് ഒരു ഫെഡറൽ സിസ്റ്റത്തിലൊരു വോയിസ് ഉണ്ട് അമെന്മെന്റ്, അതിനാണ് ചിലത് സ്റ്റേറ്റിന് അംഗീകാരം വേണം.
1: ഇതിൽ തന്നെ പിന്നെ ഒരു മൂന്ന് മെത്തേഡിന്റെ ഇത് കൂടി പറഞ്ഞല്ലോ, അതും കൂടി ഒന്ന്.
0: മൂന്ന് മെത്തേഡ് എന്ന് പറയുന്നത് 368 ആണ് അമെന്മെന്റ് മെയിൻ, അതിനകത്ത് രണ്ട് മെത്തേഡേ ഉള്ളൂ. അതായത് ഒന്ന് ടു തേർഡ് മജോറിറ്റി വേണം വന്നവരുടെ, അത് കൂടാതെ ആകെയുള്ളവരുടെ മജോറിറ്റി. അപ്പൊ 543 ഉണ്ടെങ്കിൽ 272 കണിശം, പിന്നെ വന്നവരുടെ ടു തേർഡ്, അത് ഒരു മെത്തേഡാണ്. അങ്ങനെ പാസ്സായാലേ ഭരണഘടന ഭേദഗതി വാലിഡ് ആവത്തുള്ളൂ. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ഇതേപോലെ പാസ്സാക്കിയിട്ട് സ്റ്റേറ്റിന് അയച്ചു കൊടുക്കും, അതിൽ പകുതി സ്റ്റേറ്റ് സിമ്പിൾ മെജോറിറ്റിയുടെ പാസ്സാക്കുക. പാസ്സായി കഴിഞ്ഞാൽ പകുതി പേര് ഒന്നും ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല, നമ്മുടെ 14 സ്റ്റേറ്റ് അംഗീകരിച്ചു കഴിഞ്ഞാൽ അത് വാലിഡാണ്. ഇനി മൂന്നാമത്തെ മെത്തേഡെന്ന് പറയുന്നത് ഭരണഘടനകത്ത് ചില ആർട്ടിക്കിൾ എഴുതിയേക്കും, ദിസ് ക്യാൻ ബി അമെൻഡ് ബൈ എ ലോ. ലോ കൊണ്ട് അമെൻഡ് ചെയ്യാം, ഭരണഘടന ഭേദഗതി ആവശ്യമില്ല. അപ്പോൾ നമ്മൾ സിമ്പിൾ മെജോറിറ്റിയോടെ നമുക്ക് മാറ്റാം. ഇപ്പോൾ ഉദാഹരണത്തിന് ജഡ്ജിമാരുടെ എണ്ണം കൂട്ടുന്നു, ഈ അടുത്ത കാലം നമ്മളെല്ലാം കണ്ടാണ് ജഡ്ജിമാരുടെ എണ്ണം 34 38. അപ്പോൾ അങ്ങനെയുള്ള ബില്ലുകൾ ബൈ ലോ എന്നാണ് പറഞ്ഞത്, അല്ലെങ്കിൽ ജഡ്ജിമാരുടെ ശമ്പളം കൂട്ടുന്നു ബൈ ലോ, അതാവുമ്പം ചൂത്തേർഡ് മെജോറിറ്റി വേണ്ട, സിമ്പിൾ മെജോറിറ്റിയോടെ ഒരു സാധാരണ ബില്ല് പോലെ പാസ്സാക്കാം. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ഭരണഘടനയ്ക്കകത്ത് മൂന്ന് തരം ഭേദഗതികളുണ്ട്. പക്ഷേ 368 എന്ന് പറയുന്ന മെയിൻ അമെൻമെന്റ് സംബന്ധിച്ച പ്രൊവിഷന് രണ്ടേ ഉള്ളൂ, ബാക്കി ഇടയ്ക്കിടയ്ക്ക് എഴുതി വെച്ചു ഇങ്ങനൊരു മാറ്റം നമുക്ക് വരുന്നത്. ഇപ്പം നമ്മൾ സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ അമെൻമെന്റ് ആവശ്യമില്ല, ഒരു നിയമം മാത്രം മതി. ഇപ്പം ജമ്മു കാശ്മീരിലെ സ്റ്റേറ്റ് അല്ലാതാക്കി, യൂണിയൻ ടെറിട്ടറീസ് ആക്കി, അതിനൊന്നും അമെൻമെന്റ് ആവശ്യമില്ല, വെറും ലോ മതി. ദാറ്റ് കാൻ ബി ഡൺ ബൈ സിമ്പിൾ മജോറിറ്റി.
1: സർ, അതുപോലെ തന്നെ പ്രസിഡന്റിന്റെ പെർമിഷൻ അല്ലെങ്കിൽ അത് ആവശ്യമുണ്ടോ നമുക്കിങ്ങനെ?
0: നമ്മുടെ ഭരണഘടനയ്ക്കകത്ത് ചില ബില്ലുകൾ മന്ത്രിമാരെ അവതരിപ്പിക്കാവോ ഗവൺമെന്റ് അവതരിപ്പിക്കാവുന്ന റൂളുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യും, അങ്ങനെയുള്ള ബില്ല് അവതരിപ്പിക്കണമെങ്കിൽ പ്രയർ പെർമിഷൻ ഓഫ് ദ പ്രസിഡന്റ് ഇസ് റിക്വയർഡ്. ഇപ്പോൾ ഉദാഹരണത്തിന് ബജറ്റ് അവതരിപ്പിക്കുന്നു, ബജറ്റ് പ്രൈവറ്റ് മെമ്പേഴ്സ് പോയി അവതരിപ്പിച്ചാൽ വലിയ പ്രശ്നമാകും. അതുകൊണ്ട് എന്ത് ചെയ്യും, അത് പ്രസിഡന്റിന്റെ പെർമിഷനോടെ അവതരിപ്പിക്കാവും. പ്രസിഡന്റ് വിൽ ഗിവ് പെർമിഷൻ ലീറ്റ് മിനിസ്റ്റർ. അപ്പോൾ മന്ത്രിമാർക്ക് അവതരിപ്പിക്കാൻ പറ്റും. അതുപോലെ സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ, സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ബില്ല് പ്രസിഡന്റിന്റെ പെർമിഷനിൽ അവതരിപ്പിച്ചാൽ ആരും പോയി ചുമ്മാ ബില്ലങ്ങ് അവതരിപ്പിക്കും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാനായിട്ട് ചിലതിൽ നമ്മൾ പറയും പ്രസിഡന്റിന്റെ പ്രയർ പെർമിഷൻ വേണം. പക്ഷേ ഇവിടെ ഭരണഘടന ഭേദഗതി ബില്ല് ഏത് അവതരിപ്പിക്കുന്നതിനും പ്രസിഡന്റിന്റെ പ്രയർ പെർമിഷൻ ആവശ്യമില്ല, ഏത് മെമ്പർക്കും ഈ അമെന്മെന്റ് ബില്ല് അവതരിപ്പിക്കാവുന്നതാണ്.
1: അതുപോലെ സാർ, ഇപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ പെർമിഷൻ വേണോ വേണ്ടോ എന്നുള്ള കാര്യമാണ് പറഞ്ഞത് പ്രസിഡന്റ്, അതുപോലെ തന്നെ ഒപ്പിടുന്നത് സംബന്ധിച്ച് എങ്ങനെയാണ്?
0: ഈ നമുക്കറിയാം ബില്ലിൽ ഏത് ബില്ല് പാസ്സായാലും പ്രസിഡന്റ് അയച്ചു വിടണം, പ്രസിഡന്റ് ഒപ്പിട്ട് പോയാലും നിയമമാകും. അപ്പോൾ പ്രസിഡന്റ് പലതരം വീറ്റോ പോർക്ക് ഉണ്ട്, ഓൾറെഡി ബില്ല് അബ്സല്യൂട്ട് വീറ്റോ ഉപയോഗിക്കാം, സസ്പെൻസീവ് വീറ്റോ, പോക്കറ്റ് വീറ്റോ, ഇങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു പവർ പ്രസിഡന്റ് ഉണ്ടായിരുന്നു. അപ്പം അമെന്മെന്റ് ബില്ല് പാസ്സായാലും പ്രസിഡന്റ് വീറ്റോ ചെയ്യാവുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷേ 1971 നമ്മളെ 24th അമെന്മെന്റ് പാസ്സാക്കി, അതിനകത്ത് അത് ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ്, അത് പാസ്സാക്കിയിട്ട് അതിനകത്ത് എഴുതി വെച്ചു ഏത് ഭരണഘടനാ ഭേദഗതി ബില്ല് പാസ്സായാലും പ്രസിഡന്റ് ഒപ്പിട്ടേ മതിയാവും, ഇറ്റ് ഈസ് മാൻഡേറ്ററി. അപ്പോൾ നമ്മൾ നോക്കട്ടെ, പ്രസിഡന്റ് ഇരിക്കുന്നു, പ്രസിഡന്റ് അഡ്വൈസായിട്ടൊരു ബില്ല് തന്നെ നമ്മൾ പാസ്സാക്കി കൊണ്ടു കൊടുത്താലോ, അത് ഒപ്പിട്ടേ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ
1: മാൻഡേറ്ററി
0: ആണ്, വേണമെങ്കിൽ അതിനകത്ത് ഇല്ലീഗലായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് പിന്നെ ചലഞ്ച് ചെയ്യാം. അതേസമയത്ത് അത് ഒപ്പിടണമെന്ന് ചോദിച്ചാൽ ഒപ്പിട്ടേ പറ്റുള്ളൂ. അപ്പം ഇപ്പം ഭരണഘടന ഭേദഗതിയിൽ പ്രസിഡന്റ് ഡിസ്ക്രിഷൻ പോകുന്നില്ല.

0: ഏത് അമെൻമെന്റ് ബില്ല് പാസ്സായാലും ദാറ്റ് ഷുഡ് ബി ഡെഫിനറ്റ്ലി സൈൻഡ് ബൈ ദ പ്രസിഡന്റ്.
1: ഇപ്പോൾ ചലഞ്ച് ചെയ്യുന്ന കാര്യം പറഞ്ഞു, അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ഈ അമെൻമെന്റ് ബില്ലുകൾ അഥവാ ഭേദഗതി കൊണ്ടുവരുന്നതിന് നമുക്ക് കോടതിയിൽ ചോദ്യം ചെയ്യാൻ പറ്റുമോ?
0: നമുക്ക് ഈ ഭരണഘടന ഭേദഗതി നമുക്ക് കോടതി ചലഞ്ച് ചെയ്യാം. പ്രത്യേകിച്ച് നമ്മുടെ 73 ഒരു പ്രധാനപ്പെട്ട സുപ്രീം കോടതി ഡിസിഷൻ വന്നിട്ടുണ്ടായിരുന്നു. അതിനെ പറയുന്ന കേശവാനന്ദ് ഭാരതി കേസ് എന്ന് പറയും. അതിനകത്ത് ബേസിക് സ്ട്രക്ചർ തിയറി എന്ന് പറയുന്നുണ്ട്. ബേസിക് സ്ട്രക്ചർ തിയറി പറയുന്നതെന്ന് വെച്ചാൽ ഭരണഘടനയ്ക്ക് ചില ബേസിക് ഫീച്ചേഴ്സ് ഉണ്ട്. ഇപ്പം നോക്കുകയാണെങ്കിൽ ഒരു 20, 22, 23 ബേസിക് ഫീച്ചേഴ്സ് ഉണ്ട്. ആ ബേസിക് ഫീച്ചേഴ്സിനെതിരായിട്ട് ഒരു അമെൻമെന്റ് പാസ്സാക്കിയാൽ നമുക്കത് കോടതിയിൽ ചലഞ്ച് ചെയ്യാം. അപ്പോൾ സുപ്രീം കോടതിക്ക് പറയാം ഈ അമെൻമെന്റ് വാലിഡ് ആണ്. ഗവൺമെന്റ് എത്ര മെജോറിറ്റിയോടെ പാസ്സാക്കിയ പോലും നമുക്കതിനെ കോടതിയിൽ ചലഞ്ച് ചെയ്യാം. അത് സുപ്രീം കോടതിക്ക് വേണമെങ്കിൽ അതിനെ ക്വാഷ് ചെയ്യാം. ഇപ്പോൾ ഉദാഹരണത്തിനായിട്ട് ഇനി അടുത്ത കാലത്ത് കേന്ദ്ര ഗവൺമെന്റ് ഒരു ബില്ല് അമെൻമെന്റ് പാസ്സാക്കി, 99th അമെൻമെന്റ് എന്നാണ് പറയുന്നത്. NJC ആക്ട് എന്നൊരു ആക്ട് ഉണ്ടാക്കി. അതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഇപ്പോൾ സുപ്രീം കോടതി ഹൈക്കോടതി ജഡ്ജിമാരെ സെലക്ട് ചെയ്യുന്നത് ഒരു കൊളീജിയമാണ്. ഇപ്പോൾ കൊളീജിയം എന്ന് വെച്ചാൽ ജഡ്ജസ് മാത്രമേ ഉള്ളൂ. അങ്ങനെ വേണ്ട ഒരു കമ്മീഷൻ കമ്മിറ്റി.

0: സ്ട്രക്ചർ തിയറി എന്ന് പറയുന്നുണ്ട്. ബേസിക് സ്ട്രക്ചർ തിയറി പറയുന്നതെന്ന് വെച്ചാൽ ഭരണഘടനയ്ക്ക് ചില ബേസിക് ഫീച്ചേഴ്സ് ഉണ്ട്. ഇപ്പം നോക്കുകയാണെങ്കിൽ ഒരു 20, 22, 23 ബേസിക് ഫീച്ചേഴ്സ് ഉണ്ട്. ആ ബേസിക് ഫീച്ചേഴ്സിനെതിരായിട്ട് ഒരു അമെൻമെൻറ്റ് പാസ്സാക്കിയാൽ നമുക്കത് കോടതിയിൽ ചലഞ്ച് ചെയ്യാം. അപ്പോൾ സുപ്രീം കോടതിക്ക് പറയാം ഈ അമെൻമെൻറ്റ് വാലിഡ് ആണ്, ഗവൺമെൻറ് എത്ര മെജോറിറ്റിയോടെ പാസ്സാക്കിയാൽ പോലും നമുക്കതിനെ കോടതിയിൽ ചലഞ്ച് ചെയ്യാം. അത് സുപ്രീം കോടതിക്ക് വേണമെങ്കിൽ അതിനെ ക്വാഷ് ചെയ്യാം. ഉദാഹരണത്തിനായിട്ട് ഇനി അടുത്ത കാലത്ത് കേന്ദ്ര ഗവൺമെൻറ് ഒരു ബില്ല് അമെൻമെൻറ്റ് പാസ്സാക്കി, 99th അമെൻമെൻ്റ് എന്നാണ് പറയുന്നത്, NJC ആക്ട് എന്നൊരു ആക്ട് ഉണ്ടാക്കി. അതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഇപ്പോൾ സുപ്രീം കോടതി ഹൈക്കോടതി ജഡ്ജിമാരെ സെലക്ട് ചെയ്യുന്നത് ഒരു കൊളീജിയമാണ്. ഇപ്പോൾ കൊളീജിയം വെച്ചാൽ ജഡ്ജസ് മാത്രമേ ഉള്ളൂ, അങ്ങനെ വേണ്ട, ഒരു കമ്മീഷൻ കമ്മിറ്റി, നാഷണൽ ജുഡീഷ്യൽ അപ്പോയിൻമെൻറ്സ് കമ്മിറ്റി സെലക്ട് ചെയ്യട്ടെ. ജഡ്ജിമാരും ഉണ്ടായിരിക്കും, ഗവൺമെൻറ് പ്രതിനിധി മന്ത്രി ഉണ്ടായിരിക്കും, അങ്ങനെ ഒരു കമ്മിറ്റി ഉണ്ടാക്കി ആ കമ്മിറ്റി സെലക്ട് ചെയ്യട്ടെ. നമ്മൾ ബില്ല് പാസ്സാക്കി, 99th പാസ്സാക്കി, NJC ആക്ടും പാസ്സാക്കി, രണ്ടും സുപ്രീം കോടതി ചലഞ്ച് ചെയ്തു. അപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു ഇത് ഇൻവാലിഡാണ്. അത് പറയാൻ കാരണം ബേസിക് സ്ട്രക്ചർ തിയറിയിൽ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറി എന്ന് പറയുന്നത് ഒരു ബേസിക് ഫീച്ചറാണ്. ഈ കൊളീജിയത്തിനെ മാറ്റി NJC വരുമ്പം അതിനകത്ത് ലോ മിനിസ്റ്ററൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ പൊളിറ്റീഷ്യൻ അതിനകത്തുണ്ടെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ആകത്തില്ല. അതുകൊണ്ട് ഈ ആക്ടും NJC ആക്ടും അമെൻമെൻറ്റും ഭരണഘടനയുടെ ബേസിക് ഫീച്ചറിനെതിരാണ്. ദാറ്റ് വാസ് സ്ട്രക്ക് ഡൗൺ ബൈ ദ സുപ്രീം കോടതി. അപ്പം നമുക്കൊരു എക്സലന്റ് എക്സാമ്പിളാണ്. സുപ്രീം കോടതിക്ക് വേണമെങ്കിൽ എത്ര ഇമ്പോർട്ടൻ്റ് അമെൻമെൻറ്റ്, ഇത് സ്റ്റേറ്റൊക്കെ അംഗീകരിച്ച അമെൻമെൻറ്റാണ് എങ്കിൽ പോലും ദാറ്റ് ക്യാൻ ബി ഇൻവാലിഡേറ്റഡ് ബൈ ദ സുപ്രീം കോടതി.
1: സർ, അതുപോലെ തന്നെ നമ്മൾ നിയമങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി അത്യാവശ്യഘട്ടങ്ങളിൽ ഓർഡിനൻസ് പുറപ്പെടുവിക്കാറുണ്ട്, അതുപോലെ അമെൻമെൻറ്റ് അഥവാ ഭേദഗതി ബില്ലുകൾ കൊണ്ടുവരാൻ വേണ്ടി അങ്ങനെ ചെയ്യാൻ പറ്റും.
0: ഇപ്പം അത് നല്ലൊരു ക്വസ്റ്റ്യൻ. എന്താ വെച്ചാൽ നമുക്ക് അത്യാവശ്യമൊരു നിയമം വേണം. ആ നിയമം ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ എത്ര സമയം, നമുക്ക് പാർലമെൻറ്റ് ബില്ല് അവതരിപ്പിച്ച് നിയമമാക്കുകയാണെങ്കിൽ എത്ര സമയം എടുക്കും? 2 ദിവസം പാസ്സാക്കണം, പ്രസിഡന്റ് അയക്കണം, പ്രസിഡന്റ് ഒപ്പിടണം, ഒരുപാട് സമയം എടുക്കും. അപ്പം ഓർഡിനൻസ് പുറപ്പെടുവിക്കുക. അർജന്റ് നീഡ് ഓഫ് എ ബില്ലാണെങ്കിൽ ഓർഡിനൻസ് പുറപ്പെടുവിക്കുക. എന്നിട്ട് ഓർഡിനൻസ് ഇസ് ആസ് ഗുഡ് ആസ് എ ലോ. ഒറ്റ ഒന്നേ ഉള്ളൂ, അല്പം ഇന്ന ടൈം ലിമിറ്റിനകത്ത് ഓർഡിനൻസ് ഷുഡ് ബി റീപ്ലേസ് ബൈ എ ലോ. പക്ഷേ ഭരണഘടന ഭേദഗതിക്ക് ഓർഡിനൻസ് പറ്റത്തില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ നാളെ തീരുമാനിക്കണം പ്രസിഡന്റ് 5 കൊല്ലം 6 കൊല്ലം ആക്കണം, ഓർഡിനൻസ് പറ്റത്തില്ല. അതിന് ഒരു അമെൻമെൻറ്റ് തന്നെ വേണം. അപ്പം ഭരണഘടന ഭേദഗതിയിലും മണി ബിൽ ബഡ്ജറ്റിനുമൊക്കെ ഓർഡിനൻസ് പുറപ്പെടുവിക്കാൻ പറ്റത്തില്ല, അസൽ നിയമം പാസ്സാക്കി എടുത്താൽ മാത്രമേ പറ്റുള്ളൂ.
1: സർ, അതുപോലെ തന്നെ ഒരുപാട് ഭേദഗതി വന്നിട്ടുണ്ട്, കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ്സ് ധാരാളം വന്നിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഓരോന്നായിട്ടൊന്ന് മനസ്സിലാക്കാൻ തോന്നാം.
0: എല്ലാം കൂടെ നമുക്ക് പറയാൻ എളുപ്പമാണ്, 106 പറയാൻ എളുപ്പമല്ല. അതുകൊണ്ട് നമുക്ക് പ്രധാനപ്പെട്ട അമെൻമെന്റ്സ്, ഏറ്റവും രസം വെച്ചാൽ നമുക്ക് ഫസ്റ്റ് പാർലമെന്റ് ഉണ്ടാകുന്ന 52 അതിനുമുമ്പേ ഫസ്റ്റ് അമെൻമെന്റ് വന്നു. ഈ ഭരണഘടന ഉണ്ടാക്കിയ അസംബ്ലി തന്നെയാണ് ഈ അമെൻമെന്റ് വരുത്തിയത്. പക്ഷെ അന്ന് അവര് പ്രൊവിഷണൽ പാർലമെന്റ് എന്ന് അറിയപ്പെട്ടത്, എന്നുവെച്ചാൽ കോൺസ്റ്റബിളി ഭരണഘടന ഉണ്ടാക്കിയോടെ അവരുടെ ജോലി തീർന്നു. നമ്മൾ ഇലക്ഷൻ വരെ ഈ കോൺസ്റ്റബിളി പ്രൊവിഷണൽ പാർലമെന്റായി. ഈ പ്രൊവിഷണൽ പാർലമെന്റാണ് നമ്മുടെ ഫസ്റ്റ് അമെൻമെന്റ് പാസ്സാക്കുന്നത്. ഫസ്റ്റ് അമെൻമെന്റിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് 9th ചേർത്തു. നമുക്ക് നേരത്തെ 8 ഉണ്ടായിരുന്നു, 9th ചേർത്തു. 9th ചേർക്കാനുള്ള കാരണം വെച്ചാൽ നമ്മൾ ഭരണഘടനയൊക്കെ ഉണ്ടാക്കി ഒരുപാട് ഫണ്ടമെന്റേറ്റെല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, ഏത് സ്ഥലം എടുക്കുക, സ്ഥലം ഏറ്റെടുക്കുക, എന്തെങ്കിലും വന്നാൽ എല്ലാം കേസ് പോവുക, എന്നിട്ട് ഫണ്ടമെന്റേറ്റിനെതിരാണെന്ന് വരിക. അങ്ങനെയൊക്കെ വന്നപ്പോൾ ഗവൺമെന്റ് ചെയ്തു ഒരു അമെൻമെന്റ് വരുത്തി, ഫസ്റ്റ് അമെൻമെന്റ്. അതിലെ പ്രധാനപ്പെട്ട ചേഞ്ചാണിത്. അതിനകത്ത് പറയുന്നത് ഏതെങ്കിലും ഒരു നിയമം സ്റ്റേറ്റോ കേന്ദ്രമോ ഉണ്ടാക്കിയിട്ട് 9th ചേർത്ത് കഴിഞ്ഞാൽ അത് കോടതിയിൽ ചലഞ്ച് ചെയ്യാൻ പറ്റത്തില്ല, നോ ജുഡീഷ്യൽ റിവ്യൂ. അപ്പം ഒരുപാട് നിയമത്തിനെ നോയിങ് പ്രിറ്റി വെൽ, ഇത് ഇല്ലീഗലാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ പാസ്സാക്കുന്നു, എന്നിട്ട് ദാറ്റ് ഈസ് പ്രൊട്ടക്റ്റഡ്. അപ്പോൾ ആ ഫസ്റ്റ് അമെൻമെൻറ്റ് അങ്ങനെ വളരെ പ്രധാനപ്പെട്ടതായിട്ട് വരും. പിന്നെ 7th അമെൻമെൻറ്റ് 56 നമ്മൾ സ്റ്റേറ്റ് ഓർഗനൈസ് ചെയ്തു. അപ്പോൾ അതിനുമുമ്പ് നമ്മൾ പറഞ്ഞിരുന്നതാണ് ഓരോ സ്റ്റേറ്റിനും ഓരോ ഗവർണർ വേണം, ഓരോ സ്റ്റേറ്റിനും ഓരോ ഹൈക്കോർട്ട് വേണം. ഇത് കഴിഞ്ഞ് റീഓർഗനൈസ് ചെയ്ത് ചെറിയ സ്റ്റേറ്റൊക്കെ ഉണ്ടായപ്പോൾ നമ്മൾ പറഞ്ഞു 2-3 സ്റ്റേറ്റിന് ഒരു ഗവർണർ മതി, 2-3 സ്റ്റേറ്റിന് ഒരു ഹൈക്കോർട്ട് മതി. അപ്പം നമ്മളൊരു മാറ്റം വരുത്തി, കൂടുതൽ രണ്ടോ മൂന്നോ സ്റ്റേറ്റ് ഹൈക്കോർട്ടോ 2-3 സ്റ്റേറ്റ് ഒരേ ഗവർണർക്കാകാവുന്ന ഒരു മാറ്റം. മറ്റേ ദേർ ഷുഡ് ബി എ ഗവർണർ ഫോർ ഈച്ച് സ്റ്റേറ്റ് എന്നാണ്, ദേർ ഷുഡ് ബി എ ഹൈക്കോർട്ട് ഫോർ ഈച്ച് സ്റ്റേറ്റ്. അത് മാറ്റിയിട്ട് ഇങ്ങനെ കമ്പയിൻ ചെയ്യാൻ, അതാണ് 7th ഭരണഘടന എന്ന് പറയുന്നത്.
1: 56
0: പിന്നെ 24th അമെൻമെൻറ്റ് ഇന്ദിരാഗാന്ധിയുടെ കാലത്തുണ്ടായ ഒരു പ്രധാനപ്പെട്ട അമെൻമെൻറ്റാണ്. അതിനകത്ത് 2 മാറ്റം വരുത്തി. അപ്പോൾ അതിന് മുമ്പ് ഈ ഇന്ദിരാഗാന്ധി വന്നു 24th അമെൻമെൻറ്റിന് മുമ്പ് ഒരു പ്രധാന കേസ് ഉണ്ടായിരുന്നു, ഗോലക്നാഥ് കേസ് എന്ന് പറയും. അതിനകത്ത് സുപ്രീം കോടതി പറയുകയാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഒന്നും നിങ്ങൾക്ക് അമെൻഡ് ചെയ്യാൻ, പാർലമെൻറ്റിന് ലിമിറ്റഡ് പവർ ഓഫ് അമെൻമെൻറ്റ് ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ പ്രധാനമന്ത്രി പറഞ്ഞു അങ്ങനെയല്ല, നമുക്ക് പാർലമെൻറ്റ് മാക്സിമം പവർ വേണം, അവർ 24th അമെൻമെൻറ്റ് പാസ്സാക്കും. അതിനകത്തിട്ട് പറഞ്ഞു പാർലമെന്റിന് അൺലിമിറ്റഡ് പവർ, അൺറിസ്ട്രിക്റ്റഡ് പവർ ടു അമെൻഡ് എനി പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടെന്ന് എഴുതി ചേർത്താണ് 24th അമെൻമെന്റ് പാസ്സാക്കി.
1: ഈ വന്ന കേസ് അതിനെ ഓവർറൈഡ് ചെയ്യാൻ വേണ്ടിയാണ്,
0: ഗോലക്നാഥ് ഡിസിഷൻ ഓവർറൂളിയാണ് 24th അമെൻമെന്റ് പാസ്സാക്കി. എന്നിട്ട് പറഞ്ഞു പാർലമെന്റിന് അൺലിമിറ്റഡ് പവർ ഉണ്ട്, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അത്

0: ആക്ച്വലി കോടതി പോകുന്നറിയാം. അത് അതിൻ്റെ കൂടെ വേറൊരു പ്രൊവിഷൻ കൂടെ എഴുതിച്ചു, പ്രസിഡന്റ് എല്ലാ അമെൻമെന്റും ഒപ്പിടണം. ഇത് രണ്ടും 24th ലെവൽ. അപ്പോൾ ഇനി പ്രസിഡന്റ് ഒരു തടസ്സം ഉണ്ടാക്കാൻ പറ്റില്ല. അമെൻമെന്റ് പാസ്സായി, ഹി ഷുഡ് ഡെഫിനറ്റ്ലി സൈൻ. ഈ 24th അമെൻമെന്റ് ആണ് മെയിനായിട്ട് കേശവാനന്ദ ഭാരതി കേസ് ചലഞ്ച് ചെയ്തു. അപ്പം ചോദിക്കുന്നു, 24th അമെൻമെന്റ് പറയുന്നു പാർലമെന്റിന് എല്ലാം അമെൻഡ് ചെയ്യാം, സുപ്രീംകോടതി പറഞ്ഞു ശരിയാ ചെയ്യാം, പക്ഷേ ബേസിക് സ്ട്രക്ചർ തൊട്ടേക്കല്ല. എന്ത് അമെൻമെന്റ് വേണേ നിങ്ങൾ വരുത്തിക്കൂ, വട്ട് ഇറ്റ് ഷുഡ് നോട്ട് അഫക്ട് ദ ബേസിക് സ്ട്രക്ചർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അങ്ങനെ 24th ചലഞ്ച് ചെയ്താണ് ഈ തിയറി വന്ന് ബേസിക് സ്ട്രക്ചർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വന്നത്.
1: കേശവാനന്ദ ഭാരതി
0: കേസിലാണ് ഇങ്ങനെ വന്നത്. പിന്നെ പ്രധാനപ്പെട്ട ഒരു കേസ് പറഞ്ഞാൽ അമെൻമെൻറ്റ് 42nd അമെൻമെൻ്റ് ആണ്. 42nd എമർജൻസി കാലത്ത് പാസ്സാക്കിയ അമെൻമെൻ്റ് ആണ്. അതിനൊരു നിക്നെയിമുണ്ട്, മിനി കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. 42nd അമെൻമെൻ്റ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഒരുവിധപ്പെട്ട എല്ലാ പാർട്ടീസ് അമെൻഡ് ചെയ്തു, എല്ലാം ഒരുപാട് മാറ്റം, വാഴ്സ് ചേഞ്ചസ്. പ്രിയാമ്പിൾ തൊട്ട് അമെൻഡ് ചെയ്തു, പ്രിയാമ്പിൾ ചില വേർഡ്സ് ആഡ് ചെയ്തു, പിന്നെ ഒരുപാട് മാറ്റം വരുത്തിക്കൊണ്ട് ഇതിനെ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ അറിയപ്പെടുന്നത്. ഇതിലെ പല പ്രൊവിഷൻസും കോടതി ചലഞ്ച് ചെയ്തൊക്കെ പോയിട്ട്, അപ്പോൾ അത് എമർജൻസി കാലത്ത് പാസ്സാക്കിയ അമെൻമെൻ്റ് ആണ്. 42nd മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് അറിയുന്നത്.
1: അതിലെ മെയിനായിട്ടുള്ള പോയിന്റ്സ് അന്ന് അമെൻഡ് ചെയ്തത് എന്തൊക്കെയായിരുന്നു?
0: ആ മെയിനായിട്ട് പ്രിയാമ്പിൾ അമെൻഡ് ചെയ്തു. പ്രിയാമ്പിളിനകത്ത് 3 വേർഡ്സ് ചേർത്തു. സോവറിൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്നുള്ളത് സോവറിൻ സോഷ്യലിസ്റ്റ് സെക്കുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്നാക്കി. അതുപോലെ ഇടയ്ക്ക് യൂണിറ്റി ഓഫ് ഇന്ത്യ എന്നായിരുന്നു, അവിടെ യൂണിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് ഇന്ത്യ എന്ന് ചേർത്തു. അപ്പോൾ ഇൻറ്റഗ്രിറ്റി നമ്മൾ ഉദ്ദേശിക്കുന്നത് അഖണ്ഡത. അപ്പോൾ നേരത്തെ ഇന്ത്യയുടെ ഐക്യം മാത്രമല്ല അഖണ്ഡത, അഖണ്ഡത കൂടെ ചേർക്കാൻ കാരണം ഇനി ഒരു സ്റ്റേറ്റിനും പിരിഞ്ഞു പോകാനുള്ള അവകാശം ഒന്നുമില്ല, അതിലായതുകൊണ്ട് ഇൻറ്റഗ്രിറ്റി ചേർത്ത്. അപ്പോൾ പ്രിയാമ്പിൾ അമെൻഡ് ചെയ്ത് ഒരിക്കൽ മാത്രമാണ് ഈ 3 വേർഡ്സ് ആഡ് ചെയ്തത്. 42nd വന്ന ആദ്യത്തെ ചേഞ്ച് പ്രിയാമ്പിളിലാണ്. പ്രിയാമ്പിളിൽ 3 വാക്കുകൾ മാറ്റി. ഈ പ്രസിഡന്റ് മന്ത്രിസഭ പറയുന്ന പോലെ മാത്രമേ പ്രവർത്തിക്കാവൂ, മന്ത്രിസഭ പറയാത്തൊന്നും ചെയ്യാനും പാടില്ല. അങ്ങനൊരു പ്രൊവിഷൻ ഈ 42nd അമെൻമെൻറ്റിലുണ്ടാക്കി. അതോടെ പ്രസിഡന്റിൻ്റെ പവർ കട്ടേൽ ചെയ്യപ്പെട്ടു. പ്രസിഡന്റിൻ്റെ പവർ നേരത്തെ അമെൻമെൻറ്റെല്ലാം സൈൻ ചെയ്യണമെന്ന് പറഞ്ഞപ്പം കുറഞ്ഞു. ഇതോടെ പ്രസിഡന്റിൻ്റെ പവർ ഒരുപാട് കുറഞ്ഞു. എന്നുവെച്ചാൽ പ്രസിഡന്റ് മസ്റ്റ് ഓൾവേസ് ആക്ട് ആൻഡ് അഡ്വൈസ് ടു ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. ഈ കനോട് ഡു എനിത്തിങ് എഗൻസ്റ്റ് അഡ്വൈസ് ആൻഡ് ഈ കനോട് ഡു എനിത്തിങ് വിത്തൗട്ട് അഡ്വൈസ്. ഉപദേശം ഇല്ലാതെ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഇതിന് പിന്നീടൊരു മാറ്റം വന്നിട്ടുണ്ട്, അത് ഞാൻ പറയാം. അപ്പോൾ ഇങ്ങനൊരു മാറ്റം വരുത്തി. പിന്നെ ഫണ്ടമൽ ഡ്യൂട്ടീസ് ആഡ് ചെയ്തു. ഇതുവരെ ഫണ്ടമൽ ഡ്യൂട്ടീസ് ഇല്ലായിരുന്നു, ഭരണഘടനയ്ക്ക് ഫണ്ടമൽ റൈറ്റ്സ് ഉള്ളായിരുന്നു. അപ്പോൾ പുതിയൊരു പാർട്ട് ആഡ് ചെയ്തു, 4A എന്ന് പറയും. ആ ആർട്ടിക്കിൾ ആഡ് ചെയ്തു 51A എന്ന് പറയും. ഈ ഫണ്ടമൽ ഡ്യൂട്ടീസ് നമ്മൾ ടെസ്റ്റിൽ എടുത്തതെന്ന് പറയുന്നത് 10 ഫണ്ടമൽ ഡ്യൂട്ടീസ് നമ്മൾ ആഡ് ചെയ്തു. അപ്പോൾ ഡ്യൂട്ടീസ് നടപ്പിലാക്കാൻ വലിയ മാർഗങ്ങളില്ല, സിറ്റിസൺസ് മാത്രമേ ഡ്യൂട്ടീസ് ഉള്ളൂ. പക്ഷേ നമ്മൾ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ആർ ടു സൈഡ്സ് ഓഫ് ദ സെയിം കോയിൻ എന്ന് പറയും. അപ്പോൾ റൈറ്റ്സ് ഉണ്ടെങ്കിൽ കറസ്പോണ്ടിങ് ഡ്യൂട്ടീസ് ഉണ്ടായിരിക്കണം. അങ്ങനെ ഡ്യൂട്ടീസ് ആഡ് ചെയ്തു. പിന്നെ നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽസ് ഒക്കെ ഇല്ലേ, അതൊക്കെ ഇതുമൂലം പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതാണ്. 42nd അങ്ങനെ കുറേ മാറ്റങ്ങൾ വരുത്തി. അത് കഴിഞ്ഞിട്ടാണ് ജനതാ പാർട്ടി അധികാരത്തിലാണ് മൊറാർജി ദേശായി പ്രൈം മിനിസ്റ്റർ. ഇപ്പോൾ മൊറാർജി പ്രൈം മിനിസ്റ്റർ ആയപ്പം ആദ്യം ചെയ്തത് ഈ എമർജൻസി പവേഴ്സ് കട്ടേൽ ചെയ്തു. പ്രസിഡന്റിന് അധികാരം ഒരുപാട് വെട്ടിക്കുറച്ചു. അപ്പം എമർജൻസി ഒരു സിലി റീസണാണ് ഇൻറ്റേണൽ ഡിസ്റ്റർബൻസ്, അത് എടുത്തു കളഞ്ഞു. എന്നിട്ട് അതിന് പകരം ആംഡ് റെബല്യനാക്കി. പിന്നെ ഇത് കോടതി ക്വസ്റ്റ്യൻ ചെയ്യാവുന്നതായി. അതുപോലെ എമർജൻസി ഡിക്ലെയർ ചെയ്യണമെങ്കിൽ ക്യാബിനറ്റ് കൂടണം, ക്യാബിനറ്റ് തീരുമാനിക്കണം. ദാറ്റ് ഡിസിഷൻ ഷുഡ് ബി കമ്മ്യൂണിക്കേറ്റ് ടു ദ പ്രസിഡന്റ് റൈറ്റിംഗ്. എന്നാൽ മാത്രമേ പ്രസിഡന്റ് എമർജൻസി പ്രഖ്യാപിക്കാവൂ. ഇത് കോടതിയിൽ ചലഞ്ച് ചെയ്യാം. അപ്പോൾ എമർജൻസി പ്രഖ്യാപിക്കാൻ ഒരുപാട് റിസ്ട്രിക്ഷൻസ് ഈ 44th അമെൻമെൻറ്റിൽ എമർജൻസിയുടെ ഗവൺമെൻറ് കൊണ്ടത്. പിന്നെ മറ്റൊന്ന്, റൈറ്റ് പ്രോപ്പർട്ടി എടുത്തു കളഞ്ഞു. റൈറ്റ് പ്രോപ്പർട്ടി ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ് ആയിട്ടുണ്ടായിരുന്നത്, 44th അമെൻമെൻറ്റിൽ അത് ഇമ്പോർട്ടൻറ്റ് ചേഞ്ച് ആണ്. എടുത്തു കളഞ്ഞിട്ട് അതൊരു ലീഗൽ റൈറ്റായി, ലീഗൽ റൈറ്റായിട്ട് മാറി. ആർട്ടിക്കിൾ ഫണ്ടമെൻ്റൽ റൈറ്റുള്ള ആർട്ടിക്കിളിനെ ഡിലീറ്റ് ചെയ്ത് കളയുകയും ചെയ്തു. അങ്ങനെ 44th. പിന്നെ വരുന്ന ഏറ്റവും വലിയൊരു അമെൻമെൻറ്റ് 52nd അമെൻമെൻ്റ് ആണ്. 85-86 ബില്ലിൽ രാജീവ് ഗാന്ധി ഒരു ഷെഡ്യൂൾ ആഡ് ചെയ്തു, 10th ഷെഡ്യൂൾ എന്ന് പറയും. ആൻറ്റി ഡിഫെക്ഷൻ ലോ, 10th ഷെഡ്യൂൾ അറിയപ്പെടുന്നത് ആൻറ്റി ഡിഫെക്ഷൻ ലോ. അപ്പോൾ ഈ ഡിഫെക്ഷൻ കൺട്രോൾ
1: ചെയ്യാനായിട്ട്
0: കൂറുമാറ്റം നിരോധിച്ചുകൊണ്ടുള്ള നിയമമാണ് ആൻറ്റി ഡിഫെക്ഷൻ ലോ. അത് 10th പട്ടിയാണ്. അത് രാജീവ് ഗാന്ധിയുടെ കാലത്ത് ഈ കൂറുമാറ്റം നിരോധിച്ചുകൊണ്ട് നിയമം ഉണ്ടാക്കി. അപ്പോൾ അതിന് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് ഉള്ളതുകൊണ്ട് അതിനെ ഭരണഘടനയുടെ ഒരു ഷെഡ്യൂളായിട്ട് മാറ്റി, 10th ഷെഡ്യൂളായിട്ട് ചേർത്തു. അപ്പോൾ ഇപ്പം കൂറുമാറ്റ നിരോധനം നമുക്ക് ഇന്ത്യയിലും സ്റ്റേറ്റിലും എല്ലാം ബാധകമാണ്. അങ്ങനൊരു നിയമം ഉണ്ടാക്കിയാണ് 52nd അമെൻമെൻ്റ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു പുതിയ ഷെഡ്യൂളിലൂടെ ആഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട അമെൻമെൻറ്റ് 61st അമെൻമെൻ്റ് ആണ്. വോട്ടിംഗ് ഏജ് ഇതുവരെ 21 ആയിരുന്നു. ഇപ്പോൾ രാജീവ് ഗാന്ധി വന്ന് വിചാരിച്ചു എല്ലാ രാജ്യത്തും 18 അല്ലെങ്കിൽ 16 ഒക്കെയാണ്. പിന്നെ നമ്മൾ മേജറാകുന്ന 18 വയസ്സിലാണ്. പിന്നെ എന്തിനാണ് വോട്ടിംഗ് ഏജ് 21? വോട്ടിംഗ് ഏജ് റെഡ്യൂസ്. അതാണ് 61st അമെൻമെൻറ്റ് എന്ന്
1: പറയും.
0: ആ 21-ൽ 18 ഉള്ളത്. ആർട്ടിക്കിൾ 326 അമെൻഡ് ചെയ്തിട്ടാണ് 21-ൽ 18 ആക്കി മാറ്റി. പിന്നുള്ള പ്രധാനപ്പെട്ട രണ്ട് അമെൻമെൻസ് പറയും 73rd and 74th. പഞ്ചായത്ത് നഗരപാലിക വിൽസൺ വരും.

0: പഞ്ചായത്തിന് റൂറൽ ഏരിയാസിലെ ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ ഒരു റൂള്, അർബൻ ഏരിയാസിലെ അഡ്മിനിസ്ട്രേഷൻ ഒരു റൂള്. അങ്ങനെ ഇപ്പോൾ രാജീവ്ഗാന്ധിയുടെ ടീമായിരുന്നു. രാജീവ്ഗാന്ധി രണ്ട് ബില്ല് അവതരിപ്പിച്ചു. പക്ഷേ രാജീവ്ഗാന്ധിയുടെ കാലത്ത് ഈ രണ്ട് ബില്ലും പാസ്സായില്ല. ലോക്സഭയിൽ രാജീവ്ഗാന്ധിക്ക് നല്ല ക്ലിയർ മജോറിറ്റി ഉണ്ടായിരുന്നു, പക്ഷേ രാജ്യസഭ വന്നപ്പം പാസ്സായില്ല. അത് കഴിഞ്ഞ് രാജീവ്ഗാന്ധി രാജിവെച്ച് പോയി. അത് കഴിഞ്ഞ് ബി പി സിംഗ് വന്നു. ബി പി സിംഗിൻ്റെ കാലത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല, കുറച്ച് ഷോർട്ട് ടെന്യൂറേ ബി പി സിംഗിന് ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം നരസിംഹറാവുവിൻ്റെ കാലത്ത് ഈ ബില്ല് പാസ്സാവുന്നു. 1992 ഈ ബില്ല് പാസ്സായി. അത് 1973-74 ബില്ല് പാസ്സാക്കി. അത് ഒരു കൊല്ലത്തിനായി സ്റ്റേറ്റിൽ അംഗീകരിച്ചു. 1993 തൊട്ട് വാലിഡായി. അപ്പോൾ ഇത് പാസ്സാകുന്നു, വാലിഡാകുന്നു April 24 എന്ന് പറയുന്ന ഡേറ്റിലായതുകൊണ്ട് നമ്മളിപ്പം പഞ്ചായത്ത് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് April 24 ഈ 74 കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രധാനപ്പെട്ട 86 എന്ന് പറയും, ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ. ഇപ്പം നമ്മൾ 14 വയസ്സിന് താഴെയുള്ള എല്ലാ കുട്ടികൾക്കും, അതായത് 5-14 ഇടയ്ക്കുള്ള കുട്ടികൾക്കെല്ലാം ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ കൊടുക്കും. 8 വരെ അവർക്ക് ഫ്രീ ആയിട്ട്. അതിനൊരു അമെൻമെൻ്റ് വരുത്തി, 21A എന്നൊരു ഫണ്ടമെൻ്റൽ റൈറ്റിനൊരു ആർട്ടിക്കിൾ ഉണ്ടാക്കി തീർത്തു. അതാണ് 86th Amendment എന്ന് പറയുന്നത്,
1: റൈറ്റ് ടു എഡ്യൂക്കേഷൻ,
0: റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്. അത് കഴിഞ്ഞപ്പം പ്രധാനപ്പെട്ട ഒരു അമെൻമെൻറ്റ് 91st Amendment എന്ന് പറയും. 91st Amendmentൽ ഉണ്ടാക്കിയ ഒരു നിയമം, നേരത്തെ ഉള്ള കാര്യം എന്ന് വെച്ചാൽ സ്റ്റേറ്റിലും കേന്ദ്രത്തിലും എത്ര മന്ത്രിമാർ വേണേടാം, അതിനൊരു നമ്പറും ഇല്ല, ലിമിറ്റും ഇല്ല. അപ്പോൾ ചിലപ്പം ചില കോലീഷൻ ഗവൺമെൻറ്സ് ഒരുപാട് മന്ത്രിമാരെ അങ്ങ് അപ്പോൾ ചെയ്തു. അവസാനം ഗവൺമെൻറ് തീരുമാനിച്ചു ദേർ ഷുഡ് ബി എ റിസ്ട്രിക്ഷൻ. അപ്പോൾ എങ്ങനെ റിസ്ട്രിക്ഷൻ കൊണ്ടുവന്നു വെച്ചാൽ, അത് ആ സ്റ്റേറ്റിലെ അല്ലെങ്കിൽ കേന്ദ്രത്തിലെ ലോവർ ഹൗസിലെ മെമ്പേഴ്സിൻ്റെ 15% വരെ മന്ത്രിമാരാകും. അപ്പോൾ കേന്ദ്രത്തിലാണെങ്കിൽ ലോക്സഭയുടെ 15%, സ്റ്റേറ്റിലാണെങ്കിൽ അസംബ്ലിയുടെ 15%. ഇപ്പം കേരളത്തിൽ 150 MLA ഉണ്ടായിരുന്നു, 21 പറ്റുള്ളൂ. ദാറ്റ് ഇസ് എ ലിമിറ്റ്. ഈ ലിമിറ്റ് വന്നത് 91st Amendmentലാണ്. അപ്പോൾ 91st Amendmentൽ ഉള്ളതുകൊണ്ട് ഒരു 22nd മന്ത്രിയെ കേരളത്തിൽ അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല. മുഖ്യമന്ത്രി ആവശ്യപ്പെടത്തില്ല, ആവശ്യപ്പെട്ടാലും ഗവർണർ അപ്പോയിൻറ്റ് ചെയ്തില്ല. ഇനി അപ്പോയിൻറ്റ് ചെയ്ത് തന്നെ കോളേജ് ചലഞ്ച് ചെയ്യുക. എന്ന് വെച്ചാൽ ദാറ്റ് ഷുഡ് ബി ലിമിറ്റഡ് ടു 15%. 91st Amendment അങ്ങനെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ 99 നമ്മൾ നേരത്തെ പറഞ്ഞത് കൊളീജിയത്തിൽ റീപ്ലേസ് ചെയ്യാനുള്ള അമെൻമെൻ്റ് അവസ്ഥയ്ക്ക്, പക്ഷേ അത് സ്ട്രൈക്ക് ഡൗൺ ചെയ്തു. അങ്ങനെ ആ അമെൻമെൻറ്റിന് അത്ര വാലിഡിറ്റി ഉള്ളതായി. പിന്നെ ഇനിയും എല്ലാ ഇനിയും ഒരു പ്രധാനപ്പെട്ട അമെൻമെൻറ്റ് 96th Amendment. അത് നമ്മൾ നേരത്തെ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ വനിതകൾ 33.3% റിസർവേഷൻ കമ്പൽസറി ആക്കി. പക്ഷേ സ്റ്റേറ്റ് കൂടുതൽ കൊടുക്കാം. ഇപ്പോൾ കേരള ഗവൺമെൻറ് 50% കൊടുക്കും. വനിതകൾക്ക് വേണമെങ്കിൽ 50 കൊടുക്കാമെന്ന് റിപ്പോർട്ടുണ്ട്. കേരളത്തിൽ 50% റിസർവേഷൻ കൊടുക്കും. അപ്പോൾ 106th അമെൻമെൻറ്റിൽ പറയുന്നത് ലോക്സഭയിലും സ്റ്റേറ്റ് അസംബ്ലിയിലും അടുത്ത മിക്കവാറും അടുത്ത സെൻസസ് കഴിഞ്ഞ പോലെ അത് നിയമം വാലിഡേറ്റ് വരും, എൻഫോഴ്സ് ചെയ്യും. ആകെ ഉള്ള മെമ്പേഴ്സിൻ്റെ 33% വനിതകൾക്ക് സംവരണം ചെയ്തിരിക്കണം എന്നൊരു നിയമം 106 വരുത്തി. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ പ്രധാനപ്പെട്ട, ഒന്ന് ഓഡിഷ് പറഞ്ഞാണ് ഏറ്റവും പ്രധാനപ്പെട്ട അമെൻമെൻറ്റ്സ്.
2: നിങ്ങൾ ഇതുവരെ കേട്ടത് ഭരണഘടനാ ഭേദഗതിയെപ്പറ്റി പ്രൊഫസർ NS ശ്യാമപ്രസാദ് സാറുമായി സിവിൽ ജിഹാൻ നടത്തിയ അഭിമുഖം ഭാഗം 1. നിർവഹണ സഹായം തേജസ്. യുവവാണി.

0: ഞായറാഴ്ചകളിൽ രാവിലെ 7-5 കേൾക്കാം അക്ഷരകേരളം. സർഗചേതനയുടെ പുതുഭാവുകത്വം നിറയുന്ന അക്ഷരവേദി.
1: മറക്കാതെ കേൾക്കുക ഞായറാഴ്ചകളിൽ രാവിലെ 7-5
0: അക്ഷരകേരളം.
1: ഈ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ചകളിൽ രാത്രി 7:35 ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ പ്രസാർ ഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും കേൾക്കാവുന്നതാണ്. ഗാന്ധിമാർഗം, ഗാന്ധിജിയുടെ ജീവിത വഴികളെയും ദർശനങ്ങളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി
0: കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 7:10.
1: പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ വൈകിട്ട് 5 മണിക്ക്.
0: ഗാന്ധിമാർഗം.

0: ആകാശവാണി തിരുവനന്തപുരം ആലപ്പുഴ കവരത്തി.
1: സാഹിത്യവേദി
0: പ്രിയ ശ്രോതാക്കൾക്ക് സാഹിത്യവേദിയിലേക്ക് സ്വാഗതം. ഇന്ന് സാഹിത്യവേദിയിൽ സന്ധ്യ അനീഷ്, ഡോക്ടർ ശ്രുതി എന്നിവർ എഴുതി അവതരിപ്പിക്കുന്ന കവിതകളും സതീഷ് വെളുന്തറ എഴുതി അവതരിപ്പിക്കുന്ന കഥയുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യം സന്ധ്യ അനീഷ് എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ കേൾക്കാം. ആദ്യ കവിത കണ്ണകി.

0: സന്ധ്യ അനീഷ് എഴുതി അവതരിപ്പിച്ച കവിതകളാണ് കേട്ടത്. സാഹിത്യവേദിയിൽ അടുത്തതായി സതീഷ് വെളുന്തറ എഴുതി അവതരിപ്പിക്കുന്ന കഥയാണ് ന്യായവിധി.
1: കോടതി മുറിയിലെ നിശബ്ദതയെ ഭഞ്ജിച്ചുകൊണ്ട് ജഡ്ജിയുടെ ചേംബറിന് പിന്നിലെ ചുമരിൽ പഴയ ബ്രിട്ടീഷ് രാജിൻ്റെ ശേഷിപ്പുകൾ അയവിറക്കുന്ന ഘടികാരം 10 തവണ ശബ്ദിച്ചു. ഓരോ തവണ മണിമുഴങ്ങുമ്പോഴും അതിൻ്റെ പ്രതിധ്വനി ഏതാനും നിമിഷങ്ങൾ കൂടി അവശേഷിച്ചു. കുടുംബക്കോടതി ജഡ്ജി രവിപ്രസാദ് ചേംബറിലേക്ക് ആഗതനായി. ആദരസൂചകമായി കോടതി മുറിയിലുണ്ടായിരുന്ന ജീവനക്കാരും അഭിഭാഷകരും എഴുന്നേറ്റു നിന്നു. തലയോടൊപ്പം തോളുകളും അല്പം താഴ്ത്തി ജഡ്ജിയും പ്രത്യഭിവാദ്യം ചെയ്തിട്ട് സീറ്റിൽ ഉപവിഷ്ടനായി, ഒപ്പം ജീവനക്കാരും അഭിഭാഷകരും. ഇന്ത്യൻ ശിക്ഷാനിയമത്തിലെയും ക്രിമിനൽ പ്രൊസീജിയർ കോഡിലെയും ഒരു വകുപ്പുകളും തങ്ങൾക്ക് ബാധകമല്ല എന്ന മട്ടിൽ ഒരു പറ്റം ഉറുമ്പുകൾ വരിവരിയായി അവിടെവിടെയായി കുമ്മായം അടർന്നു വീണ ഭിത്തിയിലൂടെ സഞ്ചരിക്കുന്നുണ്ടായിരുന്നു. കുടുംബം എന്ന പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ നടത്തിപ്പിൽ പരാജയപ്പെട്ട മേധാവികളും ഉപമേധാവികളുമായ ദമ്പതിമാർ തങ്ങളുടെ അഭിഭാഷകരുമായി അവസാനവട്ട തന്ത്രാലോചനകൾ കോടതി തിണ്ണയിലും പരിസര പ്രദേശങ്ങളിലും വച്ച് നടത്തിക്കൊണ്ടിരുന്നു. പുതിയ ജീവിതത്തിലേക്കുള്ള പ്രയാണം തുടങ്ങുന്ന പ്രത്യാശയും ആഹ്ലാദവുമാണ് ചിലരുടെ മുഖങ്ങളിൽ എങ്കിൽ ഉള്ള ജീവിതം കൈവിട്ടു പോകുന്നതിൻ്റെ ആശങ്കയും നെടുവീർപ്പും മറ്റു ചില മുഖങ്ങളിൽ നിന്ന് വായിച്ചെടുക്കാം. സാമ്പത്തികമായ ഉച്ചനീചത്വങ്ങളോ ജാതി വ്യത്യാസത്തിൻ്റെ മേൽക്കോയ്മയോ കീഴ്ക്കോയ്മയോ ഔദ്യോഗിക പ്രൗഢിയുടെ ആഡംബരങ്ങളോ അവിടെ ബാധകമാകുന്നില്ല. രാജിയുടെ മനസ്സ് നിർവികാരമായിരുന്നു. നിറമങ്ങിയ അവരുടെ സാരിക്ക് അല്പം വർണ്ണഭേദങ്ങൾ ചാർത്താനാണെന്ന് തോന്നുന്നു. ജനാലയിലൂടെ അരിച്ചിറങ്ങുന്ന സൂര്യപ്രകാശം അവരുടെ മേൽ തത്തിക്കളിക്കുന്നുണ്ടായിരുന്നു. ഒപ്പി നമ്പർ 318/2016. ബെഞ്ച് ക്ലാർക്ക് കേസ് നമ്പർ വിളിച്ചു. തൻ്റെ കേസാണ് വിളിച്ചിട്ടുള്ളതെങ്കിലും അത് രാജിയിൽ പ്രത്യേകിച്ച് ഭാവഭേദങ്ങളൊന്നും ഉണ്ടാക്കിയില്ല. കാരണം വിധിപ്പകർപ്പിൽ ജഡ്ജി എന്തൊക്കെയാണ് എഴുതി വയ്ക്കുന്നത് എന്നറിയില്ലെങ്കിലും വിധി എന്താകും എന്നവൾക്ക് കൃത്യമായ ധാരണയുണ്ട്. ആചാരപ്രകാരമുള്ള നടപടിക്രമങ്ങളെല്ലാം തീർത്ത് ജസ്റ്റിസ് രവിപ്രസാദ് വിധിന്യായം വായിക്കാൻ ആരംഭിച്ചു. ജഡ്ജി വിധിന്യായം എഴുതിയ കടലാസു കഷണങ്ങളിലൂടെ ആരോഹണത്തിൻ്റെ പടി കയറുമ്പോൾ രാജി അവളുടെ ജീവിതത്തിൻ്റെ അവരോഹണത്തിൻ്റെ കണക്ക് പുസ്തകം തുറന്നു വച്ച് ആയ വ്യയങ്ങൾ പരതി. കൗമാരത്തിൻ്റെ കുതൂഹലങ്ങൾ വിട്ട് യൗവനത്തിലേക്കുള്ള പദമൂന്നൽ, പെണ്ണുകാണലിന് വേണ്ടിയുള്ള കെട്ടിയൊരുങ്ങൽ, കാൽവിരൽ കൊണ്ടുള്ള ചിത്രലേഖനം, പ്രതിശ്രുത വരനാകാൻ ആഗ്രഹിക്കുന്ന മത്സരാർത്ഥിക്ക് മുന്നിലുള്ള റിയാലിറ്റി ഷോ കഴിഞ്ഞ ശേഷം പകുതി ചാരിയ വാതിലിന് പിന്നിൽ മറഞ്ഞു നിന്നുള്ള വിദൂര വീക്ഷണം, ഇതൊക്കെ എത്രയോ ടേക്കുകളും റീടേക്കുകളും കഴിഞ്ഞതാണ് അവളുടെ ജീവിതത്തിൽ. പിന്നെ ഞാൻ പാടിയൊരീണങ്ങളൊക്കെയും നിന്നെക്കുറിച്ചുള്ളതായിരുന്നു എന്ന് ONV എഴുതിയതുപോലെ പിന്നീട് അവളുടെ ജീവിതത്തിൽ ഒറ്റ സീനിൽ പോലും റീടേക്ക് എന്നൊന്നുണ്ടായിട്ടില്ല. എല്ലാം ഒറ്റ ടേക്കിന് ഒക്കെയായ സീനുകളായിരുന്നു. ആദ്യ രാത്രിയിലും തുടർന്നുള്ള രാത്രികളിലും സുന്ദര സ്വപ്നങ്ങൾ കാണേണ്ട ക്യാൻവാസിൽ ദുസ്വപ്നങ്ങൾ കണ്ടതും ഉച്ചമയക്കത്തിൻ്റെ ആലസ്യത്തിൽ എഴുന്നേറ്റ് വരുമ്പോൾ കവിൾത്തടങ്ങളിൽ കൈവിരൽപ്പാടുകൾ പതിഞ്ഞതും മസാലദോശയും പുളിമാങ്ങയും കൊതിച്ച ആമാശയത്തിൻ്റെ അറകൾ ഉപ്പ് ചേർത്ത കഞ്ഞിവെള്ളത്താൽ സമൃദ്ധമായതും അങ്ങനെ അങ്ങനെ. പരാതിക്കാരിയല്ലാതെ എതിർകക്ഷി ഒരു തവണ പോലും ഹാജരാകാത്ത കേസിൽ സാധാരണ സംഭവിക്കുന്നത് തന്നെ ഇവിടെയും സംഭവിച്ചു. പരാതിക്കാരിക്ക് അനുകൂലമായി എക്സ്പാർട്ടി വിധി. ഇനി യാത്ര. ഒരു വയസ്സ് മാത്രം പ്രായമുള്ള മകനെയും മാറോടടക്കി പിടിച്ചുകൊണ്ട് കാത്തിരിക്കുന്ന ഒട്ടേറെ ചോദ്യശരങ്ങൾക്ക് മുന്നിലേക്ക്, സഹതാപത്തിൽ തുടങ്ങി സൗഹൃദത്തിലേക്ക് മാറി ഒടുവിൽ വേണമെങ്കിൽ ഒരു അന്തിക്കൂട്ടിന് കൂടാം എന്നുവരെ എത്തുന്ന വാഗ്ദാനങ്ങൾ, വിവാഹമോചനം നേടിയ അല്ലെങ്കിൽ ഭർത്താവ് ഉപേക്ഷിച്ച ഒരു ശരാശരി ഭാരത സ്ത്രീ നേരിടേണ്ടി വരുന്ന സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളാണ് ഇതൊക്കെ. ബാക്കിയുണ്ടായിരുന്ന കുറച്ച് സ്വർണം മുഴുവൻ വിറ്റാണ് വക്കീൽ ഫീസ് കൊടുക്കാനുള്ള തുക ഒപ്പിച്ചത്. പക്ഷേ സ്നേഹപൂർവ്വം അദ്ദേഹം അത് നിരസിക്കുകയാണ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ഓഫീസ് കയറിയിറങ്ങിയപ്പോഴും ചെറുപ്പക്കാരനായ വക്കീലിൻ്റെ കണ്ണുകൾ തൻ്റെ യൗവനത്തുടിപ്പ് കൊത്തിപ്പറിച്ചില്ല എന്ന് നന്ദിപൂർവ്വം അവൾ ഓർത്തു. അതുകൊണ്ടുതന്നെ ഈ ഫീസ് സൗജന്യം മറ്റൊരു പ്രത്യുപകാരത്തിന് ചൂണ്ടലിൽ കോർത്ത ഇരയല്ല എന്ന് തീർച്ചയായും വിശ്വസിക്കാം. കഴുത്തിൽ താലിയോ സീമന്തരേഖയിൽ സിന്ദൂരമോ ഇല്ലാത്ത യുവതിക്ക് ചുറ്റും പരിക്രമണം നടത്താൻ ഭ്രമണപഥം തെറ്റിച്ചു വരുന്ന ചില ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും ഉണ്ടാകും. ഈ വരുന്ന ഗ്രഹങ്ങൾക്കെല്ലാം ഉപഗ്രഹങ്ങളും ഉപഗ്രഹങ്ങൾക്കെല്ലാം

0: മാതൃഗ്രഹങ്ങളും ഉണ്ടായിരിക്കും എന്നുള്ളത് വേറെ വസ്തുത. കത്തിജ്വലിക്കുന്ന നക്ഷത്രമായില്ലെങ്കിൽ അവയിൽ പലതും ഭ്രമണപഥം തെറ്റിച്ചും നിയന്ത്രണരേഖ ലംഘിച്ചും കടന്നു വരും. ചേച്ചിക്ക് എത്ര നാൾ വേണമെങ്കിലും ഇവിടെ കഴിയാം, സഹോദരൻ്റെ സൗമനസ്യം. പക്ഷേ ആ സൗമനസ്യം അവൻ വിവാഹം കഴിച്ചാൽ അവൻ്റെ ഭാര്യയ്ക്ക് ഉണ്ടാകണമെന്നില്ല. ഉണ്ടായിരുന്ന 20 സെൻറ് വസ്തുവിലുള്ള മൺകട്ടകെട്ടിയ ചെറിയ വീടും 5 സെൻറും സഹോദരൻ്റെ പേരിൽ എഴുതി വയ്ക്കുകയും ബാക്കിയുള്ള 15 സെൻറിൽ 5 സെൻറ് വിവാഹാവശ്യത്തിന് വിൽക്കുകയും 10 സെൻറ് അവരുടെ പേരിൽ ഓഹരിയായി എഴുതി വയ്ക്കുകയും ചെയ്തിട്ടാണ് വിവാഹം നടന്നത്. കയറി ചെല്ലാൻ ആ വീടല്ലാതെ മറ്റൊരു ആശ്രയ കേന്ദ്രമല്ല. പക്ഷേ വീടെന്ന നിർമ്മിതിക്ക് തണലും സുരക്ഷിതവും മാത്രമേ നൽകാൻ കഴിയൂ. അവിടുത്തെ ഓരോ പകലും ഇരുളുന്നതിനിടയിൽ പട പൊരുതേണ്ടി വരുന്ന മറ്റു ചില ജീവിത യാഥാർത്ഥ്യങ്ങളുണ്ട്. അതിന് മറ്റൊരു നിർമ്മിതി അത്യന്താപേക്ഷിതമാണ്. റിസർവ് ബാങ്ക് പുറത്തിറക്കുന്ന ഐ പ്രോമിസ് ടു പേ ദ ബെയറർ ദ സം ഓഫ് ഡാഷ് റുപ്പീസ് എന്ന് ആലേഖനം ചെയ്തിട്ടുള്ള കടലാസ് തുണ്ടുകൾ. ഒരു ജോലിക്ക് വേണ്ടിയുള്ള അന്വേഷണത്തിനിടയിലാണ് അവളുടെ കേസ് വാദിച്ച അഡ്വക്കേറ്റ് മനോജ് കുമാറിൻ്റെ ഫോൺ കോൾ തേടിയെത്തുന്നത്. അദ്ദേഹത്തിന് ഒരു ക്ലർക്കിൻ്റെ ആവശ്യമുണ്ട്. സർ, എനിക്കതിന് എക്സ്പീരിയൻസ് ഒന്നുമില്ല എന്ന് അവൾ പറഞ്ഞെങ്കിലും, എനിക്കിവിടെ വേറെ 2 ഗുമസ്തന്മാർ കൂടിയുണ്ട്, കാര്യങ്ങളൊക്കെ അവർ പഠിപ്പിച്ചുകൊള്ളും. ഒരു ലേഡി സ്റ്റാഫ് ജോലി ലഭിച്ചു പോയ ഒഴിവിലേക്കാണ് തന്നെ പരിഗണിക്കുന്നത്. തനിക്ക് ഇതൊരു സഹായകവുമാവും. അടുത്ത ദിവസം രാവിലെ 9 മണിക്ക് ഓഫീസിലെത്താൻ പറഞ്ഞപ്പോൾ രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടി വന്നില്ല. സ്വപ്നങ്ങൾക്ക് വീണ്ടും ചിറകുമുളയ്ക്കുകയാണ്. വിവിധ വർണ്ണങ്ങളിലുള്ള ചിത്രശലഭങ്ങൾ അവൾക്ക് ചുറ്റും നൃത്തം വയ്ക്കുന്നത് പോലെ തോന്നി. മറ്റേതോ വഴിക്ക് പോകാൻ വന്ന ഒരു ഇളം കാറ്റ് അവളുടെ സന്തോഷം അറിഞ്ഞിട്ടെന്നതുപോലെ അതിൽ പങ്കാളിയാകാൻ അതുവഴി വന്ന് മെല്ലെ അവളെ തലോടിയിട്ട് പോയി. വിവാഹനാളുകളിൽ കാണാതെ പോയ മധുര സ്വപ്നങ്ങൾ ആ നിശയിൽ അവളുടെ ചങ്ങാതിമാരായി. കവിളുകളിൽ കൈവിരൽപ്പാടുകൾ പതിയാത്ത ഒരു പ്രഭാതം അവൾക്ക് വേണ്ടി കാത്തിരുന്നു.
1: സതീഷ് വെളുന്തറ എഴുതി അവതരിപ്പിച്ച കഥയാണ് കേട്ടത്. സാഹിത്യവേദിയിൽ അവസാനമായി ഡോക്ടർ ശ്രുതി എഴുതി അവതരിപ്പിക്കുന്ന കവിതകളാണ് ആദ്യ കവിത ദൂരദർശിനി.

മുത്തുകൾ പേറ്റുനോവാലൊരു പുൽനാമ്പു കുഞ്ഞിൻ്റെ നിറമറിഞ്ഞു. ഋതുക്കൾ വരാതെയായി കുപിതയായി ഭൂമി.

യാത്രക്കിടയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായാൽ റെയിൽവൺ ആപ്പിലെ റെയിൽ മദത് ഫീച്ചർ ഉപയോഗിച്ച് ഉടൻ തന്നെ പരാതി രജിസ്റ്റർ ചെയ്യാം. സിംഗിൾ സൈൻ ഓൺ സംവിധാനത്തിലൂടെ നിലവിലുള്ള IRCTC UTS അക്കൌണ്ട് വിവരങ്ങൾ ഉപയോഗിച്ച് ഒറ്റ പാസ്വേഡിൽ എല്ലാ റെയിൽവേ സേവനങ്ങളും ആക്സസ് ചെയ്യാനും സാധിക്കുന്നു.

അറിയിപ്പ്. ഷിഗെല്ല. ഷിഗെല്ല ബാക്ടീരിയ മൂലമുണ്ടാകുന്ന ഒരു കുടൽ സംബന്ധ രോഗമാണ്. മലിനമായ ഭക്ഷണം, വെള്ളം, കൈകൾ എന്നിവയിലൂടെ ഷിഗെല്ല പകരാം. പ്രധാന രോഗലക്ഷണങ്ങൾ: വയറിളക്കം, ചിലപ്പോൾ രക്തം കലർന്നത്, വയറുവേദന, പനി, ഛർദി, ക്ഷീണം. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ഭക്ഷണത്തിന് മുമ്പും ശൗചാലയം ഉപയോഗിച്ച ശേഷവും കൈകൾ സോപ്പ് ഉപയോഗിച്ച് കഴുകുക. തിളപ്പിച്ചാറിയ കുടിവെള്ളം മാത്രം ഉപയോഗിക്കുക. ഭക്ഷണം നന്നായി പാകം ചെയ്ത് കഴിക്കുക. പഴങ്ങളും പച്ചക്കറികളും നന്നായി കഴുകുക. രോഗലക്ഷണങ്ങൾ ഉള്ളവർ ഭക്ഷണം തയ്യാറാക്കുന്നത് ഒഴിവാക്കുക.

0: ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം. തിരുവനന്തപുരം റിലേ.
1: സമയം ഇപ്പോൾ 8:30.
2: പദ്ധതികൾ ജനനന്മയ്ക്ക്. ഇന്നീ പരിപാടിയിൽ PM സേതു പദ്ധതിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാം.
3: ITIകൾ നവീകരിക്കുന്നതിലൂടെ യുവാക്കളുടെ തൊഴിൽ നൈപുണ്യവും തൊഴിലവസരങ്ങളും വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പ്രധാനമന്ത്രി സ്കില്ലിംഗ് ആൻഡ് എംപ്ലോയബിലിറ്റി ട്രാൻസ്ഫർമേഷൻ ത്രൂ അപ്ഗ്രേഡഡ് ITIs PM സേതു പദ്ധതി. രാജ്യത്തെ 1000 സർക്കാർ ITIകളെ അത്യാധുനിക നിലവാരത്തിലേക്ക് ഉയർത്താനുള്ള ബൃഹത്തായ പദ്ധതിയാണിത്. ഈ പദ്ധതി പ്രകാരം 200 ITIകളെ ഹബ്ബായി തിരഞ്ഞെടുക്കും. ഈ ഹബ്ബുകൾക്ക് കീഴിൽ 800 സ്പോക്ക് ITIകൾ പ്രവർത്തിക്കും. ഹബ് ITIകളിൽ അത്യാധുനിക മെഷീനറികളും ഇൻക്യുബേഷൻ സെന്ററുകളും ഉണ്ടായിരിക്കും. ഇതിന്റെ ഗുണഫലങ്ങൾ സമീപത്തെ സ്പോക്ക് ITIകൾക്കും ലഭിക്കും. ITIകൾ സർക്കാരിന്റെ ഉടമസ്ഥതയിലായിരിക്കുമെങ്കിലും അവയുടെ മാനേജ്മെന്റ് പ്രമുഖ കമ്പനികൾ, അതായത് ആങ്കർ ഇൻഡസ്ട്രി പാർട്ട്നേഴ്സ് ആയിരിക്കും നിർവഹിക്കുന്നത്. ഇതിനായി സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ രൂപീകരിക്കും. ഇതിൽ വ്യവസായ പങ്കാളികൾക്ക് 51% പങ്കാളിത്തമുണ്ടായിരിക്കും. പരമ്പരാഗത കോഴ്സുകൾക്ക് പുറമെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, റോബോട്ടിക്സ്, ഇലക്ട്രിക് വെഹിക്കിൾ, ഗ്രീൻ എനർജി തുടങ്ങിയ മേഖലകളിൽ പുതിയ പരിശീലനങ്ങൾ ആരംഭിക്കും. ഈ പദ്ധതിയിലൂടെ ഭുവനേശ്വർ, ചെന്നൈ, ഹൈദരാബാദ്, കാൺപൂർ, ലുധിയാന എന്നിവിടങ്ങളിലെ 5 നാഷണൽ സ്കിൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ അന്താരാഷ്ട്ര നിലവാരമുള്ള സെന്റർ ഓഫ് എക്സലൻസുകളായി ഉയർത്തും. PM സേതു പദ്ധതിയിലൂടെ ITI വിദ്യാർത്ഥികൾക്ക് നിരവധി ഗുണങ്ങൾ ലഭിക്കും. വ്യവസായ സ്ഥാപനങ്ങളുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ പരിശീലനം ലഭിക്കുന്നതിനാൽ കോഴ്സ് കഴിഞ്ഞാലുടൻ തൊഴിൽ ലഭിക്കാൻ എളുപ്പമാകും. ലോകോത്തര നിലവാരത്തിലുള്ള മെഷീനുകളിലും സോഫ്റ്റ്വെയറുകളിലും പരിശീലനം ലഭിക്കുന്നു. അതോടൊപ്പം സ്മാർട്ട് ക്ലാസ് റൂമുകളും ഡിജിറ്റൽ ഉള്ളടക്കവും വഴി പഠനം കൂടുതൽ എളുപ്പമാവുകയും ചെയ്യും. ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ ഇവയാണ്: രാജ്യത്തെ വ്യവസായ മേഖലയിലെ ആവശ്യങ്ങൾക്കനുസരിച്ച് ITIകളെ അത്യാധുനിക നിലവാരത്തിലേക്ക് ഉയർത്തുക, പഴയ ITI കെട്ടിടങ്ങളും ലാബുകളും നവീകരിക്കുകയും പുതിയ സാങ്കേതിക വിദ്യകൾ ലഭ്യമാക്കുകയും ചെയ്യുക, ഇൻഡസ്ട്രി 4.0, റോബോട്ടിക്സ്, AI, ഗ്രീൻ എനർജി തുടങ്ങിയ ആധുനിക മേഖലകളിൽ പരിശീലനം നൽകുക, വ്യവസായ സ്ഥാപനങ്ങളുമായി നേരിട്ട് സഹകരിച്ച് വിദ്യാർത്ഥികൾക്ക് ഇന്റേൺഷിപ്പും പ്ലേസ്മെന്റും ഉറപ്പാക്കുക, ITIകളിലെ ഇൻസ്ട്രക്ടർമാർക്ക് ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകളിൽ വിദഗ്ധ പരിശീലനം നൽകുക എന്നിവയാണ് പ്രധാന ലക്ഷ്യങ്ങൾ. PM സേതു പദ്ധതിയുടെ പ്രധാന സവിശേഷത: ചില വലിയ ITIകളെ പ്രധാന കേന്ദ്രങ്ങളായും മറ്റുള്ളവയെ അവയുമായി ബന്ധിപ്പിച്ചും വികസിപ്പിക്കുന്നു എന്നതാണ്. അതോടൊപ്പം പ്രമുഖ ആഗോള കമ്പനികളുമായി ചേർന്ന് പരിശീലന സിലബസുകൾ പരിഷ്കരിക്കുകയും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ വഴി പഠന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ITI പഠനം കഴിഞ്ഞിറങ്ങുന്നവർക്ക് ആധുനിക വ്യവസായശാലകളിൽ ഉടൻ തൊഴിൽ ലഭിക്കാൻ ഈ പദ്ധതി ഊന്നൽ നൽകുന്നു. പ്രാദേശിക തലത്തിൽ നൈപുണ്യമുള്ള തൊഴിലാളികളെ സൃഷ്ടിക്കുന്നതിലൂടെ ചെറുകിട വ്യവസായങ്ങൾക്കും ഗുണകരമാകുന്നു. സ്വയം തൊഴിൽ കണ്ടെത്താൻ ആഗ്രഹിക്കുന്നവർക്ക് മെച്ചപ്പെട്ട സാങ്കേതിക പരിജ്ഞാനവും ഈ പദ്ധതിയിലൂടെ നൽകുന്നു. ITIകളെ സ്മാർട്ട് ലേണിംഗ് സെന്ററുകളാക്കി മാറ്റുന്നതിലൂടെ ഇന്ത്യയെ ഒരു ആഗോള സ്കിൽ ഹബ്ബാക്കി മാറ്റുന്ന പദ്ധതിയാണ് PM സേതു.
2: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് PM സേതു പദ്ധതിയെക്കുറിച്ചാണ്.
4: പദ്ധതികൾ ജനനന്മയ്ക്ക്.

ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ആമിന നജുമ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സീഷെൽസ് സന്ദർശനത്തിന് നാളെ തുടക്കമാകും. സീഷെൽസിന്റെ ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി മുഖ്യാതിഥിയാകും. ഈ മാസം 29 വരെ നീളുന്ന സന്ദർശനത്തിൽ സീഷെൽസ് പ്രസിഡന്റ് ഡോക്ടർ പാട്രിക് ഹെർമിനിയുമായി ശ്രീ മോദി ചർച്ച നടത്തും. സീഷെൽസ് ദേശീയ അസംബ്ലിയെ അഭിസംബോധന ചെയ്യുന്ന പ്രധാനമന്ത്രി ഇന്ത്യൻ പ്രവാസികളുമായും ആശയവിനിമയം നടത്തും. ഭൂകമ്പത്തിൽ ദുരന്തഭൂമിയായി മാറിയ വെനസ്വേലയ്ക്ക് സഹായഹസ്തവുമായി ഇന്ത്യ. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകാനും അടിയന്തര സഹായം എത്തിക്കാനുമായി ഇന്ത്യ ഓപ്പറേഷൻ അമിസ്റ്റാഡ് പ്രഖ്യാപിച്ചു. ഇതിന്റെ ഭാഗമായി 35 ടണ്ണിലധികം ദുരിതാശ്വാസ സാമഗ്രികളും മരുന്നുകളും മെഡിക്കൽ ഉപകരണങ്ങളുമായി വ്യോമസേനയുടെ 2 വിമാനങ്ങൾ വെനസ്വേലയിലേക്ക് തിരിച്ചു. കഴിഞ്ഞ ദിവസം വെനസ്വേലയിലുണ്ടായ ഭൂചലനത്തിൽ മരിച്ചവരുടെ എണ്ണം 589 ആയി. 3000 പേർക്ക് പരിക്കേറ്റതായാണ് റിപ്പോർട്ട്. ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. ലഹരിക്കെതിരായി പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കാനും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ലോകവ്യാപകമായി ശക്തിപ്പെടുത്താനുമാണ് ഐക്യരാഷ്ട്രസഭ June 26 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. ലഹരിവിരുദ്ധ പോരാട്ടത്തിൽ കുട്ടികൾ സ്വയം സന്നദ്ധ പ്രവർത്തകരായി മുന്നോട്ട് വരണമെന്ന് മുഖ്യമന്ത്രി V.D. സതീശൻ ആവശ്യപ്പെട്ടു. അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് എക്സൈസ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ബോധവൽക്കരണ റാലി തിരുവനന്തപുരം കവടിയാറിൽ ഫ്ളാഗ് ഓഫ് ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് സ്റ്റേറ്റ് നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ രൂപീകരിക്കുമെന്ന് എക്സൈസ് വകുപ്പ് മന്ത്രി M.Liju. തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി മയങ്ങില്ല കേരളം ക്യാമ്പയിൻ നടപ്പിലാക്കുമെന്നും ഡി അഡിക്ഷൻ കേന്ദ്രങ്ങളുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ദേശീയഗീതമായ വന്ദേമാതരത്തിന്റെ 150 വാർഷികത്തോടനുബന്ധിച്ച് ദുബായിൽ ഇന്ത്യൻ പീപ്പിൾസ് ഫോറം UAE നേതൃത്വത്തിൽ ആഘോഷ പരിപാടി സംഘടിപ്പിച്ചു. മുതിർന്ന നയതന്ത്രജ്ഞർ, സാമൂഹ്യരംഗത്തെ പ്രമുഖർ, കലാകാരന്മാർ, ഇന്ത്യൻ പ്രവാസികൾ എന്നിവരെ ഒരു കുടക്കീഴിൽ അണിനിരത്തിയായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. വന്ദേമാതരം ഇന്ത്യയുടെ ആത്മാവിനെയും പൈതൃകത്തെയും ദേശീയ ഉണർവിനെയും ആഘോഷിക്കുന്നു എന്ന പ്രമേയത്തിലായിരുന്നു ആഘോഷ പരിപാടികൾ. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ 2 ദിവസത്തെ സന്ദർശനത്തിനായി നാളെ കർണാടകയിലെത്തും. ബംഗളൂരുവിൽ നാളെ നടക്കുന്ന നാദപ്രഭു ശ്രീ കെമ്പഗൌഡയുടെ ജന്മവാർഷികത്തിൽ അദ്ദേഹം പങ്കെടുക്കും. തുടർന്ന് രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസസിന്റെ സ്ഥാപക ദിനാചരണത്തിലും അദ്ദേഹം പങ്കെടുക്കും. ഞായറാഴ്ച നടക്കുന്ന അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിന പരിപാടിയിൽ അദ്ദേഹം മുഖ്യാതിഥിയാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് മറ്റന്നാൾ രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 135 പതിപ്പാണിത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും ഇന്നുകൂടി MyGOV നമോ ആപ്പ് അല്ലെങ്കിൽ 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ അറിയിക്കാം. സംസ്ഥാനത്ത് നാളെ മുതൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായുണ്ടാകുന്ന ഉയർന്ന തിരമാലകൾ കാരണം തിരുവനന്തപുരം ജില്ലയിൽ കാപ്പിൽ മുതൽ പൊഴിയൂർ വരെയുള്ള തീരങ്ങളിലും കന്യാകുമാരി തീരത്തും നാളെ കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് നോർവേ ഫ്രാൻസിനെയും സെനഗൾ ഇറാഖിനെയും നേരിടും. രാത്രി 12:30 മത്സരങ്ങൾ. നാളെ നടക്കുന്ന മത്സരങ്ങളിൽ സ്പെയിൻ ഉറുഗ്വേയെയും സൌദി അറേബ്യ ക്യാബോവെർദെയെയും നേരിടും. രാവിലെ 5:30 മത്സരങ്ങൾ. ഇന്ത്യ അയർലൻഡ് T20 പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ അയർലൻഡിനെതിരെ ഇന്ത്യയ്ക്ക് 183 റൺസ് വിജയലക്ഷ്യം.

0: ടോസ് നേടിയ ഇന്ത്യ ഫീൽഡിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. ശ്രേയസ് അയ്യർ ഇന്ത്യയുടെ പുതിയ T20 ക്യാപ്റ്റനായി അരങ്ങേറ്റം കുറിക്കുന്ന മത്സരം ബെൽഫാസ്റ്റിൽ പുരോഗമിക്കുകയാണ്. മലയാളി താരം സഞ്ജു സാംസൺ 5 റൺ നേടി പുറത്തായി. മുംബൈ, ബംഗളൂരു, വിശാഖപട്ടണം എന്നിവിടങ്ങളിൽ പ്രവർത്തിച്ചു വന്നിരുന്ന സ്വർണ്ണക്കള്ളക്കടത്ത് സംഘത്തെ ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് പിടികൂടി. ഒന്നിലധികം സ്ഥലങ്ങളിൽ നടത്തിയ ഓപ്പറേഷനുകളിലായി 23 കോടി രൂപ വിലമതിക്കുന്ന 15 കിലോഗ്രാം വിദേശ സ്വർണം പിടിച്ചെടുത്തതായും 15 പേരെ അറസ്റ്റ് ചെയ്തതായും ധനകാര്യമന്ത്രാലയം അറിയിച്ചു. സൂറത്തിൽ നടന്ന മറ്റൊരു ഓപ്പറേഷനിൽ DRI 2 കിലോഗ്രാം കൊക്കെയിൻ പിടികൂടുകയും ഒരാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 4 ദിവസം കൂടി ലഭ്യമാകും. SCCensus.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി തൃശൂർ. സേവന വാർത്തകൾ. പ്രധാനമന്ത്രി മത്സ്യ സമ്പദ യോജന പദ്ധതിയുടെ ഭാഗമായി ജില്ലയിലെ ട്രോളർ ബോട്ടുകളിൽ ടർട്ടിൽ എക്സ്ക്ലൂഡർ ഡിവൈസ് ഘടിപ്പിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ 100% സബ്സിഡിയോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. അപേക്ഷാ ഫോമുകൾ അതത് തീരദേശ മത്സ്യഭവനുകളിലും ഫിഷറീസ് സ്റ്റേഷനുകളിലും ലഭ്യമാണ്. പദ്ധതിയിൽ ജില്ലയിലെ മുഴുവൻ ട്രോളർ ബോട്ടുകളും നിർബന്ധമായും ഭാഗമാകേണ്ടതാണെന്ന് ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് തൃശൂർ പള്ളിക്കുളം ആമ്പക്കാടൻ ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ കാര്യാലയവുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 0487244132. ചെമ്പൈ സ്മാരക സർക്കാർ സംഗീത കോളേജിൽ 1-ാം വർഷ ഡിഗ്രി കോഴ്സിലേക്കുള്ള അഭിരുചി പരീക്ഷ നാളെ. പാലക്കാട് ചെമ്പൈ സ്മാരക സർക്കാർ സംഗീത കോളേജിൽ 2026-27 അധ്യയന വർഷത്തെ 1-ാം വർഷ BA മ്യൂസിക്, വീണ, മൃദംഗം, വയലിൻ കോഴ്സുകളിലേക്ക് പ്രവേശനത്തിനായുള്ള അഭിരുചി പരീക്ഷ നാളെ രാവിലെ 10 കോളേജിൽ നടക്കും. ഓൺലൈൻ മുഖേന അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികൾ അഭിരുചി പരീക്ഷയ്ക്ക് ഹാജരാകണം. പരീക്ഷയ്ക്ക് എത്തുന്ന വിദ്യാർത്ഥികൾ ഓൺലൈൻ രജിസ്ട്രേഷൻ സമയത്ത് ലഭിച്ച അപേക്ഷയുടെ കോളേജ് കോപ്പി കയ്യിൽ കരുതണമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്കായി ഇമെയിൽ cmgcollegeofmusic@gmail.com. ഫോൺ നമ്പർ 8921883049. മറ്റ് നമ്പറുകൾ 8943767684 അല്ലെങ്കിൽ 9188900195. ഒരു നമ്പർ കൂടി 0491252747. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റിൻ്റെ തിരുവനന്തപുരം മുട്ടടയിലുള്ള സെൻറ്റർ ഫോർ അഡ്വാൻസ്ഡ് ടെക്നോളജി ആൻഡ് സ്കിൽസിൽ ജൂലൈ ആദ്യവാരം ആരംഭിക്കുന്ന 1 വർഷത്തെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ സൈബർ ഫോറൻസിക് ആൻഡ് സെക്യൂരിറ്റി കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ബിടെക്, എംടെക്, എംസിഎ, ബിഎസ്സി കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ എംഎസ്സി കമ്പ്യൂട്ടർ സയൻസ് യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. ഫൈനൽ സെമസ്റ്റർ പരീക്ഷ എഴുതി ഫലം കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാം. ഇവർ അഡ്മിഷൻ കൗൺസിലിംഗ് സമയത്ത് അവസാന സെമസ്റ്റർ വരെയുള്ള അസൽ മാർക്ക് ലിസ്റ്റുകൾ ഹാജരാക്കണം. താല്പര്യമുള്ളവർ skillcenter.ihrd.ac.in എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായി രജിസ്റ്റർ ചെയ്യണം. ഫോൺ നമ്പറുകൾ 8547005087, 9495069307, 8136882389. ഒരു നമ്പർ കൂടി 0471250612. പട്ടികജാതി വികസന വകുപ്പിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന എടത്തുരുത്തി ഗവൺമെൻറ് ITIയിൽ NCVT അംഗീകാരമുള്ള ദ്വിവത്സര ഇലക്ട്രീഷ്യൻ ട്രേഡിലേക്ക് പ്രവേശനത്തിനായി അപേക്ഷ ക്ഷണിച്ചു. SSLCയോ അതിലധികമോ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. താല്പര്യമുള്ളവർ scdditi@admissions.kerala.gov.in വെബ്സൈറ്റ് വഴി ഓൺലൈനായി ജൂലൈ 10 അപേക്ഷ സമർപ്പിക്കണം. ആകെ സീറ്റുകളിൽ പട്ടികജാതിക്കാർക്ക് 80% പട്ടികവർഗക്കാർക്ക് 10% മറ്റ് വിഭാഗക്കാർക്ക് 10% സീറ്റുകൾ സംവരണം ചെയ്തിരിക്കുന്നു. ITI പരിശീലനം പൂർണ്ണമായും സൗജന്യമാണ്. പ്രവേശനത്തിന് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് യൂണിഫോം

ഹോം അലവൻസ്, സ്റ്റഡി ടൂർ അലവൻസ്, പാഠപുസ്തകങ്ങൾ, ഉച്ചഭക്ഷണം, പോഷക ആഹാര പദ്ധതി എന്നിവ ലഭ്യമാണ്. കൂടാതെ അർഹരായ വിദ്യാർത്ഥികൾക്ക് ലംസം ഗ്രാൻറ്റും പ്രതിമാസ സ്റ്റൈപ്പൻറ്റും ലഭിക്കും. ഫോൺ നമ്പറുകൾ 9747313450. മറ്റൊരു നമ്പർ 9846328890. ഒരു നമ്പർ കൂടി 9446349309. സേവന വാർത്തകളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി തൃശൂർ. 8:45 ഹിന്ദിയിലും 9 മണിക്ക് ഇംഗ്ലീഷിലും വാർത്തകൾ. ഡൽഹി റിലേ.

0: Mondays at 9. Good night.
1: Agashavani. വിദ്യാഭ്യാസ രംഗം
2: കോഴ്സുകൾ സാധ്യതകൾ പ്രത്യേക പരിപാടി പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് കഴിഞ്ഞാൽ
3: പ്ലസ് ടു തലത്തിൽ ഹ്യൂമാനിറ്റീസ് അഥവാ ആർട്സ് സ്ട്രീം തെരഞ്ഞെടുത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികളെക്കുറിച്ച് നമ്മുടെ സമൂഹത്തിൽ ഇന്നും ചില തെറ്റായ ധാരണകൾ നിലനിൽക്കുന്നുണ്ട്. സയൻസിനോ കൊമേഴ്സിനോ സീറ്റ് കിട്ടാത്തവർ മാത്രം തിരഞ്ഞെടുക്കുന്ന ഒന്നാണ് ഹ്യൂമാനിറ്റീസ് എന്ന ചിന്താഗതി തികച്ചും തെറ്റാണ്. യഥാർത്ഥത്തിൽ ലോകത്തെ നയിക്കുന്ന ആശയങ്ങളും ഭരണസംവിധാനങ്ങളും നിയമങ്ങളും രൂപപ്പെടുത്തുന്നത് മാനവിക വിഷയങ്ങൾ പഠിച്ച വ്യക്തികളാണ്. പാരമ്പര്യമായി ഈ മേഖലയിലുള്ള കുട്ടികൾ തിരഞ്ഞെടുക്കുന്ന പ്രധാന പാതയാണ് BA ബിരുദ കോഴ്സുകൾ. ഹിസ്റ്ററി, പൊളിറ്റിക്കൽ സയൻസ്, എക്കണോമിക്സ്, സോഷ്യോളജി, സൈക്കോളജി, ഇംഗ്ലീഷ്, മലയാളം, ജിയോഗ്രഫി എന്നിവയിലെല്ലാം ഇന്ന് വിശാലമായ ഉപരിപഠന സാധ്യതകളുണ്ട്. ഇന്ന് രാജ്യത്തെ പ്രമുഖ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ BA ഓണേഴ്സ് കോഴ്സുകൾ ലഭ്യമാണ്. പുതിയ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി 4 വർഷത്തെ പ്രായോഗിക റിസർച്ച് ബിരുദങ്ങളായി ഇവ മാറ്റിയിരിക്കുന്നു എന്നത് വിദ്യാർത്ഥികൾ പ്രത്യേകം മനസ്സിലാക്കണം. ഈ വിഷയങ്ങളിൽ ബിരുദാനന്തര ബിരുദവും PhDയും നേടുന്നവർക്ക് സർവകലാശാലകളിൽ പ്രൊഫസർമാരായും തിങ്ക് ടാങ്കുകളിൽ കൺസൾട്ടന്റുമാരായും വലിയ കരിയർ പടുത്തുയർത്താൻ സാധിക്കും.
2: രാജ്യത്തെ ഏറ്റവും ഉന്നതവും അഭിമാനകരവുമായ കരിയറായ സിവിൽ സർവീസിനെ ലക്ഷ്യം വെക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഏറ്റവും അനുയോജ്യമായ സ്ട്രീം ഹ്യൂമാനിറ്റീസ് തന്നെയാണ്. UPSC നടത്തുന്ന IAS, IPS, IFS പരീക്ഷകളുടെ പ്രിലിംസ് മെയിൻ പരീക്ഷകളിൽ ഭൂരിഭാഗം ചോദ്യങ്ങളും വരുന്നത് ഹിസ്റ്ററി, ജോഗ്രഫി, പൊളിറ്റിക്സ്, എക്കണോമിക്സ് തുടങ്ങിയ ഹ്യൂമാനിറ്റീസ് വിഷയങ്ങളിൽ നിന്നാണ്. അതുകൊണ്ടുതന്നെ പ്ലസ് ടുവിലും ബിരുദതലത്തിലും ഈ വിഷയങ്ങൾ ആഴത്തിൽ പഠിക്കുന്നത് സിവിൽ സർവീസ് മോഹിക്കുന്ന കുട്ടികൾക്ക് വലിയൊരു മുൻതൂക്കം സമ്മാനിക്കുന്നു. ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും മികച്ച കേന്ദ്ര സർവകലാശാലകളായ ഡൽഹി ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി, JNU, ഡൽഹി യൂണിവേഴ്സിറ്റി, ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി, പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി എന്നിവിടങ്ങളിൽ ഹ്യൂമാനിറ്റീസ് ബിരുദ കോഴ്സുകൾക്ക് ചേരുന്നത് സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് മികച്ച അന്തരീക്ഷം ഒരുക്കും. ഈ കേന്ദ്ര സ്ഥാപനങ്ങളിലെ പ്രവേശനത്തിനായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തുന്ന CUET UG കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് പരീക്ഷ എഴുതേണ്ടതുണ്ട്. പ്ലസ് ടു പഠനകാലത്ത് തന്നെ ഈ പ്രവേശന പരീക്ഷയ്ക്കായി വ്യവസ്ഥാപിതമായി തയ്യാറെടുക്കുന്നത് മികച്ച ക്യാമ്പസുകളിലേക്ക് വഴി തുറക്കും.
3: ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥികൾക്ക് കരിയർ സുരക്ഷയും ഉയർന്ന പദവിയും നൽകുന്ന മറ്റൊരു പ്രധാന പ്രൊഫഷണൽ മേഖലയാണ് നിയമപഠനം. 5 വർഷത്തെ ഇന്റഗ്രേറ്റഡ് നിയമ ബിരുദങ്ങളായ BA LLB കോഴ്സുകൾക്ക് ഇന്ന് വലിയ ഡിമാൻഡാണ് ഉള്ളത്. രാജ്യത്തെ 20-ലധികം വരുന്ന നാഷണൽ ലോ യൂണിവേഴ്സിറ്റികളിൽ പ്രവേശനം നേടുന്നതിനായി നാഷണൽ ലോ സ്കൂളുകൾ സംയുക്തമായി നടത്തുന്ന ക്ലാറ്റ്, അതായത് കോമൺ ലോ അഡ്മിഷൻ ടെസ്റ്റ് പരീക്ഷ എഴുതാവുന്നതാണ്. കൂടാതെ കേരളത്തിലെ ഗവൺമെന്റ് ലോ കോളേജുകളിലേക്കായി പ്രവേശന പരീക്ഷാ കമ്മീഷൻ നടത്തുന്ന KLEE പരീക്ഷയും എഴുതാം. നിയമപഠനം പൂർത്തിയാക്കുന്നവർക്ക് കേവലം കോടതികളിലെ പ്രാക്ടീസിന് പുറമെ കോർപ്പറേറ്റ് കമ്പനികളിൽ ലീഗൽ അഡ്വൈസർമാരാകാനും ജുഡീഷ്യൽ സർവീസ് പരീക്ഷകൾ എഴുതി ജഡ്ജിമാരാകാനും അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനകളിൽ ലീഗൽ ഓഫീസർമാരാകാനും സാധിക്കും. സാമൂഹിക പ്രതിബദ്ധതയും മികച്ച വാദമുഖങ്ങളും അവതരിപ്പിക്കാൻ താൽപ്പര്യമുള്ള കുട്ടികൾക്ക് തിരഞ്ഞെടുക്കാവുന്ന ഏറ്റവും ഉത്തമമായ പ്രൊഫഷണൽ കോഴ്സാണ് ഇത്.
2: സമൂഹത്തിൽ വലിയ സ്വാധീനം ചെലുത്താൻ ആഗ്രഹിക്കുന്ന ക്രിയേറ്റീവായ ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥികൾക്ക് തിരഞ്ഞെടുക്കാവുന്ന മികച്ചൊരു ശാഖയാണ് journalism@masscommunication

0: അഥവാ മാധ്യമ പ്രവർത്തനം. വാർത്താ ചാനലുകൾ, പത്രങ്ങൾ, ഡിജിറ്റൽ മീഡിയ പോർട്ടലുകൾ, റേഡിയോ, സോഷ്യൽ മീഡിയ മാനേജ്മെന്റ്, പബ്ലിക് റിലേഷൻസ്, പരസ്യമേഖല എന്നിവയിലെല്ലാം ജേർണലിസം കഴിഞ്ഞവർക്ക് വലിയ അവസരങ്ങളുണ്ട്. 3 വർഷത്തെ BA മാസ് കമ്മ്യൂണിക്കേഷൻ ബിരുദ കോഴ്സുകൾ ഇതിനായി തിരഞ്ഞെടുക്കാം. ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ ഡൽഹി കോട്ടയം ക്യാമ്പസുകളിൽ നടത്തുന്ന PG ഡിപ്ലോമ കോഴ്സുകൾ, തിരുവനന്തപുരത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജേർണലിസം നടത്തുന്ന കോഴ്സുകൾ എന്നിവ ഈ രംഗത്ത് പ്രൊഫഷണൽ ട്രെയിനിംഗ് നൽകുന്നവയാണ്. എഴുതാനും സംസാരിക്കാനും താൽപ്പര്യമുള്ള, ലോകകാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ രാഷ്ട്രീയ സാമൂഹിക ബോധ്യമുള്ള കുട്ടികൾക്ക് മാധ്യമരംഗത്ത് വലിയ പേരും പ്രശസ്തിയും നേടാൻ സാധിക്കും. ഡിജിറ്റൽ മാധ്യമങ്ങളുടെ വരവോടെ ഈ മേഖലകളിൽ തൊഴിൽ സാധ്യതകൾ 10 മടങ്ങായി വർദ്ധിച്ചിട്ടുണ്ട്.
1: മാനുഷിക പെരുമാറ്റങ്ങളെയും മാനസിക ആരോഗ്യത്തെയും കുറിച്ച് പഠിക്കാൻ താൽപ്പര്യമുള്ള കുട്ടികൾക്ക് സൈക്കോളജി അഥവാ മനഃശാസ്ത്രം മികച്ചൊരു കരിയർ പാതയാണ്. BA സൈക്കോളജി അല്ലെങ്കിൽ BSc ക്ലിനിക്കൽ സൈക്കോളജി കോഴ്സുകൾ ഇന്ന് ഏറെ ജനപ്രിയമാണ്. ആധുനിക ലോകത്ത് മനുഷ്യർ നേരിടുന്ന മാനസിക സമ്മർദ്ദങ്ങളും കൗൺസിലിംഗ് ആവശ്യകതകളും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ സൈക്കോളജിസ്റ്റുകൾക്ക് വലിയ ആവശ്യക്കാരുണ്ട്. ഈ കോഴ്സിന് ശേഷം ക്ലിനിക്കൽ സൈക്കോളജി, കൗൺസിലിംഗ് സൈക്കോളജി, ചൈൽഡ് സൈക്കോളജി, ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്നിവയിൽ സ്പെഷ്യലൈസേഷൻ പൂർത്തിയാക്കുന്നവർക്ക് ഹോസ്പിറ്റലുകൾ, സ്കൂളുകൾ, വൻകിട കോർപ്പറേറ്റ് കമ്പനികൾ എന്നിവിടങ്ങളിൽ ഉയർന്ന ശമ്പളത്തിൽ കൗൺസിലർമാരായും സൈക്കോളജിസ്റ്റുകളായും സേവനമനുഷ്ഠിക്കാം. അതുപോലെ തന്നെ സാമൂഹിക സേവനങ്ങളിൽ താൽപ്പര്യമുള്ളവർക്കായി ബാച്ചിലർ ഓഫ് സോഷ്യൽ വർക്ക് അഥവാ BSW കോഴ്സുകളുണ്ട്. ഇതിനുശേഷം MSW മാസ്റ്റർ ഓഫ് സോഷ്യൽ വർക്ക് പൂർത്തിയാക്കുന്നവർക്ക് അന്താരാഷ്ട്ര NGOകൾ, ലോകാരോഗ്യ സംഘടന, യുണിസെഫ്, വിവിധ ഗവൺമെന്റ് സാമൂഹ്യക്ഷേമ പദ്ധതികൾ എന്നിവിടങ്ങളിൽ പ്രോജക്ട് മാനേജർമാരായി കരിയർ കെട്ടിപ്പടുക്കാം.
0: കലയും സർഗാത്മകതയും ഡിസൈനിംഗ് കഴിവുകളുമുള്ള ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥികൾക്ക് ആഗോളതലത്തിൽ തിളങ്ങാൻ വലിയ അവസരങ്ങൾ നൽകുന്ന മേഖലയാണ് ഡിസൈനിംഗ് കോഴ്സുകൾ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ NID നടത്തുന്ന പ്രവേശന പരീക്ഷ വഴിയോ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി നടത്തുന്ന പരീക്ഷകൾ വഴിയോ ബാച്ചിലർ ഓഫ് ഡിസൈൻ കോഴ്സുകൾക്ക് പ്രവേശനം നേടാം. പ്രോഡക്റ്റ് ഡിസൈൻ, ഗ്രാഫിക് ഡിസൈൻ, അനിമേഷൻ ഡിസൈൻ, ഇന്റീരിയർ ഡെക്കറേഷൻ, ഫാഷൻ ഡിസൈനിങ് എന്നിവയിലെല്ലാം ഹ്യൂമാനിറ്റീസ് കുട്ടികൾക്ക് മികച്ച കരിയറുണ്ട്. കൂടാതെ ഫിലിം മേക്കിംഗ്, സിനിമാറ്റോഗ്രാഫി, സ്ക്രിപ്റ്റ് റൈറ്റിംഗ്, സൗണ്ട് ഡിസൈൻ എന്നിവയിൽ താൽപ്പര്യമുള്ളവർക്കായി പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട്, കൊൽക്കത്തയിലെ സത്യജിത് റേ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട്, തിരുവനന്തപുരത്തെ KR നാരായണൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിഷ്വൽ സയൻസ് ആൻഡ് ആർട്സ് എന്നിവിടങ്ങളിൽ മികച്ച പ്രൊഫഷണൽ കോഴ്സുകൾ ലഭ്യമാണ്.
1: ബിസിനസ് മാനേജ്മെന്റും കസ്റ്റമർ റിലേഷൻസും താൽപ്പര്യമുള്ള ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥികൾക്ക് BBA ബിരുദ കോഴ്സുകൾ ധൈര്യമായി തെരഞ്ഞെടുക്കാവുന്നതാണ്. BBA പ്രവേശനത്തിന് സയൻസോ കൊമേഴ്സോ വേണമെന്ന നിർബന്ധമില്ല. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റുകൾ നടത്തുന്ന IPMAT പരീക്ഷ എഴുതി 5 വർഷത്തെ ഇന്റഗ്രേറ്റഡ് മാനേജ്മെന്റ് കോഴ്സുകൾക്ക് ഹ്യൂമാനിറ്റീസ് കുട്ടികൾക്കും പ്രവേശനം നേടാം. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, മാർക്കറ്റിംഗ് എന്നിവയിൽ ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥികളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലുകൾ വലിയ സഹായമാകും. ഇതുകൂടാതെ ടൂറിസം വ്യവസായവുമായി ബന്ധപ്പെട്ട ബാച്ചിലർ ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, BA ട്രാവൽ ആൻഡ് ടൂറിസം കോഴ്സുകൾ എന്നിവയും മികച്ച തൊഴിലവസരങ്ങൾ നൽകുന്നുണ്ട്. ആഗോളതലത്തിൽ ഹോസ്പിറ്റാലിറ്റി രംഗം വലിയ രീതിയിൽ വികസിക്കുമ്പോൾ മികച്ച വ്യക്തിത്വവും ഭാഷാ നൈപുണ്യവുമുള്ള പ്രൊഫഷണലുകളെയാണ് കമ്പനികൾ തിരയുന്നത്. വിദേശ ഭാഷകളായ ഫ്രഞ്ച്, ജർമ്മൻ, സ്പാനിഷ്, ജാപ്പനീസ് എന്നിവയിൽ ബിരുദമോ ഡിപ്ലോമയോ നേടുന്നവർക്ക് വിദേശ കാര്യാലയങ്ങളിലും എംബസികളിലും ട്രാൻസ്ലേറ്റർ തസ്തികകളിൽ ജോലി ലഭിക്കാറുണ്ട്.
0: ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥികൾക്ക് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളിൽ നേരിട്ട് ജോലി നേടാൻ സഹായിക്കുന്ന മത്സര പരീക്ഷകളെക്കുറിച്ചുകൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ നടത്തുന്ന പരീക്ഷകൾ, റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ്

0: പരീക്ഷകൾ, ബാങ്കിംഗ് പരീക്ഷകൾ എന്നിവയ്ക്കെല്ലാം ഹ്യൂമാനിറ്റീസ് ബിരുദധാരികൾക്ക് അപേക്ഷിക്കാം. ഈ പരീക്ഷകളിലെ ജനറൽ നോളജ്, കറണ്ട് അഫയേഴ്സ് ഭാഗങ്ങൾ ഹ്യൂമാനിറ്റീസ് പഠിച്ച കുട്ടികൾക്ക് വളരെ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ സാധിക്കും. നമ്മുടെ കേരള PSC നടത്തുന്ന KAS, കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, സബ് ഇൻസ്പെക്ടർ പരീക്ഷകൾക്കെല്ലാം ഹ്യൂമാനിറ്റീസ് വിഷയങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് നിർണായക പങ്കുവഹിക്കുന്നത്. കോളേജ് പഠനകാലത്ത് തന്നെ കൃത്യമായ പത്രവായനയും പൊതുവിജ്ഞാനവും വളർത്തിയെടുത്താൽ ആദ്യ ശ്രമത്തിൽ തന്നെ ഉയർന്ന സർക്കാർ ജോലികൾ സ്വന്തമാക്കാൻ നമ്മുടെ കുട്ടികൾക്ക് സാധിക്കും. ലക്ഷ്യബോധത്തോടെയുള്ള കഠിനാധ്വാനം മാത്രമാണ് ഇതിനായി ആവശ്യം.
1: പുതിയ ഡിജിറ്റൽ യുഗത്തിൽ ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥികൾ തങ്ങളുടെ പരമ്പരാഗത അറിവുകൾക്കൊപ്പം ചില ഡിജിറ്റൽ സ്കില്ലുകൾ കൂടി വളർത്തിയെടുക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഇന്ന് ആഗോള വിപണിയിൽ വലിയ ഡിമാൻഡുള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗ്, കണ്ടന്റ് റൈറ്റിംഗ്, കോപ്പി റൈറ്റിംഗ്, സോഷ്യൽ മീഡിയ സ്ട്രാറ്റജി, SEO തുടങ്ങിയ മേഖലകളിൽ ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥികൾക്ക് വലിയ സാധ്യതകളാണ് ഉള്ളത്. ഭാഷ കൈകാര്യം ചെയ്യാനുള്ള കഴിവും ക്രിയേറ്റീവ് ചിന്തകളും ഈ കരിയറുകളിൽ വലിയ വിജയങ്ങൾ നൽകും.
0: ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ, +2 ഹ്യൂമാനിറ്റീസ് കഴിഞ്ഞവർക്ക് മുന്നിൽ അനന്തവും വിപുലവുമായ ഒരു കരിയർ ലോകമാണ് തുറന്നുകിടക്കുന്നത്. സിവിൽ സർവീസോ, നിയമ പഠനമോ, മാധ്യമ പ്രവർത്തനമോ, സൈക്കോളജിയോ ഏതുമാകട്ടെ, നമ്മൾ തിരഞ്ഞെടുക്കുന്ന മേഖലയിൽ ആഴത്തിലുള്ള വായനയും സാമൂഹിക ബോധ്യവും ഉണ്ടെങ്കിൽ ആഗോളതലത്തിൽ വലിയ വിജയങ്ങൾ കൈവരിക്കാൻ സാധിക്കും. കോഴ്സുകൾ തിരഞ്ഞെടുക്കുമ്പോൾ സമൂഹത്തിന്റെ അനാവശ്യമായ മുൻവിധികൾക്ക് കാതോർക്കാതെ സ്വന്തം അഭിരുചിയും സർഗാത്മകതയും എന്തിലാണെന്ന് തിരിച്ചറിഞ്ഞു വേണം മുന്നോട്ടു പോകാൻ.

0: ഇരവികുളം ദേശീയോദ്യാനം.
1: മൂന്നാറിൽ നിന്ന് 17 കിലോമീറ്റർ അകലെയായി വംശനാശം നേരിടുന്ന വരയാടുകളുടെ സംരക്ഷണം പ്രധാന ലക്ഷ്യമാക്കി നിലവിൽ വന്നതാണ് ഇരവികുളം ദേശീയോദ്യാനം. പശ്ചിമഘട്ടത്തിന്റെ ചെരുവിൽ 2000 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം കേരളത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനമാണ്. ഹാമിൽട്ടന്റെ പീഠഭൂമി എന്നറിയപ്പെട്ടിരുന്ന ഇവിടം 1895 ഹൈറേഞ്ച് ഗെയിം പ്രിസർവേഷൻ അസോസിയേഷൻ സംരക്ഷിത പ്രദേശമാക്കി. 1971 കേരള സർക്കാർ മിറ്റഭൂമിയായി ഏറ്റെടുത്ത ഇവിടത്തെ പ്രത്യേകത മൂലം വന്യജീവി സംരക്ഷിത പ്രദേശമായി പ്രഖ്യാപിച്ചു. 1975 ദേശീയോദ്യാനമായി. 1978 ഇരവികുളം ദേശീയോദ്യാനം എന്ന് പേരിട്ടു. 97 ചതുരശ്ര കിലോമീറ്ററാണ് ഉദ്യാനത്തിന്റെ വിസ്തീർണം. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ ആനമുടി ഇരവികുളം ദേശീയോദ്യാനത്തിലാണ്. പുൽമേട്, കുറ്റിച്ചെടി, ചോലവനം എന്നിങ്ങനെ തികച്ചും വ്യത്യസ്തമായ സസ്യജാലങ്ങളാണ് ഇവിടെയുള്ളത്. സിംഹവാലൻ കുരങ്ങടക്കം വിവിധ ഇനം കുരങ്ങുകൾ, മാനുകൾ, കാട്ടുപോത്ത് തുടങ്ങിയ ജീവികൾ ഇവിടെയുണ്ട്. ഈ പ്രദേശം അപൂർവമായ സസ്യജാലങ്ങൾ നിറഞ്ഞതാണ്. ഓർക്കിഡുകൾ, കാട്ടുബോൾസം എന്നിവയുടെ മറ്റെങ്ങും കാണാത്ത ഇനങ്ങൾ ഇരവികുളത്തുണ്ട്. അതീവ ശ്രദ്ധയോടെ സംരക്ഷിക്കപ്പെടുന്ന പ്രദേശമാണ് ഇരവികുളം. ദേശീയോദ്യാനത്തെ 3 ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. കോർ ഏരിയ, ബഫർ ഏരിയ, ടൂറിസം ഏരിയ എന്നിങ്ങനെ. ടൂറിസം ഏരിയയായ രാജമലയിലേക്ക് മാത്രമാണ് സന്ദർശകർക്ക് പ്രവേശനമുള്ളത്. ഇവിടെ വരയാടുകളെ വളരെ അടുത്തുനിന്ന് വീക്ഷിക്കാനാകും.

0: ആകാശവാണി
1: മൊഴിയാം ഒരു കഥ.
2: മൊഴിയാം ഒരു കഥയിൽ തകഴി ശിവശങ്കരപിള്ള എഴുതിയ കഥ രക്തത്തിന് കട്ടിയുണ്ട് അവതരിപ്പിക്കുന്നത് ഐശ്വര്യ.
3: ഞാനത് നിശ്ചയിച്ചതാ, ഞാനത് നടത്തും. അച്ഛന്റെ നേരെ നിന്നല്ലെങ്കിലും ഗോപാലൻ അത് പറഞ്ഞു. അവൻ പുരയുടെ വടക്കുവശത്ത് നിൽക്കുകയാണ്. ശങ്കരൻ നായർ കിഴക്കുവശം തിണ്ണയിലും. മകൻ ഉറപ്പിച്ചു പറയുകയാണ്, അവനത് നടത്തും. ശങ്കരൻ നായർ, നീ അത് നടത്തുമോടാ എന്ന് അലറിക്കൊണ്ട് ചാടി എഴുന്നേറ്റ് വടക്കുവശത്തേക്ക് ഓടി. കയ്യിൽ വടിയുമുണ്ട്. അച്ഛന്റെ വരവ് കണ്ട് ഗോപാലൻ ഓടുന്ന മട്ടിൽ നടന്നു. ശങ്കരൻ നായർ കയ്യിലിരുന്ന വടി ഗോപാലന്റെ കാൽമുട്ടുകൾ നോക്കി വട്ടമെറിഞ്ഞു. ഭാഗ്യം കൊണ്ട് ആ ഏറ് കൊണ്ടില്ല. ലഹള കേട്ട് പാർവതിയമ്മ പുറത്തിറങ്ങി വന്നു. അവർ അടുക്കളയിലായിരുന്നു. അവർ ശാസനാരൂപത്തിൽ ഭർത്താവിനോട് ചോദിച്ചു, എന്തോന്നായി ഈ കലി കൊള്ളുന്നത്?

നടന്നു. ശങ്കരൻ നായർ കയ്യിലിരുന്ന മടി ഗോപാലന്റെ കാൽമുട്ടുകൾ നോക്കി വട്ടമെറിഞ്ഞു. ഭാഗ്യം കൊണ്ട് ആ ഏറു കൊണ്ടില്ല. ലഹള കേട്ട് പാർവതിയമ്മ പുറത്തിറങ്ങി വന്നു. അവർ അടുക്കളയിലായിരുന്നു. അവർ ശാസനാരൂപത്തിൽ ഭർത്താവിനോട് ചോദിച്ചു, എന്തോ നായി ഈ കലി കൊള്ളുന്നത്? ശങ്കരൻ നായർ പറഞ്ഞു, അവൻ എന്റെ മുഖത്തു നോക്കി പറയുന്നു ആ കല്യാണം അവൻ നടത്തുമെന്ന്. അവൻ എന്നോട് ധിക്കാരം പറയുകയല്ലയോ? അവൻ അത് നടത്താൻ നിശ്ചയിച്ചെങ്കിലും മുഖത്തു നോക്കി അങ്ങനെ പറയാൻ എന്തിനാ ഇടകൊടുത്തത്? ശങ്കരൻ നായരുടെ ദേഷ്യം ഭാര്യയുടെ നേർക്ക് തിരിഞ്ഞു. പാർവതിയമ്മ വഴക്ക് വർദ്ധിക്കാതിരിക്കാനായി അകത്തു കയറിപ്പോയി. വീട്ടിൽ നിന്നു പോയ ഗോപാലൻ നേരെ നടന്നു കയറിയത് ഗൗരിക്കുട്ടിയുടെ വീട്ടിലേക്കാണ്. അതൊരു തരം വെല്ലുവിളി പോലെയായിരുന്നു. ശങ്കരൻ നായർ കാണണമെന്നുള്ള ഉദ്ദേശത്തോടെ അച്ഛൻ കാണുന്നുണ്ടോ എന്നൊരു ഒളിവു പോലുമില്ല. ഇപ്രാവശ്യം പാർവതിയമ്മയ്ക്കാണ് കലി കൊണ്ടത്. അവള് തേ നോക്കിയേ നിന്ന് കൊഴയുന്നത്. നാട്ടിലെ ആ മാസത്തിലെ വലിയ സംഭവമായിരുന്നു അത്. ഗോപാലന് ഗൗരിക്കുട്ടിയെ വിവാഹം കഴിക്കണം. ശങ്കരൻ നായർക്കും പാർവതിയമ്മയ്ക്കും അതിഷ്ടമില്ല, എന്നല്ല എതിരാണ്. ഒന്നു രണ്ടു മധ്യസ്ഥന്മാർ വന്നു. പെണ്ണ് നല്ലവളെന്നും അൽപ്പക്കമായതുകൊണ്ട് ആ ബന്ധം ഗുണകരമായിരിക്കുമെന്നും വാദിച്ചു. ഏതായാലും അവൻ കല്യാണം നടത്തും, നിങ്ങളാരും ചെന്നില്ലേലും. ഞങ്ങൾ കൂടുന്നില്ല. ആ കൊച്ചുഞ്ഞന്റെ ചേട്ടന്റെ മോളല്ലയോ പെണ്ണ്, അവൻ എന്റെ ശത്രുവാ, അവൻ തന്നെ നടത്തട്ടെ. അച്ഛനമ്മമാർ മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് അവകാശപ്പെടുന്നത് സ്വാഭാവികമാണ്, ശങ്കരൻ നായർ പറഞ്ഞു. പക്ഷേ എനിക്കും ഈ പെണ്ണും പിള്ളയ്ക്കും ഇവന് വേണ്ടി വന്നിട്ടുള്ള കഷ്ടത കുറച്ചൊന്നുമല്ല. അവനാ എന്റെ മുഖത്തു നോക്കി ഞാൻ ഈ കല്യാണം നടത്തുമെന്ന് ധിക്കാരം പറഞ്ഞത്. പാവം ശങ്കരൻ നായർ കരഞ്ഞുപോയി. കേശവപിള്ള പറഞ്ഞു, അവൻ അങ്ങനെ പറഞ്ഞുകൂടായിരുന്നു. പക്ഷേല് അവനും ഒന്ന് വിഷമിച്ച നിലയിലാ അങ്ങനെ പറഞ്ഞത്. ശങ്കരൻ നായർക്ക് അത് മനസ്സിലായില്ല. എന്നാ വിഷമമാ കേശവപിള്ളേ? അതുണ്ട് ശങ്കരൻ നായരെ, അതുണ്ട്. അച്ഛനോടുള്ള സ്നേഹം കൊണ്ടാ അവൻ കല്യാണം തന്നെ നടത്തുമെന്ന് നിശ്ചയിച്ചത്. ശങ്കരൻ നായർക്ക് ഒരു പിടിയും കിട്ടിയില്ല. താൻ എന്തോന്നാടോ പറയണത്? കേശവപിള്ള ഒരു ചെറു ചിരിയോടെ പറഞ്ഞു, അവന്റെ അച്ഛനെ പറയിക്കരുതെന്ന് അവന് നിർബന്ധമുണ്ട്. അതാ ആ പെണ്ണിനെ തന്നെ കല്യാണം കഴിക്കുമെന്ന് നിശ്ചയിച്ചത്. ആ കാര്യം അവന് നിങ്ങളോട് പറയാമോ? വയ്യതാനും. ആ രഹസ്യം കേശവപിള്ള ശങ്കരൻ നായരുടെ ചെവിയിൽ മന്ത്രിച്ചു. ആ പെണ്ണിന് ഗർഭമുണ്ട്, അവനാണ്. അപ്പോൾ അവൻ അവളെ സ്വീകരിക്കാതിരിക്കുന്നത് ശരിയാണോ? ശങ്കരൻ നായർക്ക് അതൊരു പുതിയ അറിവായിരുന്നു. ഒരു നിമിഷം അയാൾ പകച്ചുപോയി. എന്നാലും അയാൾ പറഞ്ഞു, ആ വീട്ടിൽ പോയിക്കൂടാ എന്ന് എന്നു മുതലേ ഞാൻ പറയുന്നതാ. അത് ആ ശകുനി കൊച്ചുഞ്ഞന്റെ വീടാ, ചെന്നാൽ അപകടമാ. ഇപ്പം ഇങ്ങനെ ഒരു ചൊണയൊലിപ്പിച്ച് വന്നിരിക്കുക, അച്ഛനും അമ്മയും അങ്ങ് സമ്മതിച്ചോളുമല്ലോ, അല്ലയോ? അനുനയപരമായി കേശവപിള്ള പറഞ്ഞു, അങ്ങനാണോ? അല്ല, അവൻ നെറിവായിട്ട് നിൽക്കുന്നു എന്ന് വിചാരിക്കാത്തതെന്താ? ശങ്കരൻ നായർ തീർത്തു പറഞ്ഞു, താൻ എന്തു പറഞ്ഞാലും ഞങ്ങൾ അതിന് കൂടുകയില്ല. ഞങ്ങളുടെ സമ്മതത്തോടെ നടക്കത്തുമില്ല. ആ ദൗത്യവും പരാജയപ്പെട്ടു. അച്ഛന്റെയും അമ്മയുടെയും സമ്മതത്തോടുകൂടി കല്യാണം നടക്കുകയില്ലെന്ന് തീർച്ചയായി. ഗൗരിക്കുട്ടിക്ക് ബന്ധപ്പെട്ടതായി അച്ഛൻ മാത്രമേ ഉള്ളൂ. അച്ഛൻ ഒരു പിടിപ്പില്ലാത്ത ആളാണ്. അച്ഛന്റെ അനുജൻ ഒരു മിടുക്കനായ മനുഷ്യനുണ്ട്, കൊച്ചുകുഞ്ഞുപിള്ള. കൊച്ചുകുഞ്ഞുപിള്ളയും ശങ്കരൻ നായരും തമ്മിൽ വലിയ വിരോധമാണ്. ശങ്കരൻ നായർക്ക് കുറവ് വരുത്താൻ ഒരു നല്ല അവസരം കൊച്ചുകുഞ്ഞുപിള്ളയ്ക്ക് കിട്ടി. അതയാൾ ശരിക്കു പ്രയോജനപ്പെടുത്തുകയും ചെയ്തു. യാതൊരാഘോഷവും കൂടാതെ നാല് കരക്കാരുടെ സാന്നിധ്യത്തിൽ വിളക്ക് കത്തിച്ചു വെച്ച് പുടവ് കൊടുത്ത് നടത്തിയാൽ മതിയെന്നാണ് ഗോപാലന്റെ അഭിപ്രായം. അച്ഛനും അച്ഛനോടൊപ്പം അമ്മാവന്മാരും മറ്റു വേണ്ടപ്പെട്ടവരുമെല്ലാം പിണങ്ങിക്കഴിഞ്ഞു. അവരാരുമില്ലാതെ സദ്യയുമൊക്കെയായി അടിയന്തിരം നടത്തുന്നത് ശരിയല്ല, കൂടാതെ പണച്ചെലവുമാണ്. ഗൗരിക്കുട്ടിയുടെ അച്ഛൻ അത് സമ്മതിച്ചു. പക്ഷേ കൊച്ചുകുഞ്ഞുപിള്ളയ്ക്ക് ഇഷ്ടമല്ല. അയാളുടെ ജ്യേഷ്ഠൻ നടത്തുന്ന അവസാനത്തെ അടിയന്തിരമാണ്, മോടിയായിട്ട് നടത്തണം. ഗൗരിക്കുട്ടിയുടെ അച്ഛന്റെ കയ്യിൽ കുറച്ച് കാശുമുണ്ട്. അനുജന്റെ നിർബന്ധത്തിന് ജ്യേഷ്ഠൻ കീഴ്വഴങ്ങിപ്പോയി. അടിയന്തിരത്തിന് കരയടച്ച് ക്ഷണിച്ചിരുന്നു. നല്ല സദ്യയുമാണ്. കൊച്ചുകുഞ്ഞുപിള്ള ആലപ്പുഴയിൽ നിന്ന് ഒരു പാട്ടുപെട്ടി കൊണ്ടുവന്നു. അതാ നാട്ടിൽ പുത്തരിയാണ്. എന്നിട്ട് ആ പാട്ടുപെട്ടിയുടെ കോളാമ്പി ശങ്കരൻ നായരുടെ വീട്ടിലേക്ക് തിരിച്ചുവച്ചു. തലേന്നാൾ രാത്രി മുഴുവൻ പാട്ടായിരുന്നു. കൊച്ചുകുഞ്ഞുപിള്ള ഒരു സംതൃപ്തിയോടെ ഒരു സ്നേഹിതനോട് പറഞ്ഞു, അവൻ ആ ശങ്കരൻ ഉറങ്ങണ്ട. പാട്ടു മാത്രമല്ല നാഗസ്വരവും ഉണ്ടായിരുന്നു. അന്ന് വൈകിട്ട് വരെ സദ്യയും ഉണ്ടായി. ശങ്കരൻ നായർ രാവിലെ സ്ഥലം വിട്ടു. പാർവതിയമ്മയ്ക്ക് വല്ലിടത്തും പോകാനൊക്കുമോ? അവരുടെ കണ്ണ് അന്ന് തോർന്നിട്ടില്ല. പെറ്റുവളർത്തിയ മകൻ ധിക്കരിക്കുക മാത്രമാണോ? അവരെ അപമാനിക്കുകയും കൂടിയല്ലേ ചെയ്തത്? ഗോപാലന്റെ പഴയ അനുസരണശീലം ഓർക്കുമ്പോൾ അവർക്ക് വിശ്വാസമാണ് കൂടോത്രം ചെയ്തതാണ് എന്ന്. ഒരു കാര്യം ശരിയാണ്, ഗോപാലൻ

നല്ല അനുസരണയുള്ളവനായിരുന്നു. കല്യാണം അങ്ങനെ കഴിഞ്ഞു. വീട്ടിൽ നിന്ന് ശങ്കരൻ നായരും പാർവതിയമ്മയും ഗോപാലനെ കാണാറുണ്ട്. ആ കല്യാണം നാട്ടിലെല്ലാം ഒരു സംസാര വിഷയമായി. രണ്ടു വശത്തെക്കുറിച്ചും പറയാൻ കാര്യങ്ങളുണ്ട്. ഗൗരിക്കുട്ടിയുടെ അച്ഛന് കയ്യിലുണ്ടായിരുന്ന കാശ് മുഴുവൻ സദ്യ കഴിച്ചു തീർത്തെങ്കിലും പെണ്ണിനൊരാളായി എന്ന ആശ്വാസമുണ്ട്. കൊച്ചുകുഞ്ഞു പിള്ളയ്ക്ക് പാൽപായസം കുടിച്ച ഒരു തൃപ്തിയുണ്ട്. കല്യാണം നടന്നു. പക്ഷേ ഗോപാലന് ഒരു മനസമാധാനവുമില്ല. അങ്ങകലെ അച്ഛനെയും അമ്മയെയും അവൻ കാണുന്നുണ്ട്. അവരുടെ അടുത്ത് ചെല്ലുവാൻ വയ്യ. എന്തൊരകലമാണ് ഇടയ്ക്കുള്ളത്. അകലം വർദ്ധിച്ചു വർദ്ധിച്ചു വരുന്നു. അവർ കരയുന്നുണ്ടാവും. എന്നും ഇങ്ങനെ ഭാര്യ വീട്ടിൽ കഴിഞ്ഞാൽ മതിയോ? എങ്ങനെ കഴിയും? തൊഴിലൊന്നുമില്ല. നാല് കാശ് വേണമെങ്കിൽ ഗൗരിക്കുട്ടിയോട് ചോദിക്കണം. ആറേഴു ദിവസമായപ്പോൾ അതൊരു നാണക്കേടായി ഗോപാലന് തോന്നി. ആയിടെ അമ്പലത്തിലെ കളിത്തട്ടിൻ ചുവട്ടിൽ വെച്ച് ഒരു സംഭവമുണ്ടായി. കൊച്ചുകുഞ്ഞുപിള്ള കളിത്തട്ടിലിരിക്കുകയായിരുന്നു. ശങ്കരൻ നായർ അവിടെ ചെന്നുപെട്ടു. ശങ്കരൻ നായർക്ക് കൊച്ചുകുഞ്ഞുപിള്ളയോടുള്ള വിരോധം സ്നേഹിതനുമായുള്ള സംഭാഷണ മധ്യേ ചില അസല് കുത്തുവാക്കായി പുറത്തു വന്നു. കൊച്ചുകുഞ്ഞുപിള്ള മറ്റൊരു സ്നേഹിതനോട് അതിനു മറുപടി പറഞ്ഞു. അങ്ങനെ ആ സമരം നേരിട്ടായി. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കുറെയേറെ ചീത്ത പറഞ്ഞു. കൊച്ചുകുഞ്ഞുപിള്ള ശങ്കരൻ നായരെ അടിക്കാൻ ചാടി അടുക്കുക വരെ ചെയ്തു. ആരോ തടസ്സം പിടിക്കയാൽ അടി നടന്നില്ല. രണ്ടു നാലു മാസങ്ങൾ കഴിഞ്ഞു. ഒരു ദിവസം ഗോപാലൻ അവന്റെ വീട്ടിലേക്ക് കയറി ചെന്നു. ശങ്കരൻ നായരും പാർവതിയമ്മയും മുറ്റത്ത് കുനിഞ്ഞ് ഓലമടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കല്യാണത്തിന് മുൻപ് ഇറങ്ങിയതിനു ശേഷം ഗോപാലൻ ആ വീട്ടിൽ കയറുകയാണ്. എന്തോ നിശ്ചയിച്ചുറച്ചു വരുത്തിയ ഒരു ഗൗരവം അവന്റെ മുഖത്ത് കാണുവാനുണ്ട്. കാലച്ചു കേട്ട് ശങ്കരൻ നായർ തല ഉയർത്തി നോക്കി. യഥാർത്ഥത്തിൽ ഗോപാലൻ നടുങ്ങി. സംഭരിച്ച ധൈര്യത്തിൽ ഒരംശം കാറ്റുപോലെ പോയിപ്പോയി. ശങ്കരൻ നായർ കോപത്തോടെ ചാടി എഴുന്നേറ്റു. എന്തടാ ഇവിടെ കയറിയത്? അതൊരു അലർച്ചയായിരുന്നു. ഗോപാലൻ പഠിച്ചുവെച്ച ആ വാചകം പറഞ്ഞു. എനിക്കെന്റെ ഓഹരി വേണം. നിനക്കോഹരി? ശങ്കരൻ നായർ കൈ നിവർത്തിക്കൊണ്ട് മുന്നോട്ട് കുതിച്ചു. ഗോപാലൻ ഓടിക്കളഞ്ഞു. പലരും ഭാഗകാര്യം ആലോചിക്കാൻ ശങ്കരൻ നായരുടെ അടുത്ത് ചെന്നു. ശങ്കരൻ നായരുടെ ഉത്തരം എല്ലാവരോടും ഒന്നായിരുന്നു. അവൻ ചെന്ന് മേടിക്കട്ടെ ഓഹരി. ഈയിടയ്ക്ക് ഗൗരിക്കുട്ടിയുടെ അച്ഛൻ മരിച്ചു. ഗൗരിക്കുട്ടിയുടെ ഗർഭം പൂർത്തിയായി വരികയുമാണ്. ചെലവിന് തന്നെയും പരിങ്ങലിലാണ്. രണ്ട് പശുക്കളെ കറക്കാനുണ്ട്. അതുകൊണ്ടാണ് ദിവസം കഴിഞ്ഞു പോകുന്നത്. പട്ടിണിയുടെ വക്കോളം ഗോപാലൻ എത്തി. ഇപ്പോഴത്തെ രക്ഷകർത്താവ് കൊച്ചുകുഞ്ഞുപിള്ള മാത്രമാണ്. അയാൾ ഉപദേശിച്ചു. നീ കേറി തേങ്ങ ഇടടാ. നിനക്ക് കൂടെ അവകാശപ്പെട്ടതല്ലയോ? വീട്ടിലെ പുരയിടത്തിൽ കയറി പകൽ തേങ്ങയിടാൻ ഗോപാലന് പേടി. രാത്രിയിലായി ആ നടപടി. അച്ഛനില്ലാത്ത ഒരവസരത്തിൽ വീട്ടിൽ ചെന്ന് തിണ്ണയിലിരുന്ന് ഒരു ഓട്ടുപാത്രം അവൻ എടുത്തുകൊണ്ടു പോന്നു. അമ്മ തടസ്സപ്പെടുത്തിയത് കൂട്ടാക്കിയില്ല. വാശിയുള്ള ശങ്കരൻ നായർ പോലീസിൽ കേസ് കൊടുത്തു. പോലീസുകാർ ഗോപാലനെ പിടിച്ചുകൊണ്ടുപോയി. വൈകിട്ട് കൊച്ചുകുഞ്ഞുപിള്ള ചെന്ന് ഇറക്കിക്കൊണ്ടുപോന്നു. അവസാനം ഭാഗം കൊടുക്കാൻ ശങ്കരൻ നായർ സമ്മതിച്ചു. വീടിരിക്കുന്ന പുരയിടത്തിന്റെ തെക്കേ അറ്റത്ത് 15 സെന്റ് സ്ഥലം. ഇതിനിടയ്ക്ക് ഗൗരിക്കുട്ടി പ്രസവിച്ചിരുന്നു. സ്വല്പം അരിഷ്ടതയുള്ള പ്രസവമായിരുന്നു. ആശുപത്രിയിൽ കൊണ്ടുപോകേണ്ടി വന്നു. രണ്ടു നാല് ദിവസം അവിടെ താമസിക്കുകയും ചെയ്തു. അവിടുന്നും ഇവിടുന്നുമെല്ലാം കടം വാങ്ങിയാണ് ആ കാര്യങ്ങൾ സാധിച്ചത്. ഓഹരി കിട്ടിയത് 15 സെന്റാണ്. അതിൽ കൂവ പോലെ 8-10 തെങ്ങും. അതുകൊണ്ട് ജീവിക്കാനൊക്കുമോ? കടക്കാരാണെങ്കിൽ ഗോപാലൻ നായരെ പൊതിയുന്നു. കൊച്ചുകുഞ്ഞുപിള്ളയുടെ സഹായത്തോടെ ആ സ്ഥലം 600 രൂപയ്ക്ക് വിറ്റു. ഗോപാലന്റെ കയ്യിൽ റൊക്കം 600 രൂപ കിട്ടി. അതിൽ 200 രൂപയോളം കടം വീട്ടി. ബാക്കി സംഖ്യയിൽ നിന്ന് 50 രൂപയ്ക്ക് ഗൗരിക്കുട്ടി ഉടുക്കാൻ പുടവയും ബ്ലൗസും തുണിയും വാങ്ങി. ആദ്യമായി ഗോപാലൻ അവൾക്ക് തുണി വാങ്ങി കൊടുക്കുകയാണ്. കല്യാണത്തിന് കൊടുത്ത പുടവ അവളുടെ അച്ഛൻ വാങ്ങിക്കൊടുത്തതാണ്. അതിലൊരു പ്രത്യേക സന്തോഷം ഗോപാലന് തോന്നി. 350 രൂപ കൈവശമുണ്ട്. ആകെ സ്വത്ത് അതാണ്. അങ്ങനെ വച്ചിരുന്നാൽ ദിവസം 1 രൂപ വീതമെടുത്ത് 1 കൊല്ലം കഴിയാം. പിന്നെയോ? ഗൗരിക്കുട്ടിക്ക് ഒരു യുക്തി തോന്നി. ഒരു കച്ചവടം തുടങ്ങിയാൽ എന്താ, അത് കൊള്ളാമെന്ന് ഗോപാലന് തോന്നി. ഒരു ദിവസം പാർവതിയമ്മ ഒരു പറമ്പിൽ നിന്ന് പുല്ലു ചെത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. നിവർന്നു നോക്കുമ്പോൾ ആ പറമ്പിലുള്ള ഒരു മാവിന്റെ ചുവട്ടിൽ ഒരു പെൺകുട്ടി ഒരു നല്ല കുഞ്ഞിനെയും എടുത്തുകൊണ്ട് നിൽക്കുന്നത് കണ്ടു. കുഞ്ഞ് ഏതെന്നുള്ളതിനെക്കുറിച്ച് അവർക്ക് യാതൊരു സംശയവുമുണ്ടായിരുന്നില്ല. ആ പെൺകുട്ടി ഗൗരിക്കുട്ടിയുടെ തെക്കേ വീട്ടിലെയാണ്. അവളുടെ എളിയിലിരുന്ന് അവൻ തകർക്കുന്നു. പാർവതിയമ്മ ആ പെൺകൊച്ചിനെ വിളിച്ചു. എടി, ആ കൊച്ചിനെ ഇങ്ങ് കൊണ്ടുവന്നേ. അവൾ നടന്നു വന്നു. അവളുടെ അകവും പുറവും ഒരുമിച്ചടിച്ച് തകർക്കുന്ന കുഞ്ഞ്

0: അടുത്തു വന്നപ്പോൾ പാർവതിയമ്മ കൈനീട്ടാതെ തന്നെ അവരുടെ നേർക്ക് ചാടി. പാർവതിയമ്മ പിടിച്ചില്ലെങ്കിൽ കുഞ്ഞ് താഴത്ത് വീഴുമായിരുന്നു. അവൻ കൂവി കുറുക്കു വിളിച്ച് അമ്മൂമ്മയോട് ഒട്ടിച്ചേർന്നു. അവൻ അവരുടെ കവിളിൽ കടിച്ചു, തലമുടി പിടിച്ചു പറിച്ചു. എന്തൊരു ഉത്സാഹമെന്നോ! ആ പെണ്ണ് വിളിച്ചിട്ടും കൊച്ചു പോയില്ല. അവൾ പിടിച്ചെടുത്തപ്പോൾ അവൻ കരഞ്ഞു. അന്ന് വൈകിട്ട് ശങ്കരൻ നായർ ഊണും കഴിഞ്ഞിരിക്കുമ്പോൾ അതൊരു നല്ല സമയമാണെന്നറിയാമെങ്കിലും സ്വൽപ്പം സങ്കോചത്തോടെ പാർവതിയമ്മ പറഞ്ഞു, ഇന്നൊരു വിശേഷം ഉണ്ടായി. ശങ്കരൻ നായർ ചോദിച്ചു, എന്നതാ? പാർവതിയമ്മ പറഞ്ഞു, രക്തബന്ധമെന്ന് പറയുന്നത് വലുതാ. എന്തുപറ്റി? ആ കൊച്ച് ഞാൻ പുല്ലു ചെത്തിക്കൊണ്ടിരുന്നപ്പം എന്നെ കണ്ടു, മൂമേ എന്നു പറഞ്ഞ് ചാടി വീണു. ഞാൻ കൈനീട്ടിയില്ലെങ്കിൽ കൊച്ചു താഴത്ത്. ഒരു കൊച്ചല്ലയോ എന്ന് വിചാരിച്ചു. ശങ്കരൻ നായർ പറഞ്ഞു, ഞാൻ ഇന്നാള് ആ കൊച്ചിനെ കണ്ടു, അതെന്റെ നേരെ ചാടി വീണു. ആ കൊച്ച് നിന്നെ പോലെയായിരിക്കുന്നേ. പാർവതിയമ്മ എതിർത്തു, ആരു പറഞ്ഞു? അപ്പൂപ്പനെ പോലെയാ. ഗോപാലന്റെ കച്ചവടം അത്ര അഭിവൃദ്ധിയിലല്ല. ഒന്നാമത് കച്ചവടത്തിൽ അയാൾക്ക് പരിചയമില്ല. പിന്നെ അതിൽ നിന്ന് വേണ്ട ചെലവിനെടുക്കാനും കടയിൽ സാമാനങ്ങൾ കുറഞ്ഞു കുറഞ്ഞു വരുന്നു. പറമ്പിൽ ചേമ്പ് നട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ശങ്കരൻ നായരും പാർവതിയമ്മയും. അന്നും ആ പെൺകൊച്ച് കുഞ്ഞിനെയും കൊണ്ടുവന്നു. അന്നവൻ അപ്പൂപ്പന്റെ കയ്യിലേക്കാണ് ചാടി വീണത്. അമ്മൂമ്മ വിളിച്ചിട്ട് പോയില്ല. ശങ്കരൻ നായർ അവന്റെ മുഖം പാർവതിയമ്മയുടെ മുഖത്തോട് ചേർത്ത് വച്ചിട്ട് പറഞ്ഞു, ദേ, ഒരു വ്യത്യാസവും ഇല്ല. പാർവതിയമ്മ എതിർത്തു. എന്നാലും അതിലൊരു സന്തോഷമുണ്ടായിരുന്നു. കൊച്ചിനെയും കൊണ്ടു പോകാൻ നേരത്ത് ഒരു ഉപദേശം ഗൗരിക്കുട്ടിയെ അറിയിക്കാൻ പാർവതിയമ്മ പറഞ്ഞയച്ചു. കൊച്ചു നല്ല കൊച്ചാ, അവന് കണ്ണു കിട്ടാതെ നോക്കണം. ഒരു തകിട എഴുതി കെട്ടാൻ പറയണം. ഒരു ദിവസം സന്ധ്യയ്ക്ക് ഗൗരിക്കുട്ടിയുടെ വീട്ടിൽ ആ കുഞ്ഞ് വാ കൂട്ടാതെ നിലവിളിക്കുന്നത് കേട്ടു. ശങ്കരൻ നായരും പാർവതിയമ്മയും അവരുടെ വീടിന്റെ പടിഞ്ഞാറ് വശത്ത് നിൽക്കുന്നു. കുഞ്ഞു കരയുന്നത് എന്തെന്ന് അവർക്ക് മനസ്സിലായില്ല. പാർവതിയമ്മ സ്വല്പം ഉത്കണ്ഠയോടെ പറഞ്ഞു, കൊച്ചു കരഞ്ഞു ചാകുന്നു. ആ പെണ്ണാ കുഞ്ഞിനെ എടുത്തിരിക്കുന്നേ. തള്ളയില്ലയോ അവിടെ? ഇല്ലെന്നാ തോന്നുന്നേ. എന്ത് കരച്ചില ഇത്? വല്ല ദണ്ണവുമാണോ? പാർവതിയമ്മ ഒരനുവാദത്തിന് അപേക്ഷിച്ചു. ഞാനൊന്ന് അങ്ങോട്ട് ചെല്ലട്ടെ. ആ കൊച്ചിന്റെ കരച്ചില്, അതിനുള്ള ഉത്തരം പെട്ടെന്നായിരുന്നു. വേണ്ട, അവനില്ലയോ? അവൻ ചന്തയ്ക്ക് പോയിരിക്കുമായിരുന്നു. അന്ന് രാത്രി മുഴുവൻ അവിടെ വിളക്ക് കണ്ടു. കൊച്ചിന്റെ കരച്ചിലും കേട്ടു. ഗൗരിക്കുട്ടിക്ക് ബോധമില്ലാതെ കിടക്കുന്നെന്ന് പിറ്റേന്നറിഞ്ഞു. ഉഗ്രമായ പനി. ഡോക്ടറെ മൂന്നോ നാലോ പ്രാവശ്യം കൊണ്ടുവന്നു. ഒരു ഭേദവുമില്ല. രണ്ടാം ദിവസം ശങ്കരൻ നായരും പാർവതിയമ്മയും കൂടി കുഞ്ഞിനെ വരുത്തി. അവർ പോയില്ല. ആ പെണ്ണ് കുഞ്ഞിനെ കൊണ്ടുവന്ന് കൊടുത്തു. അഞ്ചാം ദിവസം രാത്രിയിൽ ഗൗരിക്കുട്ടി കണ്ണു തുറന്നു. ഗോപാലന് നെഞ്ചിലൊരു തണുപ്പായി. അവൾ ചോദിച്ചു, എന്റെ കുഞ്ഞെന്തിയെ? അവൻ വീട്ടിലാ, അച്ഛന്റെയും അമ്മയുടെയും കൂടെ. ഗൗരിക്കുട്ടിയുടെ മുഖമൊന്ന് തെളിഞ്ഞു. അവളുടെ കണ്ണുകൾ അടഞ്ഞു. പിന്നെ ആ കണ്ണുകൾ തുറന്നില്ല. ശങ്കരൻ നായരും പാർവതിയമ്മയും കൂടി മുറ്റത്തിരിക്കുകയാണ്. ആ കുഞ്ഞ് അപ്പൂപ്പനെ നിർബന്ധിക്കുന്നു. അപ്പൂപ്പൻ നാലുകാലിൽ നിൽക്കണം, എന്നിട്ട് അവന് ആന പുറത്ത് കയറണം. ശങ്കരൻ നായർ അങ്ങനെ നാലുകാലിൽ നിന്നു. അവൻ പുറത്തു കയറി. നടക്കുന്നതിനു വേണ്ടി ആനയുടെ തല പിടിച്ചു കുലുക്കി. അപ്പോൾ ഗോപാലൻ അവിടെ വന്നു. അവൻ കുഞ്ഞിനെ ശാസിച്ചു, എന്തടാ ഈ കാണിക്കുന്നത്? പാർവതിയമ്മ പറഞ്ഞു, 30 കൊല്ലം കൂടിയാ അച്ഛൻ ആന കിടക്കുന്നത്. നിനക്ക് ആന കിടന്നു തന്നിട്ട് പിന്നെ ഇന്നാണ്.
1: മുഴിയാം ഒരു കഥയിൽ ഇതുവരെ കേട്ടത് തകഴി ശിവശങ്കരപിള്ള എഴുതിയ കഥ രക്തത്തിന് കട്ടിയുണ്ട്. അവതരിപ്പിച്ചത് ഐശ്വര്യ.

0: ആകാശവാണി സമയം 10 മണി.
1: മെഹഫിൽ ഭാവസാന്ദ്രമായ ഗസലുകൾക്ക് ഗിറ്റാറിന്റെ ഈണം പകർന്നു നൽകിയ ഒരു ഗായകനുണ്ട്. ആരാണെന്നല്ലേ?

ആഴമേറിയതും ഘനഗാംഭീര്യമുള്ളതുമായ അദ്ദേഹത്തിന്റെ ശബ്ദം ഇന്ത്യൻ സംഗീത ലോകത്ത് തികച്ചും വ്യത്യസ്തമായിരുന്നു. ഇന്നത്തെ നമ്മുടെ മഹഫിൽ ആ അതുല്യ കലാകാരനെ

0: 1940 ഫെബ്രുവരി 6 പഞ്ചാബിലെ അമൃത്സറിലായിരുന്നു ഭുപീന്ദർ സോയിൻ എന്ന ഭുപീന്ദർ സിംഗിന്റെ ജനനം. സംഗീതജ്ഞനായ പിതാവ് നാഥാസിംഗ്ജി തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യ ഗുരു. വളരെ കർക്കശക്കാരനായ ഒരു അധ്യാപകനായിരുന്നു പിതാവ്. അദ്ദേഹത്തിന്റെ ശിക്ഷ ഭയന്ന ഒരു ഘട്ടത്തിൽ സംഗീതത്തോടും സംഗീത ഉപകരണങ്ങളോടും ഭുപീന്ദറിന് വെറുപ്പ് തോന്നി തുടങ്ങിയിരുന്നു.
1: कभी पहन लेता हूं, कभी उतार देता हूं, बस यही पेश कर रहा हूं. नाम पता नहीं, रखा भी नहीं. जानता हूं वक्त की गर्द में डूब जाएगा, गुम हो जाएगा.

ഓൾ ഇന്ത്യ റേഡിയോ ഡൽഹിയിൽ ഒരു സാധാരണ ആർട്ടിസ്റ്റായാണ് ഭൂപീന്ദർ തന്റെ കരിയർ ആരംഭിക്കുന്നത്. ഒപ്പം ദൂരദർശനിലും അദ്ദേഹം പ്രവർത്തിച്ചു. ഒരു മികച്ച ഗായകൻ എന്നതിലുപരി അസാമാന്യ ഗിറ്റാറിസ്റ്റ് കൂടിയായിരുന്നു അദ്ദേഹം.

1962 ഡൽഹിയിൽ വെച്ച് പ്രശസ്ത സംഗീത സംവിധായകൻ മദൻ മോഹൻ ഭൂപീന്ദറിനെ യാദൃച്ഛികമായി കേൾക്കാനിടയായി. ഭൂപീന്ദറിന്റെ ശബ്ദത്തിലെ സവിശേഷത തിരിച്ചറിഞ്ഞ അദ്ദേഹം മുംബൈയിലേക്ക് ക്ഷണിച്ചു. ഹക്കീഖത്ത് എന്ന ചിത്രത്തിൽ മുഹമ്മദ് റഫി, തലത് മെഹമൂദ്, മന്നാഡേ എന്നീ ഇതിഹാസങ്ങൾക്കൊപ്പം ഹോക്കേ മജ്ബൂർ എന്ന ഗാനം പാടിക്കൊണ്ട് ഭൂപീന്ദർ ബോളിവുഡിൽ അരങ്ങേറ്റം കുറിച്ചു. ഗസലുകളെ ഗിറ്റാറുമായി ബന്ധിപ്പിച്ചതായിരുന്നു ഭൂപീന്ദറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത.

2022 ജൂലൈ 18 82 വയസ്സിൽ ആനാദം നിലച്ചു. കോവിഡും മറ്റ് അസുഖങ്ങളും ആ കലാകാരനെ നമ്മിൽ നിന്ന് തട്ടിയെടുത്തെങ്കിലും അദ്ദേഹം ബാക്കി വെച്ച ഗിറ്റാർ തന്ത്രികളിലൂടെയും ആഴമുള്ള ശബ്ദത്തിലൂടെയും ഇന്നും ശ്രോതാക്കൾക്കിടയിൽ ആ പേര് നിലനിൽക്കും.

ആകാശവാണി തൃശൂർ ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം പി മാധുരി പാടിയ ഗാനം, ചിത്രം ചെമ്പരത്തി. വയലാർ രാമവർമ്മയുടെ വരികൾക്ക് ഇണം പകർന്നത് ജി ദേവരാജൻ.

ആലിബാബയും ആറര കള്ളന്മാരും. ഈ ചിത്രത്തിനുവേണ്ടി എം ജി ശ്രീകുമാർ പാടിയത്. വരികൾ ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വേണി ഇഗ്നേഷ്യസ്.

0: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
1: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,
2: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
3: ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, എസ് പി വെങ്കടേഷിന്റെ സംഗീതം, ആലാപനം യേശുദാസ്, ചിത്രം അച്ഛൻ കൊമ്പത്ത്, അമ്മ വരമ്പത്ത്.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
2: ഇഞ്ചക്ഷനും തുന്നലും ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
3: പി ജയചന്ദ്രനും സംഘവും പാടിയത്. ചിത്രം അമൃത ചുംബനം. ഗാനരചന യൂസഫ് എലിക്കച്ചേരി. സംഗീതം ജി ദേവരാജൻ.

കെ പി ബ്രഹ്മാനന്ദൻ ബലപരീക്ഷണം എന്ന ചിത്രത്തിനു വേണ്ടി ആലപിച്ച ഗാനം. വരികൾ മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ, സംഗീതം എം കെ അർജുനൻ.

ചലച്ചിത്ര ഗാനങ്ങളിൽ അവസാനമായി അമ്പാടി തന്നിലൊരുണ്ണി എന്ന ചിത്രത്തിലെ ഗാനം. ഗായിക ചിത്ര, രചന മുട്ടർ ശശികുമാർ, ഈണം പകർന്നത് ആലപ്പി രംഗനാഥ്.

0: ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു.
1: ആകാശവാണി തൃശൂർ, സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് സുകുമാർ കുറുക്കഞ്ചേരി.
2: ജനനത്തിനും മരണത്തിനും ഇടയിലുള്ള കാലമാണല്ലോ നമ്മുടെയൊക്കെ ജീവിതം. ബാല്യത്തിൽ അമ്മയുടെ സ്നേഹത്തിനും കരുതലിനും പാത്രമായി കൗമാരത്തിലേക്ക് കാലൂന്നുന്നു. പഠിക്കണം, ഉദ്യോഗം നേടണം എന്നു മാത്രമാവും അഭിലാഷം. യൗവനത്തിൽ ആവട്ടെ വിവാഹ ജീവിതമാവും സ്വപ്നം. വിവാഹിതനും പിതാവുമായി കഴിഞ്ഞാൽ പിന്നെ മക്കളുടെ വിദ്യാഭ്യാസവും ഭാവിയും ഒക്കെ തന്നെ സ്വപ്നങ്ങൾ. ഇതിനിടെ സ്വന്തം വീടും വീട്ടുകാരും ഇടയ്ക്കെങ്ങാനും മനസ്സിലെത്തിയാലായി. മക്കളുടെ പഠനവും ഉദ്യോഗലബ്ധിയും കഴിഞ്ഞാൽ അവരുടെ വിവാഹവും നടത്തിക്കൊടുത്ത് വിശ്രമിക്കാമെന്നാവും വിചാരം. എന്നാൽ വിശ്രമകാലം ആരംഭിക്കുന്നതോടെ രോഗങ്ങളും വിരുന്നു വരുന്നു.

0: ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനോ ഇഷ്ടമുള്ള വിനോദങ്ങളിൽ ഏർപ്പെടാനോ കഴിയാത്ത അവസ്ഥയും സംജാതമാവും. അധികം വൈകാതെ എല്ലാ നിയോഗവും പൂർത്തിയാക്കി ഞാനിത രംഗം വിടുന്നു എന്ന മട്ടിൽ ഈ മണ്ണിൽ നിന്നുള്ള തിരോധാനം. ഈ കാലയളവിലെ ജീവിതം കൊണ്ട് ആരെന്തു നേടിയെന്ന് നമുക്ക് വേണ്ടി മറ്റുള്ളവരാണ് ചിന്തിക്കുക. നെപ്പോളിയൻ ആസന്ന മരണാവസ്ഥയിലെത്തിയപ്പോൾ അനുചരർക്ക് ഇങ്ങനെ നിർദ്ദേശം നൽകുകയുണ്ടായി: മരണത്തിനു ശേഷം എൻ്റെ നിവർത്തിപ്പിടിച്ച കൈകൾ മറ്റുള്ളവർക്ക് കാണാൻ പാകത്തിൽ പുറത്തേക്കിടണം. ഭൂമി വിട്ടുപോകുമ്പോൾ വെട്ടിപ്പിടിച്ചതൊന്നും ഞാൻ കൂടെ കൊണ്ടുപോകുന്നില്ലെന്ന് എല്ലാവരും അറിയട്ടെ. ഏതാണ്ട് ഇതേ ചിന്താസരണിയിലൂടെയാണ് എത്രയോ നൂറ്റാണ്ട് മുമ്പേ ശ്രീബുദ്ധനും സഞ്ചരിച്ചത്. അഹിംസ, ദയ, കാരുണ്യം ഇവയൊക്കെ മനസ്സിലുണ്ടായിരിക്കണമെന്ന് അദ്ദേഹം ഉദ്ബോധിപ്പിച്ചു. നിഴലുപോലെ പിന്തുടരുന്ന മരണവും വാർദ്ധക്യവും മുൻകൂട്ടി കണ്ട് ജീവിതത്തിൻ്റെ നശ്വരത മാലോകരെ ബോധ്യപ്പെടുത്തി. ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എന്തെന്നുള്ള ചോദ്യത്തിന് യുധിഷ്ഠിരൻ മറുപടി നൽകിയത് ഇങ്ങനെയാണ്: നിത്യേന ചുറ്റുമുള്ള മനുഷ്യർ മരിച്ചു പോകുന്നു, എന്നിട്ടും അതൊന്നും കണ്ടില്ലെന്ന് നടിച്ച് മനുഷ്യർ സ്വന്തം ഇഷ്ടങ്ങളുമായി സന്തോഷത്തോടെ കഴിയുന്നു. ഇതിലും വലിയ അത്ഭുതം എന്താണുള്ളത്? ഈയൊരു ദുർഗതിക്കും ദുർവിധിക്കും മാറ്റം വരുന്നത് സ്വപ്നം കാണാനാവുമോ? നിർമ്മിത ബുദ്ധിയുടെ യുഗം ഇതിന് സഹായിക്കുമോ? കണ്ടറിയേണ്ടി വരും. എന്നാലും ഇന്നത്തേതിനേക്കാൾ മെച്ചപ്പെട്ടൊരു ജീവിത ലക്ഷ്യം പ്രാപ്തമാകുമോ? സ്വന്തം ഭാര്യ, മക്കൾ, സമ്പാദ്യം എന്ന വിചാരത്തിനുപരി മാനവികതയുടെ ഒരു ആഗോള വീക്ഷണം മനുഷ്യന് കൈവരുമോ? ഉണ്ടെങ്കിൽ ഏതു വിധേനയാവും? സ്വയം മടുപ്പുളവാക്കാത്ത, ആരെയും ദ്രോഹിക്കാത്ത, എല്ലാവരെയും സഹായിക്കുന്ന, എല്ലാവർക്കും സന്തോഷം പങ്കുവയ്ക്കാൻ ഉതകുന്ന, സ്വാർത്ഥ ചിന്ത ഒട്ടുമേയില്ലാത്ത ഒരു ജീവിതം നമ്മുടെ കൈപ്പിടിയിലെത്താൻ AI യുഗമെങ്കിലും സഹായിച്ചാലായി.
1: നിങ്ങൾ ഇതുവരെ കേട്ടത് സുഭാഷിതം. തയ്യാറാക്കി അവതരിപ്പിച്ചത് സുകുമാർ കോർക്കഞ്ചേരി.